ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 12, കൊല്ലവർഷം 1201 മിഥുനം 19, 2026 ജൂലൈ 3 തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 37 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോഹെർട്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിക്കുന്നു.
1: രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒരേ തടവറയിൽ കഴിഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ, ഒരേ മുറിയിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ചവർ, ജയിൽ മോചിതരായി വർഷങ്ങൾക്ക് ശേഷം

0: എല്ലാവർക്കും മറ്റുള്ളവരിൽ നിന്ന് ആക്ഷേപങ്ങളും അപമാനങ്ങളും താഡനങ്ങളും പീഡനങ്ങളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. മനസ്സിൽ പക സൂക്ഷിക്കുന്നവരുടെ ഉള്ള് എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും. ഭൂതകാലത്തിൻ്റെ ഇരുട്ടറയിൽ ജീവിതം തളച്ചിടുന്നവർക്ക് വർത്തമാനത്തിൻ്റെ നിറസൗന്ദര്യവും ഭാവിയുടെ കൗതുകങ്ങളും ആസ്വദിക്കാനാവില്ല. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിൽ സ്ഥാപനത്തിലെ ആദ്യകാല വിദ്യാർത്ഥികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. പങ്കെടുത്തത് 50 കഴിഞ്ഞവരായിരുന്നു. അതിലൊരാൾ തൻ്റെ കൂടെ പഠിച്ചിരുന്ന പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ ആദ്യം ചെയ്തത് കരണത്ത് ഒരടി പൊട്ടിക്കുകയായിരുന്നു. പകച്ചു നിന്ന മറ്റുള്ളവരോട് അയാൾ പറഞ്ഞു, ഞാൻ 4 പഠിക്കുമ്പോൾ ഇവൻ എന്നെ അടിച്ചതിന് പകരമാണിത്. നീണ്ട 45 വർഷങ്ങൾ മനസ്സിൽ പക കൊണ്ടുകിടന്ന ഈ സംഭവം അന്ന് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ആയുഷ്കാലം മുഴുവൻ ഇരയായി ജീവിക്കണോ അതോ ഹീറോ ആയി തിളങ്ങണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുക. ഇരവാദികൾക്ക് ഇരവും പകലും പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ പേറി നടക്കേണ്ടി വരും. എന്നാൽ ദുരനുഭവങ്ങളിൽ നിന്ന് കരുത്ത് നേടി പിടഞ്ഞെഴുന്നേൽക്കുന്ന ഹീറോകൾക്ക് ഭാരങ്ങളില്ലാത്ത ജീവിതം നയിക്കാൻ കഴിയും. ഒരാൾ തൻ്റെ ജീവിതകഥ എങ്ങനെ വിവരിക്കുന്നു എന്നത് അയാളുടെ മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ്. സംഭവിച്ചുപോയ കാര്യങ്ങളുടെ കാരണങ്ങളിൽ മാത്രം തളയ്ക്കപ്പെടുന്നത് വേദനയുടെ ആഴം വർദ്ധിപ്പിക്കുകയേയുള്ളൂ. നടന്നത് നടന്നു കഴിഞ്ഞു. ഇനിയും അവിടെ തന്നെ നിൽക്കണോ അതോ മുന്നോട്ടു പോകണോ എന്നത് അവനവൻ്റെ തിരഞ്ഞെടുപ്പാണ്. പ്രവാചക തിരുമേനിയെ നീണ്ട 13 മക്കാനിവാസികൾ കഠിനമായി ഉപദ്രവിച്ചു. ഒടുവിൽ മദീനയിലേക്ക് പലായനം ചെയ്ത തിരുമേനി 8 കഴിഞ്ഞ് 10,000 അനുചരന്മാരോടൊപ്പം വന്ന് മക്ക കീഴടക്കി. പ്രവാചകന്റെ കാരുണ്യത്തിനായി കേണ മക്കയിലെ പീഡകരോട് അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബു അന്തുമുത്തുലക്ക, ഇന്നേ ദിവസം യാതൊരു പ്രതികാരവും ഉണ്ടാകുന്നതല്ല. നിങ്ങളും ഞങ്ങളുമെല്ലാം ഒരുപോലെ തുല്യരും സ്വതന്ത്രരുമാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ ഭൂതകാലം നശിപ്പിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ വർത്തമാനകാലം കൂടി അവർക്ക് വിട്ടുകൊടുക്കരുത്. അത്തരക്കാരെ വെറുക്കാൻ പോലും നിൽക്കരുത്. കാരണം വെറുപ്പെന്ന വികാരം പോലും നൽകാൻ അർഹതയില്ലാത്തവരാണവർ. അല്ലാമ ഇക്ബാൽ പാടി, കഴുക, എതിർകാറ്റിൻ്റെ വേഗത കണ്ട് നീ അത്ഭുതപ്പെടരുത്. അത് വീശുന്നത് നിന്നെ കൂടുതൽ ഉയരത്തിലേക്ക് പറപ്പിക്കാനാണ്. യു ഹാവ് ടു ഫൈറ്റ് ത്രൂ സം ബാഡ് ഡേയ്സ് ടു ഏൺ ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് യുവർ ലൈഫ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി. ഈ സുഭാഷിതം വീണ്ടും കേൾക്കാം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കുമാരനാശാന്റെ അമ്പിളി എന്ന കവിത പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

സതീഷ് ചന്ദ്രൻ വയലിൻ, ശാന്തിപുരം സി എസ് ഷിജോ മൃദംഗം, തുടർന്ന് കെ ആനന്ദവർമ്മ വയലിനിൽ വായിച്ച കൃതികൾ. 11 മണിക്ക് റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ. മുതിർന്ന പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ രവിവർമ്മ തമ്പുരാൻ പങ്കെടുക്കുന്നു. തുടർന്ന് ചുമടുതാങ്ങി. 11:30 ചലച്ചിത്രഗാനങ്ങൾ, 12 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ. എ ബഷീറ ബീവി, ആലപ്പുഴ റംലാ ബീഗം എന്നിവർ അവതരിപ്പിച്ചത്. 12:20 ലളിതഗാനങ്ങൾ, വിദ്യാമോൾ ടി ഡി പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ഇൻഫന്റ് പാരന്റിംഗ്, അറിയേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് രശ്മി മോഹൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം, 2 ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ്, സി ഐ ഇ ടി സ്പോൺസേർഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 4:30 മഴവില്ല. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി. 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:45 ഖുറാൻ, അബ്ദുൾ റഹീം എ പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, പൈനാപ്പിൾ കൃഷിയിലൂടെ സംരംഭകത്വ സാധ്യത, അനിൽ ആൻഡ്രൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഗൈഡ്. പഞ്ചായത്തീരാജ് നഗരപാലിക നിയമവും ചട്ടങ്ങളും, അധ്യാപകൻ എൻ എസ് ശ്യാമപ്രസാദ് സംസാരിക്കുന്നു. 8 മണിക്ക് സാഹിത്യവേദി, ഹീര ഷൺമുഖം എഴുതി അവതരിപ്പിച്ച കവിതകൾ, മൊബൈലും കുട്ടിയും, അക്ഷരസ്നേഹം. കണ്ടല്ലൂർ മോഹനൻ എഴുതി അവതരിപ്പിച്ച കഥ, എന്റെ സ്വപ്നതീരം. എൻ ആർ സി നായർ പരശുവയ്ക്കൽ എഴുതി അവതരിപ്പിച്ച കവിതകൾ, ദൃശ്യം, അവനിയെ കാത്ത്. തുടർന്ന് ജെ ജുബറ്റ് എഴുതി അവതരിപ്പിച്ച കഥ, സെൽഫിയിൽ കാണാത്തവർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, പ്ലസ് വണ്ണിലേക്ക് പരമ്പര 1 ഭാഗം, ഗണിതശാസ്ത്രം യമുന കെ മൂർത്തി അവതരിപ്പിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, ഡിജിറ്റൽ ഓവർയൂസ് സേഫ് ഗാർഡിംഗ് ദ യങ് ജനറേഷൻ. തിരുവനന്തപുരം ലയള സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സൽവിൻ അഗസ്റ്റിൻ സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ, വി കെ എൻ എഴുതിയ കഥ, കവിയുടെ മരണം. 10 മണിക്ക് ദേശീയ നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം, അമൽ ആന്റണി അവതരിപ്പിച്ച ലളിത സംഗീതം, മാർഗി മധു അവതരിപ്പിച്ച ചാക്യാർ കൂത്ത്. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് ഡൽഹിരളി. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 9.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 5 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം. ടി കെ മുഹമ്മദ് കുട്ടി, എ ബഷീറ ബീവി, ഷക്കീല ഷാജഹാൻ എന്നിവർ പാടിയത്. ആദ്യം ടി കെ മുഹമ്മദ് കുട്ടി പാടിയത് ഹയുൾ ഖയും യാ അല്ലാ എന്നാരംഭിക്കുന്നു.

ഇന്ന് രാവിലെ 10:15 രാഗാമൃതം, തിരുവല്ല രാജീവൻ നരേന്ദ്രൻ പാടുന്ന കൃതികൾ. മാവേലിക്കര പി എൻ സതീഷ് ചന്ദ്രൻ വയലിൻ, ശാന്തിപുരം സി എസ് ഷിജോ മൃദംഗം. തുടർന്ന് കെ ആനന്ദവർമ്മ വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. ഇന്ന് രാവിലെ 10:15.

ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. സാമ്പത്തികം, പ്രതിരോധം, ഊർജ്ജം, അതിസാങ്കേതിക രംഗം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ജപ്പാൻ ധാരണ. ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തകായിച്ചിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചത്. വിമാന ഇന്ധനവില കുറഞ്ഞു തുടങ്ങിയതോടെ നോർത്ത് അമേരിക്ക യൂറോപ്പ് സർവീസുകൾക്ക് എയർ ഇന്ത്യ ചുമത്തിയ ഇന്ധന സർചാർജ് കുറച്ചു. ജൂലൈ 1 മുതൽ പരിഷ്കരിച്ച നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ സർക്കാരിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയുള്ള അദാനി കമ്പനിയുടെ ഓഹരി കൈമാറ്റ പ്രഖ്യാപനത്തിൽ അദാനി പോർട്സ് മാനേജ്മെന്റിനെ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചു. കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ 1 മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി

0: റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. കെഎസ്ആർടിസി ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് നൽകിവരുന്ന യാത്രാ ഇളവിന് വാർഷിക വരുമാന പരിധി 20,000 രൂപ എന്നത് 40,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഗതാഗത മന്ത്രി സി പി ജോൺ ചൊവ്വാഴ്ച നിയമസഭയിലാണ് പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിൽ മദ്യം വാങ്ങാൻ 23 വയസ്സ് തികയണമെന്ന നിബന്ധന കർശനമാക്കാൻ സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച ശുപാർശ നൽകാൻ എക്സൈസ് മന്ത്രി എക്സൈസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. 90-ലേറെ പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി ആരംഭിച്ച ആക്രമണം വ്യാഴാഴ്ച പുലർച്ചെ വരെ നീണ്ടു. ലോകകപ്പ് ഫുട്ബോൾ 2-ാം റൌണ്ട് മത്സരത്തിൽ 2-0 മുന്നിൽ നിന്ന സെനഗലിനെ എക്സ്ട്രാ ടൈമിലെ പെനാൽറ്റിയിൽ വീഴ്ത്തി ബെൽജിയത്തിന്റെ അവിശ്വസനീയ വിജയം. കഴിഞ്ഞ ലോകകപ്പുകളുടെ ചരിത്രത്തിൽ ഇത് 2-ാം തവണയാണ് നോക്കൌട്ട് റൌണ്ട് മത്സരത്തിൽ 2 ഗോളുകൾക്ക് പിന്നിട്ട് നിന്ന ഒരു ടീം ജയിക്കുന്നത്.
1: ഒരു കാലത്ത് വിദ്യാഭ്യാസം വിഷയങ്ങളുടെ വ്യക്തമായ അതിർത്തികളിൽ ഒതുങ്ങിയതായിരുന്നു. ശാസ്ത്രം, കല, വാണിജ്യം, സാമൂഹ്യശാസ്ത്രം എന്നിവ ഓരോന്നും വേറിട്ട മേഖലകളായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ ലോകം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം, പൊതുജനാരോഗ്യം, കൃത്രിമ ബുദ്ധി, ഭക്ഷ്യസുരക്ഷ, നഗരാസൂത്രണം തുടങ്ങിയ സങ്കീർണമായ വെല്ലുവിളികൾക്ക് ഒരു വിഷയത്തിന്റെ അറിവ് മാത്രം പരിഹാരമാകുന്നില്ല. ഇവിടെയാണ് ട്രാൻസ് ഡിസിപ്ലിനറി വിദ്യാഭ്യാസം അഥവാ വൈവിധ്യമാർന്ന വിജ്ഞാന ശാഖകളെ സമന്വയിപ്പിച്ചുള്ള പഠന രീതി പ്രാധാന്യമാകുന്നത്. ഭാവിയിലെ തൊഴിലിടങ്ങൾക്ക് ആവശ്യമായ നൈപുണ്യങ്ങൾ വികസിപ്പിക്കാനും നവീകരണ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സമൂഹത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങളോട് ചേർന്ന് പഠിക്കാനും ട്രാൻസ് ഡിസിപ്ലിനറി വിദ്യാഭ്യാസം എങ്ങനെ സഹായിക്കുന്നു എന്ന് പരിശോധിക്കുകയാണ് പ്രഭാതഭേരി.
2: നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന തെറ്റായ സമ്പ്രദായങ്ങളിലൊന്നാണ് ജാതി വ്യവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
3: പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി വ്യത്യസ്ത വിഷയങ്ങളെ സമന്വയിപ്പിച്ച് പഠിക്കുന്ന ട്രാൻസ് ഡിസിപ്ലിനറി ശൈലിയുടെ അടിസ്ഥാന ആശയത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ.
2: നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി അത് തത്വത്തിൽ ഇല്ലാതായി എങ്കിലും നമ്മുടെ മനസ്സിൽ അത് പല രീതിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് നമ്മൾ അക്കാഡമിക് വിഷയങ്ങളിൽ ഒരു ജാതി വ്യവസ്ഥ നമ്മൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വിഷയങ്ങളെ ഓരോന്നിനെയും വേർതിരിച്ച് അവ തമ്മിൽ പരസ്പരം സ്പർശിക്കാതെയും അകലം പാലിക്കേണ്ട വിഷയങ്ങളായി നമ്മൾ കരുതി പോന്നിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് ആധുനിക വിജ്ഞാനം വളരുന്നത് പരമ്പരാഗത വിജ്ഞാനങ്ങളുടെ അതിർവരമ്പുകളിലാണ് അത് വളരുന്നത്. വിജ്ഞാനങ്ങളെ നിറങ്ങളായിട്ട് കരുതിയാൽ അവ ഇലച്ചായങ്ങൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പടരുന്ന ഒരു സ്വഭാവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മേഖല ബയോ ഇൻഫർമാറ്റിക്സ്, ബയോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും, അതുപോലെ അനേകം മേഖലകൾ പരസ്പരം നമുക്കിപ്പോ ഉദാഹരണത്തിന് ലോയും ഫിലോസഫിയും ഒരുപാട് എത്തിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയും നിയമവും സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം ഭാഷയും കമ്പ്യൂട്ടറും കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഇത്തരത്തിൽ നമുക്ക് അനേകം വിഷയങ്ങൾ ഇങ്ങനെ പരസ്പരം പടർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ട്രാൻസ് ഡിസിപ്ലിനറി എന്ന് പറയുന്നത് ഇതിൽ നിന്നും അടുത്ത ഘട്ടമാണ്. നമ്മൾ ചില മേഖലകളെ അത് ഏത് വിഷയത്തിൽ പെടുന്നു, ഏത് വിഷയം കൈകോർക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അതിനെ തന്നെ ഒരു ലോകമായിട്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ജലം എന്ന് പറഞ്ഞ ഒരു വലിയ മേഖലയെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ കടൽ വരും, കായൽ വരും, കെമിസ്ട്രി വരും, പരിസ്ഥിതി വരും, മാലിന്യ സംസ്കരണം വരും, തിരയിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്നത് വരും, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയെ തന്നെ നമുക്ക് നിർവചിക്കാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനെയാണ് നമ്മുടെ സാധാരണ ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിജ്ഞാനത്തിന്റെ ഏറ്റവും സ്വതന്ത്രവും ഏറ്റവും കൗതുകത്തോടെ നമ്മൾ വിജ്ഞാനത്തെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്നാണ് എന്റെ അഭിപ്രായം.
3: പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന ഈ സമഗ്ര പഠന രീതി സർവകലാശാലകളിൽ നടപ്പിലാക്കുമ്പോഴുള്ള പ്രായോഗിക വശങ്ങളെക്കുറിച്ച് കുസാറ്റ്, അലിഗഡ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് മേഘാലയ എന്നിവിടങ്ങളിൽ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ അബ്ദുൾ അസീസ്.
4: ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിമുടി മാറ്റിയിരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനാണ് ഈ മാറ്റം. വിജ്ഞാന ശാഖകൾക്ക് അതീതമായ ഒരു സമന്വയ വിദ്യാഭ്യാസ രീതിയാണ് ട്രാൻസ് ഡിസിപ്ലിനറി വിദ്യാഭ്യാസം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഈ സമീപനത്തിലെ പ്രധാനമായ ഊന്നൽ എന്റെ നോട്ടത്തിൽ ഇവയാണ്: അധ്യാപകരുടെ ലഭ്യത, ബയോളജി, കെമിസ്ട്രി, കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോളജി, എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, സമുദ്ര പഠനങ്ങൾ, കാലാവസ്ഥാ ശാസ്ത്രം, പ്രവചന ശാസ്ത്രം എന്നിങ്ങനെ വൈവിധ്യമാർന്ന കോഴ്സുകൾ നടത്തുവാനാണ് ഇന്ത്യയിൽ ലക്ഷ്യം. ഈ ഉദ്ദേശം സാധ്യമാണെന്നും സാധ്യമാകണം എന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങളിൽ അവഗാഹമുള്ള അധ്യാപകരെ നമുക്ക് ലഭ്യമായാലേ സാധിക്കൂ. സർവകലാശാലകൾ ഇന്ന് അതിന് സജ്ജമായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു.

0: പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വിഭാവനം ചെയ്ത ഈ ഒരു വിദ്യാഭ്യാസ രീതിയിലെ മാറ്റം ഇന്ത്യയിലെ സർവകലാശാലകളിൽ ശരിയായ രീതിയിൽ രൂപകൽപ്പന നടത്തി നടപ്പാക്കേണ്ടതാണ്. അടിസ്ഥാനപരമായി പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളിലേക്ക് ഈ വിദ്യാഭ്യാസം എത്തിപ്പെട്ടാൽ മാത്രമേ അത് ഉദ്ദേശിക്കുന്ന ഗുണം നമുക്ക് നൽകുകയുള്ളൂ. സിലബസ് പരിഷ്കരണം മുതൽ ഈ കാഴ്ചപ്പാടുള്ള അധ്യാപകരെ നിയമിക്കുന്നതുവരെയുള്ള കാര്യങ്ങളിൽ നാം ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ട്രാൻസ് ഡിസിപ്ലിനറി വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ വേരുപിടിക്കൂ.
1: പാരിസ്ഥിതിക പ്രശ്നങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും പോലുള്ള ആഗോള വെല്ലുവിളികൾ പരിഹരിക്കാൻ ട്രാൻസ് ഡിസിപ്ലിനറി ഗവേഷണങ്ങൾ എങ്ങനെ സഹായകരമാകുമെന്ന് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവും അധ്യാപകനുമായ പി എസ് ഗോപകുമാർ.
2: 2047 ആകുമ്പോൾ രാജ്യം ഒരു വികസിത രാജ്യമായി തീരണമെന്നുള്ളതാണ് ഭരണാധികാരികളും അതുപോലെ തന്നെ രാജ്യത്തെ പൗരന്മാരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട വിദ്യാർത്ഥികളാണ് ഇനി വരുന്ന ദശകത്തില് രാജ്യത്ത് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരിക. അത്തരം വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് ഉപയുക്തമാകുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അത്തരം കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നേരിടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം നിഷ്കർഷിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളില് അല്ലെങ്കിൽ അതിന്റെ പരിഷ്കാരങ്ങളില് ഒന്നാണ് വിദ്യാഭ്യാസ മേഖലയിലെ ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ നിലനിൽക്കുന്ന ബാരിക്കേഡുകൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ട്രാൻസ് ഡിസിപ്ലിനറി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നിലവിലെ കണക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സംഗീതത്തിൽ ബിരുദം നേടാൻ ഡിഗ്രി സമ്പാദിക്കാൻ കഴിയില്ല. ബാരിക്കേഡുകളാണ് പരമ്പരാഗതമായ ബാരിക്കേഡുകളും നിയന്ത്രണങ്ങളും കീഴ്വഴക്കടങ്ങളും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിലെ ഡിഗ്രികൾ സമ്പാദിക്കാനും പഠനം മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ അത്തരം മേഖലകളിലെ വൈവിധ്യമായ മേഖലകളിലെ ഗവേഷണ ബിരുദങ്ങളൊക്കെ സമ്പാദിക്കാനും ഗവേഷണ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാനുമൊക്കെ വിദ്യാർത്ഥികളെ ഭാവിയിലെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു സിസ്റ്റം ആണ് ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ദേശീയ വിദ്യാഭ്യാസ നയം പരിപൂർണമായിട്ട് രാജ്യത്ത് നടപ്പാക്കുന്നതോടുകൂടി വിദ്യാഭ്യാസ മേഖലയിലെ പരമ്പരാഗതമായ കീഴ്വഴക്കങ്ങളും ബാരിക്കേഡുകളും മാറി പുതിയ തലമുറയ്ക്ക് വിശാലമായ ഒരു വിദ്യാഭ്യാസ മേഖല തുറന്നു കാട്ടപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹ്യൂമാനിറ്റീസും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികളെയാണ് ആധുനിക തൊഴിൽ വിപണി തേടുന്നതെന്ന് കോട്ടയം ചിന്മയ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു എം പി.
3: ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്നാണ് സാധാരണയായിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. വിഷയാധീത വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിഷയ സമന്വിത വിദ്യാഭ്യാസം ഒരാശയമാണ്. ഇതൊരു നൂതന ആശയമാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇതൊരിക്കലും ഒരു നൂതന ആശയമല്ല. മുൻകാലങ്ങളിൽ നമ്മുടെ ഭാരതത്തിൽ ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളെ സമന്വയിപ്പിച്ചുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അറിവുകൾ, ഇപ്പൊ ഓൾറെഡി വിവിധ വിഷയങ്ങളിൽ സെലക്ടഡ് ആയിട്ടുള്ള ചില ധാരണകൾ കുട്ടികൾക്ക് ഉണ്ടാവും. ഈ വിവിധ വിഷയങ്ങളിലെ അറിവുകളും കഴിവുകളും വ്യത്യസ്തരായിട്ടുള്ള എക്സ്പേർട്ടിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ നമ്മൾ സംസ്കൃതവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എടുക്കുകയാണെന്ന് വെച്ചാൽ, സംസ്കൃതത്തിൽ ഒരു എക്സ്പേർട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള ഒരു എക്സ്പേർട്ടും കൂടെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ രണ്ടു പേരിൽ നിന്നുള്ള അറിവുകളെ ഒരു കുട്ടിയിലേക്ക് എത്തിക്കുകയാണ് ഒരു വിഷയത്തിലൂടെ. ഈ ഇന്റർ ഡിസിപ്ലിനറി നൂതന ആശയത്തിലൂടെ വളർന്നു വരുമ്പോൾ മാത്രമേ ആ കുട്ടിക്ക് അറിവിന്റെ വിശാലമായ ആകാശത്തെ സമന്വയിച്ചുകൊണ്ട് ഏതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് സമൂഹത്തിന് കൊടുക്കേണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആ കുട്ടിക്ക് അതിന് പറ്റുകയുള്ളൂ. അങ്ങനെ കുട്ടിക്ക് മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ. കാരണം ഏതൊരു ജോലി എടുക്കുകയാണെങ്കിലും ഏതൊരു ജോബ് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അവിടെ ഒരു ഏരിയയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളിനെ ആക്സെപ്റ്റൻസ് ഇല്ല. കാരണം എല്ലാ ഏരിയയിലും ടച്ച് ചെയ്തുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമേ അവിടെ ആക്സെപ്റ്റൻസ് വരുള്ളൂ.
1: ഇഷ്ടമുള്ള വിഷയങ്ങൾ ഭയമില്ലാതെ തിരഞ്ഞെടുത്ത് പഠിക്കാൻ സാധിക്കുന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന വലിയ മാനസിക പിന്തുണയാണെന്ന് വിദ്യാർത്ഥിനി എസ് സൗപർണിക.
4: നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെയധികം ആത്മവിശ്വാസം നമുക്ക് കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷനിലൂടെ സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വിദ്യാർത്ഥിനി എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും മികച്ച സഹായം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു തൊഴിലിടത്തിൽ നമ്മൾ നമ്മളെ തന്നെ എത്ര നന്നായി റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ചുള്ള വിഷയങ്ങൾ നമുക്ക് എടുത്ത് പഠിക്കാൻ സാധിക്കും. വിമർശനാത്മകമായിട്ടുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവാനും മാറുന്ന സാഹചര്യങ്ങളുമായിട്ട്, അതായത് ഇപ്പൊ AI ടെക്നോളജിക്കൽ റെവല്യൂഷൻ തുടങ്ങിയവയിലൂടെ നമുക്ക് അതിനോടെല്ലാം പൊരുത്തപ്പെട്ട് നമുക്ക് ആ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രിഫറൻസ് മാറ്റാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിത്തത്തോടുള്ള താല്പര്യം ഇതുകൊണ്ട് കൂടുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തിനോട് നമുക്കാണെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ, അത് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായും ലേണിംഗ് എക്സ്പീരിയൻസ് ഒരു വളരെ എൻജോയബിൾ പ്രോസസ്സായി മാറുകയാണ് ഇതോടെ ചെയ്യുന്നത്. ഇപ്പം ആരോഗ്യം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയുള്ള ജീവിതത്തെ അടിസ്ഥാന

0: വ്യക്തിപരമായിട്ട് ഇപ്പൊ നമുക്ക് മാറാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് ഇൻ റിയൽ ലൈഫ് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായി മാറുന്നു.
1: ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മാനവിക വിഷയങ്ങളും കലയും സാമൂഹിക ശാസ്ത്രവും പരസ്പരം സഹകരിക്കുമ്പോഴാണ് പുതിയ ആശയങ്ങളും ഗവേഷണങ്ങളും നവീകരണങ്ങളും രൂപപ്പെടുന്നത്. ഭാവിയിലെ തൊഴിൽ ലോകം ആവശ്യപ്പെടുന്നതും ഇത്തരത്തിലുള്ള ബഹുവിഷയ അറിവും സൃഷ്ടിപരമായ ചിന്താശേഷിയുമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ മാറ്റം പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നു. അതോടൊപ്പം അധ്യാപക പരിശീലനം, ഗവേഷണ സംസ്കാരം, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യവസായ അക്കാദമിക് സഹകരണം എന്നിവയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വിഷയങ്ങളുടെ അതിരുകൾ മറികടന്ന് അറിവിനെ സമൂഹത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുന്ന വിദ്യാഭ്യാസമാണ് ഭാവിയുടെ വിദ്യാഭ്യാസം. കൂടുതൽ സർഗാത്മകവും ഉത്തരവാദിത്ത ബോധമുള്ളതുമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ വിദ്യാഭ്യാസ സമീപനത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം.
2: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 55 സെക്കൻഡും. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
4: കഴിഞ്ഞ വർഷം

0: ഏപ്രിൽ 22 ജമ്മുകശ്മീരിലെ പെഹൽഗാമിലും നവംബർ 10 ഡൽഹിയിലുമുണ്ടായ ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. നിന്ദ്യമായ ഈ പ്രവൃത്തിയുടെ കുറ്റവാളികളെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. യു എൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സനാ തക്കായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇന്തോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിലെ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും സ്വാഗതം ചെയ്തു.
1: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും സംസ്ഥാനത്തിന് മികച്ച വനവിസ്തൃതിയും പച്ചപ്പും നിലനിർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി ഉൾപ്പെടെ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വനമെന്ന് തെറ്റായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ ഒഴിവാക്കുമെന്ന ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3 ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന VK രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർസ് സാമ്പലിന്റെ 2 ഗോളുകളും 66 മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വിറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയയ്ക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടിന് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ നേരിടും.
1: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിങ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2 സെമിഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. प्रधानमन्त्री नरेन्द्र मोदी तस्य जापानस्य समकक्षीया साने ताकाइची इत्येषा पाकिस्तानात् सीमापारे आतंकवादं समेत्य सर्वेषु रूपेषु अभिव्यक्तिषु आतंकवादस्य हिंसक उग्रवादस्य च निन्दां कृतवन्तौ. भारत जापान वार्षिक शिखर सम्मेलनस्य संयुक्त वक्तव्ये द्वौ नेतारौ गतवर्षे अप्रैल मासस्य 22 दिनांके जम्मू कश्मीरस्य पहलगाम इत्यत्र जातम् आतंक्याक्रमणं कट्वा लोचितवन्तौ. उभौ प्रधानमन्त्रिणौ हिन्द प्रशांत क्षेत्रस्य उभयोः देशयोः मध्ये सहयोगं विस्तारयितुं प्रतिबद्धतां पुनरुद्घाटितवन्तौ.
4: आज भारत और जापान दोनों ही विश्व की सबसे बड़ी इकोनॉमीज में से हैं। एक फ्री प्रॉस्परस और रूल्स बेस्ड इंडो पैसिफिक हमारी

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. ഈ ഞാറ്റുവേലക്കാലത്ത് കാലാവസ്ഥാ അതിജീവന കാർഷിക മുറകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനും നൂതന കാർഷിക സങ്കേതങ്ങളിൽ കർഷകർക്ക് അറിവ് പകരുന്നതിനുമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വെളിയനാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ഞാറ്റുവേല ചന്തയും ഗ്രാമസഭയും സംഘടിപ്പിക്കുന്നു. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു നിർവഹിക്കും. ചടങ്ങിൽ കുട്ടനാട് MLA ശ്രീ റിജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വെൺമണി കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെയും ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് വെൺമണി ഗവൺമെന്റ് JB സ്കൂളിൽ വെച്ച് ശ്രീ സജി ചെറിയാൻ MLA ഉദ്ഘാടനം ചെയ്യും. വിദ്യാലയങ്ങളിൽ കാർഷിക ക്ലബിന്റെ രൂപീകരണവും ഇതോടനുബന്ധിച്ച് നടക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ

0: കൊല്ലം ജില്ലയിലെ തേവലക്കര കൃഷിഭവനിൽ വെച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 10 മണിക്ക് തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ എസ് നിർവഹിക്കുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കൃഷിഭവനിൽ വെച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 10:30 കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിതാ ഗോപകുമാർ നിർവഹിക്കുന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ബ്ലോക്കിലെ നെടുവത്തൂർ, പൂയപ്പള്ളി, വിളിയം, കരിപ്ര, എഴുകോൺ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ കുരുമുളക് തൈകൾ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 9383-4730-353, 9383-4730-354. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി കൃഷിഭവനിൽ വെച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല എൽ നിർവഹിക്കുന്നു. കർഷകർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ, നാടൻ പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനവും ഇതോടൊപ്പം വിവിധ കാർഷിക പദ്ധതികളുടെ വിശദീകരണ ക്ലാസുകളും ഉണ്ടായിരിക്കുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിൽ നിറപുത്തരി വിളവെടുപ്പുത്സവത്തിനാവശ്യമായ നെൽക്കതിർക്കെട്ടുകൾ ലഭ്യമാണ്. വിൽപ്പന വില 250, 500, 750, 1000 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0471-2343-586. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ ചിറക്കര കൃഷിഭവനിൽ വെച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 10 മണിക്ക് ചാത്തന്നൂർ MLA BB ഗോപകുമാർ നിർവഹിക്കുന്നു. മലപ്പുറം ജില്ലയിലെ വാഴയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ഇന്നും നാളെയും കാരാട് EMS സമുച്ചയത്തിന് സമീപം നടക്കും. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് ആത്മ കിസാൻ ഗോഷ്ഠിയുടെ ഭാഗമായി നാളെ തേനീച്ച കൃഷിയിലൂടെ വരുമാനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വാഴയൂർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തോടനുബന്ധിച്ച് കൊച്ചി CMFRI കടൽ മത്സ്യവിത്ത് ഉൽപ്പാദനത്തിലും കൃഷിയിലും ഈ മാസം 8 മുതൽ 10 വരെ പരിശീലനം നൽകുന്നു. മത്സ്യകർഷകർ, സംരംഭകർ, ടെക്നീഷ്യന്മാർ, അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് പങ്കെടുക്കാം. ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്ട് ഓൺ മാരിക്കൾച്ചർ പദ്ധതിക്കു കീഴിലാണ് പരിപാടി. ഈ മാസം 6-നകം രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9846-217-765. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ജൂലൈ 3. ഈ ദിനത്തിന്റെ ചരിത്ര പ്രാധാന്യം ഇനി കേൾക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: അമേരിക്കൻ റോക്ക് സംഗീത ലോകത്തെ ഇതിഹാസ ഗായകനും കവിയുമായ ജിം മോറിസൺ 1971 ജൂലൈ 3 തന്റെ 27-ാം വയസ്സിൽ പാരീസിൽ വെച്ച് അന്തരിച്ചത്. റോക്ക് സംഗീത ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ബാൻഡുകളിലൊന്നായ ദി ഡോർസ് എന്ന ബാൻഡിന്റെ പ്രധാന ഗായകനായിരുന്നു അദ്ദേഹം. പ്രശസ്ത സംഗീതജ്ഞരുടെ കൂട്ടായ്മയായ 27 ക്ലബ് എന്നറിയപ്പെടുന്ന നിരയിലെ പ്രമുഖരിൽ ഒരാളാണ് ജിം മോറിസൺ. അദ്ദേഹത്തിന്റെ വേദിയിലെ പ്രകടനങ്ങളും കവിതകളും കാരണം ദി ലിസാർഡ് കിങ് എന്ന വിളിപ്പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. സംഗീത

0: എന്നതിലുപരി മികച്ചൊരു കവിയായിരുന്ന അദ്ദേഹം ദി ലോർഡ്സ് ആൻഡ് ദി ന്യൂ ക്രിയേച്ചേഴ്സ് ആൻഡ് അമേരിക്കൻ പ്രെയർ തുടങ്ങിയ കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാരീസിലെ പ്രശസ്തമായ പേർ ലഷേസ് സെമിത്തേരിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. ഇന്നും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആരാധകർ ഇവിടം സന്ദർശിക്കുന്നു. ലോകപ്രശസ്ത ജർമ്മൻ ഭാഷാ എഴുത്തുകാരൻ ഫ്രാൻസ് കഫ്ക 1883 ജൂലൈ 3 പ്രാഗിൽ ജനിച്ചു. അന്യവൽക്കരണം, ഉദ്യോഗസ്ഥാധിപത്യത്തിന്റെ ക്രൂരതകൾ, അസ്തിത്വപരമായ വ്യാകുലതകൾ എന്നിവ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ. ഇത്തരം സങ്കീർണമായ അവസ്ഥകളെ സൂചിപ്പിക്കാൻ സാഹിത്യലോകത്ത് കഫ്കായെസ്ക് എന്ന വാക്കുതന്നെ നിലവിൽ വന്നു. ദി മെറ്റാമോർഫോസിസ്, ദി ട്രയൽ, ദി കാസിൽ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. മരണശേഷം തന്റെ കൃതികളെല്ലാം നശിപ്പിച്ചു കളയണം എന്നായിരുന്നു കഫ്ക സുഹൃത്തായ മാക്സ് ബ്രോഡിനോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ സുഹൃത്ത് അത് ചെയ്യാതെ കൃതികൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ലോകം ഈ മഹാനായ എഴുത്തുകാരനെ അറിഞ്ഞത്. മാർക്സിസ്റ്റ് ചിന്തകൻ, എഴുത്തുകാരൻ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിലൊരാൾ എന്നീ നിലകളിൽ പ്രശസ്തനായ കെ ദാമോദരൻ അന്തരിച്ചത് 1976 ജൂലൈ 3. മലയാള നാടക ചരിത്രത്തിലും രാഷ്ട്രീയ രംഗത്തും വലിയ വിപ്ലവം സൃഷ്ടിച്ച പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് കെ ദാമോദരനാണ്. മലബാറിലെ ജന്മിത്വ ചൂഷണങ്ങൾക്കെതിരെ കർഷകരെ ബോധവൽക്കരിക്കാൻ ഈ നാടകം വലിയ പങ്കുവഹിച്ചു. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായി ഇത് കണക്കാക്കപ്പെടുന്നു. കാറൽ മാർക്സിന്റെ പ്രശസ്തമായ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിൽ പങ്കാളിയായി. 1964 മുതൽ 1970 വരെ രാജ്യസഭാംഗമായി സേവനമനുഷ്ഠിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
4: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിങ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
3: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
4: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: പുനർവിട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
6: ആയുരാരോഗ്യത്തിൽ ഇന്ന് വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ എ അൽത്താഫ് സംസാരിക്കുന്നു.
7: ജീവകങ്ങളിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും വികാസത്തിനും ഏറ്റവും അനിവാര്യമായ ഒന്നാണ് വൈറ്റമിൻ ഡി. ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏക ജീവകമാണ് എന്നതും ബി സി വൈറ്റമിനുകളെപ്പോലെ വെള്ളത്തിൽ ലയിച്ചു ചേരുകയില്ല എന്നതും മാത്രമല്ല, വൈറ്റമിൻ ഡിക്ക് ഒരു ഹോർമോണിന്റെ സ്വഭാവ സവിശേഷതകൾ കൂടിയുണ്ട്. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ രാവിലെ 10 വൈകുന്നേരം 3 ഇടയ്ക്കുള്ള സമയത്തെ വെയിൽ കൊണ്ടാൽ നമുക്കാവശ്യമുള്ള വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി കൂടിയേ തീരൂ. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ക്ഷയരോഗം ഉൾപ്പെടെയുള്ള മാരക പകർച്ചവ്യാധികളെ ചെറുക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രമേഹ സങ്കീർണതകളെ പ്രതിരോധിക്കാനും എന്നുവേണ്ട ക്യാൻസറിനെ തടയാൻ പോലും വൈറ്റമിൻ ഡിക്ക് കഴിയുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. 90% ഇന്ത്യക്കാരിലും വൈറ്റമിൻ ഡിയുടെ അളവ് വേണ്ടതിലും വളരെ കുറവാണെന്നാണ് സമീപകാല പഠനങ്ങൾ കാണിക്കുന്നത്. ചർമ്മത്തിലെ ഇരുണ്ട നിറവും പൊണ്ണത്തടിയും സസ്യാഹാരം മാത്രം കഴിക്കുന്ന ശീലവും വെയിലും സൂര്യപ്രകാശവും ഏൽക്കാതെയുള്ള ആധുനിക ജീവിതശൈലിയുമൊക്കെയാണ് ഇവിടെ വൈറ്റമിൻ ഡി കുറവിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയെ നിയന്ത്രിക്കുന്നതിലും ജീവകം ഡിക്ക് പങ്കുണ്ട്. പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നത് കൂടാതെ കരൾ, പേശികൾ, കൊഴുപ്പ് കലകൾ തുടങ്ങിയവയിലെ കോശങ്ങളുടെ ഇൻസുലിനോടുള്ള പ്രതികരണശേഷിയും മെച്ചപ്പെടുത്തുന്നു. വൈറ്റമിൻ ഡി സംബന്ധിച്ച ഏറ്റവും പുതിയ കണ്ടെത്തൽ പ്രമേഹ സങ്കീർണതകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്നതാണ്. പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്ര സങ്കീർണതകളായ റെറ്റിനോപ്പതി, തിമിരം, ഗ്ലൂക്കോമ എന്നിവ തടയാൻ വൈറ്റമിൻ ഡിക്ക് കഴിയും. ഗർഭാവസ്ഥയിൽ ജീവകം ഡിയുടെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഗർഭിണികളിൽ പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച മുരടിക്കൽ, മാസം തികയാതെയുള്ള പ്രസവം, കുട്ടിക്ക് പ്രമേഹമുണ്ടാവാനുള്ള സാധ്യത തുടങ്ങിയ സങ്കീർണതകൾക്കും ഇടയാക്കാം. വൈറ്റമിൻ ഡി ഹൃദയാരോഗ്യത്തിനും അനിവാര്യമാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവമുള്ളവരിൽ ഹൃദയാഘാതമുണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 50% വരെ കൂടുതലാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ക്ഷയരോഗബാധയുൾപ്പെടെയുള്ള രോഗാണുബാധകൾക്കെതിരെയും ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ജീവകം ഡിക്ക് കഴിയും. അസ്ഥികൾ, സന്ധികൾ, കുടൽ, ലാറിങ്സ്, ലിംഫ് ഗ്രന്ഥികൾ എന്നിവയെ ബാധിക്കുന്ന ക്ഷയരോഗത്തെ ചെറുക്കാൻ സൂര്യരശ്മികൾക്ക് ഒരു പരിധിവരെ കഴിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് 1925 അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ റിപ്പോർട്ട് പുറത്തിറങ്ങുകയുണ്ടായി. ക്ഷയരോഗത്തെക്കൂടാതെ ഇൻഫ്ലുവൻസ, HIV രോഗാണുബാധ എന്നിവയ്ക്കെതിരെയും വൈറ്റമിൻ ഡി ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. HIV ബാധിതരിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം രോഗതീക്ഷ്ണത വർദ്ധിപ്പിക്കാൻ കാരണമാകാം.

0: ശരീരപ്രതിരോധ വ്യവസ്ഥയുടെ രൂപപ്പെടലിലും പ്രവർത്തനത്തിലും വൈറ്റമിൻ ഡിക്ക് പങ്കുണ്ട്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ തന്നെയാണ് ജീവകം ഡിയുടെ ഏറ്റവും ഉത്തമമായ സ്രോതസ്. കൂടാതെ പാൽ, പാലുൽപ്പന്നങ്ങൾ, മുട്ട, മത്സ്യം, പ്രത്യേകിച്ച് ഫിഷ് ലിവർ ഓയിൽ എന്നിവയൊക്കെ വൈറ്റമിൻ ഡിയുടെ നല്ല സ്രോതസ്സുകളാണ്. അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ. അതുപോലെ വൈറ്റമിൻ ഡി അമിതമായാൽ ശരീരത്തിന് ഹാനികരമാണ്. കുട്ടികളെ ദിവസവും കുറച്ചു നേരത്തേക്കെങ്കിലും തുറസായ സ്ഥലത്ത് കളിക്കാൻ അനുവദിക്കുക. പ്രായമായവരുടെ കാര്യത്തിൽ പ്രതിദിനം 15 മിനിറ്റ് നേരമെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുകയും ഗർഭിണികൾ തങ്ങളുടെ ഭക്ഷണത്തിൽ പാൽ, മുട്ട തുടങ്ങിയവ ഉൾപ്പെടുത്തുകയും വേണം. പൊണ്ണത്തടി വൈറ്റമിൻ ഡിയുടെ അഭാവത്തിന് കാരണമാകാം എന്നതുകൊണ്ട് കൃത്യമായി വ്യായാമം ചെയ്ത് അമിതവണ്ണം ഒഴിവാക്കണം. പ്രായമേറിയവർ, ഗർഭിണികൾ, മുലയൂട്ടുന്നവർ എന്നിവർ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. പരിശോധനയിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം കണ്ടെത്തിയാൽ സ്വയം ചികിത്സ നടത്തരുത്. പകരം ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം വൈറ്റമിൻ സപ്ലിമെന്റേഷൻ പോലുള്ള ചികിത്സ നൽകാവുന്നതാണ്. ചുരുക്കത്തിൽ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും വികാസത്തിനും രോഗപ്രതിരോധത്തിനും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സൂക്ഷ്മ പോഷണമാണ് വൈറ്റമിൻ ഡി. ദിവസവും 15 മിനിറ്റ് നേരമെങ്കിലും വെയിൽ കൊള്ളുന്നത് ശരീരത്തിൽ ജീവകം ഡിയുടെ അളവ് ശരിയായ തോതിൽ നിലനിർത്തുകയും ആരോഗ്യകരമായ അതിജീവനത്തെ സഹായിക്കുകയും ചെയ്യുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എ അൽതാഫ്.
2: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ രശ്മി മോഹൻ സംസാരിക്കുന്നു.

0: തൊഴിൽ ദർശനം.
1: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ യങ് പ്രൊഫഷണൽസിനെ നിയമിക്കുന്നു. 12 ഒഴിവുണ്ട്. മുംബൈയിലെ സെൻട്രൽ ഓഫീസ് ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഒഴിവ്. പ്രവർത്തന മേഖലകൾ: സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റിസ്ക്, പോളിസി അനലിറ്റിക്സ്, ക്ലൈമറ്റ് ചേഞ്ച് റിസ്ക് ആൻഡ് സസ്റ്റൈനബിൾ ഫൈനാൻസ്, ക്രെഡിറ്റ് റിസ്ക് അനലിറ്റിക്സ് ആൻഡ് റെഗുലേറ്ററി പോളിസി, പേയ്മെന്റ് ഇക്കോസിസ്റ്റം, പോളിസി ആൻഡ് റിസർച്ച് ഇൻ ഡൊമസ്റ്റിക് ആൻഡ് ക്രോസ് ബോർഡർ പേയ്മെന്റ് സിസ്റ്റംസ്, പോളിസി ആൻഡ് റിസർച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, ഡേറ്റ അനാലിസിസ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്, ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് പോളിസി റിസർച്ച്. പ്രായം 21-30 വയസ്സിനും ഇടയിൽ. യോഗ്യത: ബിഇ, ബിടെക്, ബിരുദാനന്തര ബിരുദം, പിജി, ഡിപ്ലോമ, സിഎ. അപേക്ഷ YPHR MD CO@RBI.org.in എന്ന ഇമെയിൽ ഐഡിയിലേക്ക് CV അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി YPHR MD CO@RBI.org.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 6. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rbi.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rbi.org.in. തിരുപ്പതിയിലെ ശ്രീഹരിക്കോട്ടയിലുള്ള ISRO സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ടീച്ചർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്സ്, കെമിസ്ട്രി, ബയോളജി, തെലുങ്കു 3, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ വർക്ക് എക്സ്പീരിയൻസ് 1, പ്രൈമറി ടീച്ചർ 6. പ്രായം: ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർക്ക് 18-35 വയസ്സിനും ഇടയിൽ, പ്രൈമറി ടീച്ചർക്ക് 18-30 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.shar.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.shar.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 7. അസം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സിൽച്ചർ, ദിഫു ക്യാമ്പസുകളിലായി 124 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. പ്രൊഫസർ 34, അസോസിയേറ്റ് പ്രൊഫസർ 39, അസിസ്റ്റന്റ് പ്രൊഫസർ 51. ഒഴിവുള്ള വിഷയങ്ങൾ: ആന്ത്രപ്പോളജി, അപ്ലൈഡ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ബംഗാളി, ബയോടെക്നോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കെമിസ്ട്രി, കൊമേഴ്സ്, എർത്ത് സയൻസ്, എക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്,

0: എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, എക്കണോമിക്സ്, മണിപ്പൂരി, മൈക്രോബയോളജി, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ലൈഫ് സയൻസ് ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്, സംസ്കൃതം, സോഷ്യൽ വർക്ക്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഫിലോസഫി, മാത്തമാറ്റിക്സ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ഹിന്ദി, ലോ, കമ്പ്യൂട്ടർ സയൻസ്, വിഷ്വൽ ആർട്സ്, സോഷ്യോളജി, അറബിക്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപേക്ഷാ ഫീസ് വനിതകൾക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും SC ST വിഭാഗക്കാർക്കും 500 രൂപ, മറ്റുള്ളവർക്ക് 1000 രൂപ. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അയക്കണം. വിലാസം: ദ ഡെപ്യൂട്ടി രജിസ്ട്രാർ, റൂം നമ്പർ #103, രാജാ റാംമോഹൻ റോയ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, അസം യൂണിവേഴ്സിറ്റി, സിൽച്ചാർ, 7880011, കച്ചാർ, ആസാം. വിലാസം ഒരിക്കൽ കൂടി: ദ ഡെപ്യൂട്ടി രജിസ്ട്രാർ, റൂം നമ്പർ #103, രാജാ റാം മോഹൻ റോയ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, അസം യൂണിവേഴ്സിറ്റി, സിൽച്ചാർ, 7880011, കച്ചാർ, അസം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 10. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aus.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.aus.ac.in.
1: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബിന്ദു ഡി.
1: എങ്ങനെ പറഞ്ഞാൽ എന്താ, കാര്യം മനസ്സിലായാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. അശ്രദ്ധമായും അലസമായുമാണ് അത്തരക്കാർ ഭാഷയെ സമീപിക്കുന്നത്. അനന്തരവനെ അനന്തിരവനാക്കുന്നതും മുഖാന്തരത്തെ മുഖാന്തിരമാക്കുന്നതും പുരാതനത്തെ പുരാതീനമാക്കുന്നതും തെറ്റുതന്നെ. കണ്ടുപിടിക്കുക എന്ന ക്രിയയുടെ നാമം കണ്ടുപിടുത്തമാണ്. പലരും കരുതുന്നത് പോലെ കണ്ടുപിടുത്തമല്ല, പരിണിത ഫലമല്ല, പരിണത ഫലമാണ് ശരിയായ രൂപം. സാമ്രാജ്യം ശരിയായ രൂപമാണ്, പക്ഷേ സാമ്രാട്ട് തെറ്റാണ്, സമ്രാട്ടാണ് ശരി. സാമുദായികപരവും സാംസ്കാരികപരവുമായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ യുവതലമുറ തയ്യാറാകണമെന്നാണ് എന്റെ അഭിപ്രായമെന്നൊരാൾ പറഞ്ഞ വാക്യം നോക്കാം. ഈ വാക്യത്തിലെ ആദ്യത്തെ രണ്ട് വാക്കുകളും തെറ്റാണ്. സമുദായത്തെ സംബന്ധിച്ചതാണ് സാമുദായികം അഥവാ സമുദായപരം. സാമുദായികപരം എന്ന പ്രയോഗം തെറ്റാണ്. അതുപോലെ തന്നെ സംസ്കാരത്തെ സംബന്ധിക്കുന്നതാണ് സാംസ്കാരികം അഥവാ സംസ്കാരപരം. സാംസ്കാരികപരം തെറ്റാണ്. സാധാരണയായി എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് തെറ്റായ രൂപമാണ്, ശരിയായ രൂപം സാധാരണമായി എന്നതാണ്. സദാസമയവും ഫോൺ നോക്കിയിരുന്നാൽ കണ്ണു കേടാകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സദാ എന്ന വാക്കിന് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എന്നാണ് അർത്ഥം. അതുകൊണ്ട് സദാ എന്നു മതി, സദാസമയം എന്നു വേണ്ട. ശ്വാസം മുട്ടുക, പ്രയാസപ്പെടുക എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണ് വിമ്മിട്ടം. വിമ്മിടുക എന്ന ക്രിയയുടെ നാമരൂപമാണ് വിമ്മിട്ടം. പക്ഷേ വിമ്മിട്ടത്തെ മലയാളി വിമ്മിഷ്ടമാക്കി. എല്ലാ സമ്മേളനങ്ങളിലും ഒരു അധ്യക്ഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു അധ്യക്ഷ ഉണ്ടാകണം. അധ്യക്ഷന്റെ ചുമതല വഹിക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ ആധ്യക്ഷ്യം വഹിക്കുക എന്നാണ് പറയേണ്ടത്. എന്നാൽ പലരും പറയുന്നത് അധ്യക്ഷം വഹിക്കുക എന്നാണ്. അധ്യക്ഷനെ വഹിക്കുക എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. ഒരു വാക്യത്തിൽ വാക്കുകൾക്കിടയിൽ സ്പേസിംഗ് അഥവാ അകലമിടലിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലിപിവിന്യാസം പോലെ പ്രധാനമാണ് വേണ്ടിടത്ത് അകലമിടുന്നതും വേണ്ടാത്തിടത്ത് അത് ഒഴിവാക്കുന്നതും. ഉദാഹരണം നോക്കാം. അയാൾ അവിടെ നിന്ന് പോയി എന്ന വാക്യത്തിൽ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് അയാൾ പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അയാൾ അവിടെ നിന്നുപോയി എന്ന വാക്യത്തിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും പോകാൻ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം. ഈ വാക്യങ്ങളിലെ അക്ഷരങ്ങൾക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് പ്രത്യേകം ഓർക്കുക. അമ്മച്ചി പ്ലാവിൽ കയറി ഒളിച്ചു എന്ന വാക്യത്തിലും ഇതേ പ്രശ്നമാണ് ഉള്ളത്. അമ്മച്ചി പ്ലാവിൽ എന്ന് അകലമിടലിൽ കൃത്യത പുലർത്തിയാൽ വാക്യം ഭംഗിയുള്ളതായി. ആശ്രമം ഉപേക്ഷിച്ചു എന്നതും ആ ശ്രമം ഉപേക്ഷിച്ചു എന്നതും രണ്ടാണല്ലോ. ഓരോ ഭാഷയ്ക്കും തനതു ശൈലികളുണ്ട്. അത് മാറ്റാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല. പുരോഗതി ഇല്ലായികയെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ

0: എപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ എന്ന ശൈലി എന്നു കരുതി. അനിശ്ചിതത്വത്തിലേക്കോ സ്തംഭനത്തിലേക്കോ നീങ്ങുന്നു എന്ന അർത്ഥത്തിൽ വഞ്ചിയുടെ പോക്ക് തിരുനക്കരയിലേക്കാണ് എന്നെഴുതരുത്. ആശയം വ്യക്തമാവുക എന്നതാണല്ലോ വാക്യരചനയിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ അർത്ഥ സന്ദേഹത്തിന് ഇട നൽകാത്ത വിധത്തിൽ വേണം വാക്യരചന നടത്താൻ. ഉദാഹരണത്തിന്, ജോർജിന് പുസ്തകം കൊടുക്കാൻ മനസ്സില്ല എന്ന വാക്യത്തിൽ അർത്ഥ സന്ദേഹമുണ്ട്. ആർക്കോ പുസ്തകം കൊടുക്കാൻ ജോർജിന് മനസ്സില്ല, അല്ലെങ്കിൽ ജോർജിന് പുസ്തകം കൊടുക്കാൻ ആർക്കോ മനസ്സില്ല. ഇതിലേതാണ് പറഞ്ഞയാൾ ഉദ്ദേശിച്ചതെന്ന് ശ്രോതാവിന് മനസ്സിലാകാതെ വരുമ്പോൾ ആശയവിനിമയം കൃത്യമാകുന്നില്ല. ഞാനൊരു കൊമ്പുള്ള മൃഗത്തെ കണ്ടു എന്ന് പറയുമ്പോഴും ഇതേ ആശയക്കുഴപ്പമാണ് ഉള്ളത്. കൊമ്പുള്ള ഒരു മൃഗത്തെയാണോ അതോ ഒരു കൊമ്പുള്ള മൃഗത്തെയാണോ കണ്ടത് എന്ന സംശയം ബാക്കിയാകും. ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധയോടെ പറഞ്ഞില്ലെങ്കിൽ വിവക്ഷിതം വ്യക്തമാവുകയില്ല. ഭാഷയ്ക്കൊരു ചേലും ചെതവും കൈവരുന്നത് അത് മനുഷ്യന് എളുപ്പം മനസ്സിലാകുമ്പോഴും നിത്യജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെടുത്ത് സംസാരിക്കുമ്പോഴുമാണ്. സംഭാഷണം നടത്തുക എന്ന് പറയുന്നതിന് പകരം വർത്തമാനം പറയുക എന്ന് പറയുമ്പോഴും, മത്സ്യബന്ധനം എന്നതിന് പകരം മീൻപിടുത്തം എന്ന് പറയുമ്പോഴുമൊക്കെ ഭാഷ തനിമയുള്ളതും ജനകീയവുമാകുന്നു. നാം വർത്തമാനം പറയുന്ന മട്ടിലോ അതിനോടടുത്തു വരുന്ന മട്ടിലോ എഴുതുന്നത് കൊണ്ട് ഭാഷയുടെ പ്രാപ്തി കൂടുകയാണ്. വാമൊഴി സമകാലിക ജീവിതം തന്നെയാണ്. ആ ജീവിതവുമായുള്ള ബന്ധത്തിലൂടെയേ ഭാഷ സജീവമാവുകയുള്ളൂ.
1: നല്ല മലയാളം അവതരിപ്പിച്ചത്

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: പ്രിയ ശ്രോതാക്കളെ, വാർത്തകൾക്കുള്ള സമയമാണിനി. പുലർവെട്ടത്തിലെ മറ്റു പരിപാടികൾ 7:35 തുടർന്ന് കേൾക്കാം.

0: സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തു പറഞ്ഞു.

0: ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ആർത്ഥിക് ദുനിയ സപ്ലൈ ചെയിൻ മേ റുക്കാവട്ടെ ട്രേഡ് മേ അനിശ്ചിത और ग्लोबल डिमांड में गिरावट से जूझ रही है. लेकिन जैसे कहा जाता है, व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. पिछले फाइनेंशियल ईयर में भारत की जीडीपी ग्रोथ 7.7% रही है.
0: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
2: We have different projects including refineries which are at an advanced stage and over the next 6 months to 2 years they will be implemented. Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now this in and of itself is a noteworthy and remarkable figure, but if you see that in the context of what's happening in other parts of the world it becomes more noteworthy.
0: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അത ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബി എൻ പി പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും ബി എൻ പി പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വെയിൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്ത്നാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28-ന് അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഈ ആഴ്ചയിൽ ഇത് 3ാം ദിവസമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം

0: 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയ്ക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇതിഹാസ താരം ലൂക്ക മോൺഡ്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക ലീഡ് പിടിച്ച പോർച്ചുഗൽ വിജയം തൊടുമുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും VAR ഓഫ്സൈഡ് വിധിക്കുകയായിരുന്നു. ആസ്ട്രിയയെ 3 ഗോളിന് തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
0: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക രണ്ട് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം BCCI പ്രഖ്യാപിച്ചു. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലന്റിൽ വടക്കുകിഴക്കൻ മൂതഹാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-1 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി സമയം 7:35 മിനിറ്റും 16 സെക്കൻഡും.

0: പുലർവെട്ടത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: പി കേശവദേവ്, മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തും തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തകനുമായിരുന്ന പി കേശവദേവ് എന്ന പി കേശവപിള്ള 1904 ജൂലൈയിൽ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ജനിച്ചു. ആര്യസമാജത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം കേശവദേവ് എന്ന പേര് സ്വീകരിച്ചു. യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ശേഷം അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ജീവിത വ്യവസ്ഥകളെ വളരെ തീക്ഷ്ണമായും എന്നാൽ ലളിതമായും തുറന്നുകാട്ടുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ. വായനക്കാരിൽ ചിരപ്രതിഷ്ഠ നേടിയ ഓടയിൽ നിന്ന് എന്ന തന്റെ ആദ്യ നോവലിനെ തുടർന്ന് അയൽക്കാർ, ഭ്രാന്താലയം, നദി, കണ്ണാടി, ഉലക്ക, റൌഡി, എനിക്കും ജീവിക്കണം എന്നീ നോവലുകളും ഞൊണ്ടിയുടെ കഥ, ഉണർവ്, ഒരു

0: രാത്രി, ഘോഷയാത്ര എന്നീ ചെറുകഥകളും അദ്ദേഹം രചിച്ചു. കൂടാതെ പ്രധാനമന്ത്രി, മുന്നോട്ട്, നാടകകൃത്ത്, പുതിയ മനുഷ്യൻ തുടങ്ങിയ നാടകങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാൻ എതിർപ്പ് എന്ന ആത്മകഥയിലൂടെ അദ്ദേഹം ശ്രമിച്ചു. അയൽക്കാരൻ എന്ന അദ്ദേഹത്തിന്റെ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ലഭിച്ചു. ഓടയിൽ നിന്ന് എന്ന നോവൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ 5 കൃതികൾ സിനിമകളായി പുറത്തുവന്നു. സ്വദേശാഭിമാനി, രാജഭാരതം, പ്രതിദിനം തുടങ്ങിയ ആനുകാലികങ്ങളുടെ പത്രാധിപരായിരുന്ന അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും പ്രസിഡന്റായും ആകാശവാണിയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്നേഹത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക വ്യവസ്ഥ ഉണ്ടാകണമെന്ന ലക്ഷ്യത്തിൽ സ്വയം മറന്നു പ്രവർത്തിക്കുകയും അനീതിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്ത പി കേശവദേവ് 1983 ജൂലൈ 1 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് പി കേശവദേവിന്റെ ശബ്ദം.
1: അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പ്രധാനമായി തീണ്ടലും തൊടിയിലും ആണ് ജാതി വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ആ തീണ്ടലും തൊടിയിലും ഇന്ന് മാറിയിട്ടുണ്ടെങ്കിലും ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ ഇത്രയും നീചമായ ഒരു ഏർപ്പാട് അന്നത്തെ ഈ തീണ്ടലും തൊടിയിലും പോലെ വേറെ എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടും കേട്ടും അനുഭവിച്ച് പരിചയമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ തെക്കേ ഇടവഴിയിൽ ദിവസവും സന്ധ്യ കഴിഞ്ഞാൽ നിലവിളി കേൾക്കാം. തമ്പുരാക്കന്മാരെ ഈ താന്ന ജാതിക്കാര് തീണ്ടി എന്ന് പറഞ്ഞ് അടിക്കുന്നതാണ്. ഇങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ സംഭവം തുടർച്ചയായി നടന്നുകൊണ്ടേയിരുന്നു. അപ്പോ ഇതാണ് എന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം എന്റെ മനസ്സിന് പിടിച്ചു കുലുക്കിയ സംഭവം. ഇത് കണ്ട നാൾ മുതൽ, എനിക്ക് ഇതിനെപ്പറ്റി ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കിതിനോട് പ്രതിഷേധമാണ്.
2: വീട്ടുകാർക്കെല്ലാം എന്തായിരുന്നു ഇതിനോടുള്ള മനോഭാവം?
1: അവർക്ക് അനുകൂലമായിരുന്നു. അവിടെ പഴയ ആ പാരമ്പര്യമനുസരിച്ച് നടന്നു. ആദ്യം ബാലനായിരുന്നത് കൊണ്ട് വീട്ടിൽ തെങ്ങ് കയറാൻ വരുന്ന, അവിടെ ഈ തെങ്ങ് കയറുന്നവരെ കണക്കൻ എന്നാണ് വിളിക്കുക, അവരൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ലോകം കൂടും. അപ്പൊ ഈ താന്ന ജാതിക്കാരുമായിട്ട് ഞാൻ വളരെ ലോകം കൂടും. അങ്ങനെ എന്റെ മനസ്സിന് ഒരു സമാധാനം. അത് കഴിഞ്ഞ് കുറച്ചു പ്രായമായപ്പോൾ നേരെ പടിഞ്ഞാറക്കരയാണ് ചെറായി. അവിടെ നിന്നാണ് സഹോദരൻ അയ്യപ്പന്റെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ഉയർന്നത്. മിശ്രഭോജനവും മിശ്ര വിവാഹവും നടക്കണം ജാതി പോകാൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് എന്നെ വല്ലാതെ ആകർഷിച്ചു. അല്ലാതെ കണ്ടും ഗ്രാമങ്ങളത്ത് ഈ സന്ദേശം എത്തിക്കൊണ്ടിരുന്നു. പ്രസംഗമൊക്കെ ഞാൻ പിന്നീടാണ് കേട്ടിരുന്നത്.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പി കേശവദേവിന്റെ ശബ്ദം. കാലം സാക്ഷി.
3: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
4: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയനിങ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
3: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
4: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: നഗരപുരാണം. കോഴിക്കോടിന് ഒരു മണമുണ്ട്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മണം. ആ മണം തേടിയെത്തിയ വിദേശികൾ അകത്തേക്ക് മാത്രമല്ല പുറത്തേക്ക് കൂടി ആ വഴി തുറന്നിട്ടു. ആ വഴിയിലൂടെ ഇന്നും ഒഴുക്ക് തുടരുന്നു, കൂടുതലും പുറത്തേക്കാണ്. ഏതൊരു ദേശത്തിന്റെയും വളർച്ച ഇത്തരം ഒഴുക്കിലൂടെയാണ്. ഇരുണ്ട മധ്യകാലഘട്ടത്തിന് വെളിച്ചം പകർന്നത് ഇത്തരം ഒഴുക്കുകളാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകത്തേക്കും പുറത്തേക്കും ഒരുമിച്ചൊഴുകുന്ന ഒഴുക്കിന് സംസ്കാരമെന്ന് പേരിടണം. സംസ്കാരം ഭാഷയെ മാത്രമല്ല വേഷത്തെയും വഴക്കങ്ങളെയും പുതുക്കുന്നുണ്ട്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം ആയിരുന്നു ഒരു കാലത്ത് കോഴിക്കോട്. അറബികളാണ് ആദ്യമായി ഈ പേര് വിളിച്ചത്. കുരുമുളക് മാത്രമല്ല, ഏലവും ഇഞ്ചിയും കടൽ കടന്നു. കറുവാപ്പട്ട പോലെ ചിലത് ഇവിടേക്കും വന്നു. കരമാർഗമായിരുന്നില്ല വളർച്ച, കടൽ മാർഗമായിരുന്നു. പായ്ക്കപ്പലുകൾക്ക് അടുക്കാൻ പാകത്തിൽ ഒരു തുറ അന്ന് കോഴിക്കോടിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ടായിരുന്നു. തുണ്ടി എന്നാകണം അതിന്റെ പേര്. ചരിത്രകാരന്മാർ പറയുന്ന തുണ്ടി കൊയിലാണ്ടിയാണോ കടലുണ്ടിയാണോ ഉറപ്പില്ല. എന്തായാലും കൊയിലാണ്ടിക്കും കടലുണ്ടിക്കും ഇടയിൽ എവിടെയോ എന്നുറപ്പിക്കാം. പന്തലായനി കൊല്ലത്ത് അതിനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഇതിനിടയിലാണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാട്. കാൽപ്പാടാണോ കാപ്പാടായത് അറിഞ്ഞുകൂടാ. നോക്കി നോക്കിയാണ് കടൽ വലുതായതെന്ന് കാൽപ്പനികമായൊരു ചൊല്ലുണ്ട്. അത് കരയിൽ നിന്നുള്ള നോട്ടമാണ്. കടലിൽ നിന്നും ഇത്തരമൊരു നോട്ടം കരയിലേക്കെത്തുന്നുണ്ട്. ഏതൊരു നാവികനും കരയിലേക്ക് ഈ നോട്ടം നോക്കുന്നുണ്ട്. അതിരുകളില്ല ആ നോട്ടത്തിന്. ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി 1498 ആ നോട്ടം കാപ്പാട് കപ്പലിറങ്ങുമ്പോൾ ഒരു ചരിത്രം ജനിച്ചു എന്ന് പറയാം. കടൽക്കൊള്ളക്കാരെ ഭയന്ന് ജിബ്രാൾട്ടർ കടലിടുക്ക് ഒഴിവാക്കിയുള്ള ആ പ്രയാണത്തിന് ചുക്കാൻ പിടിച്ചത് മൺസൂൺ കാറ്റാണെന്ന് കേൾക്കുമ്പോൾ പുതുതലമുറ അമ്പരക്കും. ഒരു വർഷവും 5 മാസവും എടുത്തു ഇതിന്. കണ്ണൂരും കൊല്ലവും കൊച്ചിയും കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികൾ ഒത്തുകൂടിയ സ്ഥലമായിരുന്നു മധ്യകാലഘട്ടത്തിൽ കോഴിക്കോട്. പേർഷ്യക്കാരും അറബികളും ചൈനക്കാരും മാത്രമല്ല, ഗ്രീക്കുകാരും ഒരു കാലത്ത് ഇതുവഴി വന്നു. നമ്മുടെ കാട്ടിലെ മരങ്ങൾ കടൽ കടന്നു. ആ മരം കൊണ്ട് ഉരുവുണ്ടാക്കുന്ന ഖലാസികൾ കോഴിക്കോടിന് പെരുമയുണ്ടാക്കി തന്നു. ഈ പട്ടികയിലേക്ക് ബേപ്പൂർ കടന്നു വന്നത് പിന്നീടാകണം. വയനാട്ടിൽ നിന്നും നിലമ്പൂർ കാടുകളിൽ നിന്നും പുഴമാർഗം ഒഴുകിയെത്തിയ തടികൾ, 1500 വർഷത്തെ പാരമ്പര്യം ഇക്കാര്യത്തിൽ ബേപ്പൂരിനു മാത്രമുണ്ടെന്ന് പറയുമ്പോൾ പഴക്കം കണക്കാക്കുക അത്ര എളുപ്പമല്ല. ചാലിയാർ പുഴ ബേപ്പൂരിലേക്ക് മാത്രമല്ല തടികൾ എത്തിച്ചത്, കല്ലായിയിലേക്ക് കൂടിയാണ്. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ തടി വ്യാപാര കേന്ദ്രമായിരുന്നു കല്ലായി. രാവും പകലും ഈർച്ചമില്ലുകളുടെ ശബ്ദം തങ്ങിനിന്ന പ്രദേശം, നനഞ്ഞ മരത്തടികളുടെ മണം തങ്ങിനിന്ന പ്രദേശം. ബ്രിട്ടീഷുകാർ ഇവിടെ ഇരുമ്പ് പാലം മാത്രമല്ല തടികൾ കയറ്റി അയക്കാൻ വേണ്ട ഗുഡ്സ് ട്രാക്കുകൂടി ഉണ്ടാക്കി. മുസിരീസിന്റെ വടക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന ടിൻഡിസ് തുറമുഖത്തെപ്പറ്റി ചരിത്രത്തിൽ പരാമർശമുണ്ട്. കടലുണ്ടിയും കൊയിലാണ്ടിയും മാത്രമല്ല പൊന്നാനി, താനൂർ, ചാലിയം പ്രദേശങ്ങളും സംശയത്തിനിട നൽകും വിധം നമ്മുടെ മുമ്പിലുണ്ട്. തെക്ക് മുസിരീസും വടക്ക് ഏഴിമലയും നോക്കൂ, വട്ടത്തിലല്ല തീരത്തോട് ചേർന്ന് നീളത്തിലാണ് ഒരു സംസ്കാരം വളർന്നു പടർന്നത്. വീണുകിടക്കുന്ന കടൽപ്പാലത്തിന്റെ അവശേഷിച്ച തൂണുകളിൽ ചെവിയോർത്തു നോക്കൂ, പോയ കാലത്തിന്റെ സ്പന്ദനങ്ങൾ കേൾക്കാൻ കഴിയും. നഗരപുരാണം. രചന മധുശങ്കർ മീനാക്ഷി. ആഖ്യാനം ഗായത്രി ദേവി.
5: പുലർവിട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: വിറ്റ്നസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.
1: ഗ്രാമകേരളം.
2: തിരിമുറിയാതെ പെയ്യേണ്ട തിരുവാതിര ഞാറ്റുവേല.
3: സായിപ്പ് കുരുമുളക് വള്ളിയല്ലേ കൊണ്ടുപോയുള്ളൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാനാകില്ലല്ലോ. കറുത്ത പൊന്നായ കുരുമുളക് വാങ്ങുവാനെത്തിയ പോർച്ചുഗീസുകാർ കൃഷി ചെയ്യുവാനായി കുരുമുളക് വള്ളിത്തലകൾ കൂടി കൊണ്ടുപോയതറിഞ്ഞ സാമൂതിരിയുടെ വിഖ്യാതമായ ഈ പ്രതികരണം ഞാറ്റുവേലയിൽ കണ്ണായ തിരുവാതിര ഞാറ്റുവേലയുടെ മണ്ണിൽ തൊട്ട പ്രാധാന്യത്തെയാണ് വിളിച്ചോതുന്നത്. ജൂൺ മാസം 21-ാം തീയതി രാത്രി ആരംഭിച്ച് ജൂലൈ 5-ന് രാത്രി അവസാനിക്കുന്നതാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. മലയാള മാസക്കണക്ക് അനുസരിച്ചാണെങ്കിൽ മിഥുനം 7 മുതൽ 21 വരെയുള്ള ദിവസങ്ങൾ. ഇനി എന്താണ് ഞാറ്റുവേല എന്ന് നോക്കാം. അശ്വതിയിൽ ആരംഭിച്ച് രേവതിയിൽ അവസാനിക്കുന്ന 27 നക്ഷത്രങ്ങളിൽ, അതായത് ഈ രാശിചക്രത്തിൽ ഉൾപ്പെട്ട ഒരു നക്ഷത്രഭാഗം സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന 13.5 ദിവസമാണ് ഒരു ഞാറ്റുവേലക്കാലം. അതായത് ഒരു നക്ഷത്രഭാഗം സൂര്യനെ കടന്നു പോകാൻ വേണ്ട കാലയളവ്. ഞായർ സൂര്യനെയും വേള സമയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഞായർ അഥവാ സൂര്യൻ, വേള അതായത് സമയം, ഈ രണ്ട് പദങ്ങൾ കൂടി ചേർന്നാണ് ഞാറ്റുവേല എന്ന വാക്കിന്റെ പിറവി. കൃഷിക്ക് ഏറ്റവും അനുഗുണമായ സമയമാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. ഏത് നടുതലകൾ നട്ടാലും വേര് പിടിച്ചു കിട്ടുന്ന ഈ കാലം പൂർവികമായി കേരളത്തിന്റെ കൃഷിക്കാലമായിരുന്നു. അതിനാൽ തന്നെ തിരുവാതിരയുമായി ഇഴചേർന്ന കൃഷിപ്പഴമൊഴികളും ഏറെയുണ്ട്. മകയിര ഞാറ്റുവേലയിൽ മതിമറന്നു പെയ്യുന്ന കാലവർഷം തിരുവാതിരക്കാലത്ത് തെല്ലൊന്ന് ശമിക്കും. ഇടവിട്ട് ചന്നം ഭിന്നം പെയ്യുന്ന മഴയും ഇടയ്ക്കിടെ തെളിയുന്ന വെയിലുമാണ് ഈ സമയത്ത് എടുത്തു പറയേണ്ട പ്രത്യേകത. ഈ ഞാറ്റുവേലക്കാലത്ത് ഒരു ദിവസം 90 വെയിലും 90 മഴയും എന്നതാണ് കണക്ക്. ഇങ്ങനെ മഴയും വെയിലും ഇടവിട്ടുണ്ടാകുമ്പോൾ മഴയും വെയിലും വെയിലും മഴയും കാട്ടിലെ കുറുക്കന്റെ കല്യാണമാണെന്ന് കുട്ടികൾ ആർത്തു വിളിച്ചു പറയുമായിരുന്നു. നിലയ്ക്കാത്ത പെരുമഴ പെയ്ത് മണ്ണിൽ വെള്ളം കെട്ടിനിന്നാൽ മണ്ണിലെ വായുസഞ്ചാരം നന്നെ കുറയും. ഈ കാലാവസ്ഥാ സാഹചര്യവും മേഘം മൂടിക്കെട്ടിയ അന്തരീക്ഷവും സസ്യവളർച്ചയ്ക്ക് ഒട്ടും അനുയോജ്യമല്ല. എന്നാൽ ഇടവിട്ടുള്ള ചാറ്റൽ മഴയാൽ പെയ്തു വീഴുന്ന വെള്ളം പെട്ടെന്ന് വെയിൽ ഉറയ്ക്കുന്നതിനാൽ മണ്ണടരുകളിലേക്ക് ഊർന്നിറങ്ങുകയും മണ്ണിൽ വേണ്ടത്ര വായുസഞ്ചാരവും ഈർപ്പവും നിലനിൽക്കുകയും ചെയ്യും. മണ്ണിന്റെ ഈ അവസ്ഥാവിശേഷം നടുതലകളെല്ലാം വളരെ പെട്ടെന്ന് വേരുപിടിച്ചു വളരുവാൻ സഹായകമാകുന്നു. പണ്ട് ഏറ്റവും നല്ല കൊടിത്തലകളാണല്ലോ നടുന്നതിനായി എടുക്കുക. ഇങ്ങനെ മുറിച്ചെടുത്ത് നടുന്ന കൊടിത്തലകൾ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് നടുമ്പോൾ ഒന്നുപോലും നഷ്ടമാകാതെ മണ്ണിൽ വേരാഴ്ത്തുന്നതിന് കാരണം ഏറെ അനുഗുണമായ മണ്ണിന്റെ ഈ അനുകൂല അവസ്ഥയാണ്. കൊടിത്തലകൾ മാത്രമല്ല, ഏതൊരു കാർഷിക വിളയും നടുവാൻ ഏറ്റവും പറ്റിയ സമയമാണിത്. അതിനാൽ തന്നെയാകാം പണ്ട് കൃഷിക്കാർ തെല്ല് അതിശയോക്തിയോടെ പറയുമായിരുന്നു, കയ്യിലെ വിരൽ മുറിച്ചെടുത്ത് തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് മണ്ണിൽ കുഴിച്ചുവച്ചാൽ അതും വേരുപിടിച്ചു കിട്ടുമത്രേ. കുരുമുളകിന്റെ ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലും തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ കാലാവസ്ഥാ സാഹചര്യം ഏറെ സ്വാധീനിക്കുന്നതായാണ് കൃഷിക്കാരുടെ പക്ഷം. കുരുമുളക് തളിർത്ത് തിരിയിടുന്ന ഈ സമയത്ത് പെയ്യുന്ന ചാറ്റൽ മഴ കുരുമുളകിന്റെ പരാഗണത്തെയും സഹായിക്കുന്നുണ്ടത്രേ. കുരുമുളകിന്റെ ശരിയായ പരാഗണത്തിന് ചെറിയ മഴ പെയ്ത് കുരുമുളക് തിരികളിൽ തട്ടിയും തെറിച്ചും മുകളിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം പരാഗണത്തിന് സഹായകമായി മാറുന്നുവെന്നാണ് കൃഷിക്കാരുടെ വിശ്വാസം. പടുമഴയാൽ അതിവർഷം ഉണ്ടാകുമ്പോഴും തീരെ മഴ പെയ്യാതിരിക്കുമ്പോഴും കുരുമുളകിന്റെ പരാഗണത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ഉൽപ്പാദനം ഗണ്യമായി കുറയുകയും ചെയ്യുമെന്നാണ് കൃഷിക്കാരുടെ അനുഭവം. എന്തായാലും ഭൂമി പുഷ്പിണിയാകുന്ന ഈ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് നമുക്കും മണ്ണിലേക്കിറങ്ങാം. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള എന്തെങ്കിലും ചില വിളകൾ കുഴിച്ചുവെക്കാം. എന്തിനേറെ അടുക്കളമുറ്റത്ത് ഒരു മുഴു കാന്താരിയോ പപ്പായയോ കറിവേപ്പോ എങ്കിലും നട്ടു നനച്ചു വളർത്താനുള്ള പ്രേരണയാകട്ടെ ഈ തിരുവാതിര ഞാറ്റുവേലക്കാലം.
2: തിരിമുറിയാതെ പെയ്യേണ്ട തിരുവാതിര ഞാറ്റുവേല. രചന മുരളീധരൻ തഴക്കര. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
0: പുലർവിട്ടതിൽ ഇനി നമുക്ക് ചുറ്റും. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി സാക്ഷരതാ കോഴ്സ് 4-ാം തരം, 7-ാം തരം, 10-ാം തരം, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം 20 വരെ നീട്ടി. അപേക്ഷാ ഫോം ലിറ്ററസി മിഷൻ കേരള .org ലഭ്യമാണ്. എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സബ്സിഡി നൽകുന്ന കെസ്ട്രു, ജോബ് ക്ലബ്, നവജീവൻ എന്നീ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സഹായത്തിന് അപേക്ഷിക്കാമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ വിവിധ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471-274-1713, 9633-06-8261. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-0361 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ്, മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 10 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-0361 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആന്റ് ട്രെയിനിംഗും സംയുക്തമായി നടത്തുന്ന ഒരു വർഷ ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ പ്ലസ് ടു, VHSC, ഡിപ്ലോമ അഥവാ തത്തുല്യ യോഗ്യതയോ പാസായിരിക്കണം. വിശദവിവരങ്ങൾക്ക് 0471-247-4720 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. വെബ്സൈറ്റ് വിലാസം capt.kerala.com. പൂരിപ്പിച്ച അപേക്ഷ, സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സഹിതം ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 24 ആണ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് CIT സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: In Ukraine, 27 people have been killed and 90 others were injured in a massive drone and missile strikes by Russia on capital Kyiv. Damage was recorded in 30 locations across Kyiv, mainly residential buildings and civilian infrastructure. Russia's defense ministry said in a statement that deadly bombardment on Wednesday night was in response to Ukraine's long-range strikes on its civilian infrastructure. Ukraine's increasingly frequent and large-scale attacks on Russia, described by President Volodymyr Zelensky as a 40-day blitz, have primarily targeted oil refineries, triggering a fuel crisis in Russia more than 4 years after the war between Kyiv and Moscow began. In Thailand, 9 monks were killed yesterday when an 11-year-old boy crashed a pickup truck into a group of monks on a pilgrimage walk in the northeastern Mukdahan province. Officials said a total of 35 monks from Mukdahan province were on the pilgrimage. 5 monks were killed at the scene, while 4 others died at a hospital. In Syria, an explosive device detonated in Damascus Cafe yesterday, killing at least 9 people. Interior Ministry reported the device was planted inside the cafe, located 100 meters from the Palace of Justice in the capital Hijaz district. Indian Meteorological Department has said the southwest monsoon has further advanced in the national capital, parts of Gujarat, Uttar Pradesh, Madhya Pradesh, Haryana, Punjab and parts of Rajasthan. The Met Department has forecast heavy to very heavy rainfall with isolated extremely heavy rainfall at isolated places over Gujarat, Konkan, Goa, Madhya Maharashtra, Odisha and West Madhya Pradesh. Board of Control for Cricket in India, BCCI, has announced the schedule for India's 2 match test series against Sri Lanka to be played from the 15th to the 27th of next month. The opening test will be held at the Galle International Stadium from the 15th of next month, while the second test will be played at the Sinhali Sports Club in Colombo from the 23rd of next month. The series is part of the ICC World Test Championship 2025-27 cycle. In the ICC Women's T20 World Cup, host England defeated South Africa by 40 runs in the second semi-final at the Kennington Oval in London to set up a title clash with Australia. And in the FIFA World Cup, Spain defeated Austria 3-0 in the round of 32 at the Los Angeles Stadium in Inglewood, California, to book a place in the round of 16. Mikel Oyarzabal scored twice in the 36th and 89th minutes, while Pedro Porro added the second goal in the 66th minute. And now for a look at today's newspapers, it's over to Subhadra Ramachandran.
1: Thank you, Abhishek. Japanese Prime Minister Sanae Takayuchi's first visit to India since becoming Prime Minister is noticed by most of the dailies. India-Japan unveil ambitious roadmap, PM Modi, Takayuchi deepens strategic ties, leads the statesman. Financial Express in his editorial piece, Take Charge, writes, UPI can learn from Brazil's PIX, which exempts smaller merchants while allowing charges for larger businesses. The paper elaborates, a decade after its launch, the unified payments interface UPI has become one of India's greatest digital public infrastructure success stories. The numbers continue to astonish. In June alone, UPI processed transactions worth 28.9 lakh crore rupees, about 20% higher than a year earlier, while average daily volumes touched a record 757 million. Digital payments have become an integral part of everyday commerce, from roadside vendors to organized retailers. Yet, beneath this spectacular growth lies a structural concern. Just 2 players, PhonePe and Google Pay, account for around 80% of all UPI transactions. Crude declines, but government hints won't cut fuel rates, reports the Tribune. Monsoon finally arrives in Delhi, ending weeks of heat and humidity, states the Pioneer. Sirsa Kino earns GI tag, decade of scientific farming bears fruit, informs the Tribune. And finally, simple but effective, Citizen Kane is fueling England's World Cup dreams, writes in the Sun Times about England's football skipper, Harry Kane. And with that, it's back to you, Abhishek.
0: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and his Japanese counterpart Sanae Takayuchi strongly condemn terrorism and violent extremism in all its forms and manifestations. Election Commission seeks responses from rival factions of Trinamool Congress regarding competing claims about parties' organizational elections and authorized signatories. Annual Sri Amarnath Yatra begins from both Pahalgam and Bal Tal routes in Jammu and Kashmir. Iran's Supreme Leader Mojtaba Khamenei to skip Father Ali Khamenei's funeral over security fears. Spain beat Austria 3-0 to enter round of 16 at the FIFA World Cup. And BCCI announced a schedule for India's two-match test series against Sri Lanka to be played from the 15th to the 27th of next month. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി ഇപ്പോൾ സമയം 8:30.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ഒച്ചപ്പാടൊന്നും കൂടാതെ മാസ്റ്റർ തേങ്ങാക്കൂടിന്റെ കീഴ്നിലയിലേക്ക് താമസം മാറ്റി. ഇറങ്ങിപ്പോരുമ്പോൾ രാധ ചോദിച്ചു, എവിടേക്കാ അച്ഛ? വർത്തമാനം പറയാതെ നടന്നോളൂ, മാസ്റ്റർ ശാസിച്ചു. താൻ അനുഭവിക്കുന്ന ദുരിതത്തെപ്പറ്റി വിവരിക്കാൻ പിച്ചക്കാരനൊഴികെ ആരും ഇഷ്ടപ്പെടുകയില്ലല്ലോ. രണ്ടടി വെച്ചപ്പോൾ ഒന്നും മനസ്സിലാവാതെ വിടർന്ന കണ്ണുകളുമായി നടക്കുന്ന വിശ്വം ചോദിച്ചു, ഭൂമിയുടെ അറ്റത്തേക്കാണോ അച്ഛ? മാസ്റ്റർക്ക് പതുക്കെ ഒന്ന് ചിരിക്കാതെ കഴിഞ്ഞില്ല. അയാൾ വിശ്വത്തിൻ്റെ കൈയും പിടിച്ചു നടന്നു. മാധവിയമ്മയും കുട്ടികളും പിന്നാലെയും. പടി കടന്നപ്പോൾ ആ സ്ത്രീ അടഞ്ഞുകിടന്ന വാതിൽക്കലേക്ക് ഒന്നു നോക്കി. മധുവിധുകാലം മുതൽക്ക് അന്നേ വരെ അവിടെ വെച്ചുണ്ടായ അനുഭവങ്ങൾ ആകെ കുത്തിക്കളച്ചെടുക്കുന്നതുപോലെ. വീടുമാറൽ ഒരു തറവാട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം പറിച്ചു നടലാണ്. വേരു പിടിച്ചു വളരാൻ ദിവസങ്ങൾ പിടിക്കും. മാധവിയമ്മയ്ക്കും ആ വിഷമമുണ്ടായി. പെരുമാറി പെരുമാറി വീടും ദേഹത്തിൻ്റെ ഒരംശമായി തീർന്നാലേ അവർക്ക് സുഖം വരൂ. ശ്രുതിയിണക്കമില്ലാത്ത സംഗീതം പോലെയായി ആ വീട്ടിൽ അവരുടെ ജീവിതം. ഈ സംഭവ വികാസങ്ങൾ വേലുമാന് ഓർക്കാപ്പുറത്തുള്ള അടിയായി തോന്നി. ചതുരംഗത്തിൽ ഈടപൊക്കി തോറ്റതുപോലെയുള്ള ഒരു ഇളിഭ്യത്തരം. പകപോക്കാനും അധികാരം സ്ഥാപിക്കാനും പദ്ധതികൾ തയ്യാറാക്കിയിരുന്ന അയാളുടെ മനസ്സ് ഇരിക്കക്കുത്തന്നെ വീണുപോയി. അത് വൈരം മൂപ്പിച്ചതേയുള്ളൂ. അയാളുടെ ദീർഘമായ പദ്ധതി ആകെ തകർത്തു കളഞ്ഞു. അത്രയ്ക്കായോ? വേലുമാൻ വീണ്ടും ശ്രമം തുടങ്ങി. മൊയ്തീൻ ഹാജിയെ സമീപിച്ചു. തേങ്ങാക്കൂടിന്റെ കീഴ്ഭാഗം വാടകയ്ക്ക് ചോദിച്ചു.
6: എന്തിരുത്തിനാ?
5: മൊയ്തീൻ ഹാജി താടിയൊന്ന് തിരുമ്മി.
6: കൊപ്പരച്ചാക്ക് ഇടാനാണ്. വേണ്ടിയില്ല.
5: എന്നാൽ ഉറക്കേയല്ലേ?
6: പക്കെങ്കില് അതില് ഇങ്ങടെ മരോളല്ലേ താമസം. ഓലോട് ഒരു ബാക്ക് ചോദിച്ചോളീൻ. ഓലൊക്കെ സമ്മതിച്ചാല് ഞമ്മക്ക് സമ്മതം തന്നെ. അവള്

0: കഥയില്ലാതെ ഇറങ്ങിപ്പോന്നതല്ലേ? എന്റെ വീട്ടിൽ തന്നെ താമസിക്കരുതേ. പഷ്ട്, ഇപ്പൊ തന്നെ ചെന്ന് പറയിൻ. വേലുമാൻ ഒന്നു പരിങ്ങി. പിന്നെ കുരുമുളകിന്റെയും കൊപ്പരയുടെയും നിലവാരത്തെപ്പറ്റി കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് വീണ്ടും വിഷയത്തിലേക്ക് പ്രവേശിച്ചു. രാമൻ മാസ്റ്റർ എന്റെ മരുമകളുടെ ഭർത്താവ് തന്നെ. എനിക്കവന് കാര്യമാണ് താനും. പക്ഷേ അവൻ മഹാഖില്ലാഭത്ത. അതറിഞ്ഞാൽ സർക്കാർ വച്ചേക്കോ? ഹാജിയും സൂക്ഷിക്കണം, സൂക്ഷിച്ചെടുക്കണം. ഇത്തിരി തീ മതി ഒരു രാജ്യം മുഴുവൻ കത്തിക്കാൻ. അത് ഇങ്ങളെ കാണുമ്പോഴൊക്കെ ഞമ്മക്ക് തോന്നാറുണ്ട്. വേലുമാൻ ഒന്നും പറഞ്ഞില്ല, എഴുന്നേറ്റ് നടന്നു. അയാൾ പോകുന്നത് നോക്കിക്കൊണ്ട് ഹാജി പിറുപിറുക്കുകയും ചെയ്തു. ഹമ്മക്ക്! പക ഉമിത്തി പോലെ നീറുനീറിക്കിടന്നു. ആ കുടുംബത്തെ തന്റെ വരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി പലപാടും വേലുമാൻ യത്നിച്ചു. ഓരോ പരാജയവും കൂടുതൽ വാശിയുണ്ടാക്കി. എന്തു ചെയ്യും? എതിരാളിയുടെ താൽപര്യങ്ങൾ വേരറുത്തിട്ടാണ് വേലുമാൻ ഇന്നേ വരെ പക പോക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു സ്കൂൾ മാസ്റ്ററുടെ താൽപര്യം തികച്ചും അവ്യക്തവും അസാരവുമാണ്. ഒരു കോടാലി കൊണ്ട് കുറുന്തോട്ടി കീറാൻ യത്നിക്കുകയായിരുന്നു. ഓരോ വെട്ടും മഴു മണ്ണിൽ പൂഴ്ത്തുകയാണ്. അയാൾ സ്വയം പിറുപിറുത്തു. അങ്ങനെ ഉണ്ടായിട്ടില്ല ഇത്തേവരെ.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി. സ്മൃതി മധുരം. അകലെയുള്ള കാമുകന്റെ അരികിൽ പോയി തന്റെ മനോഗതം അറിയിക്കാൻ കിളിപ്പെണ്ണിനോട് ആവശ്യപ്പെടുന്ന പ്രണയിനിയുടെ മനസ്സ് വരച്ചു കാട്ടുന്നതാണ് ഇന്നത്തെ സ്മൃതി മധുരത്തിലെ ഗാനങ്ങൾ. ആദ്യം സല്ലാപം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ചിത്രയും നടേശനും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ആകാശവാണി. ഇന്നീ പരിപാടിയിൽ ഹൃദയാരോഗ്യവും യോഗയും. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
1: ഇന്ന് ഹൃദയാരോഗ്യത്തെക്കുറിച്ച് അല്പം സംസാരിക്കാം. യോഗ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും ഹൃദ്രോഗങ്ങളെ തടയുന്നതിനും എങ്ങനെ ഫലപ്രദമായ ഒരു ടൂളാകുന്നു എന്ന് നോക്കാം. ഹൈ ബ്ലഡ് പ്രഷർ, സ്ട്രെസ്, പൂവർ ഡയറ്റ്, ലാക്ക് ഓഫ് എക്സർസൈസ് ആൻഡ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് പ്രധാനമായും ഹൃദ്രോഗം ഉണ്ടാകുന്നതിനുള്ള കാരണമായി പറയപ്പെടുന്നത്. ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന പ്രതിരോധ മാർഗമായിട്ടാണ് യോഗയെ ആളുകൾ കണക്കാക്കുന്നത്. യോഗ ശരീരത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കുകയും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഹൃദയരോഗങ്ങൾ തടയുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും യോഗ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. യോഗയിലെ ആഴത്തിലുള്ള ശ്വസനവും വിശ്രമ രീതികളും രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സ്ട്രെസ്സും ആങ്സൈറ്റിയും ഹൃദ്രോഗത്തിന് ഒരു പ്രധാന കാരണമാണ്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ പുറത്തുവിടുന്നു. ഇത് ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുകയും ഹൃദയത്തിന് അധികമായ ഭാരം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ നീണ്ടു നിൽക്കുമ്പോൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കുന്നു. യോഗയിലെ ആഴത്തിലുള്ള ശ്വസന രീതികളും ധ്യാനവും സ്ട്രെസ് ഹോർമോണിന്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുകയും ഹൃദയത്തിന് വിശ്രമം നൽകുന്ന പാരാസിമ്പതറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും ചെയ്യുന്നു. കോർട്ടിസോൾ കുറയുമ്പോൾ രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്കാകുകയും ഹൃദയം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹൃദയ ആരോഗ്യത്തിനായുള്ള യോഗാസനങ്ങൾ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും ഹൃദയത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി ഹൃദയത്തിന് ഗുണം ചെയ്യുന്ന ചില ലളിതവും എന്നാൽ ശക്തവുമായ യോഗാസനങ്ങളെക്കുറിച്ചും ശ്വസന രീതികളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ലൂസണിംഗ് എക്സർസൈസുകളും ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിംഗ്, ഹാൻഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിംഗ്, ആംഗിൾ സ്ട്രെച്ച് ബ്രീത്തിംഗ്, ടൈഗർ ബ്രീത്തിംഗ്, റാബിറ്റ് ബ്രീത്തിംഗ് തുടങ്ങിയ ബ്രീത്തിംഗ് ടെക്നിക്കുകളും അർദ്ധകടി ചക്രാസനം, ത്രികോണാസനം, വൃക്ഷാസനം, ഗരുഡാസനം, ഭുജംഗാസനം, വക്രാസനം, ഗോമുഖാസനം, ഉഷ്ട്രാസനം, ശവാസനം തുടങ്ങിയ യോഗാസനങ്ങളും ജലനേതി, വമനധൗതി

0: ത്രാടക, കപാലഭാതി തുടങ്ങിയ ക്രിയകളും നാഡീശുദ്ധി, ശീതളി, ശീത്കാരി, സദന്ത, ഭ്രാമരി, ഉജ്ജായി തുടങ്ങിയ പ്രാണായാമങ്ങളും ധ്യാനവും എല്ലാം ഹൃദയാരോഗ്യത്തിനായി പരിശീലിക്കാവുന്നതാണ്. ഹൃദയാരോഗ്യം നമ്മുടെ കൈകളിലാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്നതിനു പകരം നാം പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ ഹൃദയത്തെ ശക്തവും ആരോഗ്യകരവുമായി നിലനിർത്തുന്നതിനുള്ള ലളിതവും ഫലപ്രദവും സ്വാഭാവികവുമായ ഒരു മാർഗമാണ് യോഗ. സമീകൃത ആഹാരവും സജീവമായ ജീവിതശൈലിയും സഹിതം പതിവായി യോഗ പരിശീലിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ദീർഘവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാനും നമുക്ക് കഴിയും.
1: ഹൃദയാരോഗ്യവും യോഗയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴവിൽ കാവടി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അടുത്ത ഗാനം പത്മവ്യൂഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: നേഹ നായർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുറുപ്പ്, രചന അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. സത്യാഗ്രഹ സമരം രൂപം കൊണ്ട നാളുകളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ കേൾക്കുകയായിരുന്നുവല്ലോ. ദക്ഷിണാഫ്രിക്കയിലെ ഭരണകൂടം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഒരു കരിനിയമം പുറപ്പെടുവിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. ജയിലുകളിൽ നിറഞ്ഞു തുടങ്ങിയപ്പോൾ ഭരണകൂടം ഗാന്ധിജിയുമായി ഒരു സന്ധിയിലെത്തി. സന്ധിയിലെ വ്യവസ്ഥകൾ ഇന്ത്യക്കാർ പാലിച്ചുവെങ്കിലും നിയമം പിൻവലിക്കാൻ ജനറൽ സ്മട്സ് തയ്യാറായില്ല. തുടർന്നുള്ള സംഭവങ്ങൾ സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു. ഞങ്ങൾ ഒരു ഭാഗത്ത് ജനറൽ സ്മട്സിനെ കൊണ്ട് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമം ചെയ്തിരുന്നുവെങ്കിൽ മറുഭാഗത്ത് ഇന്ത്യക്കാരെ പഠിപ്പിക്കുന്നതിലും സോത്സാഹം ഏർപ്പെട്ടിരുന്നു. സമരം വീണ്ടും ആരംഭിക്കുവാനും ജയിലിൽ പോകുവാനും ജനങ്ങൾ സന്നദ്ധരാണെന്ന് ഞങ്ങൾ കണ്ടു. എല്ലായിടത്തും യോഗങ്ങൾ കൂടി. അവിടെ വച്ചൊക്കെ ജനറൽ സ്മട്സുമായി നടത്തിവന്ന കത്തിടപാടുകളെ വിശദീകരിച്ചു. ഇന്ത്യൻ ഒപ്പീനിയനിലെ ആഴ്ചക്കുറിപ്പ് അന്നന്നുണ്ടാവുന്ന സംഭവങ്ങൾ ജനങ്ങളെ അറിയിച്ചു പോന്നു. രജിസ്ട്രേഷന്റെ ആസന്നമായ പരാജയത്തെപ്പറ്റി അവരോട് താക്കീത് ചെയ്തും ഈ കരിനിയമത്തെ റദ്ദു ചെയ്തില്ല എങ്കിൽ വേണ്ടിവന്നാൽ സർട്ടിഫിക്കറ്റുകളെ കത്തിച്ചു കളയുവാൻ സന്നദ്ധരായിരിക്കുവാനും ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യക്കാർ നിർഭയരായി ദൃഢനിശ്ചയത്തോടെ ജയിലിലേക്ക് പോകുവാൻ സന്നദ്ധരായി നിന്നു. കത്തിച്ചു കളയുവാൻ വേണ്ടി എല്ലായിടത്തുനിന്നും സർട്ടിഫിക്കറ്റുകൾ ശേഖരിച്ചു തുടങ്ങി. ഞങ്ങൾ ഇന്ത്യക്കാർക്കു വേണ്ടി നിയമസഭയ്ക്ക് ഒരു ഹർജി സമർപ്പിച്ചു. പക്ഷേ ഫലമൊന്നുമുണ്ടായില്ല. ഒടുവിൽ സത്യാഗ്രഹികൾ ഗവൺമെന്റിന് ഒരു അന്ത്യശാസനമയച്ചു. ഈ വാക്ക് സത്യാഗ്രഹികളുടേതല്ല, ജനറൽ സ്മട്സിൻ്റെതാണ്. ജനറൽ പറഞ്ഞു, ഗവൺമെന്റിന് ഇത്തരമൊരു ഭീഷണി നൽകിയവർക്ക് അതിൻ്റെ ശക്തിയെപ്പറ്റി ഒരു വിവരവുമില്ല. ചില ലഹളക്കാർ സാധുക്കളായ ഇന്ത്യക്കാരെ ക്ഷോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുവല്ലോ എന്ന് മാത്രമാണ് എന്റെ വ്യസനം. ഇവരുടെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയാൽ അവരും നശിച്ചുപോകും. ഒരു പത്ര റിപ്പോർട്ടർ ആ അവസരത്തിൽ എഴുതിയതുപോലെ, ട്രാൻസ്വാൾ നിയമസഭ ഈ അന്ത്യ

0: ശാസനം കണ്ട് ശുണ്ഠി പിടിച്ച് ചുവന്നതുകൊണ്ടാവും ജനറൽ സ്മട്സ് അവതരിപ്പിച്ച ബില്ലിനെ ഉത്സാഹപൂർവം സർവസമ്മതമായി പാസാക്കിയത്. അന്ത്യശാസനമെന്ന് വിളിക്കപ്പെട്ട അതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം. ഇന്ത്യക്കാരും ജനറൽ സ്മട്സും തമ്മിലുള്ള സന്ധിയിലെ സ്പഷ്ടമായ തീരുമാനം, ഇന്ത്യക്കാർ സ്വേച്ഛയാ രജിസ്റ്റർ ചെയ്താൽ ആ രജിസ്ട്രേഷനെ സാധൂകരിക്കാൻ ഏഷ്യാറ്റിക് നിയമത്തെ പിൻവലിക്കാനുമായി ജനറൽ സ്മട്സ് ഒരു ബിൽ നിയമസഭയിൽ കൊണ്ടുവരണം എന്നാണ്. ഗവൺമെന്റിന് തൃപ്തിയാകുമാറ് ഇന്ത്യക്കാർ സ്വേച്ഛയാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏഷ്യാറ്റിക് നിയമം പിൻവലിക്കപ്പെടണം. ഇന്ത്യക്കാർ ജനറൽ സ്മട്സിന് ചില എഴുത്തുകൾ അയക്കുകയും പരിഹാരം ലഭിക്കാൻ നിയമാനുസൃതമായതൊക്കെയും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും ഇതുവരെ ഒരു ഫലവുമുണ്ടായില്ല. ഈ ബിൽ നിയമസഭയിൽ പാസാകാൻ പോകുന്ന സന്ദർഭത്തിൽ ഇന്ത്യക്കാരുടെ അതൃപ്തിയെയും പ്രബലമായ സ്തോഭത്തെയും ഗവൺമെന്റിനെ അറിയിക്കേണ്ടത് നേതാക്കളുടെ കടമയാണ്. സന്ധിയനുസരിച്ച് ഏഷ്യാറ്റിക് നിയമത്തെ പിൻവലിക്കുകയും ഗവൺമെന്റിന്റെ ആ തീരുമാനത്തെ ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ ഇന്ത്യക്കാരെ അറിയിക്കുകയും ചെയ്യാതിരുന്നാൽ ഇന്ത്യക്കാർ ശേഖരിച്ച സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളയുമെന്നും അതിൻ്റെ ഭവിഷ്യത്തുകളെ അവർ വിനയത്തോടും എന്നാൽ സ്ഥൈര്യത്തോടും കൂടി സ്വീകരിക്കുമെന്നും പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് വ്യസനമുണ്ട്. ഈ എഴുത്തിനെ ഒരു അന്ത്യശാസനമായി കരുതുവാനുള്ള ഒരു കാരണം അത് മറുപടിക്കൊരു സമയം വെച്ചതാണ്. മറ്റൊരു കാരണം, യൂറോപ്യന്മാർ ഇന്ത്യക്കാരെ കാടന്മാരായാണ് കരുതുന്നത്. യൂറോപ്യന്മാർ ഇന്ത്യക്കാരെ തങ്ങളുടെ സമന്മാരായി കരുതിയിരുന്നുവെങ്കിൽ അവർ ഈ എഴുത്ത് തികച്ചും മര്യാദയോടെ കണ്ടേനെ, അതിന് ഗൗരവമായൊരു പര്യാലോചന നൽകുകയും ചെയ്തേനെ. ഇന്ത്യക്കാർ ഒന്നുകിൽ തങ്ങൾ അപരിഷ്കൃതരാണെന്ന് സംബന്ധിച്ച് അടിച്ചമർത്തപ്പെടുവാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ആക്ഷേപത്തെ നിഷേധിക്കാൻ വേണ്ട ശ്രമങ്ങൾ ചെയ്യണം. ഇത്തരം ശ്രമങ്ങളിൽ ആദ്യത്തേതാണ് ഈ എഴുത്ത്. ഈ എഴുത്തിൻ്റെ പിന്നിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ദൃഢനിശ്ചയമുണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊരു അധിക പ്രസംഗമായി കരുതപ്പെടുകയും ഇന്ത്യക്കാർ വിചാരശൂന്യരും വിഡ്ഢികളുമായ ഒരു വർഗക്കാരാണെന്ന് തെളിയുകയും ചെയ്തേനെ. അപരിഷ്കൃതരാണെന്ന ആക്ഷേപത്തെ 1906 സത്യാഗ്രഹ പ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ നിഷേധിച്ചിരിക്കുന്നു എന്ന് ഒരുപക്ഷെ വായനക്കാർക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ എഴുത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നതിനെയും ആ ആക്ഷേപത്തെ നിഷേധിച്ച് ഈ എഴുത്തോടുകൂടിയാണെന്ന് പറയുന്നതിനെയും നീതീകരിക്കുമാറ് ഈ എഴുത്തിൽ പുതുതായൊന്നുമില്ല. ഇത് കുറേയൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ചുകൂടി ആഴത്തിലേക്കൊന്ന് ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ ഈ എഴുത്തുമുതൽക്കാണ് നിഷേധം ആരംഭിച്ചതെന്ന് കാണാം. സത്യാഗ്രഹ പ്രതിജ്ഞയുണ്ടായത് മുക്കാലും യാദൃച്ഛികമായിട്ടാണെന്നും അതിനെ തുടർന്നുള്ള ജയിൽവാസം അതിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത അനന്തരഫലം മാത്രമാണെന്നും ഓർക്കണം. ഇന്ത്യക്കാർ അന്ന് ഉണർന്നു പ്രവർത്തിച്ചു. പക്ഷേ അതുണ്ടായത് യാദൃച്ഛികമായാണ്. ഈ എഴുത്ത് എഴുതിയപ്പോഴാകട്ടെ പൂർണ്ണമായ അറിവും പ്രശസ്തിയും അവകാശപ്പെടണമെന്ന മനഃപൂർവമായ ഉദ്ദേശമുണ്ടായിരുന്നു. മുമ്പത്തെ എന്ന പോലെ ഇപ്പോഴത്തെയും ലക്ഷ്യം കരിനിയമത്തെ പിൻവലിക്കൽ തന്നെ. എന്നാൽ ഉപയോഗിച്ച ഭാഷയിലും തിരഞ്ഞെടുത്ത പ്രവൃത്തി മാർഗങ്ങളിലും മറ്റ് സംഗതികളിലും മാറ്റമുണ്ട്. അടിമ യജമാനനെ വന്ദിക്കുമ്പോഴും സുഹൃത്ത് സുഹൃത്തിനെ വന്ദിക്കുമ്പോഴും വന്ദനത്തിൻ്റെ രൂപം ഒന്നുതന്നെയാണ്. പക്ഷേ ഏതാണ് അടിമയെന്നും ഏതാണ് സുഹൃത്തെന്നും മനസ്സിലാക്കുവാൻ വേറിട്ട് നിൽക്കുന്ന ഒരു സുഹൃത്തിന് കഴിവുണ്ടാക്കുന്ന വല്ലാത്തൊരു വ്യത്യാസം ആ രണ്ടിനും തമ്മിലുണ്ട്. അന്ത്യശാസനം അയച്ചപ്പോൾ ഞങ്ങൾക്കിടയിൽ വാദപ്രതിവാദങ്ങളുണ്ടായി. ഒരു നിശ്ചിത തീയതിക്ക് മുമ്പ് മറുപടി ആവശ്യപ്പെടുന്നത് ധിക്കാരമായി കരുതുകയില്ലേ? അത് ഗവൺമെന്റിനെ കൂടുതൽ കാർക്കശ്യക്കാരാക്കുകയും മറ്റു പ്രകാരത്തിലാണെങ്കിൽ സ്വീകരിച്ചേക്കാവുന്ന വ്യവസ്ഥകളെ അവരെക്കൊണ്ട് നിരസിപ്പിക്കുകയും ചെയ്യിക്കില്ലേ? ഇന്ത്യക്കാരുടെ തീരുമാനം പരോക്ഷമായിട്ട് ഗവൺമെന്റിനെ അറിയിച്ചാൽ പോരെ? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ വേണ്ടത്ര ആലോചിച്ചതിന് ശേഷം ന്യായവും ഉചിതവുമായി ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യണമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി. മനുഷ്യരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നീചത്വമുണ്ടെന്ന് ഒരു പ്രകാരത്തിലും ഞങ്ങൾ സമ്മതിക്കുന്നില്ല. എത്ര കാലം വേണമെങ്കിലും യോജിച്ചു നിന്ന് കഷ്ടപ്പെടുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വാസവുമുണ്ട്. ഒരു സംശയവുമില്ലാതെ ഋജുവായൊരു മാർഗത്തെ കൈക്കൊള്ളാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ കൈക്കൊണ്ട ഈ വഴിക്ക് അല്പം പുതുമയും വ്യത്യാസവും ഉണ്ടെന്ന് ഒരുപക്ഷേ നിങ്ങൾക്കിപ്പോൾ കാണാം. അതിൻ്റെ പ്രതിധ്വനികൾ നിയമസഭയിലും പുറത്തുള്ള യൂറോപ്യന്മാരുടെ ഇടയിലും ഉണ്ടായി. ചിലർ ഇന്ത്യക്കാരുടെ ധൈര്യത്തിൽ അവരെ അനുമോദിച്ചു, ചിലർ വല്ലാതെ കുപിതരായി. ഇന്ത്യക്കാരുടെ തെമ്മാടിത്തത്തിന് അവർക്ക് കഠിന ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. രണ്ടു കൂട്ടരും അവരുടെ പെരുമാറ്റം കൊണ്ട് ഇന്ത്യക്കാരുടെ ഈ ശ്രമത്തിൻ്റെ പുതുമയെ സമ്മതിച്ചു. ഈ എഴുത്ത് സത്യാഗ്രഹ പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തേക്കാൾ കൂടുതൽ ആവേശമുണ്ടാക്കി. കാരണം സ്പഷ്ടമാണ്, സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ഇന്ത്യക്കാർക്ക് എന്ത് കഴിയുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. തന്നിമിത്തം ഇത്തരമൊരു എഴുത്തോ അതെഴുതിയ ഭാഷയോ ആരംഭഘട്ടത്തിൽ ഉചിതമായിരുന്നില്ല. ഇപ്പോഴാകട്ടെ അനുഭവങ്ങളുടെ അഗ്നിയിൽ ഇന്ത്യക്കാരുടെ ജ്ഞാനസ്നാനം കഴിഞ്ഞിരിക്കുന്നു. തങ്ങളോട് ചെയ്ത തെറ്റുകളെ ശരിയാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ സഹിക്കാൻ ഇന്ത്യക്കാർക്ക് പ്രാപ്തിയുണ്ടെന്ന് എല്ലാവരും കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് അന്ത്യശാസനത്തിലെ ഭാഷ സ്വാഭാവികമായ ഒരു വളർച്ചയുടെ വെളിച്ചത്തിൽ ഒട്ടും അനുചിതമല്ലെന്ന് കാണപ്പെട്ടു. ഈ അന്ത്യശാസനത്തോട് ജനറൽ സ്മട്സും കൂട്ടുകാരും എങ്ങനെയാവും പ്രതികരിച്ചിട്ടുണ്ടാവുക അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, രണ്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, രണ്ടാം ഭാഗം.

0: ആകാശവാണി സമയം 9:15. സഞ്ചാരി
1: പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ആഴ്ച സഞ്ചാരിയിൽ രതീഷിന്റെ കിളിമഞ്ചാര വിശേഷങ്ങളാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ബാക്കി വിശേഷങ്ങൾ കൂടി കേട്ടാലോ?

0: മച്ചാമേ ക്യാമ്പിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോവാല്ലേ?
1: അതെ. അപ്പൊ മച്ചാമേ ക്യാമ്പിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഡേ പോകുന്നത് ഷിര ക്യാമ്പിലേക്കാണ്. അപ്പൊ ഈ ഷിര ക്യാമ്പിലേക്ക് പോകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനു മുന്നേ കുറച്ചുകൂടെ ഹൈറ്റ്സിലേക്ക് നമ്മൾ പോകും ഈ സെക്കൻഡ് ഡേ. അപ്പൊ ഈ സെക്കൻഡ് ഡേയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞു ഫോറസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. അത് മാറിയിട്ട് ചെറിയ രീതിയിൽ എന്താണ് നമ്മൾ കുറ്റിക്കാടുകൾ അങ്ങനത്തെ റേഞ്ചിലേക്ക് കുറ്റിച്ചെടികളുള്ള ഒരു ക്ലൈമറ്റാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വെജിറ്റേഷനിലേക്കാണ് നമ്മൾ സെക്കൻഡ് ഡേയിൽ നമ്മൾ പോകുന്നത്. ഷിര ക്യാമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ വ്യത്യാസം ഫസ്റ്റ് ഡേ നമ്മൾ കണ്ടതിനേക്കാളും എൻ്റെയിൽ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അത് പോയി കഴിയുമ്പോഴേക്കും ഷിര ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടിയ ഹൈറ്റ്സിലേക്ക് സെക്കൻഡ് ഡേ തന്നെ കയറും. അത് വേറൊന്നുമല്ല, നമുക്ക് അക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ബോഡി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഡേയിൽ കുറച്ച് കൂടുതൽ ഹൈറ്റിലേക്ക് നമ്മൾ കയറും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഹൈറ്റിൽ ചെയ്തിട്ട് അവിടെയായിരിക്കും ഇവർ ലഞ്ച് സേവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആ ലഞ്ച് സേവ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്നത് ലാവ ടവർ എന്നാണ്. ലാവ ടവർ എന്നുള്ളത്, അവിടെ ഒരു റോക്ക് ഉണ്ട്, ആ റോക്കിനെ വെച്ചിട്ടാണ് ഇവർ ലാവ ടവർ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു ടെമ്പററി ഫുഡ് ക്യാമ്പ് അവർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് നേരെ താഴത്തേക്ക് പിന്നെ ഇറങ്ങും. ആ താഴത്തേക്ക് ഇറങ്ങുന്നതാണ് ഷിര ക്യാമ്പ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ച് അതായിരുന്നു. കാരണം എൻ്റെ കാലിന് പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ വരിക, ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യണം. അപ്പം എങ്ങനെയെങ്കിലും താഴെ എത്തിയാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സെക്കൻഡ് ഡേ ഈ ലാവ ടവറിൽ നിന്ന് ഫുഡ് അടിച്ചതിന് ശേഷം താഴേക്ക് ഷിര ക്യാമ്പിലേക്ക് ഇറങ്ങുന്നത്. ആ ഷിര ക്യാമ്പിലേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഞങ്ങൾ ലാവ ടവറിൽ ഫുഡ് കഴിക്കുമ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷെ തിരിച്ചിങ്ങനെ ഷിര ക്യാമ്പിലേക്ക് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും കോടമഞ്ഞായി, കോടമഞ്ഞ് വന്നു,
0: പെട്ടെന്ന്
1: വേരി ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ചെറിയ മഴ കിട്ടി. അപ്പൊ അതാ ഞാൻ പറഞ്ഞ മൗണ്ടൻസിൽ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ നടന്ന് സെക്കൻഡ് ഡേ നമ്മൾ ഷിര ക്യാമ്പിലെത്തി. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ചായ കുടിച്ചു. ചായ തന്നെ പല ഫ്ലേവറിൽ കിട്ടും നമുക്ക്, ഹിബിസ്കസ്, ഹണി, പിന്നെ അവിടുത്തെ ഒരു നാടൻ നമ്മൾ പറയുന്നത് ലോക്കൽ വെറൈറ്റി എന്നുള്ള രീതിയിൽ സ്വാഹിലി ചായ നമുക്ക് തരും. ഞാൻ അതാണ് കുടിക്കാനായിട്ട് കൂടുതൽ

0: ശ്രമിച്ചത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ലോക്കൽ ക്യുസൈൻ കിട്ടുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സ്വാഹിലി ചായ എന്ന് പറയുന്നത് നമ്മുടെ ഈ കിളിമഞ്ചാരോയുടെ ലാംഗ്വേജും ആണ്, സ്വാഹിലി ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ.
1: അതിൽ
0: ആ ഞാനത് ഇവിടെ വെച്ചിട്ട് ചെറിയ വാക്കുകളൊക്കെ പഠിച്ചു പഠിച്ചാണ് പോയത്. കാരണം സ്വാഹിലി ലാംഗ്വേജിലാണ് നമ്മൾ ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാംബോ
1: ജാംബോ
0: ജാംബോ. അപ്പൊ നമ്മൾ ആരെ കണ്ടാലും ജാംബോ എന്നാണ് പറയുന്നത്. ഹക്കൂന മതാത്ത ഹക്കൂന മതാത്ത നോ വറീസ്. അപ്പോ ഈ രീതിയിൽ നമ്മൾ ആരെ അവിടെ കണ്ടാലും, നമ്മുടെ ഫോട്ടോസിലെ കണ്ടാലും നമ്മൾ എല്ലാവരോടും ജാംബോ പറയും. അവര് ജാംബോ പറയും. എന്നിട്ട് ഇവര് പിന്നെ പറയുന്നത് നമ്മൾ ക്ഷീണിച്ചെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ അവര് പറയും ഹക്കൂന മതാത്ത
1: നോ വറീസ്
0: നോ വറീസ്. ഓക്കെ, പിന്നെ അവിടുത്തെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രക്കിങ്ങിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം, ആ സ്വാഹിലി ലാംഗ്വേജിൽ പറയുന്നതാണ് പോലെ പോലെ
1: പോലെ പോലെ
0: പോലെ പോലെ. ദാറ്റ് മീൻസ് സ്ലോലി സ്ലോലി. അവർ പറയുന്നത് പതുക്കെ പതുക്കെ നിങ്ങൾ നടക്കുക. കാരണം ഡോണ്ട് റഷ്, മാക്സിമം നിങ്ങൾക്ക് എത്ര സ്ലോ ആക്കാൻ പറ്റുമോ നിങ്ങൾ അത്രയും സ്ലോ ആക്കുക. അപ്പം നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ചെയ്യും, സോ യു ക്യാൻ റീച്ച് ദ ടോപ്പ് സേഫ്ലി എന്നാണ് അവർ പറയുന്നത്.
1: നമ്മളിങ്ങനെ ഒരു ഇപ്പൊ പീക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ചു പോകണമെങ്കിൽ അയച്ച് കാഴ്ചകൾ മിസ്സാവുമല്ലോ. പക്ഷെ അതിലേക്കാൾ ഈ സ്ലോ ആയിട്ട് പോകുമ്പോൾ ഓരോ കാഴ്ചയും കണ്ടിങ്ങനെ അതിലേക്ക് അലിഞ്ഞു ചേർന്ന് പോകാൻ പറ്റും അല്ലേ?
0: കാഴ്ച കാണുന്നതിലുപരി നമ്മൾക്ക് മുകളിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിയാൽ എത്തില്ല. കാരണം ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ഇല്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് ശീലമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഓടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ വേരിയേഷൻ എല്ലാം വരില്ലേ, ഓക്സിജൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരും. അപ്പം നമ്മളത് യൂസ് ടു അല്ലാത്തതുകൊണ്ട് നമ്മൾ വയ്യാതെയാകും, നമുക്ക് ശ്വാസം കിട്ടാതെയാവും.
1: അപ്പോൾ നമ്മളിപ്പോൾ ഷിരാ ക്യാമ്പിലെത്തി,
0: ഷിരാ ക്യാമ്പിലെത്തി അന്ന് റെസ്റ്റ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞ ഷിരാ ക്യാമ്പിൽ നിന്ന് ബരംഗോ ക്യാമ്പിലേക്കാണ് പോകുന്നത്.
1: ബരംഗോ
0: ബരംഗോ ക്യാമ്പ്. ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് തേർഡ് ഡേയെ പറ്റി ഓർത്തിട്ടാണ്. കാരണം വേറൊന്നുമല്ല, ഈ തേർഡ് ഡേ എന്ന് പറയുന്നത് ബരംഗോ ക്യാമ്പിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ബരംഗോ വാള് നമ്മൾ കടന്ന് പുറത്തു പോകണം. ആ ബരംഗോ വാള് കയറുക എന്ന് പറഞ്ഞാൽ ഫുൾ റോക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ ഒരു മണ്ണിലൂടെയൊക്കെ നടന്നു പോയെങ്കിൽ അത് അങ്ങനെയല്ല, ഫുൾ കല്ലുകളാണ്, പാറകളാണ്. അപ്പോൾ ആ പാറയിൽ പിടിച്ച് ആ ഗ്രിപ്പ് ചെയ്തൊക്കെ നമ്മൾ നടക്കേണ്ടി വരും. അത് നടക്കാൻ വിശാലമായ സ്ഥലമൊന്നും ഉണ്ടാവില്ല, വളരെ ഇടുങ്ങിയ വഴിയേ ഉണ്ടാവുള്ളൂ. സ്ലിപ്പായാൽ നമ്മൾ താഴെ പോകും.
1: നല്ല ഡെപ്തിലാണ്,
0: നല്ല ഡെപ്ത് എന്ന് പറഞ്ഞാൽ പാറയാ, നമ്മൾ ഇടിച്ചിടിച്ച് വീഴും. ഞങ്ങൾ കയറി പോകുന്ന വഴി ഒരു പോർട്ടറിന്റെ തലയിൽ നിന്ന് ബാഗ് താഴത്തേക്ക് പോയി. അപ്പൊ ഇങ്ങനെ കല്ലിൽ ഇടിച്ചിടിച്ചിടിച്ച് താഴെ പോയി. പുള്ളിക്കാരൻ പിന്നെ അത് ഓടിപ്പോയി എടുത്തിട്ട് വരുവാണിത്. അവർക്ക് ഭയങ്കര
1: എക്സ്പീരിയൻസ്
0: ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ഓടുകയും ചാടുകയൊക്കെ ചെയ്യും. നമ്മളത് അങ്ങനെ ഓടാനോ ചാടാനോ ഒന്നും വരില്ല. ഒരാൾക്ക് കഷ്ടി പോകാം, അത്രയും ഇടുങ്ങിയതാ വഴി. ആ ബരംഗോ വാള് പോകുമ്പോൾ നമ്മൾ കാല് ചിലപ്പോൾ നല്ലോണം പൊക്കി വയ്ക്കേണ്ടി വരും. അപ്പം മുട്ടിന് പ്രശ്നമുള്ളത് എൻ്റെ മുട്ട് 90 ഡിഗ്രിയെ മടങ്ങുള്ളൂ. അപ്പം നമ്മൾ ഈ കയറ്റുന്നതൊക്കെ പ്രശ്നമാവും. പക്ഷേ ഞാൻ ആക്ച്വലി അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോണത്. മാമൻ ഡോക്ടറാണ്. അപ്പം മാമൻ പറഞ്ഞു ഈ ലെഫ്റ്റ് ലെഗ് നീ മാക്സിമം 90 ഡിഗ്രിയെ പൊക്കാവൂ, നീ മാക്സിമം റൈറ്റ് ലെഗ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കാല് പണിതരും. അപ്പം ഞാൻ അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക. എവിടെ കയറണമെന്നുണ്ടെങ്കിലും സ്ട്രെച്ച് ചെയ്യണ മുഴുവൻ എൻ്റെ റൈറ്റ് ലെഗ് ആയിരുന്നു. അപ്പം വലിയ പ്രശ്നമില്ലാതെ എനിക്ക് കയറാനായിട്ട് പറ്റി. പേടിച്ചതുപോലെയൊന്നും കാലിന് സംഭവിച്ചില്ല, സ്മൂത്തായിട്ട് നമുക്ക് അപ്പുറത്തെത്താനായിട്ട് പറ്റി. ഈ ബരംഗോ വാളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അതിനെ വിളിക്കുന്നത് കിസ്സിംഗ് റോക്ക് എന്ന. കിസ്സിംഗ് റോക്ക് എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇടുങ്ങിയ വഴികളാണ് മുഴുവനത്. ഇത് നല്ല ഇടുങ്ങിയ വഴിയാണ്. അതായത് നമുക്കതിനെ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ചരിഞ്ഞ്
1: നമ്മൾ
0: കിസ് ചെയ്ത് നമ്മുടെ ബോഡിയും ആ വാളും ക്ലോസ്ലി കോണ്ടാക്ട് വരും. നമ്മൾ കിസ് ചെയ്ത് തന്നെയാണ് പോണത്. അതുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ റോക്കിനെ കിസ്സിംഗ് റോക്ക് എന്നുള്ള രീതിയിൽ വിളിക്കണേ. അങ്ങനെ തേർഡ് ഡേയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബരംഗോ ക്യാമ്പിൽ നമ്മളെത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡും എല്ലാം അവിടെ കിട്ടി. രാത്രി പിന്നെ നമ്മൾ റെസ്റ്റാ.
1: ഇനി ഒരു പാട്ട് കേട്ടാലോ?
0: പാട്ട് കേൾക്കാം. അമ്പിളി മൂവിയിലെ

0: നാലാമത്തെ ദിവസമായി അല്ലേ?
1: നാലാമത്തെ ദിവസമായി.
0: ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്?
1: ഇന്ന് നമ്മൾ ബാരംഗോ ക്യാമ്പിൽ നിന്ന് നമ്മൾ കൊരങ്ക ക്യാമ്പിലേക്കാണ് പോകുന്നത്.
0: കൊരങ്ക
1: ക്യാമ്പിലേക്കാണ് പോകുന്നത്. ഈ മൂന്നാമത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗൈഡുമാർ നമുക്ക് വാർണിംഗ് തരും. മൂന്നാമത്തെ ദിവസം ചെറിയൊരു സൂചന തരും. നാലാമത്തെ ദിവസം അവർ പറയും, നൗ യു ക്യാൻ സീ ദ മൗണ്ടൻ. സീ ദ മൗണ്ടൻ എന്ന് പറയാൻ നമ്മളവിടെ നമ്മുടെ ഈ കൊടുമുടി കാണുമെന്നല്ല അവരുദ്ദേശിക്കണേ. അവരുദ്ദേശിക്കണേ അതായത് ഇന്ന് മുതലാണ് നിങ്ങൾ ഹൈറ്റ്സിന്റെ ബുദ്ധിമുട്ട്
0: അനുഭവിച്ചു തുടങ്ങുന്നത്.
1: അതായത് നമ്മൾ എബവ് ട്രീ ലൈൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ 4000 മീറ്റർ ആ റേഞ്ചിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഓക്സിജന്റെ പ്രശ്നവും പ്രഷർ വേരിയേഷനും എല്ലാം വരും.
0: വെജിറ്റേഷൻ ഇപ്പോ
1: ഇനിയും മാറി. ഇപ്പൊ ഈ തേർഡ് ഡേ തൊട്ട് നമ്മൾ ഫുൾ തേർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റോക്കിയാണ്. ഫോർത്ത് ഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഡെസേർട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ പറഞ്ഞ പോലെ വെയിലുണ്ട്. നമ്മൾ നാലാമത്തെ ദിവസവും നമുക്ക് വീണ്ടും മഴ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ നാലാമത്തെ ദിവസവും സെയിം പ്ലാൻ ഉണ്ടായിരുന്നു. മറ്റേ ലാവ ടവറിൽ പോയതുപോലെ അക്ലിമറ്റൈസേഷൻ വേണ്ടി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നാലാമത്തെ ദിവസം ഞങ്ങളുടെ ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും, കൊരങ്ക ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും മഴ പെയ്തു. അപ്പൊ ഞങ്ങൾ അക്ലിമറ്റൈസേഷൻ പിന്നെ പോകാനായിട്ട് തയ്യാറായില്ല.
0: ഈ നാലാമത്തെ ദിവസം പറഞ്ഞല്ലോ നമ്മുടെ ഫുൾ എനർജി എല്ലാം ഉപയോഗിച്ച് തന്നെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ മൂവ്മെന്റ് എങ്ങനെയാണ് അത് നമ്മുടെ എനർജി പോകുന്നതെന്ന് പറയാം.
1: നമ്മൾ ഈ നാലാമത്തെ ദിവസം തൊട്ടിട്ട് നമ്മൾ ആദ്യം തൊട്ടേ ശ്രദ്ധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സ്വാഹിലി ലാംഗ്വേജിൽ പോലെ നമ്മളത് നല്ലോണം ശ്രദ്ധിക്കും. നമ്മൾ നല്ല സ്ലോലിയാണ് പോകുന്നത്. നമുക്കൊന്നും ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ രാവിലെ യാത്ര തുടങ്ങും, നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തിയാൽ മതി നമ്മുടെ, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് എത്തിയാലും കുഴപ്പമില്ല. നമ്മുടെ ഫുഡൊക്കെ ഡിലേ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചാൽ നമ്മുടേതായ സ്പീഡിൽ നമ്മളങ്ങ് പോവുക. നമുക്ക് ആരെയും തോപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പതുക്കെ പതുക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് എനർജി ലൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തളർന്നങ്ങ് വീഴുന്നില്ല എന്നുള്ള രീതിയിൽ
0: കോൺസ്റ്റന്റ്.
1: അതെ അതെ. അപ്പം നമ്മൾ പറയണം നമ്മൾ ആകെ ഫോക്കസ് എന്ന് പറയുക വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പം ആ ഒരു ഒറ്റ കാല് വെക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്യുക.
0: ഇത് റോക്ക് ആണോ എങ്ങനെയാണ്?
1: ഇല്ല, നമ്മുടെ നോർമൽ
0: ആ
1: കുഴഞ്ഞ മണ്ണല്ല, സ്റ്റിഫായിട്ട് എടുക്കുന്ന തന്നെ മണ്ണാണ്. അപ്പം നാലാമത്തെ ദിവസം നമ്മൾ ഈ രീതിയിലുള്ള യാത്രയാണ്. അപ്പം ഈ പോലെയായിരുന്നു നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്തുണ്ട്. കുറേ പേർക്ക് ബുദ്ധിമുട്ടും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ ഓൾട്ടിറ്റ്യൂഡ് സിഗ്നസ് വരുമല്ലോ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സിഗ്നസ് വരുവാണെങ്കിൽ ചിലർ മെഡിസിൻ എടുക്കും. എന്നുവെച്ചാൽ നേരത്തെ തന്നെ ചിലരോട് പറയും എടുക്കാൻ. ശ്വാസം എടുക്കാൻ നമുക്ക് പ്രശ്നം
0: വരും.
1: മെഡിസിൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗൈഡുമാര് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് വൈറ്റൽസ് അവർ ചെക്ക് ചെയ്യും. നമ്മുടെ പ്രഷർ, നമ്മുടെ ഹാർട്ട് റേറ്റ് അതെല്ലാം നോക്കും. അപ്പൊ അതനുസരിച്ച് അവർ നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ ഈ നാലാമത്തെ ദിവസം ഈ പറഞ്ഞ പോലെ കൊരങ്ക ക്യാമ്പിൽ എത്തി ഫുഡ് കഴിക്കുന്നു. നമ്മൾ പിന്നെ അവിടെ റെസ്റ്റ് എടുക്കുന്നു. അന്നൊക്കെ എല്ലാവരും ടയേർഡായി ശരിക്കും. ടയേർഡായെന്ന് വെച്ചാൽ നാലാമത്തെ ദിവസം ഇത്രയും കാരണം ഹൈറ്റ്സിലേക്ക് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഹൈറ്റ്സിലേക്ക് വന്നതിൻ്റെ അവർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ആ നമ്മളിപ്പോൾ മൗണ്ടൻസിനെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ വൈകുന്നേരം ഇറങ്ങി നമ്മൾ ആ ക്യാമ്പിൽ കയറി കഴിഞ്ഞാൽ ഓക്കെയാണ്. ക്യാമ്പിന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല, ഒടുക്കത്ത തണുപ്പാണ്. പിന്നെ നമ്മൾ ടെൻറ്റ് സ്റ്റേ ആണ്. ടെൻറ്റ് സ്റ്റേ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് എല്ലാം ഉണ്ട്. പക്ഷെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ പുറത്തേക്ക് നമ്മൾ എങ്ങനെ ഒരു ഭാഗം നമ്മുടെ പുറത്തുണ്ടെങ്കിൽ നമ്മൾ തണുത്ത് നല്ല തണുപ്പാണ് രാത്രിയിലൊക്കെ. അപ്പം അങ്ങനെ ആ നാലാമത്തെ ദിവസം കൊരങ്ക ക്യാമ്പിൽ നിന്ന് നമ്മളിനി നെക്സ്റ്റ് ഡേ
0: അഞ്ചാമത്തെ ദിവസത്തിൽ
1: നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ആ അഞ്ചാമത്തെ ദിവസം രാത്രിയാണ് നമ്മുടെ ശരിക്കുമുള്ള ഡേ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഈ കൊരങ്ക ക്യാമ്പിൽ നിന്ന് നമ്മൾ ബരാഫു ക്യാമ്പിലേക്കാണ് പോകുന്നത്.
0: ബരാഫു
1: ഫിഫ്ത് ഡേ ബരാഫു ക്യാമ്പിലേക്കാണ് നമ്മളെത്തേണ്ടത്. വെജിറ്റേഷനൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയാണ്. നമ്മൾ കുറേ മരങ്ങളൊക്കെ അവിടെ മാത്രം കാണുന്ന തരത്തിലുള്ള
0: സ്പെസിഫിക് ആയിട്ട്
1: അവിടെ മാത്രമുള്ള ട്രീകളൊക്കെ നമുക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ പറ്റും. ഫിഫ്ത് ഡേ നമ്മൾ വന്നപ്പോൾ പലർക്കും ശ്വാസത്തിൻ്റെ പ്രശ്നം, കുറേ ദുശ്ശീലങ്ങളുള്ളവരൊക്കെ ഈ മൂന്നാല് ദിവസം കൊണ്ട് ഇനി നാട്ടിൽ വന്നാൽ ആ ദുശ്ശീലങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പലരും എടുത്തു.
0: ബ്രീത്തിങ്
1: പ്രശ്നമായി, ബ്രീത്തിങ് നല്ല രീതിയിൽ പ്രശ്നമായി. അപ്പൊ അങ്ങനെ ഫിഫ്ത് ഡേ ബരഫു ക്യാമ്പിലും എത്തി. നേരത്തെ ഒരു മണിക്കൂർ കൊണ്ടാണ് നമ്മൾ 1 കിലോമീറ്റർ കവർ ചെയ്തെങ്കിൽ ഇപ്പം നമ്മൾ 1.5 മണിക്കൂർ എടുക്കും ഈ 1 കിലോമീറ്റർ കവർ ചെയ്യാൻ. ബിക്കോസ് ആ ഹൈറ്റ്സിന്റെ എല്ലാ ബുദ്ധിമുട്ടും നമ്മളെല്ലാവരും ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അവര് ഈ ഫിഫ്ത് ഡേയിൽ നമ്മൾ തിരിച്ച് ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ ഗൈഡുമാർ വന്നിട്ട് പറഞ്ഞു, ഈ ദിവസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഫിഫ്ത് ഡേ അന്ന് രാത്രിയാണ് സബ്മിറ്റ് പുഷ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ഏറ്റവും മുകളിലേക്ക് കയറുന്നത് രാത്രിയാണ്. സിക്സ്ത് ഡേ മോർണിംഗ് ആണ് നമ്മൾ സബ്മിറ്റിലെത്തുന്നത്. ഫിഫ്ത് നൈറ്റിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യാത്ര തുടങ്ങും. അതിന് നമ്മൾ സബ്മിറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സബ്മിറ്റ് നൈറ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഹൈറ്റ്സിൽ വരുമ്പോൾ എല്ലാ ക്ലൈംബേഴ്സും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പുണ്ടാവില്ല, നമുക്ക് ഫുഡ് കഴിക്കാനേ തോന്നത്തില്ല. പക്ഷേ നമുക്ക് ഫുഡ് വേണം, നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായാലേ പറ്റുള്ളൂ. ബിക്കോസ് വി നീഡ് എനർജി. അപ്പോൾ അവർ പറയും നിങ്ങൾ വിശന്നാലും വിശന്നില്ലെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും മാക്സിമം ഫുഡ് കഴിക്കണം, നിങ്ങൾ എങ്ങനെയെങ്കിലും ധാരാളം വെള്ളം

0: കുടിക്കണം. അപ്പം ഞങ്ങൾ തലേദിവസം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എല്ലാവരും കുറച്ചാണ് കഴിച്ചത്. അപ്പോൾ അവർ എല്ലാ ദിവസവും കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കൊണ്ടുവരും എല്ലാവർക്കും കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എവളം അവർക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗൈഡ് നെക്സ്റ്റ് ഡേ പ്രത്യേകം ഇത് വന്നെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും തമ്മിലും പറഞ്ഞു നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കണം, നമുക്ക് എനർജി വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്നപ്പോഴേക്കും അവർ കൊണ്ടുവന്നത് റൈസ്. അപ്പോൾ ഇത്ര ദിവസം റൈസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മൾ റൈസാണല്ലോ, റൈസും ബീഫും. അവിടുത്തെ ആ റൈസിൽ അവർ പറഞ്ഞ പുലാവ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ആ പുലാവും ബീഫും ആണ് കൊണ്ടുവന്നത്. ഇത് കണ്ടപ്പോ തന്നെ എല്ലാരും ഹാപ്പിയായി. ഫുഡ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫുഡ് അടിയായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗൈഡ് വന്നിട്ട് പറഞ്ഞു നമ്മൾ ഫുഡ് അടിച്ചല്ലോ, അവര് കൊണ്ടുവന്നതിന്റെ മാക്സിമം ഒരു രണ്ട് തവിയേ ബാക്കിയുള്ളൂ, ബാക്കി ഫുൾ റൈസും ബീഫും എല്ലാം തീർന്നു. അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ഗൈഡ് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാരും കയറും, ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാരും കയറും. ബിക്കോസ് ഈ ഫിഫ്ത് ഡേയിൽ ഇത്രയും ഫുഡ് കഴിക്കുന്ന ടീമിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പം നിങ്ങൾ ഇത്ര ഫുഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഏർലി ഡിന്നറാണ് നമുക്ക് അന്ന്. നമ്മളൊരു 4-4 ആകുമ്പോൾ കഴിക്കും, കാരണം രാത്രി 9-10 മണിയാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ നൈറ്റ് യാത്ര തുടങ്ങുന്നത്. അപ്പം 4-4 ആകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് അവർ പറയും പോയി ഉറങ്ങുക.
1: മാക്സിമം
0: ഇല്ല, ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് ഈ 5 ദിവസവും. എനിക്കാകെ 1 ദിവസം ഉറങ്ങാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂറൊക്കെയാണ് മാക്സിമം ഉറങ്ങിയിട്ടുള്ളത്. ഈവനിങ് ഞങ്ങൾ കിടന്നെങ്കിലും ആർക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മാക്സിമം അന്നും ഈ പറഞ്ഞ പോലെ 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ സമ്മിറ്റ് നൈറ്റിൻ്റെ ഒരു ആങ്സൈറ്റിയും ടെൻഷനും എല്ലാം ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് എന്ന് പറയുന്നത്.
1: അപ്പോൾ ഇനി നമുക്കൊരു പാട്ട് കേട്ടിട്ട് സമ്മിറ്റ് നൈറ്റിലേക്ക്
0: പോകാം. ഓക്കെ, ആവേശത്തിലെ പാട്ട്.
1: ഓക്കെ, ആവേശത്തിലൊരു ആവേശത്തോടെ നമുക്കല്ലേ
0: എന്നിട്ട്
1: സമ്മിറ്റ് നൈറ്റിലേക്ക് പോകാം.

0: നമ്മൾ അന്ന് നമ്മൾ ഗൈഡ് പറഞ്ഞു 9:30 ആകുമ്പോൾ എല്ലാവരും റെഡിയാകണം, നമുക്ക് 10 മണിക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, ശരിക്കും 11:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താലും മതി. ഞങ്ങൾ സ്ലോ ആയിരുന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക, അപ്പം നമുക്ക് മുകളിലൊരു 7 മണിക്ക് ആകുമ്പോൾ എത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഗൈഡ് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും 9:30 ആയപ്പോൾ റെഡിയായി വന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കോഫിയൊക്കെ തന്ന് നമ്മൾ കയറുവാണ്. 10 മണിക്ക് നമ്മൾ കറക്റ്റ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെല്ലാവരും വരും, നമ്മുടെ ഈ 35 വരുന്നില്ലേ, എല്ലാവരും വന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അവരുടെ ഒരു പാട്ടൊക്കെ ഉണ്ട്, ജാംബോ വെച്ച് തുടങ്ങണം, ജാംബോ ജാംബോ വാന എന്ന് പറയുന്നൊരു പാട്ട്. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മളെല്ലാവരും കൂടെയൊക്കെ പാടും, ആ പാട്ടിൻ്റെ അർത്ഥവും പറഞ്ഞു തരും അവർ. അപ്പോൾ ഇറ്റ് ഷോസ് നമുക്കൊരു പോസിറ്റീവ് ഒരു എനർജി തരുന്നതാണ് ബേസിക്കലി. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങി. അപ്പോൾ ഇവർ എല്ലാവരും ഒന്നും മുകളിലേക്ക് വരില്ല, നമ്മൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഇവർ താഴത്തേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മെയിൻ ഗൈഡുകളും വരും, പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് എക്സ്ട്രാ ഒരു 3 പോർട്ടേഴ്സും കൂടെ വരും. കാരണം എന്ന് വെച്ചാൽ ഈ രാത്രി ആയതുകൊണ്ട് നമ്മുടെ ബാഗൊക്കെ ചിലർക്കൊന്നും ചിലപ്പോൾ ക്യാരി ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിനൊക്കെ സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലും, പിന്നെ നമുക്ക് നല്ലൊരു ജിഞ്ചർ ടീ തരും ഇവര് പോകുന്നതിനിടയ്ക്ക്, അപ്പോൾ അത് ക്യാരി ചെയ്തുകൊണ്ടൊക്കെ ഇവർ വരുന്നതാണ്.
1: ഇത് ക്ലൈംബ് ചെയ്യുന്നത് കയറിട്ട് അങ്ങനെയൊക്കെ ആണോ അതോ നോർമൽ ഇതിലാണോ? നമ്മൾ
0: നമ്മുടെ ഈ കൊടുമുടിയിൽ ഏറ്റവും നമുക്ക് നോൺ ടെക്നിക്കൽ ക്ലൈംബിങ് ആവശ്യമുള്ള ഒരു സ്ഥലമാണ് ഈ മൗണ്ട് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ചോദിച്ച പോലെ നമുക്ക് കയറോ അല്ലെങ്കിൽ നമുക്ക് സ്പൈക്സ് ഉള്ള ഷൂസോ ഒന്നും വേണ്ട, നമുക്ക് നോർമൽ ട്രക്കിംഗ് ഷൂ വെച്ചിട്ട് നമ്മുടെ നോർമൽ ഗിയേഴ്സ് വെച്ചിട്ട് പോകാൻ പറ്റുന്നൊരു മൗണ്ടനാണ് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് ഡേ ഈ സമ്മിറ്റ് നൈറ്റ് ഇങ്ങനെ കയറുമ്പോൾ നല്ല ഇരുട്ടാണ്, നമ്മുടെ ആകെ ഒരു ടോർച്ചാണ് ഉള്ളത്, നമുക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ആകെ കാണുന്നത് നമ്മുടെ തൊട്ടു മുന്നേ നടക്കുന്ന ഒരാളുടെ കാല് മാത്രം. അപ്പോൾ ഗൈഡ് പറയണത് നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, മുന്നേ നടക്കുന്ന ആളുടെ കാല് ആ പേസിൽ അങ്ങ് നടക്കുക, വേറെ ഒന്നിനെക്കുറിച്ചും ബേജാറാകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക, നമുക്ക് റെസ്റ്റ് എടുത്ത് പതുക്കെ പതുക്കെ പോകാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അത് കേട്ട് ഉറക്കെ ഉറക്കെ പറയുന്നതാണ് വൺ ഡ്രീം വൺ ടീം, വൺ ടീം വൺ ഡ്രീം എന്നുള്ള രീതിയിൽ. കാരണം ഡ്രീം എന്ന് പറയുന്നത് കിളിമഞ്ചാരോ സമ്മിറ്റ് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഏകദേശം ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്റ്റ് സംഭവിച്ചു ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ. 2 ലേഡീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു കപ്പിള്, ആ കപ്പിളിൻ്റെ എടുത്തു പറയേണ്ട കാര്യം, കപ്പിള് ഈ കിളിമഞ്ചാരോ സമ്മിറ്റ് വന്നത് അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ബൈ ക്ലൈംബിങ് കിളിമഞ്ചാരോ ആണ് അവർ ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ നമ്മുടെ ടോമും അഞ്ജുവും, അപ്പോൾ അഞ്ജുവിന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിഷൻ ബ്ലേർഡ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാത്രിയാണല്ലോ, ഉറങ്ങുന്നില്ലല്ലോ, നമ്മൾ ഉറങ്ങാതെ അങ്ങ് കയറുമല്ലേ, അപ്പോൾ രാത്രിയിലത്തെ ആ അല്ലെങ്കിൽ ഈ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ആ മഞ്ഞിൻ്റെ നല്ല മഞ്ഞും നല്ല കാറ്റൊക്കെ ആട്ടോ ഈ രാത്രിയിൽ, അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ സമയം വീണ്ടും വീണ്ടും പോകും തോറും ഇവളുടെ കണ്ണിന് വീണ്ടും കാഴ്ച ഇങ്ങനെ മങ്ങി മങ്ങിക്കൊണ്ടിരിക്കുക. ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും അവൾക്കൊന്നും കാണാൻ പറ്റണില്ല, കണ്ണിൻ്റെ കാഴ്ച ഫുൾ പോയി. അപ്പോൾ അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഈ ഗൈഡുമാർക്ക്, കാരണം കിളിമഞ്ചാരോയിൽ ഞങ്ങളുടെ ഗൈഡുമാർ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഷെയ്ക്ക് എവറസ്റ്റും എല്ലാം പോയതിൻ്റെ ഒരു വെളിച്ചത്തെ അവൻ പറഞ്ഞു ഇത് ഹൈറ്റ്സ് വന്നപ്പോഴും സംഭവിച്ചതാണ്,
1: കാഴ്ചയ്ക്ക് പ്രശ്നം
0: ചിലർക്ക് സംഭവിക്കാം, ഇവൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ ഹൈറ്റ്സിലേക്ക് പോകുമ്പോൾ ഈ പ്രഷർ വേരിയേഷൻ വന്നു കഴിയുമ്പോൾ ചിലർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് വിഷനിലായിരിക്കും എന്ന്. കാരണം ഇവൻ എവറസ്റ്റിൽ പോകുമ്പോൾ ഇങ്ങനെ വരുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ സെയിം പ്രശ്നം ഇവൾക്ക് ഇത് വന്നു. അപ്പോൾ ഇവിടെ കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ പോയി, ഒന്നും കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളുടെ ഗൈഡ് ഹോണസ്റ്റ് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, നീ 5 ദിവസമായിട്ട് നടക്കുക, ഈ ഒരു ഒറ്റ നൈറ്റിന് വേണ്ടിയാണ് നീ ഇവിടെ, പക്ഷേ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നീ ഇത്രയും ദിവസം ഇത്ര എഫേർട്ട് ഇട്ടതും കഷ്ടപ്പെട്ടതും എല്ലാം വെറുതെ മാറും, നേരെ മറിച്ച് നീ ഇപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് തന്നെ പോകാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഉഹുരു പീക്ക് എന്ന് പറയും, അതാണ് ഇതിൻ്റെ സമ്മിറ്റ് പോയിന്റ്. ഒരു 100 മീറ്റർ 50 മീറ്റർ മുന്നേ സ്റ്റെല്ല പോയിന്റ് ഉണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് സമ്മിറ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓണസ്റ്റ് അവളോട് പറഞ്ഞു നമുക്ക് സ്റ്റെല്ല പോയിന്റ് വരെ പോവാം, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ പുള്ളി പുള്ളിയുടെ ഒരു തുണി ഉണ്ടായിരുന്നു, ആ തുണി വെച്ച് കെട്ടിയിട്ട് അവളത് പിടിച്ചു. അപ്പോൾ അവൾ അതിൽ പിടിച്ചു, പുള്ളിക്കാരൻ അത്

0: ഇങ്ങനെ പിടിച്ച് നീ ഈ തുണിയിൽ പിടിച്ച് മുന്നോട്ട് നടന്നോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പുള്ളി അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യണ്ട, ഞങ്ങൾ പതുക്കേ ഉള്ളൂ, നിങ്ങൾ നടന്നോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ മുന്നോട്ട് നടന്നു, അഞ്ജു ഓണസ്റ്റിൻ എന്നുള്ള ഗൈഡിൻ്റെ കൂടെ വന്നു. അവൾ കണ്ണ് കാണാതെയാണ് സ്റ്റെല്ല പോയിന്റ് വരെ വന്നത്. അപ്പം നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും, കാരണം കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം നമ്മുടെ എനർജി, നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന എനർജിയൊന്നും അല്ല ഈ ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വിളിക്കുന്നത് സബ്മിറ്റ് പുഷ് എന്ന് വിളിക്കുന്നത്. ശരിക്കും നമ്മൾ ലിറ്ററലി നമ്മൾ പുഷ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ നമുക്കിങ്ങനെ ആരൊക്കെയോ വന്ന് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണ പോലെയൊക്കെ തോന്നും, നമ്മൾ വീഴാൻ പോണ പോലെയൊക്കെ തോന്നും. ചുറ്റും എന്തോ കൊക്കയാണെന്നോ ചിലർ പറയുന്നുണ്ടായിരുന്നു, അവർക്ക് വേറെ എന്തോ പക്ഷികളൊക്കെ ഇങ്ങനെ വരുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നലും എല്ലാം വരുന്നുണ്ടെന്നുള്ളത്.
1: എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ ആക്ച്വലി ഇത് കേട്ടിരിക്കുന്നവർക്കും കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും തോന്നും അല്ലേ?
0: അതെ,
1: കാരണം ഇത് നമുക്കിപ്പോ വീട്ടിൽ വെറുതെ ഇരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ പോയാൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ?
0: ഒരിക്കലും കിട്ടില്ല. കാരണം നമ്മൾ
1: എക്സ്പീരിയൻസ്
0: ഈവൻ നമ്മളിവിടെയുള്ള സാധാരണ ഒരു ചെറിയ ട്രക്കിന് പോയാലും നമുക്ക് കിട്ടില്ല. കാരണം മൗണ്ടൻ്റെ എക്സ്പീരിയൻസ് മൗണ്ടൻസ് കയറിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ.
1: എന്നിട്ട് പിന്നെ
0: നമ്മൾ പതുക്കെ പതുക്കെ വെച്ചാൽ ഭയങ്കര പതുക്കെ നമുക്ക് കയറാൻ പറ്റുന്നുള്ളൂ. നമ്മൾ കുറേ ഇടയ്ക്കിടയ്ക്ക് നിന്ന് എനർജി എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമുക്കിങ്ങനെ തോന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും. പിന്നെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ഇത്രയും ദിവസം നമ്മളിവിടെ നിന്നില്ലേ, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, അതാണ് നമ്മളെ പുഷ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ള ഗൈഡുമാരെല്ലാവരും പറയും സ്ലോലി സ്ലോലി, അവർ എഗെയിൻ എഗെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പോലെ പോലെ ഇതെന്താ നമ്മൾ സബ്മിറ്റ് ചെയ്യും, വി വിൽ റീച്ച് ദയർ, നമ്മൾ ടോപ്പിലെത്തും എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞ് നമുക്ക് തരുന്ന കോൺഫിഡൻസ് ഭയങ്കരമാണ്. കൂടെ കയറുന്നവരും പുറകെ കയറുന്നവരും എല്ലാവരും നമ്മളെ ജാമ്പോ ജാമ്പോ വിഷ് ചെയ്തും കുറച്ചും കൂടെ ഉള്ളൂ നിങ്ങൾ കയറി പുഷ് ചെയ് പുഷ് ചെയ്, നമ്മളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ആണ് നമ്മൾ കയറുന്നത്. ആൻഡ് ഫൈനലി നമ്മളൊരു ആ സൺറൈസൊക്കെ ആ ഒരു ഹൈറ്റിൽ നിന്ന് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. അത് നമ്മൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ സൂര്യോദയം കണ്ടാലും നമുക്ക് ആ വ്യൂ കിട്ടില്ല. ആ ആ ഒരു ഓറഞ്ച് ആ ഒരു കളറുണ്ടല്ലോ, ഓറഞ്ച് റെഡിഷ് കളർ, അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ ആ ക്ലൗഡ്സിന് മേളിൽ നിൽക്കുന്നൊരു ഫീല്, അവിടെ നിന്ന് നമ്മൾ സൂര്യോദയം കാണുന്ന ആ ഒരു ഫീല്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി ഈ പറഞ്ഞ സ്റ്റെല്ല പോയിന്റിലെത്തി. അവിടുന്ന് പിന്നെ ഒരു 150 മീറ്ററോ 100 മീറ്ററോ തന്നെ ഉള്ളൂ നമ്മുടെ ഉഹുരു പീക്കിൽ, അതായത് ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ 100 മീറ്ററേ ഉള്ളെങ്കിലും ഒടുക്കത്തെ പാടാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഒന്ന് നമ്മളിങ്ങനെ കാണും ആ അതാണ് ആ പോയിന്റ്, പക്ഷെ നമ്മൾ നടന്നാലും നടന്നാലും അവിടെ എത്തില്ല. നമ്മൾ ഇത് എവിടെയാണ് ഇവിടെ ഇത് കൊണ്ടുപോയി വെച്ചേക്കണെന്ന് തോന്നിപ്പോവും. അപ്പം ഞങ്ങൾ എങ്ങനെ നടന്നു, ഞങ്ങൾ നല്ല ലേറ്റായി, പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി, അവിടെ വലിയ തിരക്കില്ലായിരുന്നു, കാരണം എല്ലാവരും വന്ന് കയറി ഇറങ്ങിപ്പോയി. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് ഫോട്ടോ എടുക്കാനും കുറച്ചേരെ അവിടുന്ന് സംസാരിക്കാനും എല്ലാം പറ്റി. നമ്മൾ ഈ സബ്മിറ്റിൽ ഇവർ അധികം നേരം നമ്മളെ നിർത്തില്ല, വേറൊന്നുമല്ല, ഈ ഹൈറ്റ്സിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം തന്നെ, ഹൈറ്റിൻ്റെ പ്രശ്നം, ഓക്സിജൻ പ്രഷർ എല്ലാം, നമുക്ക് തലവേദന വരും. അപ്പോൾ ഇവർ പറയുന്നത് നമ്മളോട് താഴത്തേക്ക് ഇറങ്ങാനാണ്, ഒരു മാക്സിമം ഒരു 50 മിനിറ്റ്സ് ഇരുന്നിട്ട് താഴത്തേക്ക് ഇറങ്ങാനാണ് പറഞ്ഞത്. എല്ലാവരും ഫോട്ടോ എടുത്ത് നമ്മൾ അവിടെ വെച്ച് താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങിയത് അതിഗംഭീര യാത്രയായിരുന്നു. കാരണം ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞു 7 ഡേയ്സ് ട്രെക്ക് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തെന്നുള്ളത്, പക്ഷേ 6th ഡേ മോർണിംഗ് നമ്മൾ സബ്മിറ്റിലെത്തി.
1: ഇപ്പോൾ നമ്മൾ ദാ 7 ദിവസത്തെ ഈ ട്രക്ക് ഏതാണ്ട് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലെത്തി ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയുണ്ട്, കിളിമഞ്ചാരോ
0: കിളിമഞ്ചാരോ,
1: ആ പാട്ട് തന്നെ കേൾക്കാം അല്ലേ?
0: ഉറപ്പായിട്ടും.

0: അപ്പൊ ഇനി ആർക്കും മൂടില്ല ക്യാമ്പിൽ നിൽക്കാൻ. ഇനി എത്രയും പെട്ടെന്ന് താഴെ റൂമിൽ എത്തണം, ഹോട്ടൽ മുറിയിൽ എത്തണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ഇനി ക്യാമ്പിൽ പോയ പ്രശ്നം എന്താ, ഞെരിഞ്ഞ് കിടക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്നിനും നമുക്ക് വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റഡ് ആണ് വെള്ളം. കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും റൂമിൽ എത്തണം എന്നുള്ളതാണ്. അപ്പൊ
1: ശരിക്കും താഴെ
0: റൂമിൽ എത്തുക എന്നുള്ളത് നല്ലൊരു കുളി ഒളിക്കുക അവിടെ പോയി. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ തീരുമാനിച്ചു ഇനി ഒറ്റയടിക്ക് നമ്മൾ റൂമിലേക്ക് പോവുക. അപ്പൊ അല്ലെങ്കിൽ സ്ഥിരം ചെയ്യണമെന്ന് വെച്ചാൽ 6th day നമ്മൾ സബ്മിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് നടന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മില്ലേനിയൽ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പുണ്ട്, അവിടെ സ്റ്റേ അടിക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോരുന്നത്.
1: ഇപ്പൊ നമ്മൾ കയറാൻ ഇങ്ങനെ ഇത്രയും ദിവസം എടുത്തല്ലേ കയറി, പക്ഷെ ഇറങ്ങാൻ നേരത്തെ ഇത് പെട്ടെന്ന് തിരിച്ചെത്താൻ പറ്റും.
0: നമ്മൾ ഈ ബരാഫു ക്യാമ്പ് വരെ സെയിം റൂട്ട് വരും, എന്നിട്ട് വേറെ ഒരു ക്യാമ്പും നമ്മൾ ടച്ച് ചെയ്യില്ല, നേരെ നമ്മൾ മച്ചാമേ ഗേറ്റിലേക്കാണ് എത്തുന്നത്.
1: അപ്പൊ അത് ഒന്നി ഒരു ദിവസം കൊണ്ട് തന്നെ വരാൻ പറ്റും അല്ലെങ്കിൽ

0: 2 ദിവസം എടുത്തിട്ട് ക്യാമ്പ് ചെയ്തിട്ട് വരാം.
1: അപ്പൊ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് റൂമിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിച്ചു. ആർക്കും വയ്യ, പക്ഷെ റൂമിലേക്ക് പോരാം എന്നുള്ളത് എല്ലാവരും തീരുമാനിക്കുക. അപ്പൊ നമ്മൾ ഇറങ്ങി ഒരു ഉച്ചയായപ്പോഴേക്കും നമ്മൾ ക്യാമ്പിലെത്തി, ബരാഫ് ക്യാമ്പിലെത്തി. അപ്പോൾ അവിടെ ലഞ്ച് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലഞ്ച് സേവ് ചെയ്തിട്ട് അവരിങ്ങനെ എല്ലാവർക്കും ഒരു ക്ലാപ്പൊക്കെ തന്ന് നമ്മളെല്ലാവരും കയറിയതിൻ്റെ സന്തോഷമൊക്കെ പങ്കുവെച്ച് ഫുഡ് കഴിച്ച്, അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് പോയേക്കാം, ഇനിയൊന്നും മാറി ചിന്തിക്കേണ്ട, പോയേക്കാം എന്നുള്ള രീതി തീരുമാനിച്ചു. ഓക്കെ പറഞ്ഞു,
0: തിരിച്ച്
1: എല്ലാം പാക്ക് ചെയ്ത് നേരെ ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. കാരണം നമ്മൾ തലേ ദിവസം 10 മണിക്ക് തുടങ്ങിയ ട്രിപ്പാണ് അല്ലേ, ഇടയ്ക്ക് ഈ സബ്മിറ്റ് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് എടുത്തു, ബാക്കി ഫുൾ ടൈം നമ്മൾ നടക്കുക. അന്ന് രാത്രി തിരിച്ച് റൂമിലെത്തുന്ന എത്ര മണിക്കാണെന്നറിയാവോ? 2 മണിയായി. അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ റൂമിൽ, 2 മണി. അപ്പൊ അങ്ങനെ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി നമുക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റുന്ന 6-7 ദിവസങ്ങളായിരുന്നു ഇത്. ഇപ്പൊ പറഞ്ഞ വാക്ക് തന്നെയാണ് അതിന് ഏറ്റവും ആപ്റ്റ്. നമുക്ക് വി ഹാവ് ടു ഗോ ബിയോണ്ട് ദ ലിമിറ്റ്സ് എന്നുള്ളതാണ്. ആ ലിമിറ്റ്സിനപ്പുറം നമുക്ക് പോകാൻ പറ്റും. നമ്മളൊരു ലക്ഷ്മണരേഖ വരച്ച് നമ്മളെ ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് നല്ലപോലെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കിളിമഞ്ചാരോ യാത്ര എനിക്ക് തന്നത്. പിന്നെ ഈ കിളിമഞ്ചാരോ യാത്രയിൽ ഞാൻ മനസ്സിലാക്കി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ യാത്രയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ സബ്മിറ്റ് കയറി അത് നമ്മളെ അധികം നമ്മുടെ തലയിലേക്ക് കയറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്മിറ്റ് കയറി നമ്മൾ പെട്ടെന്ന് ഇറങ്ങും. അപ്പൊ ഈ സബ്മിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ റൂമിലേക്ക് വരാൻ തീരുമാനിച്ചല്ലോ. അന്ന് നമ്മൾ ശരിക്കും നടക്കുന്നത് ഏകദേശം 24 മണിക്കൂറാണ്. കാരണം 5th നൈറ്റ് രാത്രി 10 മണിക്ക് തുടങ്ങുന്ന യാത്ര നമ്മൾ പിറ്റേ ദിവസം 6th രാത്രി ഏകദേശം ഒരു 2 മണിയാകുമ്പോഴാണ് നമ്മൾ റൂമിലെത്തുന്നത്. അപ്പോൾ 24 മണിക്കൂറാണെന്ന് നടക്കണത്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല നമ്മളെ കൊണ്ട് ആ 24 മണിക്കൂർ ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന്.
0: അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സഞ്ചാരിയുടെ ഈ എപ്പിസോഡ് കേട്ടിട്ട് തീർച്ചയായിട്ടും ലൈഫിൽ നമുക്ക് പറ്റാത്തതൊന്നുമില്ല, ബിയോണ്ട് ലിമിറ്റ്സ് നമ്മൾ പോവാൻ തയ്യാറാവണം, നമ്മളെ കൊണ്ട് പറ്റും എന്നതിനുള്ള തെളിവാണ് രതീഷ്. അപ്പോൾ വന്നിട്ട് ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് ഇതുപോലെ പുതിയ പുതിയ ചലഞ്ചിങ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു.

0: രതീഷിന്റെ കിളിമഞ്ചാരോ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. രതീഷിനോടൊപ്പം പങ്കെടുത്തത് സെവിൽ ജിഹാൻ.
1: ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

ഇന്ന് രാവിലെ 11 മണിക്ക് റേഡിയോ ഗ്രാമരംഗം. ഗ്രാമപൂർണിമ മുതിർന്ന പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ രവിവർമ്മ തമ്പുരാൻ പങ്കെടുക്കുന്നു. തുടർന്ന് ചുമട് താങ്ങി. ഇന്ന് രാവിലെ 11 മണിക്ക് റേഡിയോ ഗ്രാമരംഗം.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിൽ വൻകുടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വിരൽ വലിപ്പത്തിലുള്ള ഒരു ചെറിയ കുഴലാണ് അപ്പൻഡിക്സ്. എന്നാൽ ഈ ചെറിയ അവയവത്തിന് ഒരു വീക്കമോ അണുബാധയോ ഉണ്ടായാൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന അവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഇതിനെയാണ് അപ്പൻഡിസൈറ്റിസ് എന്നറിയപ്പെടുന്നത്. സാധാരണ വയറുവേദന എന്ന് കരുതി നാം അവഗണിക്കുന്ന പല ലക്ഷണങ്ങളും ഒരുപക്ഷെ അപ്പൻഡിക്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് അപ്പൻഡിസൈറ്റിസ്?
2: അപ്പൻഡിസൈറ്റിസ് എന്നാൽ അപ്പൻഡിക്സ് എന്നൊരു അവയവം നമ്മുടെ ശരീരത്തുണ്ട്. അത് ഒരു റൂഡിമെന്ററി, അതായത് ശോഷിച്ചു പോയ ഒരു കുടലിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ വൻകുടലും ചെറുകുടലും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വിരൽ വണ്ണത്തിലുള്ള ഏതാണ്ട് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു കുടലിന്റെ ഭാഗമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഇതിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ വീക്കം, അതിനെയാണ് അപ്പൻഡിസൈറ്റിസ് നമ്മൾ പറയുന്നത്.
1: സർ, ഈ രോഗമുണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: പ്രത്യേകിച്ച് കാരണങ്ങൾ ആയിട്ട് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണമില്ലാതെ അപ്പൻഡിക്സ് പഴുക്കുന്നു. അപ്പോൾ അതിൽ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് അപ്പൻഡിക്സിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നു. അപ്പൻഡിക്സ് ഞാൻ പറഞ്ഞില്ല, വിരൽ വണ്ണത്തിലുള്ള ഒരു അവയവമാണ്. അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മലമായിട്ട് ചെറുകുടലെത്തുമ്പോൾ നിന്ന് വൻകുടലെത്തുമ്പോഴാണ് നമുക്ക് മലം ആകുന്നത്. അപ്പോൾ ഈ മലം വൻകുടലിൽ വലിയ വ്യാസമുള്ളതാണ്. ഇപ്പം വൻകുടലിൻ്റെ നിന്ന് ഈ അപ്പൻഡിക്സിലോട്ടും മലം പോകും. അപ്പം പക്ഷേ അപ്പൻഡിക്സിൻ്റെ വ്യാസം വളരെ വളരെ ചെറുതാണ്. അപ്പോൾ എന്തെങ്കിലും കട്ടിയുള്ള പദാർത്ഥങ്ങൾ, മലം ഭയങ്കര കട്ടി പിടിച്ച് പോയി അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തിയാൽ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പോൾ അത് തടസ്സപ്പെടുത്തുകയും അപ്പോൾ അപ്പൻഡിക്സിൻ്റെ ഉൾഭാഗം പഴുക്കുകയും തന്മൂലം അപ്പൻഡിക്സ് വരികയും ചെയ്യും. രണ്ടാമത് കാണുന്ന ഒരു കാരണം കുട്ടികളിൽ വര, ചില റൗണ്ട് വേംസ്, വലിയ നാടവരയല്ല റൗണ്ട് വേംസ് എന്ന് പറഞ്ഞൊരു വരയുണ്ട്. ഈ വരകളെല്ലാം ചിലപ്പോൾ അപ്പൻഡിക്സിൽ കയറി ഇരുന്ന് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തും. അപ്പോഴും അപ്പൻഡിക്സ് കയറി പഴുക്കും. പിന്നെ ഇതൊന്നും കൂടാതെ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ അപ്പൻഡിക്സിൻ്റെ ഉൾഭാഗം പഴുക്കും. അതാണ് കറ്റാറൽ അപ്പൻഡിസൈറ്റിസ്. ആദ്യം പറഞ്ഞ തടസ്സം കൊണ്ടുണ്ടാകുന്നതിനാണ് ഒബ്സ്ട്രക്റ്റീവ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. വളരെ പ്രായമായ വിരൽ വേറൊരു കാരണം കൊണ്ടും അപ്പൻഡിക്സ് പഴുക്കാം. ഈ തടസ്സം വരാം. തടസ്സം എന്ന് വെച്ചാൽ ഒരു ക്യാൻസർ, അപ്പൻഡിക്സിൻ്റെ ബേസ് തുടങ്ങുന്ന ഭാഗത്ത് വൻകുടലിൽ വരുന്ന ക്യാൻസറുകൾ പോലെ തന്നെ അപ്പൻഡിക്സിൻ്റെ അകത്തും ക്യാൻസർ വരാം.

0: അതായത് ഈ പ്രായം ഉള്ളവരിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തുകയും പിന്നെ അത് അപ്പൻഡിക്സ് വീർത്ത് വരികയും അതിനെ ചിലപ്പോൾ നമ്മൾ മ്യൂക്കോസീൽ എന്ന് പറയും, മ്യൂക്ക അതിൻ്റെ മൂക്കള പോലെ കെട്ടിക്കിടക്കുന്ന അപ്പൻഡിക്സ് വീർത്ത് തന്നെ അത്. പിന്നെ അപ്പൻഡിക്സ് ചിലപ്പം അതിൻ്റെ ബേസ് സ്ട്രിക്ചർ അതായത് നാരോയിങ് ഉണ്ട്, അതിന് വ്യാസം വളരെ കുറഞ്ഞു വരുന്ന ഒരു സാധനമാണ്, പ്രക്രിയയാണ്. അങ്ങനെ ഉണ്ടായാൽ അപ്പൻഡിക്സിന് തടസ്സം വരികയും അതിൻ്റെ ഡിസ്റ്റലൻറ്റ് അതായത് അപ്പൻഡിക്സിൻ്റെ ബാക്കി ഭാഗം വീർത്ത് പഴുക്കുകയും ചെയ്യും.
1: സർ, ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റം ഇതിനൊരു കാരണമായി കണക്കാക്കാൻ കഴിയുമോ?
0: ഭക്ഷണ രീതിയിൽ ചെറിയൊരു കാരണമുണ്ട്. അതായത് നമുക്ക് പൊതുവെ ഞാൻ പറഞ്ഞില്ലേ അപ്പൻഡിക്സിന് തടസ്സം ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങളും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഈ നാര് കൂടിയ ഭക്ഷണങ്ങൾ അത് വന്നു കഴിഞ്ഞാൽ വേസ്റ്റേജ് കൂടുതലാണ്, അപ്പോൾ ഇതിന് ഇത് നല്ല ഫാസ്റ്റ് ട്രാൻസിറ്റ് നടക്കും, അങ്ങനെ വരുമ്പോൾ അപ്പൻഡിസൈറ്റിസ് കുറയും. നമ്മൾ അല്ലാതെ ഭക്ഷണങ്ങൾ നമ്മൾ മാംസാഹാരവും ഒരുപാട് റിഫൈൻ ചെയ്ത ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ കുടലിൻ്റെ ട്രാൻസിറ്റ് ടൈം അതിൽ കുടലിലൂടെ ഭക്ഷണം നീങ്ങുന്ന സ്പീഡ് കുറയുകയും കെട്ടിക്കിടക്കുകയും അപ്പോൾ അപ്പൻഡിസൈറ്റിസ് വരാൻ സാധ്യത കൂടുകയും അതൊരു ഒരു ഫാക്ടറാണ്. അപ്പം നമുക്ക് പൊതുവെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ, നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നവരിൽ പൊതുവെ അപ്പൻഡിസൈറ്റിസ് കുറഞ്ഞു കാണാം.
1: സർ, മറ്റൊരു സംശയമുള്ളത് ഈ സാധാരണ വയറുവേദനയും അപ്പൻഡിസൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഈ രോഗം തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇതെല്ലാം ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ വയറിനകത്ത് നമുക്ക് ഒരുപാട് അവയവങ്ങളുണ്ട്. എന്ത് അവയവത്തിൽ നിന്നും വേദന വരാം, കുടല്, കരള്, പിന്നെ സ്പ്ലീന്, ലിംഫ് നോഡ്സ്, പിന്നെ ആർട്ടറി, വെയിൻസ്, ഓറി, യൂട്രസ്, എവിടുന്ന് വേണമെങ്കിൽ വേദന വരാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ അതായത് രോഗിയെ പരിശോധിച്ച ഡോക്ടർക്ക് തന്നെ പല അതിൻ്റെ പല ലക്ഷണങ്ങളും പല പല ഇതും കൊണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അപ്പൻഡിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അപ്പൻഡിക്സ് പൊതുവേ അപ്പൻഡിക്സ് വേറെ മിമിക്ക് ചെയ്യുക, അതായത് വേറെ ചില രോഗങ്ങളുമായിട്ട് സാമ്യം പുലർത്തുന്നത് രണ്ട് മൂന്ന് രോഗങ്ങളുമായിട്ടാണ്. ഒന്ന് നമ്മുടെ സാധാരണ ഗ്യാസ്ട്രൈറ്റിസ് ആസിഡിറ്റി, അതായത് നമ്മുടെ ഗ്യാസിൻ്റെ അസുഖം, എരിച്ചിൽ, വയറെരിച്ചിൽ. അപ്പോൾ ഇതിന് രണ്ടിനും വയറുവേദന തുടങ്ങുന്നത് വയറിൻ്റെ പൊക്കിളിൻ്റെ മുകളിലായിട്ടാണ് സാധാരണ തുടങ്ങുന്നത്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻഡിക്സിൻ്റെ ഇത് ഇവല്യൂഷൻ എന്ന് പറയുന്നത് മിഡ്ഗട്ടിൽ നിന്നാണ്. അപ്പം അതിൻ്റെ വേദന വരുന്നത് മുകളിൽ നിന്ന് തന്നെ, അതായത് സ്റ്റൊമക്കിൻ്റെ അതേ ഏരിയയിൽ ഏതാണ്ട് ഏരിയയിൽ നിന്ന് തന്നെയാണ് വേദന തുടങ്ങുന്നത്, അതാണ് പൊക്കിളിൻ്റെ മേളിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ട ഏതാണ്ട് ഒരുപോലെ ഇരിക്കും തുടക്കത്തിൽ. പക്ഷേ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം അപ്പൻഡിക്സ് കൂടുതൽ കൂടുതൽ പഴുത്ത് പഴുപ്പൊക്കെ വ്യാപിക്കുമ്പോൾ ആ വേദന പതുക്കെ താഴോട്ടിറങ്ങി വലത് ഭാഗത്ത് താഴത്തെ ഏരിയയിലാണ് കൂടുതൽ പിന്നെ കണ്ടുവരുന്നത്. അപ്പം അവിടെ തൊടുമ്പോഴത്തേക്ക് നല്ല വേദന കാണും. പിന്നെ ഇത് വേറെ ചിലതായിട്ടും തെറ്റിദ്ധരിക്കാം, അതായത് ഓവറിയിലുള്ള വേദന, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും, അതായത് ട്യൂബിൽ വരുന്ന പ്രഗ്നൻസി, ഇതിനൊക്കെ ഇതേ വേദന വരും. ഓവറി സിസ്റ്റ്, അതും ഇതേ വേദന ഉണ്ടാക്കും. പിന്നെ മൂത്രത്തിൽ കല്ലുകൾ, അതും ഈ വേദന ഉണ്ടാക്കാം. മൂത്രത്തിൽ ഇൻഫെക്ഷൻ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഗ്യാസിൻ്റെ അസുഖം മുതൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരെയും അപ്പൻഡിക്സിൻ്റെ ഏതാണ്ട് അത് ഒരുപോലെ വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പിന്നെ ഒരു ഡോക്ടർക്ക് സർജന് വളരെ എളുപ്പത്തിൽ മിക്കവാറും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സാമിനേഷൻ വൈസും അതിനുശേഷം വീണ്ടും ചില ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. നമ്മളിങ്ങനെ വേദന സംശയിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഇതേ ടൈപ്പ് വേദന വരുന്നോ അങ്ങനെയൊക്കെ ഹിസ്റ്ററി വൈസും ഇതുവഴി നമുക്ക് ഏതാണ്ട് അപ്പൻഡിക്സ് അറിയാം. പിന്നെ അതിനെ നമ്മളതിനെ കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് ഇമേജിങ്, അതായത് അൾട്രാസൗണ്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ ബ്ലഡ് കൗണ്ട് നോക്കുന്നു. കൗണ്ട് കൂടുതലായിരിക്കും അപ്പൻഡിസൈറ്റിസിന്. ഈ സ്കാൻ ചെയ്താൽ മിക്ക ഇടത്തും അപ്പൻഡിക്സ് പഴുത്തിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അപ്പൻഡിക്സ് ചെറിയ അവയവമായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഈ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സി ടി എടുത്താൽ പോലും ചിലപ്പോൾ കണ്ടുപിടിക്കത്തില്ല. പ്രധാനമായിട്ട് അതിൻ്റെ പനി, വയറുവേദന, ഹൈ ബ്ലഡ് കൗണ്ട്, സ്ഥിരമായിട്ട് ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഹിസ്റ്ററി, ഇതൊക്കെ വെച്ചാണ് അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്കാനും ഒക്കെ ചെയ്ത് വേറെ അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കുകയും എന്നാൽ വലത് ഭാഗത്ത് താഴെയായിട്ട് വേദന പെർസിസ്റ്റ് ചെയ്യുകയും ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ആയി ഡയഗ്നോസ് ചെയ്ത് അതായത് ആൻറ്റിബയോട്ടിക് ചികിത്സ കൊടുക്കുകയോ ഈവൻ സർജറി ചെയ്യുകയോ പോസ്റ്റീവ് ചെയ്യാറുണ്ട്.
1: സർ, ഈ രോഗത്തിന് പ്രത്യേകിച്ച് പ്രായപരിധിയുണ്ടോ?
0: കുറച്ച് പ്രായപരിധി ഉണ്ട്. അതായത് രണ്ട് വയസ്സ് വരെ അപ്പൻഡിസൈറ്റിസ് വളരെ വളരെ റയറാണ്, അങ്ങനെ കണ്ടിട്ടേ അറിയില്ല. രണ്ട് വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്, അതായത് കുഞ്ഞുങ്ങളിലും 20 വയസ്സിന് താഴെയുമാണ് വളരെ ഏറ്റവും കോമൺ ആയിട്ടത് കാണുന്നത്. പ്രായം കൂടുന്തോറും അപ്പൻഡിസൈറ്റിസിന് വളരെ വളരെ കുറയും. അതായത് അപ്പൻഡിക്സ് പതുക്കെ ശോഷിച്ചു പോകുന്നതുകൊണ്ടായിരിക്കാം ഒരു കാരണം. പിന്നെ രണ്ട്, പ്രായമുള്ളവരിൽ അപ്പൻഡിസൈറ്റിസ് വന്നാൽ നമ്മളെപ്പോഴും ക്യാൻസർ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറെ ചില അസുഖങ്ങൾ വരും, മ്യൂക്കോസിയിൽ അങ്ങനെ. പക്ഷേ പ്രായമായ അപ്പൻഡിസൈറ്റിസ് വരാം, വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടവുമാണ്. കാരണം വളരെ ചെറുപ്പത്തിലും വളരെ ഓൾഡർ ഏജിലും അപ്പൻഡിക്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വയറ് മുഴുവൻ പഴുപ്പ് ബാധിക്കാനുള്ള

0: സാധ്യതയുണ്ട്. ജനറലൈസ് പെരിറ്റോണൈറ്റിസിലോട്ട് പോകാം. ഇതിനിടയിലുള്ള ആൾക്കാർക്ക് അപ്പൻഡിസൈറ്റിസ് വന്നാൽ, അപ്പൻഡിസ് പഴുത്ത് പൊട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ കുടലും ഫാറ്റും എല്ലാം കൂടെ വന്ന് അതിനെ സീൽ ചെയ്യുകയും ആ പഴുപ്പൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മാത്രം റെസ്ട്രെയിൻ ചെയ്യുകയും ബാക്കിയുള്ളത് വ്യാപിക്കാതിരിക്കാൻ ബോഡിയെ ഡിഫൻസ് മീൻസ് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഏജിൽ വരുന്ന അപ്പൻഡിസൈറ്റിസ് പൊതുവെ അപകടം വരില്ലാത്തത്. എന്നാൽ വളരെ ചെറുപ്പത്തിൽ, വളരെ ചെറിയ ഏജിലും ഓൾഡർ ഏജിലും പെർഫറേഷനും ജനറലൈസ്ഡ് പെരിറ്റോണൈറ്റിസ്, അതായത് പഴുപ്പ് കൂടുതൽ വ്യാപിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രീം ഏജസിൽ അപ്പൻഡിസൈറ്റിസ് കൂടുതൽ ഗുരുതരമായി വരാം.
1: സർ, അതുപോലെ തന്നെ ഈ രോഗത്തിൻ്റെ പരിശോധനാ രീതിയെക്കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് കൺഫേം ചെയ്യുന്നത്, ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ബ്ലഡ് ടെസ്റ്റിൽ കൗണ്ട് കൂടുന്നു. പിന്നെ മൂത്രത്തിൽ, ഞാൻ പറഞ്ഞില്ല, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഇതിനെ മിമിക്കാം. മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു, മൂത്രത്തിൽ അണുബാധ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി, ഗർഭമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. മെൻസ്ട്രൽസ് പീരീഡ്, ലാസ്റ്റ് മെൻസസ് ഒക്കെ ചോദിച്ച് അത് അറിയാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഉള്ളത് ഈ വൃഷണത്തിന് വേദന വന്നാൽ, ഇപ്പോൾ ഈ ടെസ്റ്റിസ് പെയിൻ ആണുങ്ങൾ പുരുഷന്മാരിൽ കാണുന്ന എപ്പിഡെമോ ഓർക്കൈറ്റിസ്, അതും അപ്പൻഡിസൈറ്റിസ് പോലെ വലത് സൈഡിലായിട്ടായിരിക്കും വേദന തുടങ്ങുന്നത്. വൃഷണം നോക്കിയാലേ ചില വൃഷണത്തിലെ പെയിൻ കുറച്ച് ദിവസം കഴിഞ്ഞേ തുടങ്ങത്തുള്ളൂ. അപ്പം പിന്നെ ഈ വളരെ കൊച്ചുകുട്ടികളിൽ കാണുന്ന വേറൊരു സംഭവമാണ് വയറിനകത്ത് വരുന്ന കഴലുകൾ പഴുത്തുള്ള മെസൻഡറിക് അഡിനൈറ്റിസ്. ഇതെല്ലാം അപ്പൻഡിസൈറ്റിസിൻ്റെ മിമിക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു പരിധി വരെ അൾട്രാസൗണ്ട് എക്സാമിനേഷനിൽ കാണാൻ സാധിക്കും. അതിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് സി ടി സ്കാനിലോട്ട് പോകും, ചിലപ്പം കോൺട്രാസ്റ്റ് സി ടിയിലോട്ട് പോകും. ഇത്രയും പരിശോധനകളുണ്ട്. ഏതാണ്ട് എല്ലാ അപ്പൻഡിസൈറ്റിസും കണ്ടുപിടിക്കാൻ സാധിക്കും, പക്ഷേ ഇതിൽ പോലും കണ്ടുപിടിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ളതിനെ നമ്മൾ ക്ലിനിക്കൽ സസ്പീഷൻ, അതായത് നമ്മൾ ബാക്കി എല്ലാ ഇതും അപ്പൻഡിസൈറ്റിസ് ആണ് ആയിട്ട് ഇതാണെങ്കിൽ നമ്മൾ മരുന്ന്, നമുക്ക് ഇപ്പം അത് മരുന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ സർജറിയിലോട്ട് പോകാം.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ രോഗത്തിന് ശസ്ത്രക്രിയ മാത്രമാണോ ഒരു ചികിത്സ എന്ന രീതിയിൽ പരിഹാര മാർഗം?
0: അപ്പൻഡിസൈറ്റിസ് ഞാൻ പറഞ്ഞ പോലെ പല രീതിയിൽ വരാം. വളരെ മൈൽഡ് രീതി, വളരെ ചെറിയ രീതി മുതൽ വളരെ അപകടം പിടിച്ച രീതി വരെ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പം ഭൂരിപക്ഷം ആളുകൾക്കും വളരെ മൈൽഡായിട്ടേ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ മൈൽഡ്, വളരെ ചെറിയ രീതി വരുന്ന അപ്പൻഡിസൈറ്റിസ് പേഷ്യൻറ്റ് രോഗിക്ക് വലിയ വേദന കാണത്തില്ല, പനിയൊന്നും വലുതായിട്ട് കാണത്തില്ല, പക്ഷേ പിന്നെ കൗണ്ട് വലുതായിട്ട് കൂടത്തില്ല, പക്ഷേ എന്നാലും വേദന, ചെറിയ രീതി വേദന, നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, അപ്പൻഡിസൈറ്റിസ് ആയിട്ട് തെളിയുന്നു. അങ്ങനെയുള്ള രോഗികളെ നമുക്ക് സെലക്ട് ചെയ്ത് വേണ്ടി വന്നാൽ നമ്മൾ മരുന്ന് ആൻറ്റിബയോട്ടിക്സ് മാത്രം കൊടുത്ത് മാനേജ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന രോഗികൾ ഒരു 50% പേർക്ക് പിന്നീട് ഒരിക്കലും വരത്തില്ല. ബാക്കി പക്ഷേ ബാക്കി 50% പേർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നവർക്ക് നമ്മൾ എന്തായാലും ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു അസമയത്ത് കയറി ഇതിങ്ങനെ വന്നാൽ, നമുക്ക് ഒരു പരീക്ഷയുടെ സമയത്തോ അല്ലെങ്കിൽ വേറെ വിദേശ യാത്ര സമയത്തോ അല്ലെങ്കിൽ വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ വരാം. അപ്പോൾ നമ്മൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർ, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർ, ഈ സ്ഥലത്തില്ലാത്തവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് അപ്പൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ സർജറി ചെയ്ത് നീക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. ഇല്ലെങ്കിൽ അവർക്ക് അസമയത്ത് വന്നാൽ, ചിലപ്പോൾ ചികിത്സ കിട്ടാത്ത സ്ഥലത്തായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ രണ്ട്, നമ്മൾ പ്രായം കൂടിയ ആൾക്കാർക്കും അപ്പൻഡിസൈറ്റിസ് കണ്ടുപിടിച്ചാൽ എന്തായാലും സർജറി ചെയ്യണം, കാരണം അതിൽ ക്യാൻസർ പോലും വരാൻ സാധ്യതയുണ്ട്. അതെടുത്ത് ബയോപ്സിക്ക് വയ്ക്കാറുണ്ട്. പിന്നെ തീരെ കൊച്ചുകുട്ടികൾക്കും ഇച്ചിരി അപകടം പിടിച്ചാണ്, അപ്പോൾ അതും വന്നു കഴിഞ്ഞാൽ സർജറിയാണ് അഭികാമ്യം. ഇതിനിടയിലുള്ള പ്രായത്തിലുള്ള പലർക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നീട്ടി നീട്ടി പോകാം. ഇപ്പം നമുക്ക് പൊതുവെ നമ്മൾ സർജറി കീ ഹോൾ സർജറി ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലും പഴുത്തിരിക്കാത്ത സന്ദർഭത്തിൽ, അതായത് അപ്പൻഡിക്സ് പഴുക്കാത്ത സാഹചര്യത്തിൽ അത് എടുത്തു മാറ്റുന്നതാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു അപ്പൻഡിസൈറ്റിസ് പെയിനായിട്ട് വന്നാൽ ആൻറ്റിബയോട്ടിക്സ് കുടിച്ച് കുറച്ചിട്ട് 2 മാസം വെയിറ്റ് ചെയ്ത് അതിനുശേഷം ശസ്ത്രക്രിയയാണ് എളുപ്പം. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് എളുപ്പം. പക്ഷേ ചില സാഹചര്യത്തിൽ അങ്ങനെ അത്രയും നിൽക്കാൻ നമുക്ക് പറ്റില്ല. പഴുപ്പ് വ്യാപിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ നല്ല ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ അപ്പൻഡിസൈറ്റിസും ഇമ്മീഡിയറ്റ്ലി ഓപ്പറേഷൻ ചെയ്യേണ്ട സാധ്യത ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ 10% താഴെ കേസസ് മാത്രമേ ഇമ്മീഡിയറ്റ് സർജറി വേണ്ടി വരുന്നുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൂട്ടത്ത് കുറച്ചിട്ട് രോഗിക്കും ഡോക്ടർക്കും ഒക്കെ സൗകര്യമായ സമയം നോക്കി ചെയ്യാം. അതാണ് എപ്പോഴും അഭികാമ്യം. പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും താമസം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് നടക്കത്തില്ല, ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും.
1: സർ, അപ്പൻഡിസൈറ്റിസ് വരാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നാം സ്വീകരിക്കേണ്ടത്?
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ ഒന്നും കാരണമില്ല. നമ്മൾ ഹെൽത്തി ഡയറ്റ് നല്ലതാണ്. ഫൈബർ കണ്ടെയ്നിങ് ഡയറ്റ്, പിന്നെ വേറെ ഇളക്കുക, വേറെ ശല്യം കുറയ്ക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലൊക്കെ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനും വലിയൊരു സൈഡിഫിക് എവിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാരണമില്ലാതെ ചിലർക്ക് പഴുക്കും വന്ന്. പക്ഷേ ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡോക്ടറുടെ നിരീക്ഷണത്തിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴാണ് അതിന് സർജറി ചെയ്യേണ്ടത് എന്ന് ഡോക്ടറായിരിക്കും കൂടുതൽ തീരുമാനിക്കും. സർജനോ ഡോക്ടർക്കോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറോ സർജനും കൂടുതൽ അറിയാൻ സാധിക്കും. രോഗി സ്വയം തീരുമാനിക്കുന്നതിനേക്കാളും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർക്കോ സർജനോ പറയാം ഏതൊക്കെയാണ് നേരത്തെ ചെയ്യേണ്ടത്, ഏതിനെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെയുള്ളത്. അപ്പോൾ അതാണ് കൂടുതൽ. കാരണം ചിലർക്ക് ഇത് വെയിറ്റ് ചെയ്ത് വലിയ അപകടത്തിൽ പെടാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പലരും ഡിലേ ചെയ്ത് മരണനിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് ചിലർക്ക് ശ്രദ്ധിക്കാതെ പോയി. അപ്പൻഡിക്സ് ചിലർക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ടും വരാറുണ്ട്. വളരെ നിസ്സാരമുള്ള കേസ് ചിലപ്പം വളരെ സീരിയസ് ആയിട്ട് പോകാറുമുണ്ട്.
1: അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ തിരുവല്ല രാജീവൻ നരേന്ദ്രൻ പാടുന്ന കൃതികൾ കേൾക്കാം. മാവേലിക്കര പി എൻ സതീശ് ചന്ദ്രൻ വയലിൻ, ശാന്തിപുരം സി എസ് ഷിജോ മൃദംഗം. ആദ്യം കല്യാണി രാഗത്തിൽ ഈശ പാഹിമാം എന്നു തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദ്യതാളം.

ഇതുവരെ കേട്ടത് തിരുവല്ല രാജീവൻ നരേന്ദ്രൻ പാടിയ കൃതികൾ. മാവേലിക്കര പി എൻ സതീശ് ചന്ദ്രൻ വയലിൻ, ശാന്തിപുരം സി എസ് ഷിജോ മൃദംഗം. ഇനി കെ ആനന്ദവർമ്മ വയലിനിൽ വായിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കേൾക്കാം. ശ്രീ കാന്തിമതിം എന്ന് തുടങ്ങുന്നു രാഗം. ഹേമവതി ആദിതാളം.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ഇന്നാദ്യം ഗ്രാമപൂർണിമ. മുതിർന്ന പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ രവിവർമ്മ തമ്പുരാനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽപ്പെട്ട വെൺമണി എന്ന ഭംഗിയുള്ള ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. 1966 ഡിസംബറിലായിരുന്നു എൻ്റെ ജനനം. കൃത്യമായി പറഞ്ഞാൽ 60 വർഷം മുമ്പ്. ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളാവുകയും ലോകമാകെ ഒരു കൊച്ചു ഗ്രാമമായി കൈവെള്ളയിലെ മൊബൈലിൽ ഒതുങ്ങുകയും ചെയ്യുന്ന ഈ കാലത്തിരുന്നു കൊണ്ട് 60 വർഷം മുമ്പുള്ള എൻ്റെ ജന്മഗ്രാമത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിസ്മയം തോന്നുന്നുണ്ട്. എത്ര ചെറുതും സജീവവും സ്നേഹനിർഭരവുമായിരുന്നു എൻ്റെ വെൺമണി. ഗ്രാമത്തിലെ ഓർമ്മകൾ തുടങ്ങുന്നത് കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയ കാലം മുതലാണ്. പക്ഷേ അതിനു മുമ്പേ തന്നെ എൻ്റെ സ്വഭാവവും പെരുമാറ്റവും വ്യക്തിത്വവും ഒക്കെ ഏതാണ്ടൊരു വിധം രൂപപ്പെട്ടിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്ന ഞാൻ എന്ന വ്യക്തിയുടെ വ്യക്തിത്വ സൗധത്തിന് അസ്ഥിവാരമെടുത്തതും അടിത്തറ പണിതതും ഓർമ്മയുറയ്ക്കും മുമ്പുള്ള ശൈശവകാലത്തായിരിക്കണം. ആ നിർമ്മാണ പ്രക്രിയ നിർവഹിച്ചതിൽ അച്ഛനമ്മമാർക്കും കുടുംബത്തിനും ഉള്ള പങ്ക് എത്രമാത്രം പ്രധാനമാണോ അത്ര തന്നെ പ്രധാനമാണ് കുടുംബം നിലനിന്ന ഗ്രാമത്തിൻ്റെയും അവിടുത്തെ മറ്റു മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ഒക്കെ ഇടപെടലുകളും വാത്സല്യ പരിചരണങ്ങളും. അച്ചൻ കോവിലാറിൻ്റെ തീരത്താണ് വെൺമണി. 3 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ വെൺമണിയുടെ 3 ഭാഗത്തായി ഉണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്ത് പന്തളം, പടിഞ്ഞാറ് മാവേലിക്കര, വടക്ക് ചെങ്ങന്നൂർ. പന്തളത്തിന് 10 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം. ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും കുറച്ചുകൂടി ദൂരം ഉണ്ടാകും. ഈ 3 പട്ടണങ്ങളിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഗതാഗത സൗകര്യം കൂടുതലുള്ള വേറെ ടാർ റോഡുകൾ ഉണ്ടായിരുന്നതിനാലും ഞങ്ങളുടെ നാട് അച്ചൻകോവിലാറിൻ്റെ കരയിൽ ഒറ്റപ്പെട്ട് കിടന്ന ഗ്രാമമായതിനാലും ബസ് ഉൾപ്പെടെയുള്ള യാത്രാ സൗകര്യം വളരെ കുറഞ്ഞ ഒരു നിഷ്കളങ്ക നാട്ടിൻപുറമായിരുന്നു വെൺമണി. ബസ് സർവീസ് ഉണ്ടെങ്കിലും ദിവസത്തിൽ 2-3 ട്രിപ്പ് മാത്രം. പന്തളത്തിനും മാവേലിക്കരയ്ക്കുമൊക്കെ പോകാൻ നാട്ടിലൂടെയുള്ള റോഡിനേക്കാൾ ഞങ്ങൾ ആശ്രയിച്ചിരുന്നത് അച്ചൻകോവിലാറിൻ്റെ മറുകരയിലുള്ള ഹരിപ്പാട് പത്തനംതിട്ട റോഡിനെയാണ്. ആറ്റിൽ വെള്ളമുള്ളപ്പോൾ കടത്തുവെള്ളത്തിലാണ് അക്കരെ എത്തുക. 5 പൈസയും 10 പൈസയും ഒക്കെ ആയിരുന്നു കടത്തുവെള്ളത്തിൻ്റെ കൂലി. പഞ്ചായത്ത് കടത്തുള്ള കടവിൽ വള്ളത്തിന് പൈസ കൊടുക്കേണ്ടതുമില്ലായിരുന്നു. വരൾച്ചക്കാലത്ത് ആറ്റിൽ വെള്ളം കുറവുള്ളപ്പോൾ കടത്തുവെള്ളം കാണില്ല. അപ്പോൾ ഞങ്ങൾ മണൽപ്പുറത്തുകൂടി പൊത്ത നനയാൻ പാകത്തിലുള്ള വെള്ളത്തിൽ കൂടി ഒക്കെ നടന്ന് ആറ് കടക്കും. ആറ്റുവക്കത്തുള്ള ഗതാഗത സൗകര്യം കുറവുള്ള ഒരു ഗ്രാമത്തിൽ ജനജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ ആലോചിച്ചു നോക്കുക പ്രയാസമാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ജീവിച്ചവരാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന, വികസനം വന്നിട്ടില്ലാത്ത ഏതു നാട്ടിൻപുറത്തും ജനങ്ങളെപ്പോഴും വിശദീകരിക്കാനാവാത്ത ഒരുതരം അരക്ഷിതത്വത്തിലായിരിക്കും. ഈ അരക്ഷിതത്വം അവരെ തമ്മിൽ ചേർത്ത് നിർത്തുകയും കോർത്തുകെട്ടുകയും ചെയ്യും. ഈ ചേർത്ത് നിൽപ്പ് എൻ്റെ ബാല്യകാലത്ത് യഥേഷ്ടം ആസ്വദിക്കാനും അനുഭവിച്ച് സന്തോഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള നാട്ടുകാരുമായി എന്തിനും ഏതിനും ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു വിശേഷ ഗുണമുണ്ട്, ആരെയും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള സഹിഷ്ണുത. ജീവിതത്തിലുടനീളം വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറിയ സഹിഷ്ണുതയും

0: ക്ഷമയും എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഗ്രാമവും അവിടുത്തെ ശൈശവ കൗമാര യൗവനങ്ങളുമാണ്. എഴുത്തിൻ്റെ അക്ഷരബീജങ്ങൾ എന്നായിരിക്കാം എന്നിലേക്ക് വന്നു വീണത്, അറിയില്ല. പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടു കിടക്കുന്നതാണോ അത്? ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ആ ബീജം കവിതയും കഥയും നോവലും നാടകവും ജീവചരിത്രവും പഠനവും പത്രവാർത്തയും ഒക്കെ എഴുതുന്ന തരത്തിലേക്ക് വളർന്നു വലുതാവണമെങ്കിൽ അതിനനുകൂലമായ മണ്ണും മഴയും കാറ്റും വെളിച്ചവും ഒക്കെ ആവശ്യമാണ്. ആ അന്തരീക്ഷവും മണ്ണടരും ഒരുക്കി എൻ്റെ സർഗവാസനകൾക്ക് വേരുപടർത്താൻ പ്രചോദനം തന്നത് എൻ്റെ നാട്ടിൻപുറമാണെന്നതിൽ ഒരു സംശയവും ഇല്ല. ഞാൻ ആദ്യാക്ഷരം പഠിച്ച നിലത്തെഴുത്തുകളരി കന്യേൽ എന്ന ക്രിസ്തീയ ഭവനമായിരുന്നു. പിന്നിലേക്ക് വിശറി പോലെ ഞൊറിവുള്ള വാലിട്ട് പ്രത്യേക രീതിയിൽ വെള്ളമുണ്ടുടുത്ത ചട്ടയിട്ടൊരു അമ്മച്ചിയായിരുന്നു ആശാട്ടി. എന്നെ കൂടാതെ വേറെയും കുട്ടികൾ അവിടെ അക്ഷരം പഠിക്കാനെത്തി. വീട്ടിൽ നിന്ന് 2 മിനിറ്റ് നടന്നാൽ എത്തുന്ന രീതിയിൽ അടുത്തായിരുന്നു കന്യേൽ വീട്. ആശാട്ടിക്ക് എന്നോട് പ്രത്യേകമായൊരു വാത്സല്യം ഉണ്ടായിരുന്നു. ആ വാത്സല്യം കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാനുള്ള പ്രേരണയായി. ആശാട്ടി നാരായം കൊണ്ട് പനയോലയിൽ അക്ഷരം എഴുതി തരുമായിരുന്നു. കുട്ടികളായ ഞങ്ങളെ കൈപിടിച്ച് മണലിൽ എഴുതിച്ചാണ് ഓരോ അക്ഷരവും പഠിപ്പിച്ചത്. ആശാട്ടിയുടെ വീട്ടിലെ കുട്ടികളും കൂടെ പഠിക്കാൻ വരുന്ന കുട്ടികളും ഒന്നിച്ച് ഇടവേളകളിൽ ഓടിപ്പിടുത്തവും സാറ്റും ഒക്കെ കളിക്കുമായിരുന്നു. കിങ്ങുകളി എന്ന ഒരു കളിയും അക്കാലത്തുണ്ടായിരുന്നു. വട്ടുകളി, തക്കുകളി എന്നിവയായിരുന്നു മറ്റ് കളികൾ. ക്രിക്കറ്റ് അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലെത്തിയിരുന്നില്ല. മറ്റു കുട്ടികളുമായി മാത്രമല്ല മറ്റു മനുഷ്യരുമായും ഇടപെടാനുള്ള ആദ്യകാല പരിശീലനക്കളരി കൂടിയായിരുന്നു ഈ ആശാട്ടി പള്ളിക്കൂടം. അവരുടെ ഓലമേഞ്ഞ കൊച്ചു വീടിൻ്റെ വരാന്തയിൽ ഞങ്ങൾ കുട്ടികൾ ജീവിതത്തിൻ്റെയും അറിവിൻ്റെയും ബാലപാഠങ്ങൾ പഠിച്ചു. മറ്റാരോടും വഴക്കിടരുത്, ആരെക്കൊണ്ടും ചീത്തക്കുട്ടിയാണെന്ന് പറയിക്കരുത്, മുതിർന്നവരെ ബഹുമാനിക്കണം, ആശാട്ടിയെ ദൈവത്തെ പോലെ കരുതണം എന്നൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വീട്ടിൽ നിന്ന് വിട്ടിരുന്നത് എൻ്റെ അമ്മയാണ്. ഏത് നേരവും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നത് അമ്മയുടെ ഒരു ശീലമായിരുന്നു. നല്ല സ്വഭാവമുള്ള, ദൈവവിചാരമുള്ള കുട്ടിയായി വളരുക, പഠിച്ച് ജോലി സമ്പാദിച്ച് വലിയ ആളാകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അമ്മയാണ് എന്നിൽ വളർത്തിയെടുത്തത്. അച്ഛനെപ്പോഴും ഗൗരവക്കാരനായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ഇടയ്ക്ക് ശകാരിക്കുകയും പലപ്പോഴും അടിക്കുകയോ പിച്ചുകയോ ഒക്കെ ചെയ്യുകയും ചെയ്തത് അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെ ഭയമായിരുന്നു. അച്ഛൻ്റെ മുന്നിൽ ചെല്ലാതിരിക്കുക എന്നതായിരുന്നു പ്രവർത്തന രീതി. അച്ഛൻ ഭയപ്പെടേണ്ട വ്യക്തിയായിരുന്നതിനാൽ അമ്മയും ഞങ്ങൾ മക്കൾ 4 പേരും തമ്മിൽ ഒരു ഐക്യം എപ്പോഴും ഉണ്ടായിരുന്നു. വീട്ടിൽ പശുവിനെ വളർത്തിയിരുന്നു. ചില സമയത്ത് ആടും കോഴിയും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയും ഞങ്ങൾ മക്കളുമായിരുന്നു ഈ കാര്യങ്ങളിൽ കൂടുതലായി ഏർപ്പെട്ടിരുന്നത്. പശുവിനെ പോച്ച പറിക്കുക, അതിനെ തീറ്റുക, കുളിപ്പിക്കുക, കറക്കുക, തൊഴുത്തിലെ ചാണകമാരി കഴുകി വൃത്തിയാക്കുക തുടങ്ങിയ ജോലികൾ ഞങ്ങളെല്ലാവരും ചെയ്തിരുന്നു. പറമ്പിലെ കാർഷിക ജോലികളിലായിരുന്നു അച്ഛന് കൂടുതലായി മുഴുകിയിരുന്നത്. പന്തളം മന്നം ഷുഗർ മില്ലിലെ കെയിൻ ഇൻസ്പെക്ടർ എന്ന നിലയിൽ അച്ഛൻ സൈക്കിളിൽ ഒരു വലിയ പ്രദേശം മുഴുവൻ സഞ്ചരിക്കുകയും നാട്ടുകാരെ കൊണ്ട് കരിമ്പ് കൃഷി ചെയ്യിക്കുകയും ചെയ്തു വന്നു. ജോലിക്ക് പോകേണ്ടാത്ത സമയങ്ങളിൽ, അതായത് വീട്ടിലുള്ളപ്പോൾ, എപ്പോഴും ഒറ്റത്തോർത്തോ കൈലിയോ കൊടുത്ത് അച്ഛൻ പറമ്പിൽ കിളയ്ക്കുകയും മറ്റ് കൃഷിപ്പണികൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. 8-ലോ 9-ലോ പഠിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ 3-4 ഏത്തവാഴ വിത്തെടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് നട്ടു വളർത്തി കുലയുണ്ടാക്കി വിറ്റോണം, ആ കാശ് നിനക്ക് നിന്റെ ആവശ്യത്തിനെടുക്കാം. അധ്വാനിച്ച് ജീവിക്കണം എന്നതിൻ്റെ ബാലപാഠമായിരുന്നു അത്. അമ്മ സഹായത്തിനെന്ന മട്ടിലും അച്ഛൻ സ്വയം ചെയ്യണം എന്ന മട്ടിലും പറഞ്ഞത് ഒരേ കാര്യം തന്നെ. നെറ്റിയിലെ വിയർപ്പ് വെള്ളം കൊണ്ട് നീ നിന്റെ അപ്പം ഭുജിക്കുക എന്ന ബൈബിളിലും, കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന ഭഗവത്ഗീതയിലും പിന്നീട് വായിച്ച വലിയ വാക്യങ്ങളുടെ പ്രയോഗങ്ങൾ തീരെ ചെറുപ്പത്തിലെ തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നടപ്പാക്കുകയും പിൻതലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു വന്നതായി ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നു.
1: ഇനി ചുമട് താങ്ങി. ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അഭിചേച്ചി,
1: ആ
0: ചേച്ചിക്ക് ഓഫീസ് മുറി പണിക്കരി സാറിൻ്റെ മുറിയുടെ അപ്പുറത്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം.
1: ഞാനത് കണ്ടിരുന്നു കുട്ടപ്പായി. ഞാൻ എന്തായാലും ഇവിടെ പകൽ മുഴുവൻ ഇരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ സഹകരണ സംഘം പ്രസിഡന്റിന്റെ മുറിയില്ലേ, അവിടെ പകൽ ഇരിക്കാന്നാ വിചാരിക്കുന്നത്. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിഞ്ഞുകിടക്കുന്നുവെന്നാ അറിഞ്ഞത്.
0: അവിടെ ആൾക്കാർ വന്ന് ശല്യം ചെയ്യും ചേച്ചി, ഓരോ ആവശ്യവും പറഞ്ഞു വരും. ഇവിടെ ആണെങ്കിൽ അത്തരം പ്രശ്നമൊന്നുമില്ല.
1: നാട്ടുകാരുടെ ആവശ്യത്തിനല്ലേ സൊസൈറ്റി, അതിന്റെ ചുമതല എനിക്കുള്ളപ്പോ ഞാൻ അവിടെ ഇരിക്കണ്ടേ? മാത്രല്ല, സ്കൂളിലെ മാനേജറുടെ മുറിയും വൃത്തിയാക്കിയിടണം. ആഴ്ചയിൽ ഏതെങ്കിലുമൊക്കെ ദിവസം എനിക്ക് അവിടെയും പോകണം.
0: അപ്പോ സ്ത്രീകളുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലും ഗാന്ധി പ്രകാശത്തിലും മുറി ശരിയാക്കണ്ടേ?
1: നീ എന്നെ കളിയാക്കുകയാണോ? എവിടെയൊക്കെ ചുമതലയുണ്ടോ അവിടെയൊക്കെ സൗകര്യം ഉറപ്പാക്കണം നീ. ആ പിന്നെ അതൊക്കെ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ചേട്ടത്തിയോടൊന്ന് ചോദിച്ചേ.
0: ആ
2: കുട്ടപ്പായി, അഭിരാമി ഇനി മുതൽ സ്കൂളിലും മേൽനോട്ടത്തിന് പോകും അല്ലേ? നല്ലത് തന്നെ. പള്ളിക്കൂടമാണ് സാധാരണ ഏറ്റവും അവഗണിക്കപ്പെടുന്നത്. ഇവിടെ ഒരാൾക്ക് ആദ്യം തുടങ്ങിയിട്ടുണ്ട്.
0: പേടിക്കണം കങ്ങാരേട്ടാ, എന്നെ ഇന്ന് നിർത്തിപ്പൊരിച്ചു, ഒരു മയവുമില്ല പറയുന്നതിന്.
3: ആ കുറച്ച് സ്ട്രിക്റ്റ് ആവണം, എന്നാലേ എല്ലാം നന്നായി നടക്കൂ.
2: ബേബി, നിനക്ക് തന്നെയാ തട്ടുകേട്. നിൽക്കുന്ന നിപ്പി സ്കൂളിൽ നിന്നിറങ്ങാനും താമസിച്ച് ചെന്ന് കയറാനും പറ്റാതെ വരും.
0: അത് ശരിയാ. ഈ ടീച്ചർ സാധാരണ അരി അടുപ്പത്തിട്ടിട്ട് സ്കൂളിൽ പോയാൽ അത് വാർക്കാൻ അടുത്ത പീരീഡ് വരാറുണ്ടല്ലോ. ഇനി അതൊന്നും നടക്കില്ല.
3: എന്റെ ജോലി നന്നായി ചെയ്യാൻ എനിക്കറിയാം. നീ ഇതൊന്നും അഭിരാമിയുടെ കാതിലോതി കൊടുക്കാതിരുന്നാ മതി.
2: അഭിരാമി ഒരേ സമയം സോഫ്റ്റ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും പെരുമാറാൻ അറിയാവുന്ന കുട്ടിയാണ്. ഒരുപക്ഷെ നല്ലതിനായിരിക്കും ഈ വരവ്.
0: നല്ലതോ ചീത്തയോ, കാത്തിരുന്ന് കാണാം. ആ ഞാനൊന്ന് ഇറങ്ങിട്ട് വരാം.
4: എന്തുണ്ട് ഗംഗാരേട്ടാ വിശേഷം? ബേബിച്ചേച്ചി എന്താ മൂടിക്കെട്ടി നിൽക്കുന്നത്? എന്നെ കണ്ടോണ്ടാണോ കുട്ടപ്പായി പോയിക്കളഞ്ഞത്? പുതിയ ബോസിന്റെ ഇഷ്ടക്കാരനാവാൻ കിണഞ്ഞ് പരിശ്രമിക്കുവാണ്.
3: അനുവിനെ കണ്ടില്ല, അവൻ അപ്പുറത്തെ വഴിയിലേക്കാ പോയത്. എന്തൊക്കെയുണ്ട് അനു വിശേഷങ്ങൾ?
2: അനുവിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായി.
4: കോളേജിൽ അഡ്മിഷന്റെ സമയമാണ് ഗംഗാരേട്ടാ, നിന്ന് തിരിയാൻ നേരമില്ല. ബേബിച്ചേച്ചി സ്കൂളിൽ പിടിമുറുകാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്.
3: ആ ഞാനും കേട്ടു. ഓരോരുത്തർ മാറി വരുമ്പോ ഓരോ ഭരണപരിഷ്കാരങ്ങൾ, ഭാവം നമ്മളാണ് വലയുന്നത്.
2: നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കടന്നു ചിന്തിക്കുന്നത്? അഭിരാമി വന്ന് ഭരണമേറ്റതില്ലേ ഉള്ളൂ. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ട ശേഷം പോരെ ഈ വേവലാതി.
4: ഗംഗാരേട്ടൻ കാത്തിരുന്നു. ബേബി ചേച്ചിക്ക് അങ്ങനെ സമാധാനമായിരിക്കാൻ പറ്റുമോ? ഒരു വിധത്തിലാണൊന്ന് നേരെ ആയത്. പുത്തൻ ഭരണം പഴയതൊക്കെ കുഴിച്ചെടുത്താൽ പ്രശ്നമായി. ഒന്നും വരാതിരിക്കട്ടെ.
3: ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. എന്റെ മനസ്സ് വീണ്ടും പിടിവിട്ടു പോവുമോ എന്തോ.
2: ഒന്നും മിണ്ടാതിരുന്നേ. കുറ്റം ചെയ്തവർക്കില്ലാത്ത വേവലാതിയാണ് അതിന്റെ ഏഴ് അയൽവക്കത്ത് പോലും നിന്നിട്ടില്ലാത്തവർക്ക്. ഒരു പേടിയും വേണ്ട.
1: ഫാദർ, ഫാദർ അനാമികയുടെ എല്ലാ നോവലുകളും വായിച്ചിട്ടുണ്ടോ?
5: തിയോളജിയിൽ എത്തിയ ശേഷം ഫിക്ഷൻ വായന കുറവാ, പൊതുവെ വായന തന്നെ കുറഞ്ഞു. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം?
1: അല്ല, അവളുടെ എഴുത്തും പെരുമാറ്റവും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. എഴുതുമ്പോ അവൾ വേറൊരാളാണ്.
5: അനാമികയെ കണ്ടാല് സീരിയസ് ആണെന്ന് തോന്നുകയേയില്ല. കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാളെന്നാ തോന്നുക.
1: ഏയ്, ഒട്ടുമല്ല. അവളുടെ ചിന്തകളൊക്കെ യുണീക്കാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മോസ്റ്റ് ടാലന്റഡ്. ദേ, അവളും കൗണ്ടറും വരുന്നുണ്ടല്ലോ.
6: വണക്കമ്മാ, നാണൊരു പയണത്തിലിരുന്നേൻ. ആ ഇന്നപ്പക്കം വര വഴിയിലേ അനാമിക മേടത്തെ പാർത്തേൻ.
4: എന്നെ എങ്ങനെ ഒപ്പം കൂട്ടിയെന്നതിനാണോ ഈ എക്സ്പ്ലനേഷൻസ്? അതിന്റെ കാര്യമില്ല.
1: നീ എന്താ, രാവിലെ തന്നെ ഇടം തിരിഞ്ഞാണല്ലോ. എന്ത് പറ്റി?
5: അനു ലൈബ്രറിയിൽ നിന്നുള്ള വരവാണെന്ന് തോന്നുന്നു. പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ.
6: ആമസർ, ലൈബ്രറി മുന്നാടി താൻ നാൻ പാർത്തത്.
4: ഞാൻ ലൈബ്രറി പോയതാ ഫാദർ. എനിക്ക് പറ്റിയ പണി പഠിപ്പിക്കലും എഴുത്തും വായനയൊക്കെ ആണല്ലോ.
1: അത് നീ തന്നെ തെരഞ്ഞെടുത്ത വഴിയല്ലേ അനു. നീ അതിൽ എത്തിപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ടല്ലേ നിന്റെ പേര് ഞങ്ങളൊക്കെ ഇങ്ങനെ അഭിമാനിക്കുന്നത്.
5: അത് ശരിയാ, എവിടെയും അനാമികയുടെ പേര് പറഞ്ഞാൽ അറിയും. എന്നും പത്രങ്ങളിൽ പേര് വരുന്നുണ്ടല്ലോ.
6: നിജം ഫാദർ, മാടത്തോടിയ ഒരു നോവൽ തമിഴിലെയും മന്ദിർക്ക് റൊമ്പ ഫേമസ് ആക്കും.
4: എന്നാലും എഴുത്തുകാര് മറ്റ് പല രംഗങ്ങളിലും പരാജയമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്, അതും പറയണം.
1: മോളെ, ഓരോരുത്തരും ഓരോ ഇടത്തും സ്പെഷ്യലൈസ് ചെയ്യും, അതിലെന്താ അത്ഭുതം? അത് നല്ലതല്ലേ. കൗണ്ടറെ, കടൽ പോലെ കാട് അതല്ലേ തമിഴിൽ വന്ന പുസ്തകം? അത് ഹിന്ദിയിലും കന്നഡയിലും വന്നിട്ടുണ്ട്.
5: അതൊരു പുതിയ അറിവാണല്ലോ. കൺഗ്രാറ്റ്സ് അനാമിക.
6: അതൊരു ഭയങ്കരമായ നോവലാക്കും. ഞാൻ ഒത്ത ഇരിപ്പിലേ വാസിച്ചേ. തമിഴ് എഴുത്താളർ സുജാത അളവുക്ക് അവ്വളവ് സൂപ്പർ.
4: അനാമികയ്ക്ക് സ്വീകരണം നൽകുന്ന സെഷൻ എപ്പോ കഴിയും? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
9: അടുക്കളയിൽ നിന്ന്
8: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും സുഭദ്ര ഗോപാലകൃഷ്ണൻ.
10: പഴയ അടുക്കള, അതായത് എൻ്റെ ചെറുപ്പത്തിൽ ജീവിച്ചനുഭവിച്ചതായ ഒരടുക്കളയെപ്പറ്റിയാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. 76 വയസ്സായ ഞാൻ മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി കഴിയുന്നു. ഭർത്താവ് മരിച്ചിട്ട് 8 വർഷമാകുന്നു. എൻ്റെ ചെറുപ്പകാലം ഏകദേശം ഊഹിക്കാമല്ലോ. നെൽപ്പാടങ്ങളും അച്ഛൻ കോവിലാറും ചുട്ടിപ്പാറയെന്ന വലിയ പാറമലയും റോഡും പാലവും ഒക്കെയുള്ള ടൗണിനോട് ചേർന്നുള്ള പത്തനംതിട്ട എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. നീണ്ടു നീളത്തിൽ കിടക്കുന്ന എൻ്റെ വീട്, വീടിൻ്റെ ആകൃതിയോ ഭംഗിയോ അല്ല ഞാനിവിടെ വിവരിക്കുന്നത്, എൻ്റെ ബാല്യകാല അടുക്കള. ഒരു വശത്തായി ഒരു വലിയ കിണർ, കിണർ തന്നെ കാണാൻ നല്ല ശേലാണ്. വലിയ വട്ടത്തിൽ സിമെന്റ് കെട്ടിപ്പൊക്കി ചതുരത്തിൽ തിണ്ണയുമായുള്ള ഒരു മനോഹരമായ കിണർ. വേനൽക്കാലത്ത് പോലും വെള്ളം വറ്റത്തില്ല. ഇരുന്ന് തുണി കഴുകി ഉലച്ചെടുക്കാം. വെള്ളം കോരി പാത്രങ്ങളിൽ നിറച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോകാനും പടികളുള്ള നല്ല കിണർ. വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ ഞങ്ങളുടെ പുരയിടത്തിന്റെ മുകളിൽ താമസിക്കുന്ന വീട്ടുകാർ വലിയ കുടങ്ങളും പാത്രങ്ങളും ഒക്കെ ആയി വന്ന് വെള്ളം കോരിക്കൊണ്ടുപോകുന്നത് കാണാം. കിണറിന്റെ ഒരു വശത്തുകൂടി അടുക്കള തിണ്ണയിലേക്ക് കയറുമ്പോൾ ആട്ടുകല്ല്, തിരികക്കല്ല്, കല്ലുരൽ, ഉലക്ക, നിന്നുകൊണ്ടരയ്ക്കാൻ അമ്മിക്കല്ലും കുഴവയും. അടുക്കള തിണ്ണയിൽ നിന്ന് കയറുമ്പോൾ വലത്തുവശത്തായി മതിലിനോട് ചേർന്ന് തുറന്നിട്ടിരിക്കുന്ന തട്ടുകളോടുകൂടിയ അലമാര. ഈ അലമാരയ്ക്ക് താഴെ ചെമ്പുകലങ്ങളിലും പിച്ചള ചരിവത്തിലുമൊക്കെ വെള്ളം കോരി നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. സ്കൂൾ വിട്ട് വിശന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ വരുമ്പോൾ വെളിയിൽ പോയി കൈ കഴുകാൻ ക്ഷമയില്ലാതെ ഒരു കലത്തിൽ കൈയിട്ട് മുക്കി ക്ലീനാക്കും. അത് വേറെ കാര്യം, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ. ഈ തുറന്നിരിക്കുന്ന അലമാരയുടെ തട്ടുകളിൽ ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളും ടംബ്ലറുകളും മറ്റും തേച്ചും എനിക്ക് വച്ചിട്ടുണ്ടായിരിക്കും. നല്ല ശേലാണ് കാണാൻ. പിന്നെ മതിലിൽ പതിച്ചിരിക്കുന്ന അലമാരയിൽ പാചകത്തിന് വേണ്ട മുളക് മുതലായ പല വ്യഞ്ജനങ്ങളും, എണ്ണ, പഞ്ചസാര, കാപ്പിപ്പൊടി, അടുക്കളയിൽ പെരുമാറാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. ഈ അലമാരയുടെ തട്ടിൽ ചവിട്ടിക്കയറിയാൽ മുകളിലുള്ള തട്ടും പുറത്തെത്താം. ഇവിടെ ആകട്ടെ വിറക് കീറിയതും ഉണക്കത്തേങ്ങകളും പഴുക്കാനുള്ള വാഴക്കുലകളും സൂക്ഷിച്ചിട്ടുണ്ട്. അലമാരിയിൽ ചവിട്ടി ഞാനും ഈ വിറകൊക്കെ അമ്മയുടെ കയ്യിൽ എത്തിക്കാറുണ്ട്. മഴക്കാലമാകുമ്പോൾ വിറകിനൊക്കെ വലിയ ക്ഷാമം വരും. അതിനാലാണ് പച്ച വിറക് കീറി പുക കൊണ്ടുണക്കാനും മറ്റും അവിടെ വയ്ക്കുന്നത്. അടുക്കളയുടെ കിഴക്ക് ഭാഗത്ത് നീളത്തിൽ പാതാമ്പറവും അടുപ്പുകളും ഇടത്തു സൈഡിൽ വിറകും ചൂട്ടും വയ്ക്കാനുള്ള തിട്ടയും കാണാം. അടുപ്പുകൾ 3. അടുപ്പിനു മുകളിൽ മരക്കഷ്ണങ്ങൾ നീളത്തിൽ ഓടിനോട് ചേർന്ന് വെച്ചിരിക്കും. പഴയ കുടം പുളി അടർത്തിയെടുത്ത് ഈർക്കലികളിൽ കോർത്ത് തൂക്കിയിട്ടിരിക്കും. പുക കൊണ്ട് വേണോ അത്രേ കുടംപുളി ഉണങ്ങാൻ. അതിനു മുകളിലും വിറക് കീറി അടുക്കായി നിരത്തി വയ്ക്കാറുണ്ട്. അടുപ്പിന്റെ വലതുവശത്ത് ഇലയുടെ ആകൃതിയിൽ തിരിച്ചു തുറക്കത്തക്കതുപോലെ ഉപ്പ് പരവയുണ്ട്. കല്ലുപ്പ് വെള്ളമൊഴിച്ച് നിറച്ച് വച്ചിട്ടുണ്ടായിരിക്കും. ചെറുതും വലുതുമായിട്ടുള്ള ചെമ്പുകലങ്ങൾ ചോറ് വയ്ക്കാൻ പാകത്തിന്, ചോറ് വാർക്കാൻ അടവലക, കൂട്ടാൻ വയ്ക്കാൻ കൽച്ചട്ടി. പൊക്കത്തിലുള്ളത് തീയലും സാമ്പാർ വയ്ക്കാനും, അതിൽ ചെറുത് പുളിശ്ശേരിക്കും, പൊക്കം കുറഞ്ഞത് ചതുരത്തിലുള്ള വലിയത് അവിയൽ വയ്ക്കാനും. എന്നുവെച്ചാൽ ഓരോ കൂട്ടാനും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ളത്. വലതുവശത്ത് മതിലിനോട് ചേർന്ന് ഉറികൾ തൂക്കിയിട്ടിരിക്കും. കയറുകൊണ്ടുള്ളതും ഓല കൊണ്ടുള്ളതും കൂട്ടാനും മറ്റും മിച്ചം വരുന്നത് ഈ ഉറികളിലാണ് സൂക്ഷിക്കുന്നത്. പൂച്ചയും മറ്റും കയറി എടുക്കാതിരിക്കാൻ പാകത്തിന്. സാധാരണ ഇന്നത്തെ പോലെ കതകുകൾ അടച്ചിടുമായിരുന്നില്ല. മുളക് വെട്ടിയാണ് കടുകും ഉലുവയും, അതായത് കടുവറക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ ഉതകുന്ന ഒരു സാധനം. ദീർഘചതുരത്തിൽ അടപ്പോടുകൂടിയ അക

0: അടുത്ത് അറകളുള്ള ഒരു പെട്ടി, വലിച്ചു തുറക്കാം. പിന്നെ ഇരിക്കാൻ കൊരണ്ടി. ഇതിലിരുന്നാണ് അച്ഛൻ ആഹാരം കഴിക്കുന്നത്. മുളക് പെട്ടിയുടെ മുകളിലാണ് ഞാൻ ആഹാരം കഴിക്കാൻ ഇരിക്കുക. സ്ഥിരമായി ഞങ്ങൾ ആരെങ്കിലും കൈയടക്കും അതിലിരിക്കാൻ. അടുക്കളയിൽ നിന്നും ഇറങ്ങിയാൽ തളം എന്നു പേരായ ഒരു വലിയ ഹാളുണ്ട്. 50 പേർക്കെങ്കിലും സദ്യ വിളമ്പാം. തളത്തിൽ കൂടി അടുക്കളയുടെ സൈഡിലുള്ള മുറിയിൽ കയറിയാൽ ഓട്ടുരുളിയും ഉപ്പുമാങ്ങ ഭരണിയും അരിപ്പെട്ടിയും വെങ്കലപാത്രങ്ങളും ഓട്ടുതവികളും ഓട്ടുവിളക്കുകളും അത്യാവശ്യത്തിന് ഒരു കട്ടിലും കാണാം. മാങ്ങയുടെ സമയമാകുമ്പോൾ ഉപ്പുമാങ്ങ ഭരണി കല്ലുപ്പിട്ട് മാങ്ങ നിറച്ചിട്ടുണ്ടായിരിക്കും. സീസൺ കഴിയുമ്പോൾ ഇത് അച്ചാറും ഒഴിച്ചുകറിയും ഒക്കെ ഉണ്ടാക്കും. വാട്ടക്കപ്പ, ഉപ്പേരിക്കപ്പ, വെള്ളക്കപ്പ ഉണക്കിയത് മുതലായവയും ചാക്കിൽ കെട്ടി വച്ചിട്ടുണ്ടാകും. ഓണത്തിന് അരിപ്പെട്ടി നിറയെ ഉപ്പേരി, ശർക്കര വരട്ടി, ചേമ്പുപ്പേരി, ചേനയുപ്പേരി, കളിയടയ്ക്ക ഒക്കെ ഉണ്ടാക്കി ഭരണികളിലാക്കി നിറച്ചു വച്ചിരിക്കും. അരിപ്പെട്ടി ഊട്ടി താക്കോൽ അമ്മ ഇളിയി ചുരുങ്ങി നടക്കും. അമ്മ കുളിക്കാനും മറ്റും പോകുന്ന അവസരത്തിൽ താക്കോലെടുത്ത് മോഷ്ടിച്ച് തിന്നാറുമുണ്ട് ഞങ്ങൾ മക്കൾ. അടുക്കളയുടെ പുറകിലാണ് പശുവിനെ വളർത്തുന്ന ഇരുത്തിൽ. 3-4 പശുക്കൾ ഉണ്ടെങ്കിലും പാല് കറക്കാൻ 1-2 കാണുകയുള്ളൂ. പാല് കറക്കുന്നത് അമ്മ തന്നെയാണ്. കറന്നുകൊണ്ടുവരുന്ന പാല് കാച്ചി ഒരു ചരുവത്തിൽ വെള്ളം തിളപ്പിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാപ്പിക്കുരു വറത്തിടിച്ച് പൊടിയാക്കി തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് പാലുമായി ചേർത്ത് ആറ്റി പതപ്പിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ ടംബ്ലറുകളിൽ ഒഴിച്ച് രാവിലെ തരും. ഇതിൻ്റെ രുചി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. ഈ രുചി ഇപ്പോഴുള്ള കാപ്പിക്ക് കിട്ടില്ല. ചക്കകാലമാകുമ്പോൾ വരിക്കച്ചക്ക പഴുപ്പിച്ച് ശർക്കരയും നെയ്യും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് വരട്ടി അലുവ രൂപത്തിൽ സൂക്ഷിച്ചു വയ്ക്കും. ചില സമയങ്ങളിൽ ഈ വരട്ടിയ ചക്ക വറുത്ത തേങ്ങാപ്പീരയും അരിപ്പൊടിയും ഏലക്കയും ജീരകവും ഒക്കെ ചേർത്ത് വട്ടയിലയിൽ പൊതിഞ്ഞ് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് പുഴുങ്ങി 1-2 ചിലപ്പോൾ കൂടുതലും തരും. വിറകടുപ്പിൽ വേവിക്കുന്നതിൻ്റെ ഗുണവുമുണ്ട്. പിറ്റേ ദിവസമാകുമ്പോൾ ഈ ചക്കയപ്പം നല്ല കറുത്ത് നിറവും ആകും. വട്ടയിലയുടെ മേന്മ. അമ്മയും മുത്തശ്ശിയും ഒക്കെ കാലയൗവനിയിൽ മറഞ്ഞതിൽ പിന്നെ ആ രുചിയെ പറ്റി ഓർക്കാനേ പറ്റൂ. ചേനയും ചേമ്പും കാച്ചിലും വാഴക്കയും മുരിങ്ങയ്ക്കയും ചേമ്പും താളും ഒക്കെ ഇട്ട് വലിയ കൽച്ചട്ടിയിൽ വയ്ക്കുന്ന പച്ചവെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയും മണമുള്ള അവിയലിൻ്റെ സ്വാദോർത്ത് കൊതിയൂറാനേ പറ്റൂ. ഇങ്ങനെ പോകുന്ന പഴയകാല അടുക്കളയും ജീവിതവും ഒക്കെ ഇന്നാണെങ്കിൽ എന്തെല്ലാം പുരോഗമനങ്ങളാണ് പുതിയ തലമുറയിലെ ആളുകൾ അനുഭവിക്കുന്നത് എല്ലാം ഓർത്ത് ഇനിയും പറയാനുണ്ടെങ്കിലും എൻ്റെ ചെറുപ്പകാല അടുക്കളയും മറ്റനുഭവങ്ങളും മറ്റുള്ളവർക്ക് ഓർക്കാനും ചിന്തിക്കാനും വിട്ടുകൊണ്ട് സന്തോഷപൂർവ്വം നിർത്തട്ടെ. നന്ദി.
1: വായനശാലകളിലൂടെ
2: കരുനാഗപ്പള്ളി താലൂക്കിലെ തുറയിൽക്കുന്ന് കുമാരനാശൻ സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി ആൽട്രിൻ ടി എം സംസാരിക്കുന്നു.
3: തുറയിൽക്കുന്നിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും സമൂലമായ ഉണർവിനായി ഒരു പൊതു ഇടം. ജാതിമതങ്ങൾക്കും സാമ്പത്തിക വിവേചനങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറമുള്ള കൂട്ടായ്മയുടെ ഇടം. അത് കാലത്തിൻ്റെ അനിവാര്യതയായിരുന്നു. വായനയുടെ ലോകം നമ്മുടെ നാട്ടിലും പ്രകാശം പരത്തുമെന്ന് തിരിച്ചറിഞ്ഞ ഒരുപറ്റം അക്ഷരസ്നേഹികളാണ് ഇതിന് മുൻകൈയെടുത്തത്. 1994 ആഗസ്റ്റ് 9 മഹാകവി കുമാരനാശാന്റെ പേരിൽ ഗ്രന്ഥശാല നിലവിൽ വന്നു. ഇപ്പോൾ ഈ ഗ്രന്ഥശാല സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഏറ്റവും ഉയർന്ന ഗ്രേഡായ A+ ഗ്രന്ഥശാലയാണ്. ഗ്രന്ഥശാലയുടെ പ്രവർത്തന മികവ് കണക്കിലെടുത്ത് ഏറ്റവും മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലയ്ക്കുള്ള 2022 NE ബാലാറാം അവാർഡ് ഗ്രന്ഥശാലയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ 16,000 പുസ്തകങ്ങൾ ഈ ഗ്രന്ഥാലയത്തിലുണ്ട്. 10 ദിനപത്രങ്ങളും 28 ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഇവിടെയുണ്ട്. ഡോക്ടർ ജാസ്മിൻ നേതൃത്വം നൽകുന്ന 15 കമ്മിറ്റിയാണ് ഗ്രന്ഥശാല നയിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ബാലവേദി, യുവജനവേദി, വനിതാവേദി, വയോജനവേദി, അക്ഷരസേന എന്നീ വിഭാഗങ്ങളും നന്നായി പ്രവർത്തിക്കുന്നു. പുസ്തകം കൊടുക്കൽ വാങ്ങലിനപ്പുറം മനുഷ്യനെ സ്പർശിക്കുന്നതെന്തും ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഗ്രന്ഥശാലയിൽ കഴിഞ്ഞ 9 കരാട്ടെ ക്ലാസുകൾ നടന്നുവരുന്നു. ഒപ്പം കുമാരനാശാൻ സ്കൂൾ ഓഫ് മ്യൂസിക് പ്രവർത്തിക്കുന്നു. സംഗീതം, വയലിൻ, ഓർഗൻ എന്നീ ക്ലാസുകൾ നടത്തപ്പെടുന്നു. ഇതിനൊപ്പം തന്നെ അബാക്കസ് ക്ലാസുകളും ചിത്രരചനാ ക്ലാസ്സും കരിയർ ഗൈഡൻസും നടക്കുന്നു. ബാലവേദി കൂട്ടുകാർക്കായി ബാലോത്സവവും അവധിക്കാലത്ത് സർഗവസന്തം എന്ന പേരിൽ ക്യാമ്പും നടത്തുന്നു. ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷങ്ങളിലും 6 പൊതുപരിപാടികൾ നടത്തപ്പെടുന്നു. ഇപ്പം കൊച്ചു കൂട്ടുകാരുടെ കലാവാസനകളെ തൊട്ടുണർത്തുക എന്ന ലക്ഷ്യത്തോടെ കയ്യെഴുത്ത് മാഗസിനും പ്രസിദ്ധീകരിച്ചു വരുന്നു. വനിതാവേദിയാകട്ടെ ഗ്രന്ഥശാല പരിധിയിലുള്ള എല്ലാവരുടെയും ആരോഗ്യ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരസഭയുടെ അനുവാദത്തോടെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. വനിതാവേദി പ്രവർത്തകർക്ക് വരുമാനം ലഭിക്കത്തക്ക തരത്തിൽ രുചിക്കൂട്ട് എന്ന ഭക്ഷണശാലയും വനിതാവേദിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. വയോജനവേദി വയോജന ദിനത്തിലും മറ്റ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. യുവജനങ്ങളും അക്ഷരസേനാംഗങ്ങളും വളരെ സജീവമായി ഗ്രന്ഥശാലയോട് ചേർന്ന് നിൽക്കുന്നു. ഇവയ്ക്ക് പുറമെ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ കുമാരനാശാന്റെ ജന്മദിനത്തിൽ ആശാൻ പുരസ്കാരവും 12 നഴ്സസ് ദിനത്തിൽ നഴ്സസ് അവാർഡും ഡോക്ടർ വി വേലിക്കുട്ടി അരയന്റെ പേരിൽ സാഹിത്യ പുരസ്കാരവും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഈ നാടിൻ്റെ ആകെ വെളിച്ചമായി ഈ അക്ഷരപ്പുര പ്രകാശം പരത്തി തല ഉയർത്തി നിൽക്കുന്നു. ഇതിന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന താലൂക്ക് ലൈബ്രറി കൗൺസിലിനോടും ഏറെ പ്രത്യേകിച്ച് താലൂക്ക് സെക്രട്ടറി ശ്രീ വി വിജയകുമാറിനോടും എല്ലാ നല്ലവരായ നാട്ടുകാരോടും നന്ദി അർപ്പിക്കുന്നു.

0: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം ദിനരാത്രങ്ങൾ. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

മൃദുല വാര്യർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം സുന്ദരി ഗാർഡൻസ്. ഗാനരചന ജോ പോൾ, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്. സമയം 12 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
1: മാപ്പിളപ്പാട്ടുകൾ. ആദ്യം എ ബഷീറ ബീവിയും സംഘവും അവതരിപ്പിക്കുന്നു.

ഈ ബഷീറ ബീവിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഇനി ആലപ്പുഴ റംല ബീഗം അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി, സമയം 12:20. ഇപ്പോൾ

വിദ്യാമോൾ തീടി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനത്തിന്റെ രചന മാടപ്പള്ളി കൃഷ്ണൻകുട്ടി നായർ, സംഗീതം ചിത്ര എസ് ദിലീപ് കുമാർ. പൊന്നിൻകുടത്തിനൊരുമ്മ, പുന്നാരക്കവളിലൊരുമ്മ എന്നാരംഭിക്കുന്നു.

മാടപ്പള്ളി കൃഷ്ണൻകുട്ടി നായർ, പകൽക്കുറി വിശ്വൻ എന്നിവർ വരികൾ എഴുതി, ചിത്ര എസ് ദിലീപ് കുമാർ സംഗീതം പകർന്ന് വിദ്യാമൂഴ്ത്തി ഇടിപാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങൾ രശ്മി മോഹൻ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 29:56. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്

0: നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേയ് തകൈച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണമായും സമ്പർക്കരഹിതവും കടലാസുരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പരിശോധിച്ച് മറുപടി അറിയിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴത്തെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണാണോ ദോഷാണോ, രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ട.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ ഉണർന്ന് പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായി തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് പെരുമ്പാവൂരിൽ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ പങ്കെടുക്കും. തൂഫാൻ പതാക ഉയർത്തി പെരുമ്പാവൂർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നേരിട്ടെത്തി മന്ത്രി സംവദിക്കും. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് മന്ത്രി എം ലിജു. മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. സി ക്ലാസ് സഹകരണ സംഘങ്ങളിലെ വോട്ടവകാശം സംബന്ധിച്ച് നയപരമായ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. 3-ാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പനിയും വയറിളക്കവുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരികെ പോയ ശേഷമാണ് പരിശോധനാഫലം ലഭിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. എഴുത്തുകാരനും ആകാശവാണി കോഴിക്കോട് നിലയം മുൻ വാർത്താ അവതാരകനുമായിരുന്ന വി കെ രഘുനാഥ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്

0: തൃശിലേരി ശാന്തി കവാടത്തിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്രെഡായി സംസ്ഥാന കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖ നഗരമായി കേരളത്തെ വികസിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. സമഗ്ര വികസനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു. വാർഡ് തലത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, എൻഡമോളജിക്കൽ സർവേ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകൾ എൻട്രി പോയിന്റ് സ്ക്രീനിംഗും നടക്കുന്നു. മലമ്പനി വിരുദ്ധ വാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ചെക്യാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ BSF ക്യാമ്പിൽ സ്ക്രീനിംഗും ബോധവൽക്കരണ ക്ലാസും നടത്തി. BSF ക്യാമ്പിലെ 153 പേരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു.
0: ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ കേരള ഹൈക്കോടതിക്ക് ഗോൾഡ് അവാർഡ്. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനത്തിനാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ജില്ലാതല കോടതികളിൽ നടപ്പിലാക്കിയ സമഗ്രവും സമ്പൂർണവുമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് DCMS. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടക്കുന്ന കുടുംബശ്രീയുടെ ചക്ക മേള ശ്രദ്ധേയമാകുന്നു. ചക്ക വിഭവങ്ങളുടെ രുചി അറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടന്നുവരുന്നത്. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. മേള നാളെ സമാപിക്കും.
0: ഇത്തവണത്തെ ഓണം വാരാഘോഷം അടുത്ത മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കും. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷന് ഈ മാസം 6 വരെ അവസരം. CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ ഓപ്ഷൻ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ഇന്ന് പുലർച്ചെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ക്രൊയേഷ്യയെ തോൽപ്പിച്ചത്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലാൻഡും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെയും നാളെ പുലർച്ചെ 3:30 അർജന്റീന കാബോ വെർദെയെയും രാവിലെ 7 മണിക്ക് കൊളംബിയ ഖാനയെയും നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ രാത്രി മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി മടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
1: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ സംസാരിക്കുന്നു.
2: നിങ്ങൾ ഒരു ഇൻഫന്റ് പാരന്റ് ആണോ എന്നാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാരന്റിംഗ് എന്നത് ഒരു മഹത്തായ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഫന്റ് പാരന്റിംഗ്. ന്യൂബോൺ മുതൽ കുഞ്ഞിന് 1 വയസ്സ് വരെയുള്ള പ്രായത്തെയാണ് നമ്മൾ ഇൻഫന്റ് പാരന്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ നമുക്ക് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ഒരു കുഞ്ഞിനെ അധികം സ്നേഹിച്ചതുകൊണ്ട് ആ കുഞ്ഞ് നശിച്ചു പോകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞ് എപ്പോ കരഞ്ഞാലും അവരെ സമാധാനപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇത് അവരുടെ നെർവസ് സിസ്റ്റത്തിന്, അതായത് നാഡീവ്യൂഹത്തെ തന്നെ കുറച്ചൊന്ന് ശാന്തമാക്കാനായിട്ട് സഹായിക്കും. കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. രക്ഷിതാക്കളുടെ സാന്നിധ്യം ഉറപ്പായിട്ടും ഈ 1 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളിൽ നല്ല മാറ്റം കൊണ്ടുവരും. ഈ സമയത്തുള്ള പരിപാലനം കുഞ്ഞിനും രക്ഷിതാക്കൾക്കും ആയുള്ള ആ ബോണ്ടിങ്, ആ ഒരു ബന്ധത്തെ വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്യും. രണ്ടാമത്തേത് ശാന്തതയാണ്, അതായത് ശാന്തത മറ്റുള്ളവരിലേക്കും പകരുക എന്നുള്ളത്. രക്ഷിതാക്കൾ ശാന്തരാകുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞുങ്ങളും ശാന്തരാകും. അതായത് നമ്മൾ രക്ഷിതാക്കളുടെ ഇമോഷൻസ് വളരെയധികം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. വീട്ടിൽ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ രക്ഷിതാക്കളുടെ എല്ലാ പ്രവൃത്തിയും കുഞ്ഞുങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അധികമായി ദേഷ്യപ്പെടുന്നതും അധികമായി മോശവാക്കുകൾ ഉപയോഗിക്കുന്നതും കുഞ്ഞുങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് പല രക്ഷിതാക്കളും മറന്നു പോകുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുമക്കൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. അതായത് പോസിറ്റീവായിട്ടും അനുകരിക്കാൻ ശ്രമിക്കാം, നെഗറ്റീവായിട്ടും അനുകരിക്കാനായിട്ട് ട്രൈ ചെയ്യും. അത് കുഞ്ഞിന്റെ മാനസിക വളർച്ചയെ തന്നെ ബാധിക്കുന്നു. നല്ല രീതിയിലുള്ള അനുകരണമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ തന്നെ മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷെ മോശം രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞുങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരും 100% പെർഫെക്ഷൻ, അതായത് പൂർണ്ണതയോടുകൂടി അല്ല നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരിലും പൂർണ്ണത കുറവുണ്ട്. അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. 100% പൂർണ്ണതയെ തേടാനായിട്ട് നമ്മൾ പോവേണ്ട ആവശ്യമില്ല. 30% മതി എന്ന കരുതലോടുകൂടി മുന്നോട്ട് പോവുക. നമ്മൾ ആരും എല്ലാം തികഞ്ഞ മനുഷ്യരല്ല. പാരന്റിംഗ് അതുപോലെ തന്നെയാണ്. പൂർണ്ണത കൊടുക്കാതിരിക്കുക. കുഞ്ഞു ഓരോ കാര്യങ്ങൾക്കായി വാശി പിടിക്കുമ്പോൾ നമ്മൾ നോ പറയാൻ ബാധ്യസ്ഥരാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നതല്ല നല്ലത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് പാരന്റ് ആവാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. പറയുന്നതും എന്ത് കേൾക്കുന്നതും എന്ത് ചെയ്യുന്നതും കുഞ്ഞുങ്ങൾ അതേ രൂപത്തിൽ തന്നെ അവർക്കത് മനസ്സിലാക്കാനും അവർ തിരിച്ച് അത് പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു ഇൻഫന്റ് പീരീഡ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്ക്രീൻ ടൈം. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 0 സ്ക്രീൻ ടൈം ആണ്. അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ അനാവശ്യമായി വാശി കാണിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം എന്ന മാരകമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ക്വാണ്ടിറ്റി ടൈം, അതായത് സമയം നമ്മൾ നൽകണം. അവരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. പ്രധാനമായും രക്ഷിതാക്കൾ തന്നെ അവരുടെ മുന്നിൽ വെച്ച് ഫോണ് കാണുകയും അവരോട് സംസാരിക്കേണ്ട സമയത്ത് കൂടുതലായിട്ടും നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കാണിക്കുന്നതെന്താണോ അവരത് കോപ്പി പേസ്റ്റ് എന്ന രീതിയിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റൈറ്റ് വേണം. നമ്മൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ കൂടുതലായിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് കുഞ്ഞുങ്ങളുമായിട്ട് ചെലവഴിക്കാതെ ഈ ഒരു മൊബൈലില് റീൽസ് അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും ആ രീതിയിലായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺസും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലോട്ട് പോവാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്ക്രീൻ ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും നമ്മൾ ഫോൺ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പറ്റൂല എന്നുള്ളൊരു കാര്യം പറയാനും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നമുക്ക് പറ്റുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ രക്ഷിതാക്കൾക്ക് ഒരു കാര്യം ചെയ്യാം, അവർക്ക് ബൗണ്ടറീസ് വയ്ക്കാം, ഒരു ടൈം പീരീഡ് വയ്ക്കാം എന്നുള്ളൊരു സമയം വയ്ക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ തിരിച്ചു ഫോൺ നമ്മുടെ കയ്യിൽ തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഈ ഒരു സമയം നമ്മൾ കൊടുക്കുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളും പറയാം, അമ്മേ കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതലും ആ സമയത്തെ നീട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ

0: പാരന്റ്സ് ആ ഒരു കൃത്യസമയത്തിൽ നമ്മൾ തിരിച്ചു വാങ്ങിക്കണം എന്നുള്ളതാണ്. ആദ്യമൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ശീലമാകും. മാത്രമല്ല അത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇവരുടെ സ്ക്രീൻ ടൈം നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ തന്നെ വളരെയധികം പ്രയോജനപ്പെട്ടേക്കാം. അവർക്ക് പഠിത്തത്തിലായിക്കോട്ടെ മറ്റ് കലകളിലായിക്കോട്ടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും അതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവാനും, പ്രത്യേകിച്ച് ഈ ഒരു സ്ക്രീൻ ടൈം വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, പരസ്പരം സംസാരിക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്ക്രീൻ ടൈം ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മറ്റു കുട്ടികളോടുള്ള താരതമ്യം, അതായത് കമ്പാരിസൺ, അത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. കുഞ്ഞുമക്കളെ ഒരു രീതിയിലും മറ്റു കുട്ടികളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത്. കുട്ടികളെ മറ്റു കുട്ടികളുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് പ്രതികൂലമായി ബാധിക്കാം. ഇത് ആത്മവിശ്വാസക്കുറവ്, വിഷാദം, ഉത്കണ്ഠ എന്നീ കാര്യങ്ങളിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യും. കുട്ടികളുടെ കഴിവുകളെയും പുരോഗതിയെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ ആരോഗ്യകരമായ മാനസിക വളർച്ചയ്ക്ക് സഹായകമാകും. ഈ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഈ ഒരു താരതമ്യം ന്യൂബോൺ പീരീഡ് തൊട്ട് തന്നെ ചില രക്ഷിതാക്കൾ ചെയ്യുന്ന പ്രവണതയാണ്. കാരണം ഈ ഒരു പീരീഡില് വെയിറ്റിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്താല് വീട്ടിന്റെ അടുത്തുള്ള കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഉണ്ട്, എന്റെ കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഇല്ല. ഈ ഒരു കമ്പാരിസൺ വരുമ്പോ തന്നെ അമ്മയ്ക്കാണ് കൂടുതലും അതില് സ്ട്രെസ്സും കാര്യങ്ങളും വിഷമമൊക്കെ വരുന്നത്. വീട്ടിലുള്ള മറ്റാൾക്കാരായിരിക്കും ഈ ഒരു താരതമ്യം ചെയ്യുന്നത്. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ അല്ല വളർന്നു വരുന്നതും, അവര് ഓരോരുത്തരും ഓരോ വ്യക്തിത്വമുള്ളവരാണ്. പല കുട്ടികൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാൻ കഴിയുന്നതും. അപ്പൊ അത് നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല. മറ്റു കുട്ടി പഠിക്കുന്ന പോലെ എന്റെ കുട്ടി പഠിക്കണം എന്നില്ല, ആ കുട്ടിക്കുള്ള ഒരു കഴിവല്ല നമ്മുടെ കുഞ്ഞിനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് വൈകുന്നു. നമ്മൾ കൂടുതലായിട്ടും ആ കുഞ്ഞ് ചെയ്യുന്ന പോലെ നമ്മുടെ കുട്ടിയും ചെയ്യണം എന്ന് വാശി പിടിക്കുകയും ചെയ്യും. ആ സമയത്ത് കൂടുതലായിട്ടും അവർക്ക് സ്ട്രെസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ കാര്യം നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞുകുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. നമ്മൾ ഇന്നിപ്പോ സംസാരിച്ചത് ഇൻഫന്റ് പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു ഇൻഫന്റിന്റെ പാരന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഈ രീതിയിൽ നമ്മളൊന്ന് കുഞ്ഞുങ്ങളോട് പെരുമാറുക, അവരെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക, സ്ക്രീൻ ടൈം എന്ന കാര്യം നമ്മൾ ഒഴിവാക്കി വിടുക. ഇത്രയും കാര്യങ്ങൾ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്.
1: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദ്ദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകേച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖ്വയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി.

0: ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000 ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: തർക്കപൂർണ്ണ തരീകെ സെ തഥ്യോ കെ ആധാർ പർ അച്ഛി ചർച്ച സംവാദ് കരെങ്കിൽ ഉത്തനാ ഹി ആപ് അച്ഛ നേതൃത്വം ദേ പായേംഗെ ഓർ യേ വിധാൻസഭാ കെ ഇസ് നേതൃത്വ സേ ഹി രാജ്യ കാ നേതൃത്വം നിക്കൽതാ ഹൈ ദേശ് കാ നേതൃത്വം നിക്കൽതാ ഹൈ ഓർ ഇസ്ലിയേ മേരാ ആപ്സെ നിവേദന ഹൈ ഹമേശാ ജീവൻ മേ സീഖ്തേ രഹേ നയ അനുഭവ് ലേതേ രഹേ അച്ഛേ ശ്രേഷ്ഠ വിചാരോ കോ സാജാ കർതേ രഹേ.
0: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 crore ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 crore ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
0: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രതാ ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകും.

0: നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പ്രതാപ് ബാനർജിയും പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത്രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00.

0: ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പറുകൾ 9495963 1, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുള്ളത് കുരീപ്പുഴ സജീവ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ.
2: കൊല്ലം കുടിക്കോട് നെടുവങ്കാവിൽ നിന്നും തമ്പി.
1: കുടിക്കോട് അല്ലേ?
2: കുടിക്കോട്.
1: ആ തമ്പി, മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ.
2: ഞാനൊരു 4 മാസം മുമ്പ് വിളിച്ചായിരുന്നു.
1: അപ്പോ മാന്യമായ ഒരു ഇടവേള ഇട്ടിട്ട് വീണ്ടും വിളിക്കുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ സാരം അല്ലേ?
2: അതെ അതെ അതെ.
1: ഇന്ന് ഏത് പാട്ട് ആവശ്യപ്പെടുന്നു തമ്പി?
2: ഇന്ന് ഇടപ്പള്ളിയുടെ ചരമഹരമന്റെ സാർ, ഇടപ്പള്ളി രാഘ. അതുകൊണ്ട് മൂത്തുന്നത് രമണൻ എന്ന ചിത്രത്തിൽ ഉദയസാര് വാര്യ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി, ആ പാട്ട്, ആ പാട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.
1: വെള്ളി നക്ഷത്രമേ, ആ
2: രമണൻ എന്ന ചിത്രത്തിൽ,
1: ആ രമണൻ എന്ന ചിത്രത്തിലെ വെള്ളി നക്ഷത്രം എന്നുള്ള കെ പി ഉദയഭാനു പാടിയ പാട്ട്.
2: അതേ പാട്ടാണ്.
1: ഇത് ചങ്ങമ്പുഴയുടെ വരികളാണ് അല്ലേ?
2: ആ ചങ്ങമ്പുഴയുടെ,
1: അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്ത് ചങ്ങമ്പുഴയുടെ വരികളാണ് അല്ലേ? 1967 ഈ ചിത്രം റിലീസ് ചെയ്തത്.
2: ഇതിന്റെ സംഗീത എൽ പി ആർ വർമ്മ അല്ലേ സാർ?
1: കെ രാഘവൻ. കെ രാഘവൻ. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: ഇത് എന്റെ ഒരു സുഹൃത്ത് എഴുകോണുള്ള ഒരു ത്യാഗരാജന് വേണ്ടി സമർപ്പിക്കുന്നു. എഴുകോൺ സ്വദേശി
1: ത്യാഗരാജന് വേണ്ടി സമർപ്പിക്കുന്നു.
2: എഴുകോൺ ത്യാഗരാജൻ.
1: അതെ, അദ്ദേഹം കേൾക്കുന്നുണ്ടാവില്ലേ ഈ പാട്ട് അല്ലേ?
2: നേരത്തെ
1: അറിയിച്ചിട്ടുണ്ട്.
2: റേഡിയോ ഉള്ളതാണ്.
1: പാട്ട് കേട്ടാലോ?
2: ശരി ശരി സാർ.

0: ഹലോ, ഗാനസലോകത്തിലേക്ക് സ്വാഗതം.
1: ഇഷ്ടപ്പെട്ട സാധനത്തെ എനിക്ക് പാട്ടിന്റെ ഓർമ്മ വരുന്നില്ല.
0: പാട്ടിന്റെ ആദ്യ വരി ഓർമ്മ വരുന്നില്ലേ? പാട്ട് പാടി കേൾപ്പിക്കാമോ?
1: അയ്യോ,
0: അപ്പൊ ഏത് പാട്ട്?
1: മോടെ കൊടുക്ക.
0: ആ, മോളുടെ കൊടുക്ക.
1: ഹലോ.
0: ഹലോ, ആ മോളുടെ പേരെന്താ?
1: മോടെ പേര് ആവലി.
0: ആരതി. ആരതിക്ക് ഏത് പാട്ടാ ഇഷ്ടഗാനം ഏതാന്ന് ചോദിക്കൂ.
1: ആരതല്ല സാറേ, ആവലി.
0: ആ, അവണിയുടെ ഇഷ്ടഗാനം ചോദിക്കൂ.
1: മോടെ ഇഷ്ടഗാനം പറയാൻ
0: ആ ഫോൺ കൊടുക്ക.
1: മരുമോനുണ്ട്.
0: ആ
1: ഫോൺ കൊടുക്ക. ഇങ്ങോട്ട് സാറേ, ഈ മോഹൻലാലൊക്കെ പാടുന്ന പാട്ടില്ലേ?
0: ഏത്? മോഹൻലാൽ പാടിയ കുറേ ഗാനങ്ങളുണ്ടല്ലോ. ഏത് പാട്ടാ?
1: തുടരും
0: തുടരും
1: സിനിമ.
0: തുടരും സിനിമയിൽ. ആ
1: അതിലെ പാട്ട്.
0: തുടരും സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച പാട്ടാണോ ഉദ്ദേശിക്കുന്നത്?
1: അതെ സാറേ, അതെ സാറേ.
0: കൺമണിപ്പൂ എന്നുള്ള പാട്ടാണോ? അതോ ചെമ്പഴുക്ക? അത് തന്നെ ചെമ്പഴുക്ക എന്ന് തുടങ്ങുന്ന അത് തന്നെ. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂ എന്നുള്ള പാട്ട് അല്ലേ?
1: എനിക്കൊരു മോളെ ഉണ്ട് സാറേ, ഒരു മരുമോനുണ്ട്.
0: ആ മോളല്ലേ ആവണി.
1: ആവണി, മരുമോനെ ശ്രാവണേ. എന്റെ വീട് കവിയൂരാണ്.
0: കവിയൂരാണ്.
1: കവിയൂര്. എന്റെ മോളെ കെട്ടിച്ച കോട്ടയം.
0: കോട്ടയത്തേക്കാണ് മോളെ കെട്ടിച്ചു വിട്ടത്. ആവണി കെട്ടിച്ചു വിട്ടത് അല്ലേ?
1: ഇപ്പൊ
0: മരുമോനും വീട്ടിലുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് ഈ പാട്ട് തുടരുമെന്ന്.
1: എല്ലാവർക്കും കുടുംബത്തിലെ എല്ലാവർക്കും, ഇവിടുത്തെ എല്ലാവർക്കും, സാറിനും ഒക്കെ, അവിടുത്തെ എല്ലാവർക്കും
0: എല്ലാവർക്കും സമർപ്പിക്കുകയാണ്.
1: എല്ലാവർക്കും വേണ്ടിയാണ്. ആദ്യമായിട്ട് കിട്ടുക സാറേ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല.
0: പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്ക് ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്ന മറന്നുപോയി. പ്ലാൻ ചെയ്ത് വെച്ചത് എല്ലാം മറന്നുപോയി.
1: എല്ലാവർക്കും ഒന്ന് ഭയങ്കര വിപ്രീതിയായിപ്പോയി കിട്ടിയപ്പോഴേ.
0: അപ്പൊ ഈ പാട്ട് കേട്ട് വിഭ്രാന്തിയൊക്കെ ഒന്ന് മാറ്റൂ. സന്തോഷമായിട്ട് ഈ പാട്ട് കേൾക്കും. ആ കുട്ടികളും എല്ലാം ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ്. ബി കെ ഹരിനാരായണൻ എഴുതി, ജെയ്ക്സ് ബിജോയി ഇണം പകർന്ന്, എം ജി ശ്രീകുമാറും കൂട്ടുകാരും കുട്ടികളും ചേർന്ന് പാടുന്ന പാട്ടാണ്. പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ.
1: ഹലോ, നമസ്കാരം സാർ. എന്റെ പേര്
0: നമസ്കാരം.
1: ബിജു എന്നാണ്.
0: ബിജു എവിടുന്നാണ്?
1: ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്.
0: മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറത്തെ ഏത് ഭാഗത്ത്?
1: മലപ്പുറം ജില്ലയിലെ ആടപ്പടി പെരുവള്ളൂർ എന്ന് പറയും.
0: ഇത് ആദ്യമായിട്ടാണോ വിളിക്കുന്നതോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
1: വളരെ മുമ്പ്. അതായത് ഈ ജ്ഞാനസല്ലാപല്ല, പണ്ട് പൂന്തേനരുവി എന്ന് പറഞ്ഞൊരു പരിപാടി
0: ഉണ്ടായിരുന്നു. ഇന്ന് ഏത് പാട്ടാ വേണ്ട ബിജു?
1: എനിക്ക് കിരീടം എന്നുള്ള സിനിമ, മേടപ്പൊന്നോടം എന്നുള്ള
0: ബാലഗോപാലൻ തമ്പി പാടിയ പാട്ടല്ലേ.
1: ബാലഗോപാലൻ
0: പാടുവോ ബിജു? എന്റെ പേര് സജീവ്. നല്ല ശബ്ദമാണ്.
1: കോഴിക്കോട് കേട്ടു
0: തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരു രണ്ടു വരി പാടുന്നോ ബിജു?
1: അന്ന് ഞാൻ സാറിന്റെ ശബ്ദത്തിൽ കേട്ട ഒരു പാട്ട് തന്നെ ഞാൻ ഇവിടെ പാടാം. കേട്ടുള്ളി കമനീയ രൂപമൊന്ന് കണ്ടു ഞാൻ കനവിൽ കനവിൽ സമയന്തിയായി വന്നു നീ അവനായി ഞാൻ കാമ്യമകന്നു നിന്നു. ബാക്കി ഓർമ്മ.
0: ഇത് പി എസ് നമ്പീശൻ മാഷ് എഴുതിയൊരു ലളിതഗാനമാണ്. ഈ കിരീടം എന്ന ചിത്രത്തിലെ പാട്ട് ആണ് ഇന്ന് ആവശ്യപ്പെടുന്നത്, മേട പൊന്നോടം എന്നുള്ള പാട്ട്. ഈ ചിത്രം കണ്ടിരുന്നോ? അതെ അതെ. ഇതിലെ എം ജി ശ്രീകുമാറിന്റെ പാട്ട് അതാണ് കണ്ണീർ പൂവിൽ. അതിന് അദ്ദേഹത്തിന് ദേശീയ
1: കേട്ടിരുന്നു. പിന്നെ ഈ കാസറ്റ് ഡാമേജായപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അതിപ്പോ പാട്ട് നെറ്റിലൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോ വീണ്ടും ഈ പാട്ട് പിന്നെ സജീവാൻ തുടങ്ങി.
0: ഇതില് എം ജി ശ്രീകുമാറിന് പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു.
1: സ്റ്റേറ്റ് അവാർഡ് കിട്ടി.
0: ദേശീയ അവാർഡ് മോഹൻലാലിന് ഇതില് ഒരു പ്രത്യേക പരാമർശവും ഫിലിം നാഷണൽ ഫിലിം അവാർഡിന്റെ പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു. പിന്നെ എ കെ ലോഹിതദാസിന് പിന്നെ സ്റ്റേറ്റ് ഇതുണ്ടായിരുന്നു, പിന്നെ തിരക്കഥയ്ക്കുള്ള അവാർഡ്. ഈ ചിത്രം ഒരുപാട്. അതെ അതെ, കിരീട സെക്കൻഡ് പാർട്ട് വന്നു. കിരീടത്തിന്റെ ഈ പേരിൽ തന്നെ തമിഴിൽ റീമേക്ക് ഉണ്ടായിരുന്നു. മറ്റു പല ഭാഷകളിൽ, കന്നഡ, തെലുഗു, ഹിന്ദി, പിന്നെ വിദേശ ഭാഷകളിലേക്കൊക്കെ ഇത് മൊഴി ഇത് റീമേക്ക്
1: വന്നിട്ടുണ്ടായിരുന്നു.
0: അതെ, മോഹൻലാൽ ഉൾപ്പെടെ ഒരു വൻ താരനിര ഇതിനകത്തുണ്ടായിരുന്നു. മോഹൻലാൽ, തിലകൻ, പാർവതി, കവി, ശങ്കരാടി, ശ്രീനാഥ്, ജഗദീശ് ശ്രീമാർ, അങ്ങനെ ഒരുപാട് ഒരു വലിയ താരനിരയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പടം സിബി മലിന്റെ പടമാണെന്നാണ് എന്റെ ഓർമ്മ. സിബി മലയിലാണ്. 1989 ഈ ചിത്രം. പാട്ട് കേട്ടാലോ ബിജു? ഇതുപോലെ ഇടവേളയിട്ട് വീണ്ടും വിളിക്കുക.
1: ഓക്കെ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: വെൽക്കം.
1: ബ്രയാറിൽ നിന്നും രാമേന്ദ്രൻ നായരാണ് സാർ.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? പഴയ പാട്ടായിരിക്കും.
1: പഴയ പാട്ട് തന്നെ, പഴയ പാട്ടാ. അന്ന് ആദ്യമേ വളരെയധികം ഒരു നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്ന ഗാനം 76 വനദേവത എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കെജി സാറെ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം നിർവഹിച്ച് ഗാനഗന്ധർവൻ പാടി പതിഞ്ഞ ഒരു പാട്ടാണ്. അല്ല, ഞാൻ പാടാം, വേറൊരു പാട്ട് പാടാം സാർ. അനിർവചനീയമായ അനുഭൂതി നൽകുന്ന ഒരു മനോഹര ഗാനം, ഹൃദയഹാരിയായ ഗാനമാണ് ഈ പറയാൻ പോകുന്നത്. മന്മഥന്റെ കൊടിയടയാളം മത്സ്യമെന്ന് കേട്ടു ഞാൻ, എൻ പ്രിയ നിൻ കണ്ണില പൊൻ പതാക കണ്ടു ഞാൻ. ഈ പാട്ടാണ്. ഓ,
0: യൂസഫ് അലി കേച്ചേരി ഇതിലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രത്യേകത, യൂസഫ് അലി കേച്ചേരിയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇതിന്റെ തിരക്കഥ ഒപ്പം നിർമ്മാണവും യൂസഫ് അലി കേച്ചേരിയാണ്.
1: അദ്ദേഹം ഈ ഒരു പിന്നെ സിനിമ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അങ്ങനെയും കൂടെ ഉണ്ട്.
0: ഈ പടം കണ്ടതായിരുന്നു.

0: ആയിരിക്കുമല്ലോ അങ്ങ് കണ്ടതായിരിക്കും.
1: ഓ, കണ്ടതാ.
0: നസീറിന്റെ
1: മനോഹരമായ അതിമനോഹരമായ ഒരു പാട്ടാണിത്. ഇപ്പൊ നമ്മുടെ പിന്നെ മക്കള് മൂത്താള് ഫാമിലിയും നാട്ടിൽ വന്നിട്ടുണ്ട്,
0: ഒപ്പമുണ്ടല്ലേ.
1: പിന്നെ ഫാമിലി സഹിതം, പക്ഷെ ഇപ്പോൾ വീട്ടിലില്ല. അവരെയും കൂടെ ഒന്ന് പങ്കെടുപ്പിക്കാമെന്ന് വിചാരിച്ചപ്പം അവരെ പിന്നെ വൈഷന്റെ വീട്ടിൽ വരെ പോയിരിക്കും.
0: തിങ്കളാഴ്ച പങ്കെടുപ്പിക്കാം, അടുത്ത ദിവസം പങ്കെടുപ്പിക്കാം അല്ലേ.
1: വിളിച്ചാൽ കിട്ടുമെങ്കിൽ പങ്കെടുപ്പിക്കാം. ഓ, പിന്നെ ഞാന് അല്ല, ഇളയാളിന്റെ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, പക്ഷെ അവര് പ്ലേ സ്കൂളിൽ പോയിരിക്കുക. കൊച്ചുമോള് കുട്ടികളുടെ പേര്, പിന്നെ മൂത്താളിന്റെ കുട്ടികളുടെ പേര്, പിന്നെ രവി, രവിത്ത്, മൂത്ത മകൻ, മൂത്ത മകൻ, പിന്നെ മൂത്ത മകന്റെ മകൻ, ഇളയാള് നമിത്ത്, അങ്ങനെ രണ്ടുപേര്, അങ്ങനെ രണ്ടുപേര് മൂത്താളിന്. ഇളയാളിന് ഒരു കുട്ടിയെ ആയുള്ളൂ, അതൊരു പെൺകുട്ടിയാണ്, ശിവാനി.
0: ഞങ്ങള് ഇവർക്കൊക്കെയാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത് അല്ലേ.
1: അതെ അതെ അതെ, ഇവർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുന്നു. മാത്രമല്ല നമ്മുടെ ആകാശവാണിയുടെ എല്ലാ ഓരോരോ പിന്നെ ജീവനക്കാർക്കും പിന്നെ വളരെയധികം സന്തോഷത്തോടെ ഈ ഗാനം സമർപ്പിക്കുകയാണ്.
0: പാട്ട് കേൾക്കാം.
1: പിന്നെ ഞാൻ രണ്ടുപേരും വേറൊരു പാട്ടൊന്ന് പാടുന്നതിന്
0: പെട്ടെന്നൊന്ന് പാടിക്കോ, സമയം ഒരുപാടാവുന്നു. മറ്റ് ശ്രോതാക്കൾ ഇങ്ങനെ
1: ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു ചുലി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, അണിയാരപ്പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാം, തിരുവേദിക്കോവിലിനുള്ളിൽ തിരയാട്ട കുമ്മിയിടാം, ഈ കുഞ്ഞാൻ കിളി കൂടുന്നത് കുയിലിനറിയുമോ, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി.
0: അപ്പൊ പഴയ പാട്ട് ആവശ്യപ്പെട്ടാലും പുതിയ പാട്ടുകളൊക്കെ അറിയാം.
1: പാടാം,
0: നല്ല കാര്യം. അപ്പൊ പാട്ട് കേൾക്കാം, സമയം ഒരുപാടാവുന്നു. പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം.
1: ഞാൻ സുമ മഹാദേവി കാട് കാർത്തിയപ്പള്ളി.
0: കാർത്തിയപ്പള്ളി. ഏതു പാട്ടാ വേണ്ടത്?
1: എനിക്ക് പൂക്കാലം വരവായതിലെ ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ എന്നുള്ള പാട്ട്
0: എന്നുള്ള പാട്ടാണ് വേണ്ടത്.
1: എനിക്കൊരു കൊച്ചുമോനുണ്ട്, ഒന്നല്ല നാലു പേരുണ്ട്. പിന്നെ അവന് ഈ കഴിഞ്ഞ June 12 രണ്ടു വയസ്സായിരുന്നു.
0: ഓ,
1: അന്ന് ഞാൻ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല.
0: കിട്ടാത്തോണ്ട് ജന്മനാളായിട്ട് ജന്മനാളായിട്ട് വിളിച്ചിരുന്നു, കിട്ടിയില്ല.
1: ഞാൻ വിളിക്കാറുള്ള പറഞ്ഞു, കുറേ നാളായി വിളിച്ചിട്ട്.
0: ഈ ചിത്രം കണ്ടതല്ലേ? ഇതില് കണ്ടിട്ടുണ്ടോ ഈ ചിത്രം?
1: കണ്ടതാ.
0: ഇതിലൊരു ബാലതാരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ കൊച്ചുമോനല്ലാതെ?
1: കൊച്ചുമോൻ
0: അവര് പെണ്ണം കണ്ട, അപ്പൊ അത് അതുകൊണ്ട് രണ്ടു കുഞ്ഞുങ്ങൾക്കും ആയിക്കോട്ടെ അല്ലേ?
1: അല്ല, രണ്ടുപേരും ജാനകി.
0: അപ്പൊ ആരും പെണ്ണം കണ്ട, അവരെല്ലാരും കേൾക്കട്ടെ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെടുന്നത്. ഏതോ വാർമുകിൽ എന്നുള്ള പാട്ട് കേൾക്കാം.
1: പിന്നെ കേട്ടോ.

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ.
1: പേര് വിജയാദേവി,
0: വിജയാദേവി. തൊടുപുഴയിൽനിന്നാണ്.
1: വിജയാദേവി.
0: ആ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് വേണ്ടത് ജയചന്ദ്രൻ പാടിയ ചുവരില്ലാതെ ചായങ്ങളില്ലാതെ എന്നുള്ള പാട്ട്.
0: ആ ഇത് പിന്നെ ഏത് ചിത്രത്തിലെ എന്നാണെന്ന് അറിയാമല്ലോ. മയൂഖം എന്ന ചിത്രത്തിൽ ഇതാണ്. 2005 ഈ ചിത്രം റിലീസ് ചെയ്തത്. ഇതിൽ വേറെയും കുറേ നല്ല പാട്ടുകൾ ഉണ്ട്. കാറ്റിനു സുഗന്ധം, ഈ പുഴയും എന്നുള്ള പാട്ട്, ധനുമാസ പുല്ലി, അങ്ങനെ കുറേ പാട്ടുകളുള്ള നല്ല കുറേ പാട്ടുകളുള്ള ചിത്രമാണ്. അതിതിലല്ല, ആ ജയചന്ദ്രൻ പാടിയ പാട്ട് അല്ലേ? ജയചന്ദ്രൻ, ആ ജയചന്ദ്രൻ പാട്ടുകളുടെ കാര്യം പറയായിരിക്കും. ഈ പാട്ട് എഴുതിയതാരാണെന്ന് അറിയാമോ? ആ ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഹരിഹരൻ തന്നെയാണ് ഈ പാട്ട് എഴുതിയത്. ചുവരില്ലാതെ ചായങ്ങളില്ലാതെ എന്നുള്ളത് രവി ബോംബെയാണ് ഈണം പകർന്നത്. രവി ബോംബെയുടെ ഓർമ്മ കുറവാണെന്നല്ലേ. ആ സാരമില്ല, ഈ പാട്ട് കേട്ടാലോ.
1: ശരി, താങ്ക് യു.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ.
1: സാറേ, ഞാൻ സതീഷാണ്, പുതുശ്ശേരി. പത്തനംതിട്ട.
0: ആ, സതീഷ് പുതുശ്ശേരി. രഞ്ജിനി ശ്രോതാക്കൾക്ക് വളരെ പരിചിതമായ പേരാണ്. ആകാശവാണി ശ്രോതാക്കളുടെ ഏത് പാട്ടാ വേണ്ടത്?
1: സാറേ, എനിക്ക് ഈ തുകൽ കൊട്ടാരം സിനിമയിലെ തങ്കനൗപുരം എന്നുള്ള പാട്ടാണ്.
0: തങ്കനൗപുരം
1: അത് ചോദിക്കാൻ, അത് പറയാനുള്ള കാരണം വെച്ചാല്, സാറേ, അടുത്ത കഴിഞ്ഞ മെയ് 7 അച്ഛന് മരിച്ചുപോയി. അത് എനിക്ക് വല്ലാത്തൊരു പ്രയാസത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ഇതായിരുന്നു.
0: അച്ഛന്റെ
1: അച്ഛന് ക്യാൻസർ ആയിരുന്നു. അത് അറിഞ്ഞില്ല. അത് പരിശോധിച്ച് നോക്കിയപ്പോ 4 ഘട്ടമായിരുന്നു. അപ്പം തിരിച്ചു വരുമെന്ന് ഓർത്താ, പക്ഷെ പെട്ടെന്ന് അച്ഛനെ എഴുതാത്തൊക്കെ ഇരിക്കാനുള്ള തോന്നി. ആ ഒരു അവസ്ഥയെ വന്നാ പിന്നെയും അത് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ വല്ലാത്തൊരു പ്രയാസമാണ്. അച്ഛനാണ് എന്നെ സത്യം പറഞ്ഞ ഈ റേഡിയോയിൽ എന്നെ ഈ റേഡിയോ പരിപാടി കേൾക്കാനായിട്ടുള്ള പ്രചോദനം നൽകിയ അച്ഛനാണ്. അപ്പം അച്ഛന്റെ ആ ഒരു എനിക്ക് വല്ലാതെ താങ്ങാൻ ഒരു പ്രയാസമുണ്ട്. ഇപ്പം ഈ കോള് കിട്ടി എനിക്ക് വല്ല സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ദുഃഖമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇരിക്കുകയാണ് സാറേ. ഞാൻ രണ്ട് പേര് പാടിക്കോട്ടെ?
0: ഓ, പാടിക്കോളൂ.
1: ഓരിജാടും തിരുമിഴി തുറന്നു പവിഴമുന്തിരിപ്പൂവിടം ീലോൽപലമിഴി നീ മാത്രമിന്തിനുറങ്ങി പാരിചാടും തിരുമിഴി തുറന്നു പവിഴമുന്തിരിപ്പൂത്തുവിടന്നു നീലോൽപലമിഴി നീലോൽപലമിഴി
0: നല്ല ഭംഗിയായിട്ട് പാടി കേട്ടോ. അപ്പൊ പഴയ പാട്ടിനെയും ഏകദേശം പുതിയ പാട്ടുകളെയൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ?
1: ഞാന് പറയാ, പുതിയ പാട്ടിനോട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ പഴയ പാട്ടിനെ കുറിച്ച് അത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല. കാരണം ആ വയലാർ ദേവരാജൻ, അതായത് ബാബുരാജ്, ആ ഒരു കാലഘട്ടത്തെ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത് നമ്മുടെ മനസ്സിലൂടെ കറത്തി കയറുന്ന ഒരു ഒരു ഒരു സാഹിത്യം ഇപ്പോഴത്തെ പാട്ടിൽ കൂടെ വരുന്നില്ല. പാട്ട് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ അത് ഇന്നുള്ള കഴിവനുസരിച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളെ ആ മനസ്സിനെ ഉണർത്തുന്ന ആ രീതിയിലുള്ള ഒരു ഒരു സംഗീതം, അതെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സുഖമാണ്. അതുപോലെ ഇപ്പൊ ഇപ്പോഴത്തെ പാട്ടിന് വരുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക്, എന്റെ ഒരു വ്യക്തിയായ അഭിപ്രായമാണ്. ശരിയാണെന്നില്ല ഞാൻ.
0: അതുകൊണ്ടാണ് പാടാൻ പറഞ്ഞപ്പോ വളരെ പഴയ ഒരു പാട്ടിലേക്ക് പോയത്. തോക്കുകൾ കഥ പറയുന്നു തിരുമലി തുറന്നു. ഇതിപ്പോ ആവശ്യപ്പെട്ടിരിക്കുന്ന 1996 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് അല്ലേ?
1: നല്ലൊരു പാട്ടാണ്.
0: ഇതില് വേറെയും നല്ല പാട്ടുകളുണ്ട്. പിന്നെ സിന്ദൂരം പെയ്തിറങ്ങി ആദ്യമായി,
1: പാർവതി
0: പാർവതി മനോഹരി എന്നുള്ള പാട്ട്,
1: എല്ലാ പാട്ടുകളും നല്ല മനോഹരമായ പാട്ടുകളാണ്.
0: നല്ല പാട്ടുകളാണ്.
1: അപ്പം ഇത് അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്.
0: പിന്നെ
1: ഇത് അദൃശ്യമായിട്ട് ഏതെങ്കിലും ലോകത്തിരുന്ന് കേൾക്കാൻ കഴിയുന്ന അച്ഛൻ കേൾക്കട്ടെ. ഞാൻ ഒരു ആ ഒരു അച്ഛന്റെ
0: ഓർമ്മ,
1: അതെ അതെ അതെ, ഞാൻ സങ്കല്പിച്ചു. അച്ഛൻ കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കട്ടെ. ആ ഒരു ദുഃഖത്തോടു കൂടി അച്ഛൻ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്.
0: പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ സർ, നമസ്കാരം.
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: സിന്ധു.
0: സിന്ധു എവിടുന്നാണ്?
1: കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്.
0: ആ, കൊല്ലത്ത് എവിടുന്നാണ്?
1: കൊല്ലം നല്ലില എന്ന് പറയും, കുണ്ടറക്കടുത്തുള്ള ഒരു സ്ഥലമാണ്
0: നല്ലില. ആ, നല്ലില. ഇന്ന് ഏത് പാട്ടാ വേണ്ടത് സിന്ധുവിന്?
1: എനിക്ക് വേണ്ടത് കരിമുകിൽ കാട്ടിലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് വേണ്ടത്.
0: കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ പാടി കടത്തുവെള്ളം യാത്രയായി എന്നുള്ള പാട്ടാ. ആരാ പാടിയെന്നറിയാമല്ലോ?
1: പാടിയത് ജയചന്ദ്രൻ സാറാണ്. എന്റെ ഹസ്ബൻഡ് ജയചന്ദ്രൻ സാറിന്റെ വലിയ ഫാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ
0: ഈ പാട്ട് ആവശ്യപ്പെട്ടത്. ഹസ്ബൻഡ് പേരെന്താ?
1: വിജയകുമാർ.
0: വിജയകുമാറിന് സമർപ്പിക്കുകയാണ് ഈ പാട്ട് അല്ലേ?
1: അതെ അതെ അതെ.
0: പി ഭാസ്കൻ ആണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം കെ രാഘവൻ. ഇതൊരു പഴയ പാട്ടാണല്ലോ. 1969 ഈ ചിത്രം റിലീസ് ചെയ്തത്. കള്ളിച്ചെല്ലാം.
1: ഞാനിപ്പോ ഈ ഗാനസല്ലാപത്തിന് പല പ്രാവശ്യം വിളിച്ചു, 3 വർഷം കൊണ്ട് വിളിക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല.
0: ഓ, 3 വർഷം.
1: വാട്സപ്പില് ഒരു മെസ്സേജ് കൊടുത്തപ്പോ അന്ന് എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റി. പിന്നീട് അതിനുശേഷം വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇരുന്ന് ട്രൈ ചെയ്ത് കിട്ടി. വളരെ സന്തോഷം, സാറിനോട് സംസാരിക്കാൻ പറ്റിയതിനും സന്തോഷം.
0: ഈ ചിത്രം സംവിധാനം ചെയ്തതും പി ഭാസ്കൻ ആണ്. ഈ വരികൾ എഴുതിയ പി ഭാസ്കൻ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. അങ്ങനെ ഒരു പ്രത്യേകത.
1: കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല.
0: പാട്ട് പാടുവോ?
1: ഞാൻ പാടത്തില്ല, ഹസ്ബൻഡ് ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും, അത്രേ ഉള്ളൂ.
0: അടുത്തുണ്ടോ?
1: ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്, കൊടുക്കാം.
0: ആ, പാട്ട് പാടുന്നു ഇന്ന് രണ്ടു പേര് പാടുന്നു.
2: നമസ്കാരം. ഞാൻ വിജയകുമാർ. ഞാനൊരു റിട്ടയർഡ് എസ് ഐ ആണ്.
0: റിട്ടയർഡ്
2: എസ് ഐ
0: ആണ്. സബ് ഇൻസ്പെക്ടർ ആണ്. ഇന്ന് പാടുന്നുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ?
2: ഒരു രണ്ടു പേര് പാടാ. രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ കടത്തുവെള്ളം യാത്രയായി കരയിൽ
0: നന്നായി പാടി. ജയചന്ദ്രന്റെ ആരാധകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ജയചന്ദ്രന്റെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം അല്ലേ?
2: എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞലയിൽ ജയചന്ദ്രൻ സാറിന്റെ ആദ്യത്തെ പാട്ട്, സിനിമയിലെ ആദ്യത്തെ പാട്ട്. എനിക്കിഷ്ടം. ഞാൻ പല വേദികളിലും പാടാറുമുണ്ട്. നമ്മുടെ നാട്ടിലെ ചില
0: വേദികളിലൊക്കെ പാടുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ പാട്ട് കേട്ടാലോ?
2: കേൾക്കാം.
0: കരിമുകിൽ കാട്ടിലെന്നുള്ള പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ ഇഷ്ടഗാന പരിപാടി ഗാനസല്ലാപത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു ശ്രോതാവിനെ കൂടി പങ്കെടുപ്പിച്ച് ഒരു ഗാനം പൂർണ്ണമായി പ്രക്ഷേപണം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഗാനസല്ലാപം ഇവിടെ പൂർണ്ണമാവുകയാണ്. വിളിച്ച് ഗാനങ്ങൾ ആവശ്യപ്പെട്ട, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പിന്നെ വിളിച്ചിട്ട് കിട്ടാതെ പോയ ശ്രോതാക്കൾ വീണ്ടും ശ്രമിക്കുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപത്തിൽ ഒത്തുകൂടാം. അതിലെ നമ്പർ ഇതാണ്: 9495946 3321 9495546 5. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9496596 3 21. തിങ്കളാഴ്ച ഗാനസല്ലാപത്തിൽ ഒത്തുകൂടാം. അതുവരെ നന്ദി, നമസ്കാരം, ശുഭദിനാശംസകൾ.
1: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടിയിൽ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് കുരീപ്പുഴ സജീവ്, അണിയറയിൽ ശ്രീജ ഉണ്ണികൃഷ്ണൻ, വി സുരേഷ് കുമാർ, സ്റ്റുഡിയോയിൽ അർച്ചന എം എം, അനീഷ് പി നായർ.

0: ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. ഉൽപ്പന്നം ശരിയായിരിക്കണം, സേവനം കൃത്യമായിരിക്കണം. തെറ്റായ സേവനങ്ങൾക്കെതിരെ പരാതി നൽകാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. തെറ്റായ വില, മോശം സേവനം, കൃത്യമായ വിവരങ്ങളില്ലായ്മ, ഇവയ്ക്കെതിരെ പരാതിപ്പെടാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.
4: ഇനി മിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ.
5: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് ദ മിഡ്ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്. Prime Minister Narendra Modi describes Amarnath Yatra as eternal chapter in spiritual tradition and cultural unity of the country. Extends greetings to devotees. Finance Minister Nirmala Sitharaman

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, രഘു ചന്ദ്രിക, എ കെ സുജിത്ത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.

0: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണു കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
1: പോലീസോ?

0: അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
1: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.
2: നീ വിളിച്ചെന്നോ? എന്താ മോളെ നീ പറയുന്നത്? എന്താ കമലേ ഇത്?
0: പെണ്ണു കാണൽ ചടങ്ങിന് എന്തിനാ ചിത്രക്കുട്ടി പോലീസ്?
3: മോളെ ചിത്രേ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
1: അമ്മേ, അർത്ഥമാണോ അനർത്ഥമാണോ എന്നൊക്കെ ഈ ഇരിക്കുന്ന സോമശേഖരൻ നായരും ചന്ദ്രുവും പറയട്ടെ.
2: എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
4: എന്താണ് സുരേ, നല്ല പെൺകുട്ടിയുണ്ട്, ചന്ദ്രുവിൻ ആലോചിക്കട്ടെ എന്ന് ചോദിച്ച് വീട്ടിൽ വന്നത് പോലീസ് സാന്നിധ്യത്തിൽ പെണ്ണുകാണല നടത്താനാണോ?
0: അയ്യോ സോമൻ ചേട്ടാ, ദൈവം സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
1: നിക്കി നിക്ക്, ഇതിൽ എന്റെ അച്ഛനോ അമ്മയ്ക്കോ സുരേങ്കിളിനോ യാതൊരു മനസ്സറിവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. അതിന് തക്കതായ കാരണവുമുണ്ട്.
5: അതെന്താണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ചിത്ര, പെണ്ണുകാണ ചടങ്ങിന് പോലീസിന്റെ ആവശ്യമുണ്ടോ?
3: മോളെ, നീ സമ്മതിച്ചത് കൊണ്ടല്ലേ അവര് കാണാൻ വന്നത്? എന്നിട്ടിപ്പോ?
1: അച്ഛാ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊന്നും ചെയ്തത്. ഒരപകടം വരുന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ, അത്രേ ഉള്ളൂ.
5: അപകടമോ? എന്തപകടം?
0: എന്തോന്നിത്?
1: ആ, പോലീസുകാരിങ്ങ് എത്തിയല്ലോ. ഇൻസ്പെക്ടറും ഒപ്പം ഉണ്ട്. ഇനിയുള്ള കാര്യങ്ങള് അവര് തന്നെ വിശദീകരിക്കും.
6: നമസ്കാരം, ഞാൻ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാ. ചിത്ര ഇൻഫോം ചെയ്തതനുസരിച്ചാ ഞങ്ങൾ വന്നത്.
2: പക്ഷെ എന്തിന്?
6: നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സോമശേഖരൻ നായരോടും ചന്ദ്രുവിനോടും ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തിരക്കാനുണ്ട്.
4: ഞങ്ങളോടോ? എന്ത് കാര്യം?
6: പറയാം. അറിയാമല്ലോ, ചിത്ര ഒരു ഓൺലൈൻ ന്യൂസിലല്ലേ വർക്ക് ചെയ്യുന്നേ. വാർത്തകൾക്കും മറ്റുമായിട്ട് പോലീസിനെ അവർ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയുള്ള പരിചയം കൊണ്ടാ തനിക്ക് വന്ന വിവാഹ ആലോചനയെപ്പറ്റി അവരെന്നോട് സംസാരമെത്തി പറഞ്ഞത്. ഒരു പുതിയ ബന്ധമായതിനാൽ വരുന്നവരെപ്പറ്റി വിശദമായൊരു അന്വേഷണം നല്ലതാണെന്ന പോലീസ് ബുദ്ധി ഞാനാണ് ഉപദേശിച്ചത്. അന്വേഷണം ഞാൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു.
4: ഓ, ഞങ്ങളെപ്പറ്റി തിരക്കാനാണോ ഈ വരവ്? ഒരു ഫോൺ കോളിൽ തിരക്കാവുന്ന കാര്യമായിരുന്നല്ലോ അത്.
6: അതെ, പക്ഷേ എനിക്ക് ലഭിച്ച വിവരങ്ങളും നിങ്ങൾ ചിത്രയുടെ വീട്ടുകാർക്ക് നൽകിയ വിവരങ്ങളും ഒട്ടും മാച്ചാവുന്നില്ല. പലതും വസ്തുതാവിരുദ്ധമാണ്. അതിനാൽ നേരിട്ടൊരു അന്വേഷണം നടത്താവുന്ന കരുതി.
7: അച്ഛാ, അച്ഛൻ വന്നേ. അപമാനം സഹിച്ച് ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ?
4: നിൽക്ക് ചന്ദ്രു, ഒരാരോപണം വന്ന സ്ഥിതിക്ക് അതെന്താണെന്ന് മുഴുവനായും അറിയണം. ഇൻസ്പെക്ടർ, എന്താണ് നിങ്ങൾക്ക് വസ്തുതാ വിരുദ്ധമെന്ന് തോന്നിയ കാര്യങ്ങൾ?
6: ഈ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിവാഹ തട്ടിപ്പ് വാർത്തകൾ നമ്മൾ കാണാറുണ്ടല്ലോ. പരിചയമുള്ള ഒരാൾ അതിൽ ചെന്ന് ചാടരുത് എന്ന വ്യക്തിപരമായ കൺസേണും അത്തരമൊരു ശ്രമത്തെ തടയുക എന്ന പോലീസ് മുൻകരുതലും മാത്രമാണ് എന്റെ വരവിന്റെ പിന്നിലുള്ളത്.
4: മനസ്സിലായി. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്?
6: സോമശേഖരൻ നായർ, റിട്ടയർഡ് സേഫ്റ്റി ഓഫീസർ, HAL, ബാംഗ്ലൂർ അല്ലേ?
4: അതെ.
6: ഈ വിവാഹാലോചന ആർക്കു വേണ്ടിയാ?
4: എന്തൊരു മണ്ടൻ ചോദ്യം! ദാ ഈ നിൽക്കുന്ന എന്റെ മകൻ ചന്ദ്രുവിന് വേണ്ടി.
6: അവിടെയാണ് പിശക്. ഇത് നിങ്ങളുടെ മകനല്ല.
2: മകനല്ലേ?
3: പിന്നെ?
6: അതെ, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് പോലെ ഇത് അച്ഛനും മകനുമൊന്നുമല്ല. സോമശേഖരൻ നായർ പെണ്ണന്വേഷിക്കുന്നത് തന്റെ മരുമകന് വേണ്ടിയാണ്. അതായത് സ്വന്തം മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് അദ്ദേഹം കല്യാണം ആലോചിച്ചു വന്നിരിക്കുന്നത്.

0: എന്റെ ബ്രോക്കർ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ആദ്യമാണ്. പെണ്ണുകാണൽ ചടങ്ങ് ഒടുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്.
1: എല്ലാത്തരം അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാ സുരേ. ഇനി പറഞ്ഞാട്ടെ, ഈ പ്ലാനിങ്ങിൽ സുരയുടെ റോൾ എന്താ?
0: അയ്യോ, ഒരു റോളും ഇല്ല സാറേ. മാനം മര്യാദയ്ക്ക് ഒരു തൊഴിലും കൊണ്ട് നടക്കുന്നവനായി ഞാൻ കൂട്ടിയോജിപ്പിച്ച രണ്ട് തലമുറ ആളുകളെങ്കിലും എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ഈ നാട്ടിലുണ്ടാവും സാറേ.
2: ഇൻസ്പെക്ടർ സാറേ, അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. കുറച്ച് നാളത്തെ പരിചയം മാത്രമേ സുരയ്ക്ക് ഞങ്ങളുമായി ഉള്ളൂ. അതായത് ഈ നാട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി വന്നതിന് ശേഷമുള്ള പരിചയം. ഞാൻ തന്നെയാണ് ചന്ദ്രുവിന് പറ്റിയൊരു വിവാഹാലോചന ആവശ്യപ്പെട്ട് സുരയെ സമീപിച്ചത്.
1: മിസ്റ്റർ സോമശേര നായർ, ഗവൺമെന്റ് സർവീസിൽ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ നിന്ന് റിട്ടയറായ ആളാണ് താങ്കൾ. എന്നിട്ടും ഇത്തരത്തിലൊരു വഞ്ചനാപരമായി നീക്കം നടത്തിയത് എന്തിനാ?
2: ഇതിൽ ഒരു വഞ്ചനയുമില്ല. എന്നെ പറ്റിയും ചന്ദ്രുവിനെ പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും കൃത്യമാണ്. ഒരു കള്ളവുമില്ല.
1: നിങ്ങൾ ഷെയർ ചെയ്ത വിവരങ്ങളെല്ലാം സത്യമായിരിക്കാം. പക്ഷേ ചന്ദ്രു വിവാഹിതനാണെന്നും അയാൾ നിങ്ങളുടെ മകളുടെ ഭർത്താവാണെന്നും മറച്ചുവെച്ചു. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് BNS ആക്ടിൽ പിഴയും തടവും ഒക്കെ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അത് മറക്കരുത്.
2: സാങ്കേതികത്വം പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കാമെന്നല്ലാതെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളില്ല. ചന്ദ്രുവിനെ ഒരു മകനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ വിവാഹിതനാണ് എന്നതും നിലനിൽക്കില്ല. ഇപ്പറഞ്ഞ വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുമില്ല.
1: ചിത്രം നൽകിയ വിവരമനുസരിച്ച് അന്വേഷിച്ച് എനിക്കുണ്ടായ കൗതുകവും അതുതന്നെയാ. സ്വന്തം മരുമകന് വേണ്ടി രണ്ടാം കല്യാണത്തിനിറങ്ങിയ അമ്മായിയപ്പൻ സ്വന്തം മകൾക്കെതിരെ ഒരു ദ്രോഹം നടത്താൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്?
3: കൃഷ്ണകുമാർ സർ, ആ പെൺകുട്ടിയെ കൂടി വിളിച്ചു വരുത്തൂ. അവളും അറിയട്ടെ തന്റെ ഭർത്താവും അച്ഛനും കൂടി അവൾക്കെതിരെ നടത്തുന്ന ദ്രോഹങ്ങൾ.
2: സാറിന് കൗതുകം, ഇതാ ഈ കുട്ടിക്ക് രോഷം. പിന്നെ മകളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന മിസ്റ്റർ ഗോവിന്ദനും ഭാര്യ കമലയ്ക്കും ഉണ്ടായ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല.
1: അതെ, കാര്യങ്ങൾ ഇനി തെളിച്ചു പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് സോമശേഖരൻ നായർ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രൻ ചന്ദ്രു.
4: സാർ, താല്പര്യമില്ലാഞ്ഞിട്ടും ഈ വിവാഹാലോചനയ്ക്കിറങ്ങിയ ഞാൻ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നു. താങ്കൾക്ക് കേസ് ചാർജ് ചെയ്യാം. വാദപ്രതിവാദങ്ങൾ കോടതിയിലല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അച്ഛന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. താങ്കളുടെ ചാർജ് അനുസരിച്ച് എനിക്കെന്താ ലഭിക്കുക? ജാമ്യമോ അതോ റിമാൻഡോ? എന്തായാലും ഞാൻ റെഡിയാ.
3: ആദ്യം നിങ്ങൾ ആ പാവം കുട്ടിയെ വിളിക്ക്, അറിയട്ടെ ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖങ്ങൾ.
2: അവളെ വിളിച്ചു വരുത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ
3: എന്തു പക്ഷേ, നമ്പർ പറയാം, ഞാൻ തന്നെ വിളിക്കാം.
2: സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രുവുമായുള്ള വിവാഹം കഴിഞ്ഞതിന്റെ മൂന്നാം പക്കം കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയതാണവൾ. കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ അവളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾക്കും ആശ്വാസമാകും. എന്തിനീ ചത് ചെയ്തു എന്ന് അവളുടെ മുഖത്ത് നോക്കി ചോദിക്കാമായിരുന്നു.
0: ബെസ്റ്റ് സംഗതി ഇപ്പൊ തല കീഴായോ? ചിത്രക്കുഞ്ഞേ, കുഞ്ഞു തോണ്ടിയിട്ടിരിക്കുന്നതേ വല്ലാത്തൊരു ഹേടാകൂടമാണല്ലോ.
3: കാമുകന്റെ കൂടെ പോയെന്നോ? കൃഷ്ണകുമാർ സർ, ഇതൊന്നും അന്വേഷണത്തിൽ അറിഞ്ഞിരുന്നില്ലേ?
1: അത് ഇല്ല, ഞാൻ അന്വേഷിച്ചപ്പോ ഇക്കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ല.
4: അത് കൊള്ളാം. ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയപ്പോ മുഴുവൻ വിവരങ്ങളും തിരക്കണ്ടേ എന്റെ സാറേ. സംഗതികളുടെ വാലും തുമ്പും മാത്രം പൊക്കിയെടുത്തോണ്ട് വന്നപ്പോ ദേ നോക്ക്, പെണ്ണുകാണാൻ ഇറങ്ങിയ ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിൽ.
1: പക്ഷെ മകൾ ഓടിപ്പോയിട്ടും നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാഞ്ഞത് എന്തായിരുന്നു? അവളെ തിരിച്ചു കൊണ്ടുവരാൻ എന്തോ?
2: ഇൻസ്പെക്ടർ സർ, പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ഇഷ്ടം നടപ്പാക്കിയതിന് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? പോലീസ് പരാതി എടുക്കില്ലല്ലോ. അങ്ങനെ പോയൊരാളെ ബലം പ്രയോഗിച്ച് തിരികെ കൊണ്ടുവന്നാലും ദാ ചിത്രയെ പോലുള്ള നവോത്ഥാനവാദികൾ കൊടിയും പിടിച്ചിറങ്ങില്ലേ അവരുടെ ഭാഗം വാദിക്കാൻ.
3: ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ പെണ്ണു കാണാൻ എത്തുന്ന ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം.
5: സോമശേഖരൻ നായർ, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചെറിയൊരു എടുത്തുചാട്ടം അവൾ നടത്തി, ക്ഷമിക്ക്.
2: ഏയ്, ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല. ജാഗ്രത നല്ലത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെയായിരുന്നു തീരുമാനം. ഒന്നും മറച്ചു വെക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല.
0: പക്ഷേ ചായയും ബിസ്ക്കറ്റും വരുന്നതിന് മുമ്പ് പോലീസ് ജീപ്പും പിടിച്ചു കത്തി. ആ, ഇതൊരു അനുഭവമാക്കാം അല്ലേ മോളെ?
3: ഞാൻ പക്ഷേ
2: ആ, ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
1: തീർച്ചയായും നിങ്ങൾക്ക് പോകാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസുമില്ല.
4: വലിയ ഉപകാരം. വാച്ച.
5: സോമശേഖരൻ നായർ, മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
2: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
0: ഓ

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര, ദേവിപ്രിയ വി, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ബ്രോക്കർ സുര, എ കെ സുജിത്ത്, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ബിൻസിലാൽ ചിതറ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ഇന്ന് 3 മണിക്ക് കേൾക്കാം ഗാനോപഹാരം, 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ.

ഇന്ന് വൈകുന്നേരം 6:40 കേൾക്കാം വാർത്താവീക്ഷണം. ആകാശവാണി, സമയം 2:30 ഇപ്പോൾ ഉമംഗ് CIT സ്പോൺസർ പരിപാടി.

ആകാശവാണി, സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം കേൾക്കാം. ആദ്യ ഗാനം കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന് യേശുദാസ് പാടിയത്, ചിത്രം മാനസം.

പ്രിയ ശ്രോതാക്കളെ, ചിത്ര പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനോപഹാരം വീണ്ടും എത്തും നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. ഇന്ന് ഗാനോപഹാരത്തിൽ ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അനീഷ് പി നായർ. ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണമിട്ട് യേശുദാസ് പാടിയത് ചിത്രം ഇരട്ട കുട്ടികളുടെ അച്ഛൻ.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി പ്രേക്ഷകർക്ക് ഇപ്പോൾ മഴവില്ല. വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യമൊരു തമിഴ് ഗാനം കേൾക്കാം. വൈരമുത്തു വരികൾ എഴുതി ഹരിഹരനും സാധന സർഗവും പാടിയത്. ചിത്രം മിൻസാരക്കനവ്.

ഹംസലേഖ രചനയും സംഗീതവും നിർവഹിച്ച് ചിത്രയും വിജയ് യേശുദാസും പാടിയ ഗാനമാണിനി. ഇതൊരു കന്നഡ ഗാനമാണ്. ചിത്രം ഹൊങ്കനസോ.

പ്രിയ ശ്രോതാക്കളെ, ഇതുവരെ കേട്ടത് മഴവില്ല, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് മഴവില്ലിൽ ഗാനങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് അനീഷ് പി നായർ. ഇനി സായന പരിപാടികളുമായി കൂടെ ചേരും രഞ്ജിനി മനോജ്.

0: ആകാശവാണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് പേയാട് ശാന്തിനികേതൻ സ്കൂളിലെ ഹിന്ദി അധ്യാപിക അർച്ചന, പഠിക്കുന്നത് മീര ഗോകുൽ.
1: നമസ്തേ ബച്ചോ.
2: നമസ്തേ അധ്യാപിക ജി.
1: ക്യാ ആപ് ലോഗോ കോ പിച്ചലി പാഠ യാദ് ഹേ നാ?
2: ഹാ അധ്യാപിക ജി.
1: തോ ആജ് ഭീ പിച്ചലി കക്ഷാ കേ കുഛ പ്രശ്ന പൂച്ചേംഗേ.
2: ഠീക് ഹേ അധ്യാപിക ജി.
1: യാത്രാ കേ അന്തിം ഭാഗ് മേ ലേഖക് കഹാ പഹുഞ്ചാ?
2: ലേഖക് ഹരിദ്വാർ കേ പ്രമുഖ് കാട്ടോ പർ പഹുഞ്ചേ.
1: ഠീക് ഹേ. ലേഖക് കോ ഹരിദ്വാർ മേ സബ്സേ അച്ഛാ ക്യാ ലഗാ?
3: അധ്യാപിക ജി, ലേഖക് കോ ഗംഗാ നദി ഓർ വഹാൻ കാ ശാന്ത് വാതാവരൺ സബ്സേ അച്ഛാ ലഗാ.
1: ठीक है. गंगा नदी का वर्णन कैसे किया गया है?
2: अध्यापिका जी, गंगा नदी को स्वच्छ, पवित्र और मन को शांति देने वाली बताया गया है.
1: ठीक है. यात्रा के अंत में लेखक ने क्या संदेश दिया?
3: लेखक ने इस प्रकार संदेश दिया, हमें जीवन में पवित्र स्थानों की यात्रा करनी चाहिए.
1: ठीक है. हरिद्वार का धार्मिक महत्व क्या है?
2: हरिद्वार का धार्मिक महत्व कुछ इस प्रकार है, यह गंगा नदी के तट पर स्थित एक पवित्र तीर्थ स्थल है.
1: ठीक है. यात्रा के अंत में लेखक की क्या भावना थी?
3: लेखक की भावना कुछ इस प्रकार थी, लेखक बहुत प्रसन्न और संतुष्ट थे.
1: ठीक है. तो अब हम अभ्यास चर्चा करेंगे, उसके पहले प्रस्तुत पाठ का सारांश बताना चाहिए.
2: ठीक है अध्यापिका जी.
1: ഭാരതേന്ദു ഹരിശ്ചന്ദ്ര തന്റെ ഹരിദ്വാർ യാത്രയെക്കുറിച്ച് വളരെ മനോഹരമായി വിവരിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിദ്വാർ ഒരു പുണ്യഭൂമിയാണ്. അവിടെ എത്തുന്നവരുടെ മനസ്സ് ശുദ്ധവും സമാധാനപരവുമാകുന്നു. ചുറ്റും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ലതകളും നിറഞ്ഞ പ്രകൃതി മനോഹരമായി കാണപ്പെടുന്നു. അവിടെയുള്ള വൃക്ഷങ്ങൾ മനുഷ്യർക്ക് വളരെ ഉപകാരപ്രദമാണ്. അവയുടെ ഫലം, പൂവ്, ഇല, ചാരം തുടങ്ങിയ എല്ലാം മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. എഴുത്തുകാരൻ ഇവയെ സജ്ജനങ്ങളോടാണ് ഉപമിക്കുന്നത്. ഗംഗാനദി ഹരിദ്വാറിന്റെ പ്രധാന ആകർഷണമാണ്. അതിന്റെ വെള്ളം വളരെ ശുദ്ധവും തണുപ്പും മധുരവുമുള്ളതാണ്. ഗംഗ രണ്ടായി വിഭജിക്കപ്പെടുന്നു, നീൽധാരയെന്നും ഗംഗയെന്നും. ഹർക്കി പൗഡി എന്ന സ്ഥലത്ത് ആളുകൾ വിശുദ്ധ സ്നാനം നടത്തുന്നു. ഹരിദ്വാറിലെ അന്തരീക്ഷം വളരെ ശാന്തവും പവിത്രവുമാണ്. ഇവിടെ കോപം, ലാഭം, വഴക്ക് തുടങ്ങിയ ദോഷങ്ങളില്ല. ആളുകൾ വളരെ സംതൃപ്തരായാണ് ജീവിക്കുന്നത്. ചെറിയ ദാനത്തിൽ പോലും അവർ സന്തോഷിക്കുന്നു. ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ ലേഖകൻ പറയുന്നത്, ഹരിദ്വാർ ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും വളരാൻ സഹായിക്കുന്ന ഒരു അത്ഭുത പുണ്യ സ്ഥലമാണെന്നാണ്. തോ അബ് ഹം അഭ്യാസ് കേ ഓർ ചലെങ്കെ പാർട്ട് സേ ആയേ അബ് ഹം ഇസ് പത്ര കോ ധോഡാ ഓർ വിസ്താർ സേ സമജ്തേ ഹേ പഹല വിധാ ഇസ് പ്രകാർ ഹേ മേരി സമജ് സേ നിമ്നലിഖിത പ്രശ്നവും കെ ഉപയുക്ത ഉത്തർ കെ സമുഖ് താരാ ബനായേ കുച്ച് പ്രശ്നവും കെ ഏക് സേ അധിക് ഉത്തർ ഭീ ഹോ സക്തേ ഹേ.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ചങ്ങാതി കേൾക്കാം.
1: ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. മനുഷ്യ അവയവങ്ങൾ കച്ചവടം ചെയ്യുന്നവരെക്കുറിച്ച് നാം വാർത്തകളിൽ കാണാറുണ്ട്. അതിനെതിരെ പല നിയമങ്ങളും ഇന്നുണ്ട്. ഈ കച്ചവടങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം ആന്തരിക അവയവങ്ങളുടെ വിലയാണ്. ഇത്ര വിലയുള്ള മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെ സൂക്ഷിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇന്ന് ഇതിനെക്കുറിച്ച് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 നമ്പറിൽ വിളിക്കുക. നമ്പർ വീണ്ടും 9880221957.

0: രാകേഷ് ചൗഹാൻ മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അയാളുടെ വീട്. 2025 നവംബറിൽ ആണ് അദ്ദേഹം മർച്ചന്റ് നേവിയിൽ ഡ്യൂട്ടിക്ക് കയറിയത്. മാസങ്ങളോളം കടലിൽ യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നവരാണല്ലോ മർച്ചന്റ് നേവിയിലുള്ളവർ. അനേക മാസങ്ങളുടെ ഡ്യൂട്ടിക്ക് ശേഷം ഒന്നോ രണ്ടോ മാസം അവർക്ക് അവധിക്ക് വീട്ടിൽ വരാൻ പറ്റും. ഭാര്യയും ഒരു ചെറിയ കുഞ്ഞുമടങ്ങുന്ന തൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു രാകേഷ്. അയാൾ മിക്കവാറും കപ്പലിലായിരിക്കുമ്പോൾ ഭാര്യയുമായി ഫോണിൽ സംസാരിക്കാറുണ്ട്. എന്നാൽ 2026 മെയ് മാസത്തിൽ അയാളുടെ ഫോൺ നിലച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം അയാൾ ജോലി ചെയ്തിരുന്ന കപ്പലിൽ നിന്നും കുടുംബത്തിന് ഒരു അറിയിപ്പ് ലഭിച്ചു. രാകേഷിന് ഒരു അപകടം സംഭവിച്ചു. കപ്പലിൽ അദ്ദേഹം വീണ് ഗുരുതരമായ പരിക്ക് പറ്റി. അടിയന്തര ചികിത്സ നൽകിയെങ്കിലും രാകേഷിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതായിരുന്നു ആ വാർത്ത. ആ ചെറിയ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന രാകേഷിൻ്റെ മരണം ഒരു വലിയ ദുരന്തമായിരുന്നു. ഈ മരണം സംഭവിച്ചപ്പോൾ രാകേഷ് ജോലി ചെയ്തിരുന്ന കപ്പൽ വെനിസ്വേല എന്ന രാജ്യത്തായിരുന്നു. അമേരിക്കയ്ക്കടുത്തുള്ള രാജ്യമാണ് വെനിസ്വേല. അതുകൊണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ വളരെ താമസമെടുക്കുമെന്ന് അവർ കുടുംബത്തെ അറിയിച്ചു. എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നോ എവിടെയാണ് പരിക്കേറ്റതെന്നോ ഉള്ള കാര്യങ്ങളിലൊന്നും രാകേഷിൻ്റെ കമ്പനി ഒരു വ്യക്തതയും വരുത്തിയിരുന്നില്ല. നാട്ടിൽ മൃതദേഹം എത്തിക്കുവാനുള്ള തത്രപ്പാടുകളായിരുന്നു പിന്നീട്. ഒരു മാസത്തിന് ശേഷം രാകേഷിൻ്റെ മൃതദേഹം നാട്ടിലെത്തി. വെനിസ്വേലയിലുള്ള ആശുപത്രി അധികൃതരോ കപ്പൽ കമ്പനിയോ മരണകാരണം കൃത്യമായി അറിയിക്കാഞ്ഞതുകൊണ്ട് രാകേഷിൻ്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ബന്ധുക്കൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യഥാർത്ഥ മരണകാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് അവർ അത് ചെയ്തത്. എന്നാൽ നാട്ടിലെ ആശുപത്രി അധികൃതർ അതിന് തയ്യാറായില്ല. രാകേഷിൻ്റെ കുടുംബം കോടതിയെ സമീപിച്ചു. അങ്ങനെ രാകേഷിൻ്റെ ശരീരം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. നാട്ടിലെ ആശുപത്രിയിലെ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്തി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരം അവർക്ക് മനസ്സിലായത്. രാകേഷിൻ്റെ ആന്തരിക അവയവങ്ങളൊന്നും തന്നെ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അടിവയർ മുതൽ മുകളിൽ വരെ 22 തുന്നലുകൾ രാകേഷിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. തലയുടെ പുറകിലും ഒരു നീണ്ട തുന്നൽ ഉണ്ടായിരുന്നു. അതിലൂടെ തലച്ചോറും അവർ പുറത്തെടുത്തിരുന്നു. തുടർന്ന് സമഗ്രമായ ഒരു അന്വേഷണത്തിന് കുടുംബം വെനിസ്വേല സർക്കാരിനോടും കപ്പൽ കമ്പനിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നു.
1: അവയവ കച്ചവടമെന്ന ദുരന്തത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ജീവനുള്ള മനുഷ്യരെ അടിമകളാക്കി കച്ചവടം ചെയ്തിരുന്നു.

0: വൈദ്യശാസ്ത്രം പുരോഗമിച്ചതുവഴി ഇന്ന് മനുഷ്യൻ്റെ ശരീര അവയവങ്ങളെ വിൽക്കുന്നു, വാങ്ങുന്നു. അത് വാങ്ങുവാനും മറ്റുള്ളവരുടെ ശരീരത്തിൽ തുന്നിച്ചേർക്കുവാനും വൈദ്യശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ളവർ തയ്യാറാകുന്നതുകൊണ്ടാണ് ഈ കച്ചവടം നടക്കുന്നത്. രാഗേഷിൻ്റെ ശരീരത്തിൽ നിന്നും ശ്വാസകോശങ്ങൾ, കരൾ, കിഡ്നികൾ, തലച്ചോർ, അങ്ങനെ നമുക്കറിയാവുന്ന എല്ലാ ആന്തരിക അവയവങ്ങളും മാറ്റിയത് കച്ചവടത്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും അതിന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലില്ല.
1: എന്തായാലും മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഇന്നത്തെ നിലയിൽ മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് രൂപ വിലയുണ്ട്. ഈ ബിസിനസ് ചെയ്യുന്നത് ഒരു ദുഷ്പ്രവണതയാണ് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ സർക്കാർ അവയവ മാറ്റത്തിന് വളരെയധികം നിബന്ധനകൾ വച്ചിട്ടുണ്ട്.
0: എല്ലാ ധാർമ്മികതയുടെ അതിർവരമ്പുകളിൽ ലംഘിച്ച് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ തട്ടിയെടുക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുന്നത് നിരോധിച്ചേ പറ്റൂ. പക്ഷേ ഈ കച്ചവടം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. മനുഷ്യ ശരീരം, അതിനുള്ളിലെ അവയവങ്ങൾ അമൂല്യങ്ങളാണ്. അവയുടെ വില നിശ്ചയിക്കാൻ ആർക്കും കഴിയില്ല. അത്ര വിലമതിപ്പുള്ളതും അമൂല്യങ്ങളുമാണ് അവ. അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ നൽകുന്നുണ്ട്.
1: നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങളെ കേടുവരുത്തുന്ന കാര്യങ്ങൾ ഒന്നും നാം ചെയ്യരുത്. കാരണം അവയ്ക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തിയാൽ അത് ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധിക്കില്ല.
0: ലക്ഷങ്ങളല്ല, കോടികൾ വിലയുള്ള ആന്തരിക അവയവങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ളത്. അവയെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുക എന്നത് നമ്മിൽ ഓരോരുത്തരുടെയും കടമയാണ്. മരണശേഷം കണ്ണ് ദാനം ചെയ്യുന്നവരുണ്ട്. അത് കാഴ്ചയില്ലാത്ത ചിലർക്ക് പ്രയോജനപ്പെടും. പിന്നെ അപകടത്തിൽ മരിക്കുന്നവരുടെ ഉപയോഗിക്കാവുന്ന ആന്തരിക അവയവങ്ങളാണ് കിഡ്നിയും ഹൃദയവും കരളും മറ്റും. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീർന്ന സംഭവങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ കാണാറുണ്ടല്ലോ.
1: ഇതിനെല്ലാം പുറമേ മരണശേഷം സ്വന്തം ശരീരം മെഡിക്കൽ കോളേജുകൾക്ക് ദാനം ചെയ്യുന്നവരുണ്ട്. അവരുടെ ശരീരം വൈദ്യശാസ്ത്ര പഠനങ്ങൾക്ക് വിധേയമാക്കാൻ വേണ്ടിയാണ് അവർ അത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം മെഡിക്കൽ കോളേജുകൾക്ക് മൃതശരീരങ്ങൾ ലഭിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ജീവൻ പോയ ശരീരത്തിനു പോലും വളരെയധികം വിലയുണ്ട് എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്.
0: എങ്കിലും ശരീരത്തെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നു. അതിൽ പ്രധാന ചില സംഗതികൾ വളരെ നിസ്സാരമായവയാണ്. അതിലൊന്നാമത്തേത് അമിത ഭക്ഷണമാണ്. ഒരു വ്യക്തി ആവശ്യമുള്ളതിലധികം ഭക്ഷണം കഴിക്കുന്നത് പൊണ്ണത്തടി ഉണ്ടാകുവാൻ ഇടയാക്കും. മാത്രമല്ല, അത് ശരീരത്തിനുള്ളിലുള്ള പല അവയവങ്ങളെയും ബാധിക്കുകയും ചെയ്യും. അമിത ഭക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് ജോലി ചെയ്യുവാൻ ആവശ്യമുള്ളതിൽ അധികം ഭക്ഷണം കഴിക്കുമ്പോഴാണ് അമിത ഭക്ഷണമാകുന്നത്. ഇക്കാലത്ത് ശാരീരിക അധ്വാനമില്ലാത്ത പല ജോലികളുമുണ്ടല്ലോ. അത് ചെയ്യുന്നവർ ശരീരത്തിന് വ്യായാമം ചെയ്യുവാൻ മറക്കരുത്. അങ്ങനെ വ്യായാമം ചെയ്യാത്തവർ അവരുടെ സ്വന്തം ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുകയാണ്. അടുത്തതായി, ശരീരത്തെ നശിപ്പിക്കുന്ന വസ്തുക്കൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതാണ്. ഇതിൽ ഒന്നാമത്തേതാണ് മദ്യം. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മദ്യക്കുപ്പികളിലെല്ലാം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നെഴുതി വച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് ആളുകൾ മദ്യം കഴിക്കുകയും മദ്യപിച്ച് നടക്കുകയും ചെയ്യുന്നു. പലപ്പോഴും അവരുടെ മദ്യപാനം ശരീരത്തെ നശിപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ സമാധാനത്തിനും ആരോഗ്യത്തിനും കേടുവരുത്തുകയും ചെയ്യുന്നു. വളരെയധികം വിലയുള്ള ആന്തരിക അവയവങ്ങളാണ് അങ്ങനെ മദ്യം കൊണ്ട് ആളുകൾ നശിപ്പിക്കുന്നത്. മറ്റൊന്ന് മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ്. ഓരോ പ്രാവശ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് നിങ്ങൾ വലിയ ക്ഷതമാണ് വരുത്തുന്നത്. തലച്ചോറിന് അത് കേടുവരുത്തുന്നു. രക്തത്തിൽ ചേരുന്ന മയക്കുമരുന്നുകൾ കിഡ്നിയുടെ പ്രവർത്തനത്തെയും കരളിൻ്റെ പ്രവർത്തനത്തെയും അപകടപ്പെടുത്തുന്നു. ചില മയക്കുമരുന്നുകൾ മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെ തന്നെയാണ് നശിപ്പിക്കുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ വില കണക്ക് കൂട്ടിയാൽ മയക്കുമരുന്ന് വാങ്ങാൻ കൊടുക്കുന്ന പണം ഒന്നുമില്ല. നിങ്ങളുടെ ശരീരത്തിന് അവ ചെയ്യുന്ന ദോഷമാണ് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ വില. നമ്മുടെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുന്ന മറ്റൊരു ദുശീലമാണ് പുകവലി. ഇത് വളരെ ചെലവ് കുറഞ്ഞ ഒരു ദുശീലമാണെന്ന് പലരും കരുതുന്നു. അതുകൊണ്ട് തന്നെ

0: ആ ദുശീലം തുടങ്ങാനും ആ ദുശീലത്തിന് അടിമയായിത്തീരാനും എളുപ്പമാണ്. സിഗരറ്റിന് വില കുറവാണെങ്കിലും ആ സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ ആന്തരിക അവയവങ്ങളാണ് നശിപ്പിക്കപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സുഹൃത്ത് സിഗരറ്റ് ഫ്രീയായി തന്നു എന്നിരിക്കാം. പക്ഷേ അതുമൂലം നിങ്ങളുടെ ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ അപകടമുണ്ടായാൽ ആ സുഹൃത്ത് ഒരിക്കലും അയാളുടെ ഹൃദയമോ ശ്വാസകോശമോ നിങ്ങൾക്ക് തരില്ല. എന്തിന്? അതിനുള്ള ചികിത്സാ ചെലവ് പോലും അയാൾ തരില്ല. വെറുതെ കിട്ടുന്നതുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കുന്ന ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാതെ ഇരിക്കുക.
1: ആരോഗ്യമുള്ള ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്, അത് ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും.
0: ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ ഒരിക്കൽ കൂടി: 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക: ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി: ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25.
2: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ചങ്ങാതി. ആകാശവാണി. ഇനി കേൾക്കാം സ്പോൺസേഡ് പരിപാടി സ്പൈസ്.
3: Hello everyone and welcome to our program. I am RJ Chetan with you on Spice, the voice of hope. Manners and behavior in public places are essential aspects of social interactions. They play a significant role in creating a helping and harmonious environment for everyone to live and thrive in. The way we conduct ourselves in public reflects our level of respect, consideration and empathy towards others. Therefore, individuals must understand the importance of manners and behavior in public places and strive to practice them consistently. One of the reasons why manners and behavior are crucial in public places is that they help in creating a sense of orderliness and civility. People have different personalities, beliefs, and ways of life. Therefore, it is easy for conflicts to arise when people interact in public places. However, when individuals practice good manners and behavior, they contribute to creating a harmonious and peaceful environment. For instance, when people queue in an orderly manner in a public place, such as a bank or a government office, it minimizes chaos and prevents disputes over who should be served first. Similarly, when people refrain from shouting, swearing, or engaging in any other disruptive behavior in public places, it promotes a sense of calm and peace. Another reason why manners and behavior are vital in public places is that they help in promoting social harmony and respect for others. People come from different backgrounds, cultures, and lifestyles, and they must coexist peacefully. Good manners and behavior enable individuals to show respect and consideration for others, regardless of their differences. For example, when people say thank you or excuse me when interacting with others, it demonstrates a level of appreciation and respect. Similarly, when people hold doors open for others, offer seats to those in need, or help the elderly or disabled, it demonstrates kindness and consideration. You can call or message us at 0951522-7039. I repeat, 0951522-7039. Or you can write to us at feedbackamc1@gmail.com. That's feedbackamc1@gmail.com. Good manners and behavior in public places are essential in promoting personal and professional development. When individuals practice good manners and behavior, they develop a positive image and reputation in the eyes of others. This can be particularly beneficial in professional settings, where one's behavior can affect their job prospects or business opportunities. For instance, a job applicant who conducts himself professionally during an interview is likely to make a favorable impression on the interviewer and increase their chances of getting hired. Similarly, a business person who treats their clients with respect

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ഗ്രാമോദ്യോഗ് വികാസ് യോജന, 6:10 കൊല്ലം ജില്ലാവൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, പൈനാപ്പിൾ കൃഷിയിലൂടെ സംരംഭകത്വ സാധ്യത, അനിൽ ആൻഡ്രൂസുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, റേഡിയോ ഗൈഡ്, പഞ്ചായത്തീരാജ് നഗരപാലിക നിയമവും ചട്ടങ്ങളും അധ്യാപകൻ NS ശ്യാമപ്രസാദ് സംസാരിക്കുന്നു, 8:00 സാഹിത്യവേദി, ഹീര ഷൺമുഖം എഴുതി അവതരിപ്പിച്ച കവിതകൾ മൊബൈലും കുട്ടിയും, അക്ഷരസ്നേഹം, കണ്ടല്ലൂർ മോഹനൻ എഴുതിയ കഥ എന്റെ സ്വപ്നതീരം, NRC നായർ പരശുവയ്ക്കൽ എഴുതി അവതരിപ്പിച്ച കവിതകൾ ദൃശ്യം, അവനിയെക്കാത്ത്, ജെ ജുബറ്റ് എഴുതിയ കഥ സെൽഫിയിൽ കാണാത്തവർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, +1 പരമ്പര 1-ാം ഭാഗം, ഗണിതശാസ്ത്രം യമുന കെ മൂർത്തി അവതരിപ്പിക്കുന്നു, 9:30 ഇംഗ്ലീഷ് പരിപാടി ഡിജിറ്റൽ ഓവർയൂസ് സേഫ് ഗാർഡിംഗ് ദ യങ് ജനറേഷൻ, തിരുവനന്തപുരം ലൊയോള സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാൽവിൻ അഗസ്റ്റിൻ സംസാരിക്കുന്നു, 9:45 മൊഴിയാം ഒരു കഥ, VKN എഴുതിയ കഥ കവിയുടെ മരണം, 10:00 ദേശീയ നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം, അമൽ ആന്റണി അവതരിപ്പിക്കുന്ന ലളിത സംഗീതം, മാർഗി മധു അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, 11:00 സുഭാഷിതം ഹാഫിസ് PH അബ്ദുൾ ഗഫാർ മൌലവി അവതരിപ്പിച്ചത്, 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ TG രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു, 6:00 ഉഷമലരി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വിശ്വഭാരതിയിൽ എന്ന കവിത ആലാപനം കവിത സ്വരലയ, 6:15 ഉദയഗീതം S ജയ പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 68-ാം ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി, കർണാടക സംഗീത പാഠം പഠിപ്പിക്കുന്നത് പാർവതിപുരം H പത്മനാഭ അയ്യർ, പഠിക്കുന്നത് കൃഷ്ണരഞ്ജിനി PL, 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 നേർവഴി കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ ആയ ബിജുകുമാർ PSമായി അഭിമുഖം, 10:15 തമിഴ് ചൊൽമാലെ AM രാജ, തമിഴ് തിരയിസയിൽ ഇന്നിസൈ തെൻറൽ, ചിത്രീകരണം രചന V ഗണേഷ്, സജിത് കുമാർ എഴുതിയ ചെറുകഥ ഡോബ്രെ ഉത്ര, ഒപ്പം തിരയിപ്പൂക്കളും, 11:00 ഗാനകൈരളി T ലക്ഷ്മണപിള്ള രചിച്ച കൃതികൾ, 11:30 MG രാധാകൃഷ്ണൻ സ്മരണാഞ്ജലി, തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ റിപ്പോർട്ട്, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ ബ്ലസ്സി IV പുലിക്കോട്ടിൽ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം 3-ാം ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 3:00 കൂട്ടുകാരി ആർത്തവ വിരാമം അറിയേണ്ടതും പങ്കുവയ്ക്കേണ്ടതും സൈക്കോളജിസ്റ്റ് ഡോക്ടർ PT വാണിദേവിയുമായി അഭിമുഖം, 3:30 ചലച്ചിത്രഗാനങ്ങൾ, 4:00 വെള്ളി വെളിച്ചം, 4:45 ചലച്ചിത്രഗാനങ്ങൾ, 5:00 സംസ്കൃതം പരിപാടി ഭാരതീയ സംസ്കൃതവും പര്യാവരണ ചിന്തനം ഡോക്ടർ വിപിൻ തോമസ് നടത്തുന്ന പ്രഭാഷണം, 5:15 പാട്ടുകളം തുറവൂർ N രഘുനാഥ് അവതരിപ്പിച്ച സോപാന സംഗീതം, 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്, 5:40 ചലച്ചിത്രഗാനം, 5:45 ആശ, അജയ് പാടിയ ഭക്തിഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് രാഷ്ട്രീയ വയോശ്രീ യോജന, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും ഓർക്കിഡ് പൂക്കളുടെ വിസ്മയലോകം ലിസി ജോസഫുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, മ്യൂസിക് ടൈം ഈഗിൾസ്, 8:00 നാടകം 3 ചോദ്യങ്ങൾ 1-ാം ഭാഗം, ലിയോ ടോൾസ്റ്റോയിയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്വധർ ഗൃഹ് സ്കീം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ പണ്ഡിറ്റ് അർണാബ് ചതോപാധ്യയുടെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി, 11:00 സ്പോട്ട് ലൈറ്റ്, 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്.
തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
2: ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് ചില വിവരങ്ങൾ. 2020 ജൂലൈ 30 ഇന്ത്യ ഗവൺമെന്റ് ഗ്രാമോദ്യോഗ് വികാസ് യോജന ആരംഭിച്ചത്. പ്രധാനമായും അഗർബത്തി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കരകൗശല തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുന്നതിനാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം, അതായത് MSME മന്ത്രാലയം, ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി. അഗർബത്തി വ്യവസായത്തെയും അതുമായി ബന്ധപ്പെട്ട കരകൗശല വിദഗ്ധരെയും സഹായിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ബന്ധപ്പെട്ട കരകൗശല തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ ഇത് തീർച്ചയായും വഴിയൊരുക്കും. കരകൗശല തൊഴിലാളികൾക്ക് 200 ഓട്ടോമാറ്റിക് അഗർബത്തി നിർമ്മാണ യന്ത്രങ്ങളും 40 മിക്സിംഗ് മെഷീനുകളും നൽകാനാണ് പദ്ധതി. ദീർഘകാലാടിസ്ഥാനത്തിൽ ഉൽപാദന വിതരണ കാര്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഗ്രാമങ്ങളുടെയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തിൻ്റെയും മൊത്തത്തിലുള്ള വികസനം ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരകൗശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ നൽകുവാൻ ഇതിൽ വ്യവസ്ഥയുണ്ട്. ആഭ്യന്തര അഗർബത്തി ഉത്പാദനം വർദ്ധിക്കുന്നതോടെ അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുവാനും സാധിക്കും. കരകൗശല തൊഴിലാളികളുടെ ഓരോ ചെറു സംഘത്തിനും ഏകദേശം 50 അഗർബത്തി നിർമ്മാണ യന്ത്രങ്ങളും 10 മിക്സിംഗ് മെഷീനുകളും നൽകും. കരകൗശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് നൽകുന്നത്, അതായത് KVIC. രാജ്യത്തെ ഖാദി സ്ഥാപനങ്ങളുമായും അഗർബത്തി നിർമ്മാതാക്കളുമായും ഉള്ള ഏകോപനം KVIC, അതായത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് നടത്തുന്നത്. സ്ഥിരം ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുവാനും ഇതിൽ പദ്ധതിയുണ്ട്. മുൻപ് രാജ്യത്തിന്റെ ഇറക്കുമതി നയത്തിൽ അഗർബത്തിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന തീരുമാനം എടുത്തിരുന്നു. അഗർബത്തി സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് നിയന്ത്രിത വ്യാപാരത്തിലേക്ക് മാറ്റിയതായിരുന്നു അത്. കൂടാതെ അഗർബത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉരുണ്ട മുള വിത്തുകളുടെ ഇറക്കുമതി തീരുവ 10% നിന്ന് 25% ഉയർത്തി. ആഭ്യന്തര അഗർബത്തി വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ളത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രോജക്റ്റുകളാണ് തുടക്കത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ, ഇന്ത്യ ഗവൺമെന്റിന്റെ MSME മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കാം. പദ്ധതി പ്രകാരം ഗ്രാമത്തിലെ കരകൗശല വിദഗ്ധർ, തൊഴിൽ രഹിതരായ യുവാക്കൾ എന്നിവർക്കും സ്വയം സഹായ സംഘങ്ങൾക്കും പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് സർക്കാർ സഹായം നൽകുന്നു. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ

0: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: ദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായ വാക്സിനേഷൻ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. തുള്ളിമരുന്ന് നൽകാൻ ലക്ഷ്യമിട്ടതിന്റെ 93.32% കൈവരിക്കാൻ സാധിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തി. ഈ വിഭാഗത്തിൽ 681 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. 2145 ട്രാൻസിറ്റ് ബൂത്തുകൾ ജില്ലയിൽ പ്രവർത്തിച്ചു. 118,860 കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ വാക്സിൻ തുള്ളിമരുന്ന് നൽകാൻ സാധിച്ചു. എഞ്ചിൻ തകരാറിലായ വിദേശ ചരക്ക് കപ്പൽ കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചു. കരീബിയൻ ദ്വീപ സമൂഹത്തിലെ സെന്റ് കിറ്റ്സ് ആൻഡ് നെവീസ് എന്ന രാജ്യത്തിന്റെ MV IOL സഫയർ എന്ന കപ്പലാണ് തുറമുഖത്ത് എത്തിച്ചത്. ആന്ധ്രയിൽ നിന്ന് അരിയുമായി പോകവെയാണ് എഞ്ചിൻ കേടായത്. 90.7 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 17 വർഷത്തെ പഴക്കമുണ്ട്. ജില്ലാ ആശുപത്രിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി ബിന്ദുകൃഷ്ണ ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് അവലോകന യോഗത്തിൽ മന്ത്രി അറിയിച്ചു. കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ മണ്ണിന്റെ പരിശോധനാ ഫലം ലഭിച്ചാലുടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കിഫ്ബി മുഖേന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടിയന്തര ചികിത്സാ യൂണിറ്റ്, പൊള്ളൽ ചികിത്സാ കേന്ദ്രം എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കും. ICU ആംബുലൻസ്, ഓക്സിജൻ പ്ലാന്റിന്റെ വിപുലീകരണം, ഇൻഷുറൻസ് കുടിശ്ശിക തീർപ്പാക്കൽ എന്നിവയും പരിഗണനയിലുണ്ട്. ആയൂരിൽ അക്രമാസക്തനായ തെരുവ് നായയെ വെടിവെച്ചു കൊന്നു. 3 പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച് പ്രദേശത്ത് ഭീതി പരത്തിയ നായയാണ് ഒടുവിൽ വെടിവെച്ചു കൊന്നത്. വഴിയാത്രക്കാരെ ആക്രമിക്കാനായി നിലകൊണ്ട നായയെ പിടികൂടാൻ ഡോഗ് ക്യാച്ചർമാരെ ലഭ്യമായില്ല. തുടർന്ന് ഷൂട്ടേഴ്സ് പാനലിൽപ്പെട്ട ആളെ എത്തിച്ച് വെടിവെപ്പിക്കുകയായിരുന്നു. ജില്ലയുടെ കിഴക്കൻ മലയോര ജനവാസ മേഖലകളിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നു. ആര്യങ്കാവ് വെഞ്ചർ രാജാച്ചോല മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന പാളത്തിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് പാലരുവി എക്സ്പ്രസ് ഏറെ നേരം പിടിച്ചിടേണ്ടതായി വന്നു. ഒറ്റക്കൽ ഇരപ്പിൻചാൽ ഭാഗത്താണ് കാട്ടാന പാളത്തിൽ നിന്നത്. ഒറ്റക്കൽ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും സമീപത്തെ പ്രദേശങ്ങളിലും കാട്ടാനകൾ എത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ആര്യങ്കാവ് രാജാച്ചോല മേഖലയിൽ വിളവെടുപ്പിന് ഭാഗമായ വാഴകൾ, തെങ്ങുകൾ, കവുങ്ങുകൾ എന്നിവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കൊല്ലം കോർപ്പറേഷന്റെയും ശക്തികുളങ്ങര കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. AIF ക്യാമ്പയിൻ, പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയുടെ വിശദീകരണം, മണ്ണ് സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ എന്നിവ നടത്തി. നടീൽ വസ്തുക്കൾ, കാർഷികോപകരണങ്ങൾ, ഉത്പാദന ഉപാധികൾ എന്നിവയുടെ വിപണനവും ഉണ്ടായിരുന്നു. രാജ്യാന്തര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഒളിമ്പിക് ഡേ റാലി നടത്തി. കേരള ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച റാലി NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. KSRTC ഡിപ്പോയിൽ നിന്നാരംഭിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ സമാപിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായ പരിശോധന പുരോഗമിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രത്യേക പരിശോധന. ഹോട്ടലുകൾ, ജ്യൂസ് കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മാസം 11 ആരംഭിച്ച ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 364 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 78 സാമ്പിളുകൾ ശേഖരിച്ചു. ശുചിത്വമില്ലായ്മ ഉൾപ്പെടെയുള്ള വീഴ്ചകൾ കണ്ടെത്തിയ 18 സ്ഥാപനങ്ങളിൽ നിന്നായി 36,000 രൂപ പിഴ ഈടാക്കി. പഴകിയതും മായം കലർന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുക, അടുക്കളയിൽ ശുചിത്വം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. BBG റാംജി

0: പദ്ധതിയുടെ ആദ്യ ദിനത്തിൽ 20,000-ത്തിലധികം പേർക്ക് തൊഴിൽ നൽകി ജില്ല ഒന്നാമതെത്തി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ അവകാശങ്ങളും ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയർത്തിയതും ഗുണഭോക്താക്കൾക്ക് പ്രയോജനകരമാണ്. ജലസുരക്ഷ, റോഡ്, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലായി 318 ജോലികളുടെ പട്ടികയാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തയ്യാറാക്കുന്ന വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാൻ അനുസരിച്ചാണ് പുതിയ പദ്ധതിയുടെ നിർവഹണം. സംസ്ഥാന ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ആശ്രാമം ഹോക്കി സ്റ്റേഡിയം വേദിയായി. ജൂനിയർ ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാവായി. 2-1 എറണാകുളത്തെ പരാജയപ്പെടുത്തിയാണ് തലസ്ഥാനം ചാമ്പ്യനായത്. പത്തനംതിട്ടയെ 2-1 പരാജയപ്പെടുത്തി മലപ്പുറം 3-ാം സ്ഥാനം സ്വന്തമാക്കി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കുടുംബസമേതം എന്ന ചിത്രത്തിൽ മാധുരിയും സംഘവും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. ആതങ്കവാദം പ്രതി പാകിസ്ഥാന പക്ഷതഃ അവിരതം ക്രിയമാണം പോഷണം മത്വാ ഭാരതേന സിന്ധു ജലസന്ധിഃ. സ്ഥഗിതാവസ്ഥയാമേവ രക്ഷിതും പുനഃ സ്വപ്രതിജ്ഞ ദൃഢീകൃത. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ പവിത്ര അമരനാഥ യാത്ര രാഷ്ട്രസ്യ ആധ്യാത്മിക പരമ്പരായാഃ സാംസ്കൃതിക ഏകതായാഃ ച കഞ്ചന ശാശ്വതം അധ്യായമിതി വ്യാഹൃത. യാത്രാ പ്രസംഗേ ഗച്ഛദ്ഭ്യഃ സർവേഭ്യഃ ശ്രദ്ധാലുഭ്യഃ പ്രകടിതാഃ ശുഭാശംസാഃ. കേന്ദ്രീയ വിത്തമന്ത്രിണാ നിർമലാ സീതാരമണേന വികസിത ഭാരതസ്യ ഗൗരവപൂർണ ലക്ഷ്യ യാത്രായൈ ഫ്രാൻസ് ദേശസ്യ നിവേശകാഃ സോത്സാഹം ആഹുതാഃ. ഭൂകമ്പ പീഡിതേ വെനസ്വേലാ ദേശേ മൃതകാനാം സംഖ്യ ദ്വിസഹസ്രാധികം ജാത. സഹസ്രശഃ ജനാഃ സമ്പ്രതി അപി അജ്ഞാതാഃ സന്തി. ഭാരതേന തത്ര ഓപ്പറേഷൻ അമിസ്താദ് ഇത്യസ്യ അഭിയാനസ്യ അന്തർഗതം മാനവീയ സഹായതാ കാര്യാണി തീവ്രീകൃതാനി. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന ശ്വഃ യാവത് ഗുജറാത്ത് ഗോവ മധ്യ മഹാരാഷ്ട്ര ഒഡീസ മധ്യപ്രദേശസ്യ ച കതിപയ ക്ഷേത്രേഷു അതിവൃഷ്ടേഃ സഞ്ചേതന പ്രഖ്യാപിത. അപി ച ക്രീഡാവാർത്തസു ഫിഫാ വിശ്വകപ് ക്രീഡാമാലികായാം കനഡാദേശസ്യ വെങ്കൂവർ നഗരെ സ്വിറ്റ്സർലാൻഡ് ദേശേന അൾജീരിയ ദേശഃ ദ്വേ ശൂന്യം ഇത്യങ്കാന്തരാലേന പരാജിത്യ റൌണ്ട് ഓഫ് 16 ചക്രേ പ്രവേശഃ സംപ്രാപ്തഃ. അഥ വാർത്താഃ വിശദീകൃത്യ. അദ്യ സായം നവദില്യാം ആയോജിതം വാർത്താഹര സമ്മേളനം സംബോധയൻ ഭാരതേന പുനഃ സബലം പ്രതിപാദിതം യത് പാകിസ്ഥാന പ്രശാസന പക്ഷതഃ ആതങ്കവാദസ്യ നിരന്തര പോഷകത്വാത് ജല സിന്ധു ജലസന്ധിഃ സ്ഥഗിതാവസ്ഥയാമേവ വർത്തതേ. വിദേശമന്ത്രാലയസ്യ പ്രമുഖാധികാരിക പ്രവക്താ രണധീര ജയസ്വാലഃ പ്രാവോചത് യത് സിന്ധു ജലസന്ധേഃ വിഷയേ ഭാരതസ്യ നീതിഃ സർവഥാ സ്പഷ്ടാ അസ്തി. തേന ഗദിതം യത് പാകിസ്ഥാനേന പ്രഥമതഃ ആതങ്കവാദം പ്രതി സ്വകീയം സമർത്ഥനം സർവഥാ പരിത്യക്തവ്യം. തീസ്താ നദീ സമഗ്ര പ്രബന്ധന പുനരുദ്ധാര പരിയോജനായാഃ വിഷയേ ശ്രീ ജയസവാലേന സ്പഷ്ടീകൃതം യത് ബംഗ്ലാദേശെ വികാസ പരിയോജനാഭ്യഃ ദീയമാനാ ഭാരതസ്യ സഹായത കഞ്ചന പാരസ്പരിക സമ്മതി പ്രാപ്തം മാർഗചിത്രമാധൃത്യ വർത്തതേ. യസ്യ നിയതകാലേ സമീക്ഷാ വിധീയതേ. തേന പ്രോദീരിതം യത് തീസ്താ നദീ പരിയോജനായാം ഭാരതസ്യ ചിന്തനം പൂർവമേവ ബംഗ്ലാദേശം പ്രതി ജ്ഞാപിതം. സഹൈവ ഭാരതം തീസ്താ വിഷയേ സ്വകീയ ചിന്തനെ സർവാൻ സംബദ്ധ ഘടനാക്രമാൻ സംയോജയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിവർഷം പ്രവർത്തമാനം പവിത്ര അമരനാഥ യാത്രാം രാഷ്ട്രസ്യ ആധ്യാത്മിക പരമ്പരായാഃ സാംസ്കൃതിക ഏകതായാഃ ച കഞ്ചന ശാശ്വതം അധ്യായം വ്യപാദിഷത്. തേന പ്രോദീരിതം യത് ഭഗവതഃ ബാബാ ബർഫാനി ഇത്യസ്യ ദിവ്യമിദം ദർശനം കോടിശഃ ശ്രദ്ധാലുനാം ജീവനേ ഏകഃ അവിസ്മരണീയഃ അത്യന്തം മംഗളമയശ്ചാനുഭവോ വർത്തതേ. അനേന സഹൈവ സഹ ജമ്മുകശ്മീരക്ഷേത്രേ വാർഷിക

യാത്രാം കുർവദ്ഭ്യഃ തീർത്ഥയാത്രിഭ്യഃ ഹാർദിക്യഃ ശുഭാശംസാഃ പ്രാകടയത്. ശ്രദ്ധാലൂൻ പ്രതി പ്രേഷിതേ പത്രേ പ്രധാനമന്ത്രിണ അസ്യാം പാവനയാത്രായാം പഞ്ചസങ്കൽപാനാം പരിപാലനാർത്ഥം അഭ്യർത്ഥന വിഹിത. ഏതേ സങ്കൽപാഃ സന്തി ശുചിതായാഃ സർവഥാ സംരക്ഷണം, സുരക്ഷാ നിയമാനാം നിഷ്ഠാപൂർവകം അനുപാലനം, സ്ഥാനീയ സ്വദേശിയോത്പാദനാനാം സംവർദ്ധനം, രക്ഷാബന്ധന പർവണി ഭഗിന്യൈ ഭ്രാത്രേ വാ പാദപസ്യ ഉപഹാര പ്രദാനം, തഥാ വികസിത ഭാരതസ്യ രാഷ്ട്രീയ സങ്കൽപായ സ്വയോഗദാനം. അദ്യ പ്രാതഃകാലാത് വിധിപൂർവകം ആരബ്ധാ ഇയം ശ്രീ അമരനാഥ യാത്ര നൂൻവാൻ പഹലഗാം തഥാ ബാൽടാൽ ഇതി ദ്വാഭ്യാമേവ മാർഗാഭ്യാം അതീവ സുചാരുരൂപേണ നിർബാധം ച അഗ്രേ പ്രവർദ്ധതെ. കേന്ദ്രീയ വിത്തമന്ത്രി നിർമല സീതാരമൺ ന്യഗാദീത് യത് ഭാരത് ഫ്രാൻസയോഃ രണനീതിക സന്ധിഃ ശാശ്വദൃഢ നവോന്മേഷ പ്രേരിത വികാസസ്യ ദിശി സർവഥാ സർവോത്കൃഷ്ടം സ്ഥാനം ഭജതെ. പാരീസ് നഗരെ ആയോജിതം ഭാരത് ഫ്രാൻസ് വ്യാപാര സമ്മേളനം സംബോധയന്ത്യാ തയാ സ്വപ്രമാണം പ്രതിപാദിതം യത് പ്രാവധിക പ്രഗതേഃ ആപൂർത്തി ശൃംഖലായാഃ ഊർജാ സഞ്ചാരസ്യ ഭൂരാജനൈതിക ഉദ്ഭവ പരിവർത്തനാനാം ച കാരണാത് വൈശ്വിക അർത്ഥവ്യവസ്ഥ തീവ്രഗത്യാ പരിവർത്തമാന വർത്തതെ. വിത്തമന്ത്രിണ ഫ്രാൻസ് ദേശസ്യ വാണിജ്യ നേതാരഃ നിവേശകശ്ച വികസിത ഭാരതമിതി രാഷ്ട്രീയ സങ്കൽപ്പസ്യ മഹായാത്രായാം ഭാരതസ്യ സഹയാത്രിണഃ ഭവിതും സോത്സാഹം ആഹുതാഃ. സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. ഭാരതേന ഓപ്പറേഷൻ അമിസ്താദ് ഇത്യസ്യാന്തർഗതം ഭൂകമ്പഗ്രസ്തായ വെനിസ്വേല ദേശായ സ്വകീയ മാനവീയ സഹായത പ്രേഷിത. വിദേശമന്ത്രാലയേന സാമാജിക സഞ്ജാലീയ തന്ത്രേ പ്രചലിതസ്യ ചികിത്സാ കാര്യസ്യ ചിത്രാണി പ്രസാരയതാ സമ്മുലിഖിതം യത് ഭാരതീയ സേനാക്ഷേത്ര ചികിത്സാലയഃ പ്രഭാവിതേഷു സമുദായേഷു നിരന്തരം ചികിത്സാ സേവാഃ പ്രയച്ഛതി. വെനിസ്വേലാസ്ഥിതേന ഭാരതീയ ദൂതാവാസേന കഥിതം യത് അസ്മിന് ദക്ഷിണ അമേരിക്കാ രാഷ്ട്രേ ഭാരതസ്യ വ്യാവസായിക സേവാ ഗുണവത്തായാഃ ജനസാമാന്യൈഃ ഭൂരിശഃ പ്രശംസാ കൃതാ. വെനിസ്വേലാദേശസ്യ കാര്യവാഹക രാഷ്ട്രപതിഃ ഡെൽസി റോഡ്രിഗേസ് ഇത്യേഷാ സപ്തദിവസീയസ്യ രാഷ്ട്രീയ ശോകസ്യ ഘോഷണാം കൃതവതീ. അനേന ഭീഷണ ഭൂകമ്പേന മൃതാനാം സംഖ്യ പഞ്ചനവത്യധിക പഞ്ചശതോത്തര ദ്വിസഹസ്രം സഞ്ജാത. പശ്ചിമബംഗാള വിധാനസഭയാ നവനിർവാചിതാനാം സദസ്യാനാം കൃതെ ആയോജിതസ്യ ദ്വിദിവസീയ അഭിവിന്യാസ കാര്യക്രമസ്യ അദ്യ കൊൽക്കത്തായാഃ ന്യൂ ടൗൺ കൺവെൻഷൻ കേന്ദ്രേ ലോകസഭാധ്യക്ഷേന ഓംബിർള ഇത്യനേന വിധിവത് ഉദ്ഘാടനം വിഹിതം. ഉദ്ഘാടന സമാരോഹാത് പ്രാഗേവ ലോകസഭാധ്യക്ഷായ ഓം ബിർള വര്യായ ഗാർഡ് ഓഫ് ഓണർ ഇതി രാഷ്ട്രീയ സമ്മാന പ്രണാമഃ സമർപ്പിതഃ. ഉദ്ഘാടന സത്രം സംബോധയൻ ലോകസഭാധ്യക്ഷഃ ഓം ബിർള പ്രാവോചത് യത് വിധായകാനാം കൃതേ വിധി നിർമ്മാണ പ്രക്രിയായാഃ തന്ത്രസ്യ ച ഗഭീര ജ്ഞാനസ്യ ആവശ്യകത വർത്തതേ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന ഗുജറാത്ത് കൊങ്കണ് ഗോവാ മധ്യ മഹാരാഷ്ട്ര ഒഡീസ പശ്ചിമ മധ്യപ്രദേശേഷു ശ്വഃ യാവത് അതിവൃഷ്ടേഃ രക്ത സഞ്ചേതന പ്രസാരിത. അനേനൈവ സഹ ഛത്തീസ്ഗഢ് പൂർവ മധ്യപ്രദേശ് ഉത്തരപ്രദേശ് വിദർഭ ക്ഷേത്രേഷു ഝഞ്ഝാവാതസ്യ വിദ്യുത് പ്രപാതസ്യ ചാപി സംഭാവന പ്രകടീകൃത. വിഭാഗാനുസാരം ശ്വഃ യാവത് ഉത്തരപ്രദേശ് ബിഹാർ ആന്ധ്രപ്രദേശ് പശ്ചിമബംഗാൾ കർണാടക ജമ്മുകശ്മീർ ലഡാക്ക് തമിഴ്നാടു പുതുച്ചേരി കരൈക്കൽ തെലങ്കാന പൂർവോത്തര രാജ്യേഷു അപി അത്യധിക വൃഷ്ടി ഭവിതും ശക്യ. ഫിഫ വിശ്വ ചഷകേ കാനഡാ ദേശസ്യ വാൻകൂവർ നഗരെ സ്വിറ്റ്സർലാൻഡ് ദേശേന അൾജീരിയ ദേശഃ ദ്വേ ശൂന്യം ഇത്യങ്കാന്തരാലേന പരാജിത്യ റൌണ്ട് ഓഫ് 16 ചക്രേ പ്രവേശ.

0: better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലന്റിലെത്തുന്ന അദ്ദേഹം ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 മണി വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
2: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 പേർക്ക്

0: ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഒരു വർഷത്തിനുള്ളിൽ നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ്
0: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77,764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1,000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,000

475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ. തയ്യാറാക്കിയത് ഡോക്ടർ വസുന്ധര VR, മെഡിക്കൽ ഡയറക്ടർ ജീവനം തിരുവനന്തപുരം. അവതരണം ബിന്ദു വിനോദ്. മനുഷ്യരാശിയുടെ ഏറ്റവും അമൂല്യമായ പൈതൃകങ്ങളിലൊന്നായ യോഗയുടെ അത്ഭുതകരമായ യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉദ്ഭവിച്ച ഈ ശാശ്വത ജ്ഞാനം ഇന്ന് ഭൂഖണ്ഡങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും തലമുറകളെയും അതിജീവിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഒരുമിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം, നിഷ്ക്രിയ ജീവിതശൈലി, ജീവിതശൈലി രോഗങ്ങൾ, അതിവേഗം പ്രായമാകുന്ന ജനസംഖ്യ എന്നിവയെ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ യോഗ പ്രായോഗികവും സമഗ്രവുമായ ഒരു പരിഹാരമാണ്. യോഗ എന്നത് വെറും വ്യായാമമല്ല, ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യം വളർത്തിയെടുക്കുന്ന സമഗ്രമായ ജീവിത രീതിയാണ് അത്. യോഗ എന്ന പദം സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിന്റെ അർത്ഥം ചേരുക, ഐക്യപ്പെടുക അല്ലെങ്കിൽ സംയോജിപ്പിക്കുക എന്നതാണ്. വ്യക്തിപരമായ ബോധവും സർവവ്യാപകമായ ബോധവും തമ്മിലുള്ള ഐക്യത്തെയാണ് യോഗ സൂചിപ്പിക്കുന്നത്. ശരീരവും മനസ്സും ചിന്തയും പ്രവൃത്തിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് യോഗ പ്രതിനിധീകരിക്കുന്നത്. പ്രാചീന മഹർഷിയായ പതഞ്ജലി തന്റെ യോഗ സൂത്രങ്ങളിൽ യോഗയെ ഇപ്രകാരം നിർവചിക്കുന്നു: യോഗശ്ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് യോഗ. ഈ നിർവചനം യോഗ അടിസ്ഥാനപരമായി ആത്മനിയന്ത്രണത്തിന്റെയും ആന്തരിക പരിവർത്തനത്തിന്റെയും ശാസ്ത്രമാണെന്ന് വ്യക്തമാക്കുന്നു. ധാർമ്മിക ജീവിതം, സ്വയം അച്ചടക്കം, ശ്വാസനിയന്ത്രണം, ഏകാഗ്രത, ധ്യാനം, ഒടുവിൽ ആത്മസാക്ഷാത്കാരം എന്നിവയെല്ലാം യോഗയുടെ ഭാഗമാണ്. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 ഘടകങ്ങളാണുള്ളത്. ഈ 8 ഘടകങ്ങളും ഒരുമിച്ച് ശാരീരിക ആരോഗ്യം, മാനസിക വ്യക്തത, വൈകാരിക സ്ഥിരത, ആത്മീയ വളർച്ച എന്നിവ കൈവരിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗം നൽകുന്നു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ തലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യോഗ അംഗീകരിക്കുന്നു. സന്തുലിതാവസ്ഥ, ആത്മബോധം, മാനസിക കരുത്ത്, കരുണ എന്നിവ വളർത്തിയെടുക്കുന്ന യോഗ ആധുനിക ജീവിതത്തിൽ കൂടുതൽ പ്രസക്തമാണ്. യോഗത്തിന്റെ ഉത്ഭവവും ചരിത്രപരമായ വികാസവും എന്താണെന്ന് പരിശോധിക്കാം. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 2700 മുതൽ 1900 വരെ നിലനിന്നിരുന്ന സിന്ധു സരസ്വതി നാഗരികതയിൽ നിന്നുള്ള പുരാവസ്തു കണ്ടെത്തലുകളിൽ ധ്യാനമുദ്രയിലിരിക്കുന്ന രൂപങ്ങൾ ആലേഖനം ചെയ്ത മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. യോഗ സദൃശ്യമായ ആത്മീയ അഭ്യാസങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്നു എന്നതിന് ഇവ സൂചന നൽകുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സ്തുതിഗീതങ്ങളും ദാർശനിക ചിന്തകളും പിന്നീട് രൂപം കൊണ്ട യോഗ പാരമ്പര്യങ്ങൾക്ക് അടിത്തറയായി. ഉപനിഷത്തുകൾ ആത്മാവിന്റെ സ്വഭാവം, ആത്മസാക്ഷാത്കാരം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൂടുതൽ ആഴത്തിൽ വിശദീകരിച്ചു. ഭഗവത്ഗീത യോഗത്തെ ദൈനംദിന ജീവിതത്തിനുള്ള പ്രായോഗിക മാർഗമായി അവതരിപ്പിക്കുന്നു.
ശ്രീകൃഷ്ണൻ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം തുടങ്ങിയ വിവിധ യോഗമാർഗങ്ങളെ

വിശദീകരിക്കുന്നു. ക്രിസ്തുവിന് മുമ്പ് 2ാം നൂറ്റാണ്ടോടുകൂടി മഹർഷി പതഞ്ജലി വിവിധ യോഗ പാരമ്പര്യങ്ങളെ സമന്വയിപ്പിച്ച് യോഗ സൂത്രങ്ങൾ രചിച്ചു. ഇന്നും ലോകമെമ്പാടുമുള്ള യോഗ സാധകർക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്ന ദാർശനിക അടിത്തറ ഇതുവഴി രൂപപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ ഹഠയോഗം പോലുള്ള പുതിയ യോഗ പരമ്പരകൾ വളർന്നു. ഹഠയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ യോഗ സാഹിത്യത്തെ സമ്പന്നമാക്കുകയും യോഗയുടെ പ്രായോഗിക വശങ്ങളെ വികസിപ്പിക്കുകയും ചെയ്തു. ആധുനിക ഇന്ത്യയിലും ലോകത്തും യോഗയുടെ പ്രാധാന്യം. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമാണ് യോഗയുടെ ആധുനിക പുനരുജ്ജീവനം ആരംഭിച്ചത്. ദർശനശക്തിയുള്ള ആത്മീയ നേതാക്കൾ യോഗയെ ലോകസമൂഹത്തിന് പരിചയപ്പെടുത്തി. അവർ യോഗയെ ആത്മീയ ശാസ്ത്രം എന്നതിലുപരി മനുഷ്യ വികസനത്തിനുള്ള സർവ്വലൗകിക ശാസ്ത്രമായും അവതരിപ്പിച്ചു. 1893 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന ലോകമതസമ്മേളനത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ യോഗ ദർശനത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. തുടർന്ന് അനേകം യോഗാചാര്യന്മാരും സ്ഥാപനങ്ങളും അധ്യാപനം, ഗവേഷണം, പ്രസിദ്ധീകരണങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവയിലൂടെ യോഗയെ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ഇന്ത്യയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, പ്രതിരോധം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ തുടങ്ങിയ മേഖലകളിൽ യോഗ വ്യാപകമായി ഉൾക്കൊള്ളപ്പെട്ടു. ഹൃദയാരോഗ്യം, ശ്വസന പ്രവർത്തനം, പേശി അസ്ഥി ആരോഗ്യം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം, മാനസികാരോഗ്യം, ഉറക്കത്തിന്റെ ഗുണനിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് യോഗ സഹായകമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സ്ഥിരമായ യോഗാഭ്യാസം സമ്മർദ്ദ ഹോർമോണുകൾ കുറയ്ക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ വാർദ്ധക്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സ്കൂളുകളിലും ആശുപത്രികളിലും സർവകലാശാലകളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും വീടുകളിലും യോഗ അഭ്യസിക്കപ്പെടുന്നു. ആരോഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും സുസ്ഥിര ജീവിതത്തിന്റെയും ആഗോള പ്രസ്ഥാനമായി യോഗ ഇന്ന് മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തുടക്കം. 2014 സെപ്റ്റംബർ മാസം യോഗയുടെ ആഗോളയാത്രയിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറി. ഐക്യരാഷ്ട്രസഭ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അന്താരാഷ്ട്ര യോഗ ദിനം പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. യോഗ ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന്റെ അമൂല്യ സമ്മാനമാണെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം വളർത്താൻ അതിന് കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 177 രാജ്യങ്ങൾ സഹപ്രായോജകരായി രംഗത്തെത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച പ്രമേയങ്ങളിലൊന്നായി ഇതിനെ മാറ്റി. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 ഔദ്യോഗികമായി അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന് ലഭിച്ച ആഗോള അംഗീകാരത്തിന്റെ ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. ജൂൺ 21 പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായ വേനൽ അയനാന്ത ദിനമാണത്. യോഗ പാരമ്പര്യത്തിൽ ഈ ദിവസം പരിവർത്തനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഉയർന്ന ബോധാവസ്ഥയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2015 ആദ്യമായി യോഗ ദിനം ആചരിച്ചത്. അതിനുശേഷം അത് ലോകവ്യാപക പ്രസ്ഥാനമായി മാറി. 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ശാരീരിക ആരോഗ്യം, മാനസിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് എടുത്തു കാണിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതായിരുന്നു ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സംബന്ധിച്ചു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്നും ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ അന്താരാഷ്ട്ര യോഗദിന ആഘോഷങ്ങൾക്ക് മുഖ്യവേദിയായ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പരിപാടിയോടെയാണ് തുടക്കമായത്. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഈ വർഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 100 പൈതൃക കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗാദിന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ

0: ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലോക്ഭവനിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടികൾ നടന്നു. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്രസഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റു ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രാചീന ഇന്ത്യയിൽ ആരംഭിച്ച യോഗ ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ആഗോള പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ, എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ, മനുഷ്യരാശിക്കുള്ള ഇന്ത്യയുടെ ശാശ്വത സമ്മാനമാണ് യോഗ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി.
2: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ബാക്കി എത്രയുണ്ടെന്നറിയാതെ ചിലവഴിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാണയമാണ് സമയം. അതിനാൽ ബുദ്ധിപൂർവം ഉപയോഗിക്കുക. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചാണ്. കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടവിഭവമാണല്ലോ. യാതൊരുവിധ പരിചരണവുമില്ലാതെ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ കൂട്ടമായി നിന്നിരുന്ന കൈതച്ചക്ക നല്ല മധുരമുള്ള പഴങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. കേരളത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി വ്യാപകമാണ്. പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: പേരയ്ക്ക പാകമാകുന്നതിന് മുൻപ് തന്നെ പുറം തൊലിയിൽ കറുത്ത പാടുകൾ കാണപ്പെടുകയും പാകമാകുമ്പോൾ കായ വിണ്ടുകീറുകയും ചെയ്യുന്നത് പ്രധാനമായും ഏത് മൂലകത്തിന്റെ അഭാവത്താലാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തെക്കുറിച്ച് പറയാം. നമ്മുടെ വീട്ടുവളപ്പിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ. ചില പ്രദേശങ്ങളിൽ കടച്ചക്ക എന്നും ഇതറിയപ്പെടുന്നു. യാതൊരുവിധ കീടനാശിനി പ്രയോഗങ്ങളും ആവശ്യമില്ലാത്ത ഈ കാർഷിക വിള മികച്ച സംരംഭക സാധ്യത ഉറപ്പു നൽകുന്നു. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന യുവ സംരംഭകനായ തൊടുപുഴ സ്വദേശി ശ്രീ അനിൽ ആൻഡ്രൂസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. പൈനാപ്പിൾ കൃഷിയിലെ അറിവും അനുഭവങ്ങളും അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഷിബു ജോർജാണ് അനിൽ ആൻഡ്രൂസുമായി സംസാരിക്കുന്നത്.
1: അനിൽ പരിപാടിയിലേക്ക് സ്വാഗതം. അനിൽ, മിക്കവാറും കർഷകർ നമ്മുടെ പരിപാടിയിലേക്ക് വരാറുണ്ട്, പക്ഷേ എല്ലാം മുതിർന്ന കർഷകരാണ് വരുന്നവരല്ല. താങ്കളൊരു യുവ കർഷകനാണ്, ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞതേ ഉള്ളല്ലേ?
2: അതെ അതെ.
1: ഏത് സ്ട്രീമിലായിരുന്നു ചെയ്തത്?
2: ഞാൻ കോട്ടയം സിംസ് കോളേജിലാണ് പഠിച്ചിരുന്നത്, ബി കോം ഫിനാൻസ് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്.
1: ഇപ്പം ബി കോം ഒക്കെ ചെയ്തിട്ട് മിക്കവാറും ആൾക്കാർ നോക്കുന്ന എവിടെങ്കിലും ഒരു അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നാണ്. പക്ഷെ താങ്കൾ ഈ പൈനാപ്പിൾ കൃഷിയിലോട്ട് എങ്ങനെയാണ് വന്നത്?
2: പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 2-3 മാസം ഒരു ചെറിയൊരു ഫേമിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അത്രയൊരു അഡാപ്റ്റ് ആയില്ല ഞാൻ അതിനകത്ത്. അപ്പൊ ഞാൻ എനിക്കൊരു ഫ്രീ മൈൻഡഡ് അല്ല ഞാൻ. അപ്പൊ അതിനകത്തൊരു നമുക്ക് ഫ്രീ മൈൻഡ് ആവാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ച് മാത്രമല്ല, കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ നാടിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ഈ വാഴക്കുളം എന്ന് പറഞ്ഞൊരു സിറ്റി. അത് ഏഷ്യൻ നമ്പർ 1 മാർക്കറ്റാണ്. ഈ പൈനാപ്പിൾ കൃഷിനെ പറ്റി എനിക്ക് ധാരണ ഉണ്ടായിരുന്നു.
1: ധാരണയുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ
2: ഈ കൃഷിനെ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്, കൃഷിനെ പറ്റി ഏകദേശം എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിവായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് കൃഷി തുടങ്ങാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയത്.
1: അങ്ങനൊരു ധാരണയിലെത്തി എനിക്ക് പൈനാപ്പിൾ കൃഷി ചെയ്യാൻ സാധിച്ചു. അപ്പൊ കൂടുതൽ പഠിച്ചെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് വല്ലതും എടുത്തോ, അതെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഒന്ന് കണ്ട് പഠിച്ചോ, എങ്ങനെയായിരുന്നു?
2: എന്നെ കൃഷി പഠിപ്പിക്കുന്നത് സജീവ് പോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, എന്റെ ഫ്രണ്ടിന്റെ ഫാദർ ആണ്. അവനും ഞാനൊരു LKG തൊട്ട് ഒന്നിച്ച് പഠിച്ച ആളാണ്. അപ്പം ആളുടെ ഫാദർ പൈനാപ്പിൾ കൃഷി 10-500 ഏക്കർ മേളിൽ കൃഷിയുള്ള ആളാണ്. ആളുടെ ഒരു ശിക്ഷണത്തിലാണ് ഞാൻ കൃഷി പഠിച്ചത്.

0: ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിക്കാണ് ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പഠിച്ചത് ഈ സജി പോൾ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നാണ്.
1: അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കൃഷി തുടങ്ങിയത്.
0: അതെ അതെ.
1: അപ്പൊ തുടക്കത്തിൽ എത്ര കൃഷി ചെയ്ത്, എത്ര സ്ഥലത്താണ്
0: ഞാൻ 4 ഏക്കറോളമാണ് തുടക്കത്തിൽ കൃഷി ചെയ്തത്. അതിൽ നിന്നാണ് ഞാൻ ഗ്രാജുവലി പതിയെ പതിയെ കൃഷി കൂട്ടിയത്. ഇപ്പൊ എനിക്ക് 100 ഏക്കർ മേളിൽ കൃഷിയുണ്ട്,
1: പൈനാപ്പിൾ കൃഷി.
0: പൈനാപ്പിൾ കൃഷിയുണ്ട്.
1: ഓക്കെ. അപ്പൊ ഈ ഒരു പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ റബ്ബർ തോട്ടത്തിലൊക്കെ അല്ലേ ചെയ്യുന്നത്?
0: റബ്ബർ മുറിച്ച് പോയ സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ പൈനാപ്പിൾ കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, റീപ്ലാന്റ് ചെയ്യുന്നത് ആ തോട്ടത്തിലെ ഉടമസ്ഥൻ റബ്ബറിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതിനെ തുടർന്നാണ് നമ്മൾ അവർക്ക് റബ്ബർ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നു. പോരാതെ നമ്മൾ പൈനാപ്പിൾ മതി ഇടവേളയായിട്ട് നട്ട് കൃത്യമായിട്ടുള്ളൊരു 1.5 വർഷ കാലാവധിയിൽ നമ്മൾ ആ തോട്ടം ക്ലിയർ ചെയ്ത് തിരിച്ച് തോട്ടത്തിൻ്റെ ഉടമയ്ക്ക് നമ്മൾ റബ്ബർ തോട്ടമായിട്ട് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ആ പൈനാപ്പിൾ കൃത്യമായിട്ട് പറിച്ച് അവിടുന്ന് ചെടി മാറ്റുകയും ചെയ്യും.
1: ഒരു 3 വിളവെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് അല്ലേ?
0: അതെ, 1 വർഷം 1 പ്രാവശ്യം, അതേപോലെ 3 വർഷം 3 പ്രാവശ്യമായിട്ടേ നമുക്കൊരു തോട്ടത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ.
1: അപ്പം ഏത് ഇനമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്?
0: ക്യൂൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഞങ്ങൾ ഈ നമ്മുടെ കേരളത്തിൽ, അതാണ് മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്.
1: എല്ലാവരും
0: ക്യൂൻ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ ഏകദേശം 70% പുറത്തോട്ട് പോകുന്നതും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പൈനാപ്പിളാണ്.
1: അപ്പൊ ഇതിന്റെ വിത്തൊക്കെ ആദ്യം തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു സംഘടിപ്പിച്ചത്?
0: കർഷകരിൽ നിന്ന് പോയി വാങ്ങിക്കുകയും പിന്നെ ഇതിന്റെ ഏത് പാകത്തിൽ വെക്കണം, ഏതെല്ലാം രീതിക്ക് വെക്കണം എന്നുള്ള അവരോടും പഠിച്ചു ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ഐഡിയക്ക് ഞാൻ അത് അപ്ലൈ ചെയ്തത്.
1: ഇത് നടുമ്പം നിങ്ങൾ എങ്ങനെയാ ഈ JCB ഒക്കെ വെച്ച് അങ്ങ് ചാലുണ്ടാക്കി അതിനകത്ത് അങ്ങ് നടുവാണ്? എങ്ങനെയാ ഇത് ചെയ്യുന്നത്?
0: നമ്മളൊരു തോട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു ഹിറ്റാച്ചി വിളിച്ച് നമ്മളത് കൃത്യമായിട്ട് തെളിച്ച് ഒരുക്കി മണ്ണ് ഇളക്കി റബ്ബറിനുള്ള പ്ലാറ്റ്ഫോം അടിച്ച് അതിനുശേഷം നമ്മൾ ഈ കൈത വെക്കാനുള്ള ഒരു ഗ്യാപ്പ് വിടുന്നു. അത് വിട്ടതിന് ശേഷമായിരുന്നു നമ്മൾ ഇതിന് ഒരു 3.5 അടി അകലത്തിലാണ് നമ്മൾ ഈ കൈതയ്ക്ക് 2 ചെടികൾ നമ്മൾ ഗ്യാപ്പിൽ നടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നിലവിൽ ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത്.
1: 1 ഏക്കർ എന്ന് പറയുമ്പോൾ എത്ര?
0: 1 ഏക്കറിൽ നമുക്കൊരു 9,000 തൈ വയ്ക്കാൻ പറ്റും, പൈനാപ്പിൾ തൈ വയ്ക്കാൻ പറ്റും.
1: അപ്പൊ ഇത് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വളപ്രയോഗമൊക്കെ ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: നമ്മള് നട്ട് വെച്ചതിന് ശേഷം മണ്ണിടുന്നൊരു പർപ്പസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ യൂറിയ, വറ്റംപോക്സ്, പൊട്ടാഷ് അത് മിക്സ് ചെയ്ത് നമ്മൾ 2:1:1 എന്ന് പറഞ്ഞൊരു റേഷ്യോയിൽ മിക്സ് ചെയ്ത് അത് നമ്മൾ അതിന്റെ ചെടിയുടെ ചുവട്ടിലിട്ട് മണ്ണിടും. അതിനുശേഷം മഴ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയെന്നുള്ള ധാരണ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ 40 ദിവസം കഴിയുമ്പം ഈ 2:1:1 സെയിം കണ്ടന്റ് നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യും. ഒരു ചെടിക്ക് 2 പ്രാവശ്യം വളം കൊടുക്കുന്നു. ചിലപ്പം ചെടിയുടെ കരുത്ത് കുറവുണ്ടെങ്കിൽ നമ്മൾ ഒരു 3 പ്രാവശ്യത്തോളം വളം കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ
1: ആദ്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ
0: ചെയ്യും
1: എല്ലാ ചെടിയുടെ മൂട്ടിലോട്ട്
0: ചുവട്ടിലോട്ട്.
1: അപ്പം ഇതിനുവേണ്ടി അത്രയും വർക്കേഴ്സ് വേണമായിരിക്കും. 1 ഏക്കറിൽ ഇത്രയും 9,000 തൈയൊക്കെ വരും, അത്രയും ആൾക്കാർ വേണോ അല്ലേ ചെയ്യാൻ വേണ്ടി?
0: 1 ഏക്കറിൽ ഏകദേശം 1 ആണ്ടിൽ 100 പണി വരും 1 ഏക്കറിൽ. അപ്പൊ അതനുസരിച്ച് നമ്മൾ പണിക്കാർ അറേഞ്ച് ചെയ്ത് നമ്മളും പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓരോ തോട്ടങ്ങൾ നമ്മൾ വിടുന്നത്. എന്നാലാണ് നമുക്കിത് കൃത്യമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റോ അല്ലെങ്കിൽ മുമ്പോട്ട് നമ്മുടെ പണികളും റെഗുലറായിട്ട് കടന്നു പോവുള്ളൂ. പറഞ്ഞു വരുന്നത് 1 ഏക്കറിൽ 100 പണി വരും. എന്നുവെച്ചാൽ 1 ആണ്ടിൽ 100 ദിവസം നമ്മൾ, അല്ലെങ്കിൽ 1 ആളാ പണിയുന്നെങ്കിൽ 100 ആള് 1 ആണ്ടിൽ ആ ഒരു തോട്ടം 1 ഏക്കർ തോട്ടത്തിൽ പണിയണം എന്നുള്ളതാണ് കണക്ക്.
1: അപ്പൊ അങ്ങനെ ആൾക്കാർക്കും പണി കൊടുക്കാൻ സാധിക്കും.
0: സാധിക്കും.
1: ഒരു തൊഴിലുറപ്പ് മാതിരി തന്നെ നമുക്കും തൊഴിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ കൂടെ അല്ലേ? ഓക്കെ. അനിൽ, അപ്പൊ ഈ വളപ്രയോഗം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പരിപാലനത്തിന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്?
0: കളനാശിനി അടിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഡയറക്സ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ്. കളകള് കരിച്ചു കളയാനുള്ള ഒരു മെഡിസിൻ മാത്രം അത്. പൈനാപ്പിൾ ചെടിക്കോ റബ്ബറിനോ യാതൊരു വിധത്തിലുള്ള ദോഷം സംഭവിക്കില്ല. നമ്മൾ ഈ മോട്ടറിന് കലക്കി ഇതടിക്കുന്നു. ഇതടിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ചെറിയ കളകള് കരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് കൂടുതൽ തോട്ടങ്ങള് കാട് കയറാതെ സംരക്ഷിക്കാൻ പറ്റും. ഒരു കാരണവശാലും നമുക്ക് ഒരു 5 ഏക്കറും 10 ഏക്കറും നമുക്ക് കാട് പറിച്ചു കളയാൻ പറ്റില്ല. നമുക്ക് ഈ മരുന്നടിച്ചാൽ മാത്രമാണ് ഈ ഒരു കളകൾ കരിഞ്ഞു പോകുള്ളൂ.
1: അപ്പൊ ഇത് എത്ര പ്രാവശ്യം ഈ കളനാശിനി ഉപയോഗിക്കുന്നുണ്ട്?
0: മഴ തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ 1 പ്രാവശ്യം അടിക്കും. അത് നമുക്ക് ഏകദേശം 3 മാസത്തോളം എഫക്റ്റ് കിട്ടും. മണ്ണിൽ വേറെ കളകളൊന്നും ഉണ്ടാവില്ല. മഴ തുടങ്ങുന്നതിന് അനുപാതികമായിട്ടുള്ള സമയം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒന്നുകൂടെ ചെയ്യും. ഒരു തോട്ടത്തിൽ മാക്സിമം 2-3 പ്രാവശ്യമെങ്കിലും ആ ഒരു കളനാശിനി അടിച്ചിരിക്കണം. എന്നാലാണ് കളകൾ കയറാതെ നമുക്ക് ചെടി സംരക്ഷിക്കാൻ പറ്റുള്ളൂ.
1: അല്ലെങ്കിൽ കാട് മാതിരി ആയിപ്പോ പിന്നെ അതിന്റെ അകത്ത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും,
0: ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ്.
1: വേറെ പരിപാലനം ഒന്നും അധികമായിട്ടില്ല അല്ലേ?
0: ഇല്ല, പൈനാപ്പിൾ ചെടിക്ക് അങ്ങനെ അധികമായിട്ടുള്ള ഒരു പരിപാലനത്തിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം കൃത്യമായിട്ട് ഓരോ പണികളും ആ തോട്ടങ്ങളിൽ എത്തിപ്പെടണം. 1 ഏക്കർ ഉള്ളെങ്കിൽ പോലും കൃത്യമായിട്ട് എല്ലാ സമയങ്ങളും നമ്മൾ നോക്കി നോക്കി അതിനെ പരിപാലിച്ചിരിക്കണം.
1: പിന്നെ കള കാണരുത്, പിന്നെ വളം സമയത്തിന് കൊടുക്കണം, മണ്ണൊക്കെ നല്ലപോലെ കൂട്ടി കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം.
0: തീർച്ചയായിട്ടും.
1: പൈനാപ്പിളിൽ നിങ്ങൾ രോഗം വല്ലതും, ഇങ്ങനത്തെ പ്രതിസന്ധി വല്ലതും വന്നിട്ടുണ്ടോ ചെയ്യാൻ നേരം?
0: രോഗങ്ങള് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഈ മച്ചിക്കാനി എന്ന് പറഞ്ഞൊരു, അതൊരു ഫലം ഉണ്ടാവാത്തൊരു ചെടിയാണ് മച്ചിക്കാനി. അത് ചിലപ്പോ ചില തോട്ടങ്ങളിൽ കുറെ ഒരു ചിലപ്പോൾ

0: ഒരു 30% 10% ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഓവറായിട്ട് ചില ഹോർമോണുകളൊക്കെ ചെല്ലുമ്പോഴാണ് മച്ചിക്കാനി എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടാകുന്നത്. അതിനകത്ത് നമുക്ക് ഫലം ഉണ്ടാകാൻ പറ്റുകയില്ല. അപ്പോൾ അതിൻ്റെ ചെടി നമ്മൾ അപ്പാടി നശിപ്പിച്ച് കളയണം, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് പറിച്ച് വേറെ തോട്ടത്തിൽ കൊണ്ടു വച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫലമൊന്നും ഉണ്ടാവില്ല.
1: അപ്പോൾ അത്
0: അതാണ്
1: ഇങ്ങനത്തെ പ്രൊഡക്റ്റീവ് അല്ലാത്ത ചെടികൾ എടുത്ത്
0: എടുത്ത്
1: മാറ്റി
0: കളയണം.
1: കളയണം അല്ലേ? പിന്നെ ഇതിൻ്റെ പൈനാപ്പിൾ തോട്ടത്തിൽ ഹാർമോൺ, ഇത് ഒരു പ്രധാന ഘടകമാണല്ലോ ഹാർമോൺ തളിക്കുന്നത്,
0: അതെ,
1: എങ്ങനെയാണ് ചെയ്യുന്നത്?
0: നമ്മളത് 7 മാസത്തിന് ശേഷമാണ് ഈ ചെടിയിലോട്ട് എത്തിപ്പോൺ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അപ്ലൈ ചെയ്യുന്നത്. ഈ എത്തിപ്പോണ് യൂറിയ കാൽഷ്യം ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഒരു 50 ml ഒരു ചെടിയിൽ നിന്നുള്ളൊരു കണക്കിലാണ് നമ്മൾ എത്തിപ്പോൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു ടൈം പീരീഡ് കൃത്യമായിട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ ആ ചെടി കാണുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇതായി, അത് പിന്നെ അടുത്ത ഫലം ഉണ്ടാകും എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് 50 ml വെച്ച് ആ തോൾ പമ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ
1: എങ്ങനെ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്?
0: അത് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് അല്ലാതെ നമ്മൾ തോൾ പമ്പിന് കൃത്യമായിട്ട് 50 ml അടിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഒരു ഒരു ഞെക്ക്
1: ഓ സംവിധാനം ഉണ്ട്.
0: ആ സംവിധാനം ഉണ്ട് നമുക്ക്, അതിന് തോൾ പമ്പുണ്ട്.
1: 7 മാസം കഴിയുമ്പോഴാണ് ഇത് ചെയ്യുന്നത്.
0: 7 മാസം 6 7 മാസം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം.
1: ഇത് ചെയ്യുമ്പം എല്ലാ ചെടികൾക്കും ഒന്നിച്ച് ചെയ്യണോ?
0: ഒന്നിച്ച് ചെയ്യണം,
1: അത് ഇടവേള അധികം കൊടുക്കാൻ പാടില്ല.
0: പറ്റില്ല, പക്ഷെ ചില ചെടികൾക്ക് കരുത്ത് കുറവാണെങ്കിൽ നമ്മളത് ഒഴിവാക്കും. കുഞ്ഞു ചെടിയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് വലിയ ചെടികൾക്ക് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുള്ളൂ.
1: ഇത് ഒഴിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പൂ ഒരേ മാതിരി വരാൻ വേണ്ടി,
0: യൂണിഫോം മോഡലിൽ കുലയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. എല്ലാ ഫലങ്ങളും ഒരേ വലുപ്പത്തിലും ഒരേ ഗുണമേന്മയിലും വരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതൊരു ABC എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. നല്ല ചക്ക ഈച്ചക്കയായിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ ബീച്ചക്കയായിട്ട് തിരിഞ്ഞു വരും, സി ആയിട്ട് പോവും, അങ്ങനെ. എന്നാലും എല്ലാ ചെടികളും കുലയ്ക്കും.
1: അപ്പോൾ ഇത് ഈ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം വിളവെടുക്കാൻ പറ്റും?
0: മരുന്നൊഴിച്ച ദിവസം തൊട്ട് 120 ദിവസം നമുക്കിത് കൃത്യമായിട്ട് വിളവെടുക്കാൻ പറ്റും.
1: അപ്പോൾ അനിൽ സൂചിപ്പിച്ചൊരു 3 കാറ്റഗറി ആയിട്ട് നിങ്ങൾ ഇതിനെ ഗ്രേഡ് ചെയ്യാറുണ്ടെന്ന്. അപ്പം പറിക്കുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചങ്ങ് വിളവെടുക്കുമല്ലേ, അത് കഴിഞ്ഞിട്ടാണോ ഗ്രേഡിംഗ് ചെയ്യുന്നത്?
0: വെട്ടുമ്പം ആവശ്യാനുസരണം നമ്മൾ AB ആണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യണത് കൊണ്ടുപോകാനായിട്ട്. അപ്പം AB ചക്ക വെട്ടി ബാക്കി സി കാലി എന്ന് പറഞ്ഞൊരു 500 ഗ്രാമിൽ താഴെയുള്ള ചക്കകളുണ്ട്. അതെല്ലാം സി കാലി എന്നുള്ളൊരു തരംതിരിവിൽ അവർ മാറ്റി നിർത്തും. AB എന്നുള്ളതാണ് അവർക്ക് എപ്പോഴും മുൻഗണന കൊടുത്തവർക്ക് ഏറ്റവും.
1: ഇതെന്താ വെയിറ്റ് അനുസരിച്ചാണോ ഈ ഗ്രേഡിങ്?
0: അതായത് 1 കിലോയ്ക്ക് മേളിൽ വരുമ്പോൾ A ചക്ക, 1 കിലോയ്ക്ക് താഴെ വരുമ്പോൾ B ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യും. 3-നും 3 ഗ്രേഡ് വിലയാണ് എപ്പോഴും കച്ചവടക്കാർ നിർണ്ണയിക്കുന്നത്.
1: അപ്പോൾ അത് വെട്ടിയെടുക്കുമ്പോൾ തന്നെ ഗ്രേഡിങ് അവിടെ തന്നെ അങ്ങ് ചെയ്യും
0: ഫീൽഡിൽ, വണ്ടിയിൽ തന്നെ 10 ടണ്ണിൻ്റെ വണ്ടി വരുന്നു, ആ വണ്ടിയിൽ തന്നെ നമ്മളത് ഗ്രേഡ് ചെയ്തിട്ടാണ് മാറ്റിയിടുകയുള്ളൂ.
1: പനിൽ, ഇത്രയും ഒരു വലിയ തോതിൽ നമ്മൾ ഇങ്ങനത്തെ കൃഷി ചെയ്യുമ്പം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വിപണി കണ്ടെത്തുക എന്നാണ്. മാർക്കറ്റിംഗ് പ്രോപ്പർ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെയ്ത ഇത്രയും കാര്യങ്ങളെല്ലാം വേസ്റ്റായി പോകും. അപ്പം എങ്ങനെയാണ് അനിൽ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്?
0: മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏഷ്യ നമ്പർ 1 മാർക്കറ്റാണ് വാഴക്കുളം. വാഴക്കുളത്ത് നിന്നാണ് ഇന്ത്യ ഒട്ടാകെ പൈനാപ്പിൾ കയറി പോകുന്ന ഒരു വലിയൊരു വിപണി വരുന്നത്. ഒരുപാട് കർഷകർ അവിടുത്തെ കച്ചവടക്കാർക്ക് ഈ പൈനാപ്പിൾ കൊടുക്കുകയും അവർ പുറമേയുള്ള എല്ലാ കച്ചവടക്കാർക്കും വീതിക്കും ആ ചക്ക കൊടുക്കുന്നു. ആ പൈസയാണ് നമ്മുടെ കയ്യിലും വരുന്നത്. അപ്പം നമ്മൾ മാർക്കറ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ വാഴക്കുളത്താണ് മെയിനായിട്ട് നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാനും എത്തിപ്പെടാനും പറ്റുന്ന വാഴക്കുളം മാർക്കറ്റാണ്. വാഴക്കുളം മാർക്കറ്റിൽ നിന്നാണ് ബാക്കി ഡൽഹി, ബോംബെ, ഗുജറാത്ത്, ഔറംഗാബാദ് എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങൾക്കും കയറി പോകുന്നത്. നിലവിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് വാഴക്കുളം മാർക്കറ്റിനെയാണ് ആശ്രയിക്കുന്നത്. അവിടെയാണ് നമ്മൾ എല്ലാ കർഷകരും നമ്മുടെ കൃഷി ഉൽപ്പന്നം കൊണ്ട കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട, അവർ കച്ചവടക്കാർ തന്നെ വണ്ടി വിടുന്നു, അവരെ വണ്ടി നമ്മൾ കയറ്റി വിടുന്നു.
1: ഇതൊക്കെ ആദ്യമേ ഒരു അഗ്രിമെന്റ് നിങ്ങൾ ഉണ്ടാക്കുക, നമ്മൾ ഇത്ര ഏക്കർ ഞാൻ ചെയ്യുന്നുണ്ട്, ഇത്രയും ഒരു വിളവ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഒരു അഗ്രിമെന്റ് ആവും, അതോ വിളവ് എടുത്തു കഴിഞ്ഞിട്ടാണോ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്?
0: അങ്ങനെ ഒരു അഗ്രിമെന്റോ അങ്ങനെ ഒന്നും ഇല്ല, എല്ലാം ട്രസ്റ്റാണ്.
1: എല്ലാം ട്രസ്റ്റാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു ചൂഷണമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല?
0: ഇല്ല, മാർക്കറ്റിൽ അങ്ങനെ ചൂഷണം ഉണ്ടായിട്ടില്ല. കർഷകൻ ഒരു കാരണവശാലും കച്ചവടക്കാർ അങ്ങനെ ചൂഷണം ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഇതുവരെ ഇല്ല.
1: പനിലിന്റെ എക്സ്പീരിയൻസിൽ നല്ല വില, നമുക്ക് എന്തോ വില കിട്ടുന്ന അത്രയും കിട്ടുന്നുണ്ട്.
0: തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് എനിക്ക്.
1: പിന്നെ ഇതിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമ്മളൊന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രോസസ്സിംഗിലോട്ട് പോകാം, കൂടുതലായിട്ട് വരുമാനം കിട്ടാനുള്ള സാധ്യത ആ സന്ദർഭത്തിലാവുമല്ലോ, അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്.
1: പ്ലാൻ ഉണ്ടോ?
0: പ്ലാൻ ഉണ്ട്. കാരണം ഞാനത് അഗ്രി ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ തൃശ്ശൂർ ഒരു കോഴ്സ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് റീസെൻ്റ്ലി ഒരു 2 മാസം മുമ്പാണ് ഞാൻ ആ കോഴ്സ് ചെയ്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ നമുക്ക് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു ക്ലാസ്സുകൾ അവർ തന്നു. അപ്പോൾ അവർ തന്ന പുറമേ നമുക്ക് എനിക്ക് മനസ്സിലായത് നമുക്ക് ഇതിനകത്ത് പൾപ്പ്, ജ്യൂസ്, ജാം എന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ബൈ പ്രൊഡക്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കോൾഡ് സ്റ്റോറേജ്, പിന്നെ പൈനാപ്പിളിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
1: ഡീഹൈഡ്രേറ്റ്
0: ചെയ്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വലിച്ച്. അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഈ ഒരു പൈനാപ്പിളിൽ നിന്നുണ്ട്. അത് അവർ ആ ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ അവർ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി തരുകയും ചെയ്തു. ഒരു ദിവസം ഉണ്ടായിരുന്നുള്ള ക്ലാസ്, പക്ഷേ നമുക്കത് താല്പര്യപ്പെട്ട് വീണ്ടും ചെന്ന് ആ ഒരു 10 ദിവസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവരും ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള അതിൻ്റെ മെഷീൻസ് അതിൻ്റെ സംവിധാനങ്ങൾ.

0: ഒത്തിരി വേസ്റ്റ് കാണുമല്ലോ, അതിൻ്റെ ഇല മറ്റേതൊക്കെ, അതൊക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? എന്തുവാണ് അതുകൊണ്ട് ചെയ്യുന്നത്?
1: പൈനാപ്പിളിൻ്റെ ഈ ലാസ്റ്റ് വരുന്ന ചെടി വെട്ടി നമ്മൾ പശു ഫാമിൽ കൊടുക്കും. ഫാമുകൾക്ക് കന്നാലി തീറ്റയായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ക്ഷീരകർഷകരുണ്ട്, അപ്പോൾ അവർ മുഴുവനായിട്ടും ഇത് കൊണ്ടുപോയി.
0: അതൊരു വരുമാന മാർഗ്ഗമാണല്ലോ.
1: തീർച്ചയായിട്ടും മാർഗ്ഗമാണ്, വരുമാന മാർഗ്ഗമാണ്. അതിൻ്റെ ലാസ്റ്റ് ഇത് ഈ ജപ്പാനിലൊക്കെ ഇതിൻ്റെ ഇല വെച്ച് തുണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത്രയും ടെക്നോളജി വലിപ്പമായിട്ടില്ല ഇവിടെ. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഗ്രാഹ്യം ഉണ്ടെങ്കിലും അതൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല.
0: ഫൈബർ എക്സ്ട്രാക്ഷൻ അവിടെ
1: ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഇലയിൽ നിന്ന് അങ്ങനെ സാധിക്കും. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നമ്മൾ എല്ലാം പശുക്കൾക്ക് അതിൻ്റെ ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ്.
0: അപ്പം ഇതെല്ലാം അത് ഡിസ്പോസ് ആവുന്നുണ്ട്?
1: ആ വഴി തന്നെ ഡിസ്പോസ് ആവുന്നുണ്ട്. കാരണം അവർ തന്നെ ആളെ കൊണ്ടിരുന്നു, അവർ തന്നെ വെട്ടിയെടുക്കുന്നു.
0: അപ്പോൾ അവിടെ നമുക്ക് അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടേ എന്നുള്ളൊരു
1: പ്രശ്നം വരുന്നില്ല.
0: അപ്പോൾ അനിൽ, ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഒരു 3-4 വർഷം ആയല്ലോ, 100 ഏക്കർ ഇപ്പം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഇത് വിപുലീകരിക്കണം, പ്രോസസ്സിങ്ങിലോട്ട് പോകണം, ഇതൊക്കെ പ്ലാനിലുണ്ട്. ഒരു ഓവറോൾ ഇംപ്രഷൻ എന്തുവാണ്? നല്ല സാധ്യതയുണ്ടോ നമുക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ?
1: സാധ്യതയുണ്ട്, പക്ഷെ ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഒരുപാട് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, മൃഗങ്ങൾ, വളത്തിന്റെ ലഭ്യതക്കുറവ്, പിന്നീട് അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് പ്രതിസന്ധികൾ ഇതിനകത്തുണ്ട്,
0: വെല്ലുവിളികളുണ്ട്
1: ഒരുപാടെണ്ണമുണ്ട്. കാരണം എവിടെയെങ്കിലും ഒരു നമ്മളൊരു തോട്ടത്തിൽ ചെല്ലുന്നു, അത് ക്ലിയർ ചെയ്ത് നമ്മളത് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ പന്നി, മാന്, കുരങ്ങ് എന്ന് വേണ്ട സകല മൃഗങ്ങളും വന്ന് നമ്മൾ ഉദ്രവിക്കും. ആനയാണ് മെയിൻ, എവിടെ പോയാലും വന്യജീവിയാണ് നമുക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. വേറെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെലവ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ആറ്റം ബോക്സിന്, യൂറിയയ്ക്ക്, പൊട്ടാഷിന് എന്നുവേണ്ട സകല മരുന്നുകൾക്കും വില കൂടി നിൽക്കുക. അപ്പോൾ കർഷകന് താങ്ങാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്, ആ പരിധിയിലേക്കപ്പുറമാണ് ഇപ്പോഴത്തെ വളത്തിൻ്റെ വിലയുടെ പോക്കും. നമുക്കത് മേടിച്ചിടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലും ഇടാൻ പറ്റില്ല എന്നുള്ളൊരു പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് ഇതിൽ വരുന്നുണ്ട്.
0: സാധ്യതകളുടെ കൂടെ തന്നെ വെല്ലുവിളികളും നിരവധിയുണ്ട്.
1: തീർച്ചയായിട്ടും.
0: അനിൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് പൈനാപ്പിൾ കൃഷിയിൽ താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
2: പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചും അതിൻ്റെ പരിചരണ മുറകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമാക്കി തന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന യുവ സംരംഭകനായ തൊടുപുഴ സ്വദേശി ശ്രീ അനിൽ ആൻഡ്രൂസ്. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. അനിൽ ആൻഡ്രൂസിന്റെ ഫോൺ നമ്പർ 8547924324. നമ്പർ ഒരിക്കൽ കൂടി, 8547924324.

0: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
1: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ.
1: ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ ഒന്നാം മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് രണ്ടാമത്തെ വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. രണ്ടാമത്തെ വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷ്യം ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും രണ്ടാമത്തെ വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിൾ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ

0: 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക.
1: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: പേരയ്ക്ക പാകമാവുന്നതിന് മുൻപ് തന്നെ പുറംതുലിയിൽ കറുത്ത പാടുകൾ കാണപ്പെടുകയും പാകമാകുമ്പോൾ കായ വിണ്ടുകീറുകയും ചെയ്യുന്നത് പ്രധാനമായും ഏത് മൂലകത്തിന്റെ അഭാവത്താലാണ്? ഉത്തരം: ബോറോൺ. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.

0: വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. തെറ്റായ വില, മോശം സേവനം, കൃത്യമായ വിവരങ്ങളില്ലായ്മ, ഇവയ്ക്കെതിരെ പരാതിപ്പെടാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.
1: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ ബ്ലെസി ഐ വി പുലിക്കോട്ടിൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പെരുമ്പാവൂർ നിയോജകമണ്ഡലം ഞാറ്റുവേല ഫെസ്റ്റ് ഞാറ്റുപുലിമ 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുകയാണ്. 2026 ജൂലൈ 4-5 തീയതികളിൽ പെരുമ്പാവൂർ സുഭാഷ് മൈതാനിയിൽ വെച്ച് നടക്കുന്ന ഞാറ്റുവേല ഫെസ്റ്റ് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് നാളെ രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാർഷിക പ്രദർശന വിപണന സ്റ്റാളുകൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, കലാപരിപാടികൾ, കാർഷിക മരങ്ങൾ എന്നിവയോടുകൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഞാറ്റുവേല ഫെസ്റ്റിന്റെ വിവിധ പരിപാടികളിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ നിലമേൽ കൃഷിഭവനിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 10 മണിക്ക് ചടയമംഗലം MLA MM നസീർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാഗം കൃഷിഭവനിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 10 മണിക്ക് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയശ്രീ മംഗളൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് മണ്ണ് സംരക്ഷണവും വിള ആരോഗ്യ പരിപാലനവും എന്ന വിഷയത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ പന്മന കൃഷിഭവനിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 10:30 പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് പച്ചക്കറി കൃഷിയിലെ സംയോജിത കീടനിയന്ത്രണം എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ ഏരൂർ ഇടമുളയ്ക്കൽ കൃഷിഭവനുകളിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ പുനലൂർ MLA AC അജയപ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ കരിയപ്ര ഗ്രാമപഞ്ചായത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 10 മണിക്ക് MN സ്മാരക ഹാളിൽ വച്ച് കരിയപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനു ബിനോദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. സബ്സിഡി വളവിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കുന്നു. നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റം സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കും. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വളവിൽപ്പന കേന്ദ്രങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയോ അപേക്ഷ സമർപ്പിക്കാം. ആധാർ അധിഷ്ഠിത EKYC പൂർത്തിയാക്കിയ ശേഷം ഭൂവിസ്തൃതിയും കൃഷി ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കി സംവിധാനത്തിൽ ശുപാർശ ചെയ്യുന്ന വളത്തിന്റെ അളവ് ലഭ്യമാകും. അപേക്ഷ അംഗീകരിച്ചാൽ സ്റ്റോക്ക് ലഭ്യമായ വളവിൽപ്പന കേന്ദ്രങ്ങളുടെ പട്ടിക കർഷകന് ലഭിക്കും. തുടർന്ന് ലഭിക്കുന്ന QR കോഡോ ടോക്കൺ നമ്പറോ ഉപയോഗിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തിരഞ്ഞെടുത്ത കടയിൽ നിന്ന് സബ്സിഡി വളം കൈപ്പറ്റാനാകും. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000 രൂപ, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,900, പാല 23,900, എറണാകുളം കൊച്ചി റെഡി 22,200, ആലുവ 23,500, വടക്കൻപറവൂർ 23,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,700, കൊച്ചി 13,300. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര, കായംകുളം എന്നിവിടങ്ങളിൽ 20,000 രൂപ, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, പുത്തൂർ 13,300. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900. കുരുമുളക് അൺകാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000, പാല 67,000, കൊച്ചി ഗാർബിൾഡ് 71,900, കൊച്ചി അൺകാർബിൾഡ് 69,900. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 37,800, കട്ടപ്പന 36,000 രൂപ.

0: കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. 40 വർഷത്തിനുശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ജോധ്പൂർ വിമാനത്താവളത്തിൽ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടനവേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാറ്റ് BMS, ഇപ്പോക് IIN, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് IT മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൌജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനമാരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് 4 ദിവസത്തേക്കും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ All India Radio News Thiruvananthapuram Facebook

0: പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോവെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന 1-ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT, India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
1: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ് നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ലാ വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെ കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോറ്റ കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തീരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തീരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 4,35,236 കോടി രൂപ ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15-ാം ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വർഷത്തെ വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ് ഉണ്ടായത്. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നാസയുടെ സ്വിഫ്റ്റ് ബഹിരാകാശ ടെലിസ്കോപ്പിനെ രക്ഷിക്കാനുള്ള നിർണായക ദൌത്യത്തിന് തുടക്കമായി. ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്തുന്നതിനായുള്ള ലിങ്ക് പേടകം പെഗസസ് റോക്കറ്റ് ഉപയോഗിച്ച് മാർഷൽ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏകദേശം 1 മാസത്തിനകം സ്വിഫ്റ്റിന് സമീപത്തെത്തുന്ന ഈ പേടകം ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥത്തെ 240 കിലോമീറ്റർ ഉയർത്തും. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,595 ആയതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ 12,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ച കാരക്കാസിലുണ്ടായ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ IT മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ

0: അറിയിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ ഭരണഘടനാ ഭേദഗതി 73-74 അമെൻമെന്റ്സ് ആക്ടുകളെപ്പറ്റി NS ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം ഭാഗം 2 കേൾക്കാം.
1: സർ, ഇപ്പോൾ ഇത് പറഞ്ഞു 73rd and 74th അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് അമെൻമെന്റുകളാണല്ലോ, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണ്, അതിലെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം.
2: നമ്മുടെ 73rd and 74th പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ രണ്ട് അമെൻമെന്റ്സ് ആണ്. ഒന്ന് പഞ്ചായത്ത് ഏരിയ സംബന്ധിച്ചുള്ളത്, 73rd and 74th എന്ന് വെച്ചാൽ അർബൻ ഏരിയ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതിനുവേണ്ടിയുള്ളതാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് നമ്മൾ പണ്ട് പറയുകയും പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. നമ്മൾ പറയും വേദകാലം തൊട്ടേ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് മുഗൾസ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എൻകറേജ് ചെയ്തു, ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരും എൻകറേജ് ചെയ്തു. അങ്ങനെ പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ പണ്ട് പോലെ ഉണ്ട്. അപ്പോൾ ഇതിനെ ബ്രിട്ടീഷിലെ ഒരു ഗവർണർ ജനറൽ ഇതിനെ വളരെ ഇതായിട്ട് എൻകറേജ് ചെയ്തുകൊണ്ട് നമ്മളെപ്പോഴും പറയും ലോർഡ് റിപ്പൺ ഇസ് ദ ഫാദർ ഓഫ് ലോക്കൽ സെൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്,
1: ലോർഡ് റിപ്പൺ.
2: ലോർഡ് റിപ്പൺ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഭരണം ഉണ്ടാക്കി. പക്ഷേ രസം എന്ന് വെച്ചാൽ ഭരണഘടനയ്ക്കകത്ത് ആകെ ഒരു ആർട്ടിക്കിൾ മാത്രമേ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് പ്രിൻസിപ്പൽ, അല്ലാതെ പറയുന്നു പഞ്ചായത്ത് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം, അഡ്വക്കേറ്റ് പവർ ഷുഡ് ബി ഗിവൻ ടു ദം. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയും, അതിനകത്ത് 5-ാമത്തെ ഐറ്റം പഞ്ചായത്തൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്. ഇത്രയേ ഉള്ളായിരുന്നു, ഭരണഘടനയ്ക്കകത്ത് വേറെ ഒന്നും എഴുതിയിരുന്നില്ല പഞ്ചായത്ത് രാജ് സിസ്റ്റം. അപ്പോൾ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് അതിനകത്ത് വന്നിരുന്നില്ല. പക്ഷേ 52 നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. 1952 കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കീമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പൂർ പീപ്പിൾ ലിവിംഗ് ഇൻ എ റൂറൽ ഏരിയ, അവർ ഡെവലപ്മെന്റിന്റെ ഒരു പ്രോജക്റ്റോടെയും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 52. അപ്പോൾ 53 എന്ത് ചെയ്തു, പുതിയൊരു സ്കീം നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം തുടങ്ങി. എക്സ്റ്റൻഷൻ വെച്ചാൽ വികസനം, അതിനുവേണ്ടി ഒരു സ്കീം തുടങ്ങി. കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് രണ്ട് തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ്, സക്സസ്ഫുൾ ആണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പലയിടത്തും ആക്കാമെന്ന് വിചാരിച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരു 56-57 ആയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു ഇതിൻ്റെ ഫംഗ്ഷനിങ് ഒന്ന് അനലൈസ് ചെയ്യണം, അസസ് ചെയ്യണം എങ്ങനെ സക്സസ്ഫുൾ ആണോ എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഒരാളിനെ കമ്മീഷൻ ചെയർമാനാക്കി, അതാണ് ബൽവന്ത്രായ് മേത്ത എന്ന് പറയും. ബൽവന്ത്രായ് ഗുജറാത്തിലെ ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചെയർമാനായിട്ട് ഈ ബൽവന്ത്രായ് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. ഈ കമ്മിറ്റി 56 അപ്പോയിൻ്റ് ചെയ്ത് 57 കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ബൽവന്ത്രായ് മേത്ത പറയുന്നു ത്രൂ ഔട്ട് ഇന്ത്യ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്, ഇന്ത്യ മുഴുവൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണം. അതുമല്ല അദ്ദേഹം പറയുന്നത് 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. 3-tier സിസ്റ്റം, 3-tier എന്ന് പറഞ്ഞാൽ വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഒരു 3-tier സിസ്റ്റം വേണം, അതാണ് നല്ലതെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്തു. അദ്ദേഹം സജസ്റ്റ് ചെയ്ത് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ഇത് നിയമം ഉണ്ടാക്കണമെങ്കിൽ കേന്ദ്രത്തിന് പറ്റത്തില്ല, സ്റ്റേറ്റിനെ പറ്റുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ കേന്ദ്രം എന്ത് ചെയ്തു, ബൽവന്ത്രായ് മേത്ത റിപ്പോർട്ട് എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് നിയമം ഉണ്ടാക്കാൻ പറഞ്ഞു, എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റേറ്റ് അത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ ആദ്യത്തെ സ്റ്റേറ്റ് ബില്ലുണ്ടാക്കി, ബില്ല് പാസ്സാക്കി പഞ്ചായത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് 1959 ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിനന്ന് നാഗൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ് ഇങ്ങനൊരു പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ടാക്കുന്നത് രാജസ്ഥാനാണ്. സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റും ഇന്ത്യയിലെ 2-ാമത്തെ സ്റ്റേറ്റും. നമ്മൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ്, 63-64 ആയപ്പോഴാണ്. അങ്ങനെ ഇന്ത്യ മുഴുവൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നു. ഇപ്പം ഇന്ത്യ മുഴുവൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നത് ബൽവന്ത്രായ് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മൾ പറയും ബൽവന്ത്രായ് മേത്ത ഈസ് എ ഫാദർ ഓഫ് മോഡേൺ പഞ്ചായത്ത് രാജ് സിസ്റ്റം. അപ്പോൾ ലോക്കൽ സെൽ ഗവൺമെന്റ് ഫാദർ ലോർഡ് റിപ്പൺ ആണെങ്കിൽ ഇദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ പഞ്ചായത്ത് രാജ് സിസ്റ്റം. അങ്ങനെ പഞ്ചായത്ത് സിസ്റ്റം ഇന്ത്യ മുഴുവനായി. നമ്മൾ അത്ര ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇലക്ഷൻ നടക്കത്തില്ല, ടേം ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, പ്രോപ്പർ ഫണ്ടിങ് ഇല്ല. അങ്ങനെയൊക്കെ അങ്ങ് പഞ്ചായത്ത് രാജ് സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്ററായി. രാജീവ് ഗാന്ധി എന്ത് ചെയ്തു,

0: ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. എല്ലാം സിംഗി എന്ന് പറയും. സിംഗി എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ലോയറാണ്. അദ്ദേഹത്തെ ചെയർമാനായിട്ട് ഒരു അദ്ദേഹത്തിനൊരു ടോപ്പിക് കൊടുത്തു, റീവൈറ്റലൈസേഷൻ ഓഫ് പഞ്ചായത്ത് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്. ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. എല്ലാം സിംഗി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് രാജീവ് ഗാന്ധി കൊടുത്തു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒരു സ്റ്റാറ്റസ് കൊടുക്കണം പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഇപ്പൊ സ്റ്റേറ്റിന്റെ അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റാറ്റസ് കൊടുക്കണം, എങ്കിലേ അത് നന്നായിട്ട് നടത്താൻ പറ്റും. രാജീവ് ഗാന്ധി വാസ് ഹൈലി ഇംപ്രസ്ഡ്. അത് കഴിഞ്ഞ് 1988 തുങ്കോൺ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി വെച്ചു, ഇത് തന്നെ പഞ്ചായത്ത് ഹിസ്റ്റർ ഒക്കെ പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് വി എൻ ഗാഡ്ഗിൽ എന്നൊരു കമ്മിറ്റി 1988 തന്നെ. കമ്മിറ്റികളെല്ലാം പറയുന്ന അറിയാവും, ഭരണഘടനയുടെ ഒരു സ്റ്റാറ്റസ് വേണം, ഒരു റെക്കഗ്നിഷൻ ഓഫ് സെർട്ടൺ യൂണിഫോം സ്റ്റാൻഡേർഡ്സ്. ഭരണഘടന വഴി ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് വേണം, അത് കമ്പൽസറിയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഞ്ചായത്ത് സിസ്റ്റം നടപ്പിലാക്കാൻ പറ്റൂ. രാജീവ് ഗാന്ധി വാസ് ഹൈലി ഇംപ്രസ്ഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായിട്ട് മാറി. അദ്ദേഹം തീരുമാനിച്ചു പഞ്ചായത്ത് സിസ്റ്റം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി നടപ്പിലാക്കാൻ, നിയമം ഉണ്ടാക്കി ഭരണഘടന സ്റ്റാറ്റസ്. ഇപ്പോൾ ഉദാഹരണത്തിന് യൂണിഫോം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 33.3% റിസർവേഷൻ ഫോർ വിമൻ, SC/ST റിസർവേഷൻ ഓൺ ദ ബേസ് ഓഫ് ദെയർ പോപ്പുലേഷൻ, 10 ഓർ ഫിക്സഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞ് കോൺസിൽ സ്റ്റാറ്റസ് കൊടുത്താൽ നന്നായിട്ട് നടക്കും. രാജീവ് ഗാന്ധി ബില്ല് അവതരിപ്പിച്ചു. അന്ന് 64-65 എന്നാണ് നമ്പർ, 64-65 ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ രാജീവ് ഗാന്ധി കാലത്ത് ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. ഇലക്ഷൻ നടത്തുമ്പോൾ ലോക്സഭയിൽ രാജീവ് ഗാന്ധിയുടെ പാർട്ടിക്ക് ഭയങ്കര മെജോറിറ്റി കിട്ടി, പക്ഷേ രാജ്യസഭയിൽ അത്രയും ഇല്ല. അപ്പോൾ ഈ ബില്ല് രണ്ടും 2/3 മെജോറിറ്റി പാസ്സാകണം. ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ പാസ്സായില്ല. അങ്ങനെ ആ ബില്ല് നിയമമായില്ല. രാജീവ് ഗാന്ധി രാജിവെച്ചതിന് ശേഷം VP Singh പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ടെന്യൂറ, അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ. നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയപ്പം വീണ്ടും ഈ ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചു. ഈ ബില്ല് പാസ്സാക്കിയപ്പം 1992 പാസ്സാക്കി, ഒരു കൊല്ലം സ്റ്റേറ്റ് ഒക്കെ അംഗീകരിച്ച് 1993 നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പം അപ്പം ഇതിൻ്റെ ക്രെഡിറ്റ് ഫൈനലി വരുന്നത് നരസിംഹറാവു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ രണ്ട് ബില്ലും പാസ്സാകുന്നത്. അങ്ങനെ രണ്ട് ബിൽ 73 and 74. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഒരാർട്ടിക്കിൾ ഉള്ളു 40. അപ്പം ഇനി ഈ അമെൻമെന്റ് എല്ലാം പാസ്സായി. അമെൻമെന്റ് അകത്ത് ഒരുപാട് ആർട്ടിക്കിൾസ് ആണ്, ഒരു 30-32 ആർട്ടിക്കിൾസ് ഉണ്ട് പഞ്ചായത്തിന് വേണ്ടി, കുറെ ആർട്ടിക്കിൾസ്
1: മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി.
0: അപ്പൊ എന്ത് ചെയ്തു, ഒരു പഴയ ഒരു ആർട്ടിക്കിൾ നമ്മൾ റിപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, 243 എന്നൊരു ആർട്ടിക്കിൾ, അത് റിവൈവ് ചെയ്തു. ആ 243 ഈ 73rd, 74th എഴുതി ചേർത്തു. അപ്പൊ എന്താ വെച്ചാൽ AB എന്ന് പറഞ്ഞാണ് 243-243O വരെ പഞ്ചായത്തിൻ്റെ, 243P-243ZG വരെ മുനിസിപ്പാലിറ്റീസ് കോർപ്പറേഷൻ. അങ്ങനെ ആക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഭരണഘടനയ്ക്ക് തെളിയിച്ചു. പക്ഷേ ഇത് യൂണിഫോം സ്റ്റാൻഡേർഡാണ്, നിയമം ഉണ്ടാക്കേണ്ടത് സ്റ്റേറ്റാണ്. പിന്നീട് സ്റ്റേറ്റുകൾക്കെല്ലാം ഇത് അയച്ചു കൊടുത്തു. കേരളമൊക്കെ 1994 ആണെന്ന് തോന്നുന്നു ഈ അമെൻമെന്റ്, പുതിയ നിയമങ്ങളുണ്ടാക്കി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസ് ആക്ട്. രണ്ടും പ്രത്യേകമാണ്, പഞ്ചായത്ത് ആക്ടും മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ടും രണ്ടാണ് ആസാക്കി. കേരളത്തിൽ ആദ്യം ഇലക്ഷൻ നടക്കുന്ന 1995 ഈ പുതിയ സിസ്റ്റം അനുസരിച്ച്. അപ്പോൾ ഈ രണ്ട് അമെൻമെന്റ്സിനും ഒരു പ്രത്യേക കുറേ പ്രത്യേക കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. കോമൺ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും അതുണ്ടായിരിക്കണം, എല്ലാ നിയമങ്ങളിലും ഈ പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനാണ് ഈ 33.3% സീറ്റ് ഫോർ വിമൻ. മെമ്പർഷിപ്പിന് മാത്രമല്ല, മേയർ പോസ്റ്റിനും ഡെപ്യൂട്ടി മേയർ പോസ്റ്റിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇത് ഏത് പോസ്റ്റിനാണെങ്കിലും ഈ റിസർവേഷൻ ഉണ്ടായിരിക്കണം. 33. അപ്പോൾ ഇവിടെ ഒന്ന് ചില സ്റ്റേറ്റ് എന്ത് ചെയ്തു, ഒരു നിയമമുണ്ട് ഇന്ദിരാസാനി കേസുമായിട്ട് കേസുണ്ട് റിസർവേഷൻ സംബന്ധിച്ചു, എന്നത് പറഞ്ഞിട്ടുണ്ട് മാക്സിമം റിസർവേഷൻ 50% ആകാം, അതുകൊണ്ട് വനിതകൾക്ക് വേണമെങ്കിൽ 50% റിസർവേഷൻ കൊടുക്കാം. അങ്ങനെ കേരളമൊക്കെ നിയമം പാസ്സാക്കിയിട്ട് വനിതകൾക്ക് 50% റിസർവേഷനാണ് ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത്. അങ്ങനെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിരുന്നു, എംപവർമെൻ്റ് ഓഫ് വിമൻ. വനിതകൾക്ക് കുറച്ച് പവർ കിട്ടാനുള്ള മാർഗമായിരുന്നു ഈ പഞ്ചായത്ത് മേഖലയിലെല്ലാം മുനിസിപ്പൽ എല്ലായിടത്തും ഈ റിസർവേഷൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇലക്ഷൻ, പണ്ടൊക്കെ ഇലക്ഷൻ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തു പറ്റത്തില്ല, 5 കൂടുമ്പോൾ കമ്പൽസറി ആയിട്ട് ഇലക്ഷൻ നടത്തിയിരിക്കണം. എല്ലാ സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, പാർലമെൻ്റ് അസംബ്ലി ഇലക്ഷൻ ഒക്കെ നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. അതുപോലെ സ്റ്റേറ്റിൽ ഇവർക്ക് ഈ ജോലി മാത്രമേ ഉള്ളൂ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷൻ മാത്രം നടത്താനുള്ള ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്ത ഗവർണറാണ്. പക്ഷേ ഇത് ഇൻഡിപെൻഡ് ആയിരിക്കേണ്ടതുകൊണ്ട് ഗവർണർക്ക് ഇദ്ദേഹത്തെ മാറ്റാൻ പറ്റും. ഇദ്ദേഹത്തെ മാറ്റണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റുള്ളൂ, ജഡ്ജിമാരെ മാറ്റുന്ന പോലെ ഇംപീച്ച്മെന്റ് പ്രൊസീഡിയർ കൂടെ അദ്ദേഹത്തെ മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു ഇൻഡിപെൻഡ് ഏജൻസി ആയിട്ട് എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇത് ഇവർ കാണണം, കൃത്യമായിട്ട് ഇലക്ഷൻ നടക്കണം. ഈ പഞ്ചായത്തിൻ്റെ ഒന്ന് ടേം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ടേം 5 തീർന്നാൽ അന്ന് പിരിച്ചു വിട്ടേക്കണം. ഇലക്ഷൻ നടന്നൊന്നും ഇലക്ഷൻ താമസിച്ചു പോയാൽ അഡ്മിനിസ്ട്രേറ്റ് ഭരണം പോലൊക്കെ ആകത്തുള്ളൂ, അല്ല 5 കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ അത് പിരിച്ചുവിടാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു ഫിക്സഡ് ടെന്യൂർ പോലെ അവർക്ക് കിട്ടുന്നുണ്ട് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷന്, അതിനാണ് ഇൻഡിപെൻഡന്റ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞത്. അതുപോലെ വേറൊരു റൂൾ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. എല്ലാ സ്റ്റേറ്റിലും ഫിനാൻസ് കമ്മീഷനാവുക, നമ്മുടെ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ പോലെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, ഈ പഞ്ചായത്ത് ബോഡിക്കൊക്കെ എത്ര ഗ്രാൻഡ് കൊടുക്കണം എന്നൊക്കെ

സജസ്റ്റ് ചെയ്യാനായിട്ടാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. പിന്നെ ഈ ഈ പഞ്ചായത്തുകൾക്കുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ത്രീ ടയർ സിസ്റ്റമാണ് എല്ലായിടത്തും വേണ്ടത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പോലെ. ഇനി ഏതെങ്കിലും കാരണത്താൽ ആ ഒരു സ്റ്റേറ്റിൽ പോപ്പുലേഷൻ 20 ലക്ഷത്തിൽ കുറവാണെങ്കിൽ അവർക്ക് ഈ ത്രീ ടയർ വേണമെന്നില്ല, 2 ടയർ മതി. ആ ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങ് അവോയ്ഡ് ചെയ്യാം. പിന്നെ വേറെ സുപ്രധാന മാറ്റം പലപ്പോഴും എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ഇപ്പം മിനിമം ഏജ് ടു ബി ദ മേയർ ഓഫ് എ സിറ്റി കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവനും മിനിമം ഏജ് വെച്ചിട്ടുണ്ട് 21. 21 വയസ്സായവർക്ക് മേയറാകാൻ പറ്റും. പ്രൈം മിനിസ്റ്ററും മിനിസ്റ്ററും എം പി ഒക്കെ ആണ് 25, പക്ഷെ ഇവിടെ ഏജ് കുറച്ചു 21 വയസ്സെന്നാക്കി. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡൊമിസൈൽ ക്വാളിഫിക്കേഷൻ. ഡൊമിസൈൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പഞ്ചായത്തിലെ അംഗമാണോ ആ പഞ്ചായത്തിൽ മാത്രമേ നമുക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. വാർഡല്ല ചോദിക്കുന്നത്, ആ പഞ്ചായത്ത് ഇപ്പം സിറ്റി കോർപ്പറേഷൻ എവിടുത്തെങ്കിലും ഇലക്ട്രോണിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമുക്ക് മത്സരിക്കാൻ പറ്റൂ. നമുക്ക് പോയി കോഴിക്കോട്ട് മത്സരിക്കാൻ പറ്റത്തില്ല. അതിനാൽ ഡൊമിസൈൽ ക്വാളിഫിക്കേഷൻ, അപ്പോൾ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അവിടെ മത്സരിക്കാൻ പറ്റൂ. റിസ്ട്രിക്ഷൻ കൊണ്ടുവന്നു, ആ സ്ഥലത്തുള്ളവർ തന്നെ ഇതിലെ മെമ്പേഴ്സ് ആകണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആന്റി ഡിഫെക്ഷൻ ലോ, പാർലമെന്റ് പാസ്സാക്കിയ ആന്റി ഡിഫെക്ഷൻ ലോ പാർലമെന്റ് മെമ്പേഴ്സിനും അസംബ്ലി മെമ്പേഴ്സിനും വാസ്തവം, പഞ്ചായത്തിന് വേറെയാണ്. പഞ്ചായത്ത് ആക്ടിലും മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ടിലും ഡിഫെക്ഷൻ തടയാനുള്ള നിയമമുണ്ട്. ഇവിടെ ആന്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ച് പാർലമെന്റിലാണെങ്കിൽ, ലോക്സഭയിലാണെങ്കിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കുന്നത്, അസംബ്ലിയിലാണ് സ്പീക്കറാണ് തീരുമാനമെടുക്കുന്നത്, പക്ഷേ പഞ്ചായത്തിലെ മുഴുവൻ തീരുമാനമെടുക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനമെടുക്കുന്നത് ഇയാൾ ഡിഫെക്ട് ചെയ്തോ ഡിഫെക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ള. അപ്പം ഇങ്ങനെ കുറേ പ്രധാനപ്പെട്ട ചേഞ്ചസ് രണ്ടിലുമുണ്ട്, 73rd, 74th, അത് കോർപ്പറേഷൻ ഏരിയ ആണെങ്കിലും പഞ്ചായത്തിനെല്ലാം ഒരേപോലെ. പിന്നെ രണ്ട് പ്രൊവിഷൻ നമ്മൾ പ്രത്യേകം നോക്കണം. റൂറൽ ഏരിയക്ക് മാത്രമായിട്ടും ഒരു പ്രൊവിഷനുണ്ട്, ഗ്രാമസഭ എന്ന് പറയും. അതൊരു നോവൽ ഐഡിയ ആയിരുന്നു, ഗ്രാമസഭ. ഇപ്പം എല്ലാ പഞ്ചായത്തിലും ഗ്രാമസഭ മീറ്റിംഗ് ഉണ്ട്, ഒരു ഡയറക്റ്റ് ഡെമോക്രസി പോലെയാണ്. ഗ്രാമസഭ മീറ്റിംഗ് എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിലെ നിയമം അനുസരിച്ച് ആണ്ടിൽ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ 2 എത്ര പ്രാവശ്യം കൂടാനായിട്ട് ഗ്രാമസഭ മീറ്റിംഗ് കൂടണമെന്നാണ്. അപ്പോൾ ഗ്രാമസഭ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ വാർഡിലെ മെമ്പറാണ് അതിൻ്റെ കൺവീനർ, അദ്ദേഹം അത് വിളിച്ചു കൂട്ടണം. അപ്പോൾ അവിടുത്തെ വോട്ടേഴ്സിനെല്ലാം ഇതിൽ പങ്കെടുക്കാം. അപ്പം ഒരു പർട്ടിക്കുലർ ഡേയിൽ പർട്ടിക്കുലർ ടൈമിൽ ഇത് മീറ്റിംഗ് കൂടുന്ന അറിയിക്കും. ആ വോട്ടേഴ്സ് എല്ലാം, ആ ഇലക്ടേഴ്സ് എല്ലാം അവിടെ വരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരിക്കും, സെക്രട്ടറി ഉണ്ടായിരിക്കും. പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുക, പ്രയോറിറ്റി ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, പ്രധാനമായിട്ട് അതുപോലെ ലിസ്റ്റ് ഓഫ് ബെനിഫിഷ്യറി എന്ന് പറയും. പഞ്ചായത്ത് പല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും, അപ്പോൾ ഇതിലെ ബെനിഫിഷ്യറി ആരായിരിക്കണം, അതെല്ലാം തീരുമാനിക്കുന്നത് ഈ ഗ്രാമസഭ മീറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടതിന്. അതുമല്ല, ഗ്രാമസഭ മീറ്റിംഗ് ആണ്ടിൽ ഇത്ര പ്രാവശ്യം കൂടണമെന്നുള്ള നിയമമുണ്ട്, അത് ഫോളോ ചെയ്തില്ലെങ്കിൽ മെമ്പർഷിപ്പ് വരെ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നൊരു മാറ്ററാണ് ഈ ഗ്രാമസഭ മീറ്റിംഗ് എന്ന് പറയുന്നത്. അതേസമയത്ത് കേന്ദ്രത്തിൻ്റെ ഈ അർബൻ ബോഡീസിൻ്റെ അതിനകത്ത് ഗ്രാമസഭ മീറ്റിങ്ങിന് പോലെ ഗ്രാമസഭ മീറ്റിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല, വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഈ 74th അമെൻമെൻ്റ് ഒരു പ്രത്യേകതയാണ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. അപ്പോൾ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി 74th പറയുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ പ്ലാനിംഗ് വേണ്ട തീരുമാനങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും ഈ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. അപ്പോൾ അതിൽ രസം എന്ന് വെച്ചാൽ കേന്ദ്ര പ്ലാനത്തിലെ പ്ലാനിംഗ് ബോർഡ്, ഏറ്റവും വലിയ പ്ലാനിംഗ് ബോർഡ് നീതി ആയോഗ് എന്ന് പറയും. ആ നീതി ആയോഗിൻ്റെ പിന്നെ NDC എന്ന് പറയും, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂൻ ബോഡിയല്ല, രണ്ടും നോൺ സ്റ്റാച്ചുറി ബോഡിയാണ്. പക്ഷേ ഇവിടെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂൻ ബോഡിയാണ്, ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഈ ആക്ട് അനുസരിച്ച് പ്ലാനിംഗ് നടത്താനുള്ള ബോർഡ്. പിന്നെ പറയുന്നുണ്ട് മെട്രോപൊളിറ്റൻ ഏരിയാസിന്, ചില ഏരിയാസ് മെട്രോപൊളിറ്റൻ ഏരിയ കാണും. ഇപ്പം കേരളത്തിൽ മെട്രോപൊളിറ്റൻ ഏരിയ ഇല്ല, ഇപ്പം ബോംബെ കൽക്കട്ടയൊക്കെ മെട്രോപൊളിറ്റൻ ഏരിയ, മെട്രോപൊളിറ്റൻ ഏരിയയ്ക്ക് പ്രത്യേകം പ്ലാനിംഗ് കമ്മിറ്റി, മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയും. ഒരു 10 ലക്ഷം കൂടുതൽ ജനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ മെട്രോപൊളിറ്റൻ ഏരിയ ഡിക്ലെയർ ചെയ്യാം, ക്ലിയർ ചെയ്താൽ അവർക്ക് പ്രത്യേക പ്ലാനിംഗ് ബോഡി. അപ്പം മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് ബോഡിയും ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയൊക്കെ കോൺസ്റ്റിറ്റ്യൂൻ ബോഡീസ് ആവും, ഏറ്റവും ടോപ്പിലുള്ള ബോഡീസ് നോൺ സ്റ്റാച്ചുറ്ററി ബോഡീസ് ആയിരിക്കും. ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. പിന്നെ ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ എല്ലാ സ്റ്റേറ്റിനും ബാധമല്ല എന്ന് പറഞ്ഞു, ജമ്മു കശ്മീർ ബാധമല്ല, എന്നാൽ ജമ്മു കശ്മീരിലൊന്നും നമ്മുടെ ആക്ട് അമെൻമെൻറ്റും എല്ലാം ബാധമല്ല. പക്ഷേ ഇപ്പോൾ അത് ബാധമായി, ഇപ്പോൾ ജമ്മു കശ്മീരിൻ്റെ ആ സ്റ്റാറ്റസ് പോയി ജമ്മു കശ്മീർ. പിന്നെ ചില സ്റ്റേറ്റ്, ചില സ്റ്റേറ്റിലെ ചില ഭാഗങ്ങൾ ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അതുപോലെ വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗ് എന്ന് പറയുന്ന ഏരിയ, ഇങ്ങനെ മണിപ്പൂരിലെ ചില സ്ഥലം, അവർക്ക് ഈ ആക്ട് ബാധമല്ല. നാഗാലാൻഡിൻ്റെ ആക്ട് ബാധമല്ല, ചില സ്റ്റേറ്റിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നാഗാലാൻഡിലൊക്കെ അവർക്ക് പ്രത്യേക ഒരു സ്ട്രക്ചറുണ്ട്, അപ്പം പിന്നെ ഇത് അങ്ങോട്ട് ആക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലായിടത്തും കമ്പൽസറി ആയിട്ട് ഈ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ത്രീ ടയർ സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ ആണ് ഈ സിസ്റ്റം നടക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ വന്നു കഴിഞ്ഞിട്ട്
സിസ്റ്റത്തിൻ്റെ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് മൊറാജി ദേശായിയുടെ കാലത്താണ്. മൊറാജി ദേശായിയുടെ കാലത്ത് ഇതുപോലൊരു

0: കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. അശോക് മേത്ത കമ്മിറ്റി എന്നാണ്, രണ്ട് മേത്തമാരാണ് ഇതിലുള്ളത്, ഒന്ന് ബൽവന്ത്രായ് മേത്തയും മറ്റേ അശോക് മേത്ത. അപ്പോൾ 77 ആയപ്പം അശോക് മേത്ത കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. അശോക് മേത്ത കമ്മിറ്റി എപ്പോഴും പറഞ്ഞിരുന്നത് 2-tier സിസ്റ്റം മതി എന്നാണ്. ബൽവന്ത്രായ് മേത്ത പറയുന്നത് 3-tier സിസ്റ്റം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കുക ആ ഏത് മേത്തയാണ്. ബൽവന്ത്രായ് മേത്ത 3-tier സിസ്റ്റം പറഞ്ഞു, അശോക് മേത്ത 2-tier സിസ്റ്റം പറഞ്ഞു. ഇൻ്റർമീഡിയറ്റ് ലെവൽ ആവശ്യമില്ല, അനാവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആയാലും ഈ രണ്ട് നിയമങ്ങളും ഇപ്പം നടപ്പിലാക്കിക്കൊണ്ട് വരും. ഇപ്പോൾ സെൻട്രലിൽ ഒരു പ്രശ്നം ഉണ്ടാവും, 50% വനിതകൾക്ക് റിസർവേഷൻ വേണമെന്നൊക്കെ പലരും പറയാറുണ്ട്. ഏതായാലും കേരളം വനിതകൾക്ക് 50% റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ വനിതകൾക്ക് അത്ര എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ഇത് ലോട്ടിട്ടെടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ അത് വരത്തില്ല. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം വനിതകൾ ഒരുപാട് പേര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിൽ മാറ്റിയിട്ടുണ്ട്. അമെൻമെൻറ്റിൽ കൂടെ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. അതെന്നാൽ ബൈ ഇലക്ഷൻ എന്ന് പറയും, ബൈ ഇലക്ഷൻ ആൻഡ് മിഡ് ടേം പോൾ, രണ്ട് ടേംസ് ഉണ്ട്. ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെമ്പർ രാജിവെച്ചു, അവിടെ നടക്കുന്ന ഇലക്ഷനാണ് ബൈ ഇലക്ഷൻ. മിഡ് ടേം പോൾ എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് മുഴുവൻ പിരിച്ചു വിട്ടു, എന്നിട്ട് നടത്തുന്നതാണ് മിഡ് ടേം പോൾ. അപ്പോൾ ഇതിനകത്ത് രണ്ട് പ്രൊവിഷനുണ്ട്, പഞ്ചായത്ത് ബൈ ഇലക്ഷൻ ആകാം, മിഡ് ടേം പോൾ ആകാം. ബൈ ഇലക്ഷൻ ആണെങ്കിൽ മിഡ് ടേം പോൾ ആണെങ്കിലും 6 മാസത്തിനകം നടത്തിയിരിക്കണം. അപ്പോൾ ഒരു മെമ്പർ മരിച്ചു ഒന്ന് ഡിസൈൻ ചെയ്യുന്നു, 6 മാസത്തിന് അവിടെ ഇലക്ഷൻ നടത്തണം. ഹൗസ് പിരിച്ചു വിട്ടുവന്നിരിക്കട്ടെ, ഒരു പഞ്ചായത്ത് ബോഡി പിരിച്ചു വിടാം. ഇപ്പോൾ ഒരു പഞ്ചായത്ത് ബഡ്ജറ്റ് ഒരുപ്പിച്ചാലേ തന്നെ പഞ്ചായത്തിനെ പിരിച്ചു വിടാം. പിരിച്ചു വിട്ടാൽ 6 മാസത്തിനകം പുതിയ പഞ്ചായത്ത് ബോഡി രൂപീകരിക്കണം. പക്ഷേ അവിടെ ഒരു റൂള് വെച്ചിട്ടുണ്ട്, ഈ ഒരു പഞ്ചായത്ത് ബോഡി 5 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 3-ാമത്തെ കൊല്ലം പിരിച്ചു വിട്ടു, മിഡ് ടേം പോൾ നടന്നു. മിഡ് ടേം പോൾ നടന്നു കഴിഞ്ഞാൽ ആ പുതിയ ബോഡിക്ക് എത്ര കാലാവധി റിമൈനിങ് പീരീഡേ ഉള്ളൂ. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് പിരിച്ചു വിട്ടു, പിന്നെ ബോഡി വരുന്നു, പിന്നെ അതിന് 2 കൊല്ലമേ ഉള്ളൂ. അതേ സമയത്ത് ലോക്സഭ പിരിച്ചു വിട്ട് പുതിയ ബോഡി വന്നാൽ അവർക്ക് 5 കൊല്ലമാണ്. ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ റൂൾ വെച്ചിട്ടുണ്ട്, 5 കൊല്ലം ടോട്ടൽ 5 കൊല്ലം ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് ഈ 5 കൊല്ലത്തിൽ ഇലക്ഷൻ നടക്കണം. അതുകൊണ്ട് എന്താണ്
1: റിമൈനിങ്
0: കിട്ടത്തുള്ളൂ, അങ്ങനെ ഒരു റൂള് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിരിച്ചുവിടാനായിട്ട് ആവശ്യം ഇതുണ്ടായിരിക്കത്തില്ല, ഗവർണർക്ക് പിരിച്ചുവിടാൻ പറ്റത്തില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് പിരിച്ചുവിടാൻ പറ്റത്തില്ല അനാവശ്യമായിട്ട്. അതായത് റിയൽ റോസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ ടേം എക്സ്റ്റെൻഡ് ചെയ്യാനേ പറ്റില്ല, ടേം ഒരിക്കലും
1: എക്സ്റ്റെൻഡ്
0: ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റൊക്കെ ഇപ്പം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിക്കാനായിട്ട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് സ്റ്റേറ്റിൻ്റെ പവറാണ്, പഞ്ചായത്തിൻ്റെ അധികം ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് നിയമം ഉണ്ടാക്കാം. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ അസംബ്ലിയിലും ലോക്സഭയിലൊക്കെ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഈ പഞ്ചായത്ത് ഓഫീസ് പഠിക്കുമ്പോൾ വേറെ ഒന്നുകൂടെ നമ്മൾ ഒരു ശ്രദ്ധിക്കണം, കണ്ടോൺമെൻറ് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടോൺമെൻറ് ബോർഡ്, കണ്ടോൺ ബോർഡ് മിക്കവാറും അർബൻ ഏരിയസിലാണ്. ചില സിറ്റീസിൽ കണ്ടോൺമെൻറ് ബോർഡുണ്ട്, പഞ്ചായത്ത് കോർപ്പറേഷൻ പോലെയാണ് കണ്ടോൺമെൻറ് ബോർഡ്. 2006-07 നമ്മൾ പാസ്സാക്കിയ ആക്ട് അനുസരിച്ച് കണ്ടോൺമെൻറ് ബോർഡ്, ഇന്ത്യയിൽ ഏകദേശം 82 കണ്ടോൺമെൻറ് ബോർഡുണ്ട്. കണ്ടോൺമെൻറ് എന്ന് പറഞ്ഞാൽ മിലിട്ടറിക്കാർ ഒരുപാട് താമസിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേക പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് കണ്ടോൺമെൻറ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ, ഈ കണ്ടോൺ ബോർഡിൻ്റെ കൺട്രോൾ ഡിഫൻസ് മിനിസ്ട്രിക്കാണ്. അതുപോലെ ഈ കണ്ടോൺമെൻറ് ബോർഡിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ നമ്മൾ മേയർ എന്ന പോലെ പ്രസിഡന്റ് പറയുന്ന പോലെ കൺട്രോൺ ബോർഡിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ഓഫീസർ കമാൻഡിംഗ് ആണ്. അവിടുത്തെ ഓഫീസർ കമാൻഡിംഗ് ആയിരിക്കും ഈ കൺട്രോൺ ബോർഡിൻ്റെ ചെയർമാൻ. അതിലെ കൂടുതൽ എക്സ് ഓഫീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും അവിടുത്തെ ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും, കുറച്ച് ലോക്കലി എലക്റ്റഡ് ആയിരിക്കും. ഇവരാണ് കണ്ടോൺമെൻറ് ഭരിക്കുന്നത്. ഈ കണ്ടോൺമെൻറ്, നമ്മൾ കോർപ്പറേഷനൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ കമ്മീഷണർ വണ്ടെ, ഇപ്പോൾ സെക്രട്ടറി, അതുപോലെ ഇവിടെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാകും. ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ബോഡി പോലെയാണ് ഈ കണ്ടോൺ ബോർഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്. കേരളത്തിലെ ഒരു കണ്ടോൺമെൻറ് ബോഡി ഉള്ളൂ, അത് കണ്ണൂരാണ്. കേരളത്തിൽ കണ്ണൂർ ഒരു കണ്ടോൺ ബോർഡ് ഉണ്ട്, ഇന്ത്യയിൽ ആകെയായിട്ട് 82 കണ്ടോൺ ബോർഡ് ഉള്ളത്.
1: അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ തീർച്ചയായും നമ്മുടെ ശ്രോതാക്കൾക്ക് 73rd Amendment, 74th Amendment, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇതിനെ എല്ലാത്തിനെയും പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടി. ധാരാളം ഉദാഹരണങ്ങളിലൂടെ സാർ ഞങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്
0: സാർ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരണഘടനാ ഭേദഗതി 73-74 അമെൻമെന്റ്സ് ആക്ടിനെ പറ്റി NS ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. യുവവാണി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഒപ്പം എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാറും ശ്രേയ ജയദീപും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ ഫോർ മ്യൂസിക്സ്, സംഗീതം ഹരിനാരായണൻ.

0: ചലച്ചിത്രഗാനം ഇനി 8:40 കേൾക്കാം. സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി
2: സാഹിത്യവേദി.

0: ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ഹീര ഷൺമുഖം, എൻ ആർ സി നായർ പരശുവയ്ക്കൽ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും കണ്ടല്ലൂർ മോഹനൻ, ജെ ജുബറ്റ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഹീര ഷൺമുഖം എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത മൊബൈലും കുട്ടിയും.
1: ഉണ്ടൊരു കാര്യം മുര ചെയ്തിടാൻ, ഒന്നിതു കേൾക്കാൻ കനിവതു കാട്ടൂ. ഇന്നിതു കേട്ടാൽ ഗുണമുണ്ടാകും എന്നതിൽ സംശയമൊട്ടും വേണ്ട. ഈ കയ്യിലിരിക്കും മൊബൈല് കൊള്ളാം എന്നതു കാര്യം സത്യം തന്നെ. എങ്കിലും ഇങ്ങനെ ഏതൊരു നേരവും കയ്യിലതുള്ളതു നല്ലതുമല്ല. കുട്ടികൾ നിലവിളി നിർത്തണമെങ്കിൽ മൊബൈലൊരെണ്ണം കയ്യിൽ വേണം. ഭക്ഷണമൊത്തിരി ഉള്ളിൽ ചെല്ലാൻ മൊബൈല് മാത്രം മതിയതു സത്യം. എന്തിനും ഏതിനും ഇങ്ങനെ പോയാൽ നിശ്ചയമായും ദോഷം തന്നെ. പുസ്തകമൊന്നതു കയ്യിലെടുക്കൂ, വായനയെന്നതു ശീലമതാക്കൂ. നമ്മുടെ ശീലം കണ്ടു പഠിക്കും കുട്ടികൾ നന്നായി വളരും സത്യം.
0: മൊബൈലും കുട്ടിയും എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത അക്ഷരസ്നേഹം.
1: ഇത്തിരി നേരം ഇതൊത്തിരി നോക്കൂ, അക്ഷരമല്ലടയാളം പോലും തെറ്റിക്കാനേ പാടില്ല. വനവും വാനവും ഒന്നല്ല, മനവും മാനവും ഒന്നല്ല, നിലവും നീലവും ഒന്നല്ല, ശിലയും ശീലയും ഒന്നല്ല, ഉമയും ഊമയും ഒന്നല്ല, കളിയും കാളിയും ഒന്നല്ല, മണിയും മാണിയും ഒന്നല്ല, അണിയും ആണിയും ഒന്നല്ല. അക്ഷരമല്ലടയാളം പോലും തെറ്റിക്കാനേ പാടില്ല. ചിഹ്നം വേറെ ചിഹ്നം വേറെ, ചിഹ്നമൊരെണ്ണം മാറിയിടുകിലോ, വന്നിടില്ലേ വ്യത്യാസം, അർത്ഥം പോലും മാറില്ലേ. നരിയും നാരിയും ഒന്നല്ല, വരിയും വൈരിയും ഒന്നല്ല, ജലവും ജാലവും ഒന്നല്ല, ലയവും ലായവും ഒന്നല്ല, കലവും കാലവും ഒന്നല്ല, മലയും മാലയും ഒന്നല്ല, പതയും പാതയും ഒന്നല്ല, പതിയും പാതിയും ഒന്നല്ല, മുടിയും മൂടിയും ഒന്നല്ല, അടിയനും അടിയനും ഒന്നല്ല, മുക്കും മൂക്കും ഒന്നല്ല, മുലയും മൂലയും ഒന്നല്ല, അഴിയും ആഴിയും ഒന്നല്ല, ഉഴവും ഊഴവും ഒന്നല്ല. കണ്ടുപിടിക്കാം നിങ്ങൾക്കും ഇത്തരം അക്ഷരജാലങ്ങൾ. ചൊല്ലരുതിങ്ങനെ ഇനിമേലാരും തെറ്റിപ്പോയതൊരക്ഷരമല്ലേ കുറ്റം മാത്രം കണ്ടോളും. അക്ഷരമല്ലടയാളം പോലും തെറ്റിക്കാനേ പാടില്ല. അക്ഷരവൈരികളായിടാതെ അക്ഷര പ്രണയികളായിടൂ. ഇക്ഷണമിങ്ങനെ ഉരിയാടിയിടും അടിയനും പിഴവുകൾ വന്നിടാം. ചൂണ്ടിക്കാട്ടാം തെറ്റുതിരുത്താം, ഭാഷയെ നന്നായി സ്നേഹിക്കാം.
0: ഹീര ഷൺമുഖം എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി കണ്ടല്ലൂർ മോഹനൻ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് എന്റെ സ്വപ്നതീരം.
2: സാധാരണ കാലാവസ്ഥയുള്ള ഒരു ദിവസമായിരുന്നു. തെളിഞ്ഞ ആകാശവും നിലാവ് പെയ്യുന്ന രാത്രിയുമായിരുന്നു. സ്വച്ഛന്ദമായ കടൽക്കാറ്റ് തിരമാലകളെ മെല്ലെ മെല്ലെ തീരത്തേക്ക് ആനയിച്ചുകൊണ്ടേയിരുന്നു. തിരമാലകൾ തീരത്തെ മൃദുവായി ആലിംഗനം ചെയ്തിട്ട് ഓരോന്നായി കടലിലോട്ട് മടങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു. ബ്രീളാവതിയായ തീരം സുഹാലസ്യത്തോടെ നീണ്ടു നിവർന്നു കിടന്നു. പാതിരാക്കോഴിയുടെ കൂവൽ കെട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. ഉറക്കച്ചടവോടെ ഞാൻ എൻ്റെ കൂടാരത്തിന് പുറത്തേക്കിറങ്ങി. ഉമ്മറക്കോണിൽ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന ഒറ്റത്തടിയിൽ കടഞ്ഞെടുത്ത മിനുസമുള്ള പങ്കായം ഞാൻ ഇടം കയ്യിലെടുത്തു തീരം ലക്ഷ്യമാക്കി നടന്നു. അരച്ചാൺ നീളമുള്ള എന്റെ നിഴൽ മാത്രം ഇരുങ്ങി കൂട്ടായി കൂടെ കൂടി. ചന്ദ്രികയുടെ ചന്ദനച്ചാറിൽ മുങ്ങിക്കിടന്ന എന്റെ നൗക വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. സ്വപ്നതീരം തേടി

വെച്ചുകൊണ്ട് നൗക മുന്നോട്ട് കുതിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അല്പദൂരം പിന്നിട്ടപ്പോൾ കടലിൽ നിശബ്ദവും ശാന്തവുമായി കാണപ്പെട്ടു. ആകാശത്തെ പൂർണ്ണചന്ദ്രനും മേഘജാലങ്ങളും നക്ഷത്രങ്ങളും പൂർണ്ണമായി കടലിൽ പ്രതിബിംബിച്ചു. അണയാൻ പോകുന്ന എന്റെ സ്വപ്നതീരത്തെക്കുറിച്ചുള്ള മോഹന ഭാവനകൾ നെയ്തുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ പങ്കായം ചലിപ്പിച്ചു. എന്റെ സ്വപ്നതീരത്ത് എനിക്ക് ലഭിക്കുവാൻ പോകുന്ന സ്നേഹാദരങ്ങൾ ഞാൻ അതിമധുരത്തോടെ ഓർത്തു. അവിടെ എന്നെ സ്വീകരിക്കുവാൻ ദീപക്കാഴ്ചകളുമായി നിൽക്കുന്ന തരണിമണികളുടെ കടങ്കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ലാസ്യഭാവം സങ്കല്പത്തിലായിരുന്നെങ്കിൽ പോലും എന്നെ വികാരാധീതനാക്കി. നിലാപ്പരപ്പിൽ അതിമനോഹരിയായ നിശീധനയുടെ മാസ്മരഭാവങ്ങളിൽ ലയിച്ചുകൊണ്ട് സ്വപ്നതീരം തേടി ഞാൻ എന്റെ നൗക മുന്നോട്ട് നയിച്ചു. തലയ്ക്ക് മുകളിൽ ചൂഴ്ന്നിറങ്ങിയ കാറ്റിന്റെ ഒരു വികൃത ശബ്ദം കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. അതാ, എന്റെ തൊട്ടുമുമ്പിൽ ജലപ്പരപ്പിൽ നിന്നും നീർമണികൾ കൂട്ടത്തോടെ മുകളിലേക്ക് ഉയരുന്നു. സുതാര്യമായ ആ ജലത്തിരശിലയ്ക്കപ്പുറം ഒരു നീർച്ചുഴി രൂപം കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ആലോചിക്കുവാനോ പ്രവർത്തിക്കുവാനോ നേരം കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്റെ നൗകയെ ആ നീർച്ചുഴി തന്നിലേക്ക് ആവാഹിച്ചു. ചുഴിയിൽപ്പെട്ട ഞാനും എന്റെ നൗകയും അതിശീക്രം മറ്റേതോ ലോകത്തിലേക്ക് വലിച്ചു താഴ്ത്തപ്പെട്ടു. കാലത്തിന്റെ ഏതോ കോണിലൂടെ ഞാൻ തെന്നിത്തെന്നി എവിടേക്കോ പോവുകയായിരുന്നു. അബോധാവസ്ഥയിൽ ആ യാത്ര എത്ര വിനയാഴികയെന്നോ എത്ര ദിവസമെന്നോ ഊഹിക്കാൻ കൂടി കഴിഞ്ഞില്ല. സ്വബോധം വീണ്ടെടുത്ത ഞാൻ അതിശയകരമായ ഏതോ ലോകത്തിലെത്തിച്ചേർന്നതായി മനസ്സിലാക്കി. എന്റെ രൂപത്തിൽ പ്രകടമായ മാറ്റമുണ്ടായി. ജരാനരകൾ ബാധിച്ച ഒരു വൃദ്ധനായി മാറിക്കഴിഞ്ഞിരുന്നു ഞാൻ. മിന്നുമിനുത്ത എന്റെ ചർമ്മം കൊടുംവെയിലിൽ വെടിച്ചു കീറിയ ഒരു കൃഷിയിടം പോലെയായി. സുഗന്ധവാഹിനിയായ മന്ദമാരുതൻ അവിടെ ഇടതടവില്ലാതെ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ഗോചരമായ എല്ലാ കോണുകളിലും സുഗന്ധപുഷ്പങ്ങൾ ദളങ്ങൾ വിടർത്ത് നിൽക്കുന്നു. അതിവിസ്തൃതമായ ആ പ്രദേശം ഒരു പൂങ്കാവനം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഏറെ താമസിക്കാതെ എന്റെ മുന്നിൽ താഴേക്കിറങ്ങുവാനുള്ള ഒരു കോവണി ദൃശ്യമായി. നവരത്നങ്ങൾ അല്ല, സഹസ്രരത്നങ്ങൾ പതിച്ച ആ കോവണിപ്പടികളിലിറങ്ങി ഒരു തളത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടു. വിശാലമായ തളത്തിന്റെ ചുവരുകളും മേൽഭാഗവും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആ രത്നങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന 1000 വർണ്ണങ്ങൾ ലയിച്ച പ്രകാശധൂളികൾ വിസ്മയിക്കുന്ന തോരണി കൊണ്ട് അവിടെ വർണ്ണാഭമാക്കി. അരിശയിപ്പിക്കുന്ന ആ വർണ്ണപ്രഭയിൽ മയങ്ങി ഞാൻ അന്തം വിട്ടു നിൽക്കെ തളത്തിൽ എനിക്കെതിർവശത്ത് ഒരു സിംഹാസനം ഉയർന്നു വന്നു. ആ സിംഹാസനത്തിൽ പരിചിതമായ ഒരു രൂപത്തോടും സാദൃശ്യമില്ലാത്ത ഭീമാകാരനായ ഒരു ജീവിയും സിംഹാസനത്തിന് നാനാവശത്ത് പരിചാരകരും അംഗരക്ഷകരും എന്ന് തോന്നിക്കുന്ന മറ്റു കുറേ ജീവികളും. അന്തം വിട്ട് ഞാൻ അതെല്ലാം നോക്കി നിൽക്കെ ഭയാനകമായൊരു ശബ്ദം എന്റെ ഇന്ദ്രിയങ്ങളെ വിറപ്പിച്ചു. മധ്യതിരുവിതാംകൂറിലെ മലയാള ഭാഷയിൽ ആ ജീവി ചോദിക്കുന്നു, "നീ മനുഷ്യനാണല്ലേ?" ആ ശബ്ദം ഒരു മുരൾച്ചയോ അലർച്ചയോ അതോ ഗർജനമോ എനിക്കൊന്നും മനസ്സിലായില്ല. സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകും മുമ്പേ വീണ്ടും ഗർജനം. "മലയാളത്തിലല്ലേ നീ കേൾക്കുന്നത്? എന്താണ് ഉത്തരം തരാത്തത്?" പേടിച്ചിരണ്ട ഞാൻ വെക്കിവെക്കി പറഞ്ഞു, "അതെ, ഞാൻ മനുഷ്യനാണ്." ജീവി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പരിഹാസത്തോടെ ചോദിച്ചു, "കോടാനുകോടി സൗരയൂഥങ്ങളും പരസഹസ്രം പ്രപഞ്ചങ്ങളുമുള്ള ഈ ക്ഷീരപഥത്തിലെ ഏറ്റവും ദുർബലനായ ജീവി മനുഷ്യൻ." മനുഷ്യവർഗത്തെ അപ്പാടെ ആക്ഷേപിച്ചപ്പോൾ എനിക്ക് നിയന്ത്രണം നഷ്ടമായി. ഞാൻ അല്പം ദേഷ്യത്തോടും അഹങ്കാരത്തോടുകൂടി പറഞ്ഞു, "അതെ, ഞങ്ങൾ മനുഷ്യർ, ആനയെപ്പോലും മരിക്കുന്നവർ, അന്യഗ്രഹങ്ങളിൽ പോലും ആധിപത്യം സ്ഥാപിച്ചവർ." വീണ്ടും പൊട്ടിച്ചിരി. പരിഹാസത്തോടെ ജീവി വീണ്ടും തുടർന്നു, "നിന്നേക്കാൾ വിവേകവും സഹിഷ്ണുതയും ഉള്ളതുകൊണ്ടാണ് ആന നിന്നെ സഹിക്കുന്നത്. ക്ഷമനശിക്കുമ്പോൾ അവറ്റകൾ നിന്റെ വർഗത്തോട് കാട്ടിക്കൂട്ടുന്നു നീ കണ്ടിട്ടില്ലേ? പിന്നെ അന്യഗ്രഹജീവികൾ, മനുഷ്യൻ വനാന്തരങ്ങളിൽ മരപൂരിയും ചുറ്റി പച്ചമാംസം ഭക്ഷിച്ചു കഴിഞ്ഞുകൂടിയ കാലത്തിനെത്രയോ മുമ്പ് അവർ പരിഷ്കൃതായി കഴിഞ്ഞിരുന്നു. ഗ്രഹങ്ങൾ തേടിയുള്ള നിന്റെ അഭ്യാസങ്ങൾ അവർക്കൊരു തമാശ പോലെ തോന്നിയിട്ടുള്ളൂ." തികച്ചും അസഹനീയമായ ആക്ഷേപശരങ്ങൾ എന്നെ കോപാകുലനാക്കി. "ഞങ്ങൾ കണ്ടുപിടിച്ച് ശേഖരിച്ചു വച്ചിരിക്കുന്ന അനേകം മാറ്റം ഭൂമികളിൽ ഒന്നു മതി നിന്റെ ഈ സ്ഫടീയ ഗോപുരങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നശിക്കാൻ. പിന്നെ നീ സംസാരിക്കുന്ന ഈ ഭാഷ പോലും ഞങ്ങളുടേതല്ലേ?" ഭീകരജീവി അതിഭയാനകമായി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പരിഹാസത്തോടെ പറഞ്ഞു, "നിന്റെ ആറ്റം ബോംബുകൾ പരസ്പരം ബന്ധു നശിക്കാൻ കുബുദ്ധികളായ നീയൊക്കെ കരുതി വച്ചിരിക്കുന്ന വെറും പാഴ്വസ്തുക്കൾ മാത്രം. ഞങ്ങൾക്കൊക്കെ അത് വെറും കളിപ്പാട്ടങ്ങൾ പോലെയുള്ളൂ. പിന്നെ നിന്റെ ഭാഷ വിഡ്ഢിയായ നീയൊന്ന് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ചിന്തകൾക്കനുസൃതമായി കുറേ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതേ ഉള്ളൂ. കേൾക്കുന്നവൻ്റെ പരിജ്ഞാനം അനുസരിച്ച് അത് അവനവൻ്റെ ഭാഷയായി പരിണമിക്കുന്നതാണ്. അടക്കെയാണ് മനുഷ്യ ഞങ്ങളുടെ ശാസ്ത്രം." എനിക്കുത്തരം മുട്ടി. സർവജ്ഞനെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ എത്രയോ ചെറുതാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഭീകരജീവിയോട് എന്തെങ്കിലും പറയാൻ എനിക്ക് വിവേകം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ മനോഗതം മനസ്സിലാക്കിയതുപോലെ ആ ജീവി എന്നോട് പറഞ്ഞു, "മനുഷ്യ, ഈയിടെ ഒരു സൂക്ഷ്മാണു നിന്റെ ലോകത്തിൽ ലാളിപ്പെടുന്നുണ്ടായിരുന്നല്ലോ. വെറും ഈയാമ്പാറ്റുകളെപ്പോലെയല്ലേ നിന്റെ വർഗം അതിനു മുന്നിൽ നീറിയൊടുങ്ങിയത്?

0: മനുഷ്യനടുത്തിടെ നേരിട്ട കൊറോണ എന്ന വിഷാണുക്കളെക്കുറിച്ചാണ് ആ ജീവി സൂചിപ്പിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. എന്തെങ്കിലും പറയാൻ എനിക്ക് അവസരം നൽകാതെ ജീവി തുടർന്നു. ഭൂമിയിൽ നിന്റെ വർഗം മാത്രമാണല്ലോ അതിന്റെ ആക്രമണത്തിന് ഇരയായതും അതിനടിയറ പറഞ്ഞതും. അവിടെ നീ നിസ്സാരനെന്ന് കരുതുന്ന ലക്ഷോപലക്ഷം ജീവജാലങ്ങൾ വേറെയുമുണ്ടല്ലോ. അവരൊക്കെ മനുഷ്യരെക്കാൾ ശക്തരാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ആ ദാരുണാവസ്ഥയിലും അവയൊക്കെ സുഖമായി ആ ലോകത്ത് വിലസിയത്. ഞാൻ പൂർണ്ണമായും പരാജയം സമ്മതിക്കുകയായിരുന്നു. കേമന്മാർ എന്ന് മേനിനടിക്കുന്ന മനുഷ്യൻ, കൃമികീടങ്ങൾ മുതൽ വന്യജന്തുക്കൾ വരെയുള്ള ഈ ലോകവാസികളിൽ എത്രയോ നിസ്സാരർ. എന്റെ പെരുമയും അഹങ്കാരവും എന്നിൽ നിന്നും ഒഴിഞ്ഞുപോയതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഭീകരജീവി ആദ്യമായി മൃദുസ്വരത്തിൽ പറഞ്ഞു, ഏ മനുഷ്യ, നീ വേദനിക്കാൻ വേണ്ടിയല്ല ഞാനത് പറഞ്ഞത്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള പ്രേരണ മാത്രമാണ് ഞാൻ നൽകുന്നത്. നീ നിന്റെ സ്വപ്നതീരം തേടിയുള്ള യാത്രയിലല്ലേ? നിന്റെ യാത്ര നീ തുടർന്നോളൂ. ഞങ്ങളും അടുത്ത താവളത്തിലേക്ക് പോവുകയാണ്. ഇഷ്ടമെങ്കിൽ നിനക്കും ഞങ്ങളോടൊപ്പം കൂടാം. അറിയപ്പെടാത്തൊരു സ്ഥലത്ത്, പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ ഉപേക്ഷിക്കപ്പെടില്ല എന്ന സത്യം എനിക്ക് ആശ്വാസം തന്നു. വെറ്റുകൾ എന്നെയും കൂടെ കൂട്ടാൻ തയ്യാറായതിൽ സന്തോഷം തോന്നി. അപ്പോൾ ജീവി പറഞ്ഞു, കൂടെ കൂടിയവരെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മേധാവിത്വം ഉണ്ടെന്ന് കരുതി ആരെയും അടിമകളാക്കാറുമില്ല. നീ ഞങ്ങളുടെ സഹയാത്രയനാകുന്നു. നമുക്ക് യാത്രയാകാം. സ്നേഹാർദ്രമായ ആ പരിഗണനയെ ഞാൻ നന്ദിയോടെ ഉൾക്കൊണ്ടു. അടുത്ത നിമിഷം വിശാലമായ ആ വർണ്ണപ്രപഞ്ചം വൻസ്ഫോടനത്തോടെ പൊട്ടിച്ചു തെറി. മേൽത്തട്ടിലും പാർശ്വഭിത്തികളിലും ചണ്ടത്തിൽ പതിച്ചിരിക്കുന്ന അമൂല്യരത്നങ്ങൾ ഓരോ വികൃത ജീവികളായി പരിണമിച്ചു. രൗദ്രസാഗരത്തിന്റെ സംഹാരശക്തിയിൽ ആ ജീവികൾ കൂട്ടം തെറ്റി പലായനം ചെയ്തു. ആഴക്കടൽ രൗദ്രഭാവം കൊണ്ടു. തിരമാലകൾ തമ്മിൽ തല്ലി തലകീറി. ആ കോലാഹലക്കിടയിൽ ഞാനും പിന്നെ പരിസരം ജീവികളും കൂട്ടം തെറ്റി ഒഴുകി. ആർക്കും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ക്രമേണ എന്റെ ബോധമണ്ഡലം നഷ്ടമായി. ഞാൻ അലറിയടിക്കുന്ന കൂറ്റൻ തിരമാലകൾക്ക് നടുവിൽ വെറും പൊങ്ങുതടി പോലെ ഒഴുകി. എന്റെ ചിന്തകളും ബോധവും സജീവമായപ്പോൾ ഞാൻ ശാന്തമായൊരു തീരത്ത് അടിഞ്ഞുകിടക്കുകയായിരുന്നു. കാലം അതിശീക്രം പിന്നോട്ട് പായുന്നതുപോലെ എനിക്ക് തോന്നി. എന്റെ ചർമ്മങ്ങൾ പഴയതുപോലെ മിനുസപ്പെട്ടു തുടങ്ങി. എന്നിൽ കാലം തീർത്ത വൈകൃതങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങി. പുത്തൻ ഉണർവോടെ ഞാൻ തപ്പിത്തടഞ്ഞെണീറ്റ് പരിസരമൊക്കെ സന്തോഷത്തോടെ വീക്ഷിച്ചു. ഫലവൃക്ഷങ്ങൾ തിങ്ങിവിടർന്ന ഒരു മനോഹര ഭൂവിഭാഗമായിരുന്നു അത്. ഇഷ്ടാനുസരണം മധുരഫലങ്ങൾ ഭക്ഷിച്ച് സന്തോഷമായ പക്ഷികൾ മരച്ചില്ലകളിൽ നിന്ന് മനോഹരമായി പാടി. വെള്ളത്തിൽ നിന്ന് ഞാൻ കരയിലേക്ക് കയറി. എന്നിട്ട് പിന്നീട് കടലിലേക്ക് തിരിഞ്ഞു നോക്കി. അത്ഭുതം തന്നെ, ഏറെ അകലെയല്ലാതെ എൻ്റെ നൗക കാണപ്പെട്ടു. കരയിലേക്ക് വീശുന്ന കുളിർകാറ്റേറ്റ് എൻ്റെ നൗക അടുത്തടുത്ത് വരുന്നു.
1: എന്റെ സ്വപ്നതീരം കണ്ടല്ലൂർ മോഹനൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി NRC നായർ പരശുവയ്ക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത ദൃശ്യം.

മനോഹര രാത്രിയിൽ പ്രപഞ്ചവും മൊട്ടിട്ടുപൂത്തിയിടവേ നിർനിമേഷയായി നിൽക്കും പൂനിലാ പൊന്നിൻ ബിംബം വെണ്ണിലായി ചൊരിഞ്ഞത്ര പുഞ്ചി.

0: മേഘിയ ഗർഭപാത്രം നന്മയാൽ ചേതോമയം ദിവ്യസായുജ്യപൂർണം വൻപുകളില്ലാതെ ഞാൻ കുമ്പിടും നമ്മേ നിന്റെ അൻപുതാൻ എന്നാത്മാവിൻ സൗരഭ്യപ്രവാഹമായി.
1: ദൃശ്യം എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത അവനിയെക്കാത്ത്.

കാര്യമെന്തെന്നറിയുമോ കൂട്ടുകാരെ നാം? അവനിയെ അമ്മയായി കാത്തു സൂക്ഷിക്കാം, നദികളെ പവിത്രമായി കാത്തു രക്ഷിക്കാം. അഴുക്കിൽ നിന്നകന്നു നാം നിൽക്കണം ചൊല്ലാം, ചെടി നട്ടും കാടുകാത്തും കരുത്താർജിക്കാം. കരുത്താർജിക്കാതെ നമ്മൾ ചില ചീടുകിൽ കരും കാലം വരുമെന്നു കരുതേണം നാം. കുഞ്ഞു പൈതൽ കുറുമ്പിനാൽ വീടിളക്കണ്ടേ, കുഞ്ഞിളം കാറ്റൊന്നു വന്ന് കുളിർ തൂകണ്ടേ, കുളിർ തൂ

അതു കൊയ്യും അരിവാളിൻ മൂള കേൾക്കണ്ടേ, കരിവണ്ടു മുളിവന്നൻ കാതിലൂതണ്ടേ, പതിഞ്ഞാടും ശിഖമൻ്റെ മുന്നിലെത്തണ്ടേ, മഴ വന്നുര ചെയ്തു നൃത്തമാടണ്ടേ, കുയിൽ

0: എൻ ആർ സി നായർ പരശുവയ്ക്കൽ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ജെ ജുബറ്റ് എഴുതി അവതരിപ്പിച്ച കഥയാണ് സെൽഫിയിൽ കാണാത്തവർ.
1: ഓഫീസിൽ നിന്നും വരുന്ന വഴിയാണ് കോഴിക്കടയിൽ കയറിയത്. ചിക്കൻ വാങ്ങിക്കണമെന്ന് ഇളയ മകൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. വല്ല കാലത്തുമുള്ള ആഘോഷമാണ്. അമ്മയ്ക്ക് ചിക്കൻ അത്ര പിടുത്തമല്ല. പൈൽസിന് കൊള്ളാത്തതുകൊണ്ട് ഞാനും ഒഴിവാക്കും. ചിക്കൻ പ്രേമികളായ എൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളും ഇഷ്ടവിഭവം കിട്ടാത്ത അസ്കിത

0: ഇടയ്ക്കിടെ ഡയലോഗിൽ പ്രകടിപ്പിക്കും. ഓഫീസിൽ നിന്ന് ഗ്രാമത്തിലെത്തുമ്പോഴേക്കും 7 മണി. അപ്പോഴേക്കും ചിക്കൻ കട അടച്ചു കാണും. ഇന്ന് അല്പം നേരത്തെ എത്തിയതിനാൽ ഇറച്ചിക്കോഴി കോഴിയിറച്ചിയായി 5 മിനിറ്റ് കൊണ്ട് പ്ലാസ്റ്റിക് കിറ്റിലായി. വീണ്ടും മറ്റൊരു കിറ്റിൽ ബലപ്പെടുത്തി കിട്ടിയ ചിക്കനും തൂക്കി ഞാൻ കടയിൽ നിന്നിറങ്ങി. ഇടതു തോളിൽ ഓഫീസ് ബാഗും വലതു കൈയിൽ കിറ്റും. വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തതിനാൽ അരണ്ട നാട്ടുവെളിച്ചം മാത്രം. പെട്ടെന്ന് പിന്നിലൊരു അനക്കം. തിരിഞ്ഞു നോക്കി. സാമാന്യം വലിപ്പമുള്ള ഒരു കറുത്ത പട്ടി. ഞാൻ നടപ്പിൻ്റെ വേഗം കൂട്ടി. എൻ്റെ സ്പീഡിനൊപ്പം പട്ടിയും. ഇപ്പോൾ മുരളാനും തുടങ്ങിയിരിക്കുന്നു. ഉള്ളാന്തി. ഞാൻ കിറ്റിലെ പിടുത്തം മുറുക്കി. റോഡിലെങ്ങും ആരുമില്ല. ധൈര്യം സംഭരിച്ച് പോടാ എന്നൊരു ശബ്ദം ഞാൻ ഉണ്ടാക്കി. ഒരു കൂസലുമില്ലാതെ ആ ജന്തു പുറയിൽ തന്നെ. ഇറച്ചിയുടെ മണം കിട്ടിയിട്ടാവും. കിറ്റുയർത്തി ഞാൻ നെഞ്ചോട് ചേർത്തു. വീട്ടിലേക്കിനിയും 1.5 കിലോമീറ്ററോളം നടക്കണം. മുരൾച്ചയും വേഗതയും കൂടുന്നതനുസരിച്ച് എൻ്റെ ആത്മവിശ്വാസം ചോർന്നുകൊണ്ടിരുന്നു. ജന്തുക്കൾ വിചാരിച്ചാൽ മനുഷ്യജീവിതം തീർന്നെന്നെവിടെയോ കേട്ടത് എത്ര സത്യം. ഇപ്പോൾ അവൻ പുറകെ വരികയല്ല, ഞാൻ അവനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ അടുത്ത നിമിഷം മേലേക്ക് ചാടി വീണേക്കാം. മനുഷ്യനെ പട്ടി കടിച്ചു കൊന്ന വാർത്ത പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർത്തു. കിറ്റ് ഉപേക്ഷിച്ചാലോ? 310 രൂപയ്ക്ക് മേടിച്ച കോഴിയുടെ ചൂടും എൻ്റെ നെഞ്ചിലെ ചൂടും ഇടകലർന്നു. ചിക്കൻ കാത്തിരിക്കുന്ന ഇളയവളുടെ മുഖം മനസ്സിൽ മിന്നി. ടോർച്ചില്ലാത്ത പഴയ മൊബൈലാണ് പോക്കറ്റിൽ. ഇല്ലെങ്കിൽ ഒന്ന് വെട്ടം തെളിച്ച് വിരട്ടാമായിരുന്നു. തുറന്നുകിടക്കുന്ന ഗേറ്റ് കണ്ടപ്പോഴാണ് ആശ്വാസമായത്. മോളെ എന്ന് വിളിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി. എൻ്റെ വിളികേട്ട് ഭാര്യയും മക്കളും പുറത്തേക്ക് വന്നു. ഞാൻ വേഗം കിറ്റ് ഭാര്യയുടെ നേരെ നീട്ടി. ഇളയമകൾ അന്നേരം ദേ ഒരു പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി. ഷൂസൂരി തിരിഞ്ഞു നോക്കുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ വിനയത്തോടെ തലകുനിച്ച് അവൻ വാലാട്ടുന്നു. എന്താടാ? അവൾ പരിചയമുള്ളതുപോലെ ഈണത്തിൽ ചോദിച്ചു. അപ്പോൾ ഭക്തിയോടെ കണ്ണടച്ച് ചെവി ചായ്ച്ചുകൊണ്ടവൻ ടൈലിട്ട മുറ്റത്ത് കുത്തിയിരുന്നു. ഇവനെ എവിടുന്ന് കിട്ടി? അവളുടെ ചോദ്യം മൈൻഡ് ചെയ്യാതെ കൈയുയർത്തി ഞാൻ പോടാ എന്നലറി. കേട്ട ഭാവമില്ലാതെ പട്ടി ഭാര്യയെ നോക്കി ഇളിക്കുന്നു. അകത്ത് കയറി കുളിക്കാനൊരുങ്ങുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിച്ചു വിട്. കുളി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ വട്ടാക്കി. ഭാര്യയുടെ സംസാരം കേട്ടുകൊണ്ട് അവൾ കൊടുത്ത മീൻകറിയും ചോറും തിന്നുകയാണവൻ. കാഴ്ച കണ്ട് പിള്ളേരും. നല്ല അനുസരണയുള്ള പട്ടി, ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. നിന്നോട് പറഞ്ഞതല്ലേ അതിനെ ഓടിച്ചുവിടാൻ? എന്താടാ അവിടെ ബഹളം? മുറിയിൽ നിന്ന് അമ്മയാണ്. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് ഭാര്യയുടെ കാട്ടായം വിവരിച്ചു. പിന്നെ ഭക്ഷണം എടുത്ത് വയ്ക്കാൻ ഒച്ചവെച്ചു. ഞാൻ കൊടുത്തത് മുഴുവൻ തിന്നു. നല്ല പട്ടി. സന്തോഷത്തോടെ ഭാര്യ അകത്തേക്ക് കയറി വന്നു. എനിക്ക് തരാനല്ല, എങ്ങോ കിടന്ന പട്ടിക്ക് കൊടുക്കാനാണ് താല്പര്യം. തികട്ടി വന്നത് പറയാതെ ഞാൻ ആഹാരം കഴിച്ച് പത്രം വായിക്കാനിരുന്നു. അപ്പോഴാണ് കൂട്ടുകാരൻ്റെ പതിവ് ഫോൺ. 1.5 മണിക്കൂർ നീളുന്ന സാഹിത്യ സാംസ്കാരിക ചർച്ച എന്നുമുണ്ട്. മുറ്റത്തുലാത്തിക്കൊണ്ടാണ് സംസാരം. പുറത്തേക്കിറങ്ങിയപ്പോൾ ദേ ലവൻ എന്നെ കണ്ട് ക്രുദ്ധനാകുന്നു. ഞാൻ വേഗം അകത്തേക്ക് തന്നെ കയറി. ഫോണിൽ സംസാരിക്കുമ്പോഴും പട്ടിയായിരുന്നു തലയിൽ. ഫോൺ കഴിഞ്ഞ് സിറ്റൗട്ടിലേക്ക് വരുമ്പോഴുണ്ട് ഭാര്യയും മക്കളും വില കൂടിയ ടച്ച് ഫോണിൽ പട്ടിക്കൊപ്പം സെൽഫി എടുത്ത് രസിക്കുന്നു. പോസ് ചെയ്യുമ്പോൾ അവൻ്റെ മുഖത്തും നിറഞ്ഞ ചിരി. എടുത്ത ഫോട്ടോ കാണിച്ചപ്പോൾ അവൻ്റെ സന്തോഷം കീറി കവിഞ്ഞൊഴുകി. എൻ്റെ ദേഷ്യം കണ്ട് ഭാര്യ തട്ടിക്കേറി. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ പിള്ളേർ ഫോട്ടോ എടുക്കുന്നതിന്? അവൾ അകത്തേക്ക് പോയി. പിള്ളേരിതൊന്നും മൈൻഡ് ചെയ്യാതെ സെൽഫി തുടർന്നു. കുട്ടികൾ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്നവൻ ആദരവോടെ അവരെയും അവരുടെ കയ്യിലെ കറുത്ത ഫോണിനെയും മാറി മാറി നോക്കുന്നുണ്ട്. ഇടയ്ക്കവൻ പരിഹാസത്തോടെ നോക്കുന്നുവെന്ന് തോന്നിയിട്ട് കയ്യിലെ പഴയ മൊബൈലും മറച്ചു പിടിച്ച് ഞാൻ അകത്തേക്ക് നടന്നു. മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പതിവ് ഉലാത്തലും മുടങ്ങി. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടക്കുമ്പോൾ മുരൾച്ചയോടെ തിളങ്ങുന്ന കണ്ണുകൾ. ഏതു നിമിഷവും കീഴ്പ്പെടുത്താവുന്ന എന്തോ ഒന്ന് കട്ടിലിൽ ഉണ്ടെന്ന ഭീതി എന്നെ ശ്വാസം മുട്ടിച്ചു. ഞാൻ എഴുന്നേറ്റ് ഡ്രോയിങ് റൂമിൻ്റെ ജനാല തുറന്നു നോക്കി. നിലാവിൽ തിളങ്ങുന്ന ഒരു കറുപ്പ് പുറത്തെ വാഴക്കൂട്ടത്തിൽ. ഞാൻ വേഗം ജനലടച്ച് കിടപ്പുമുറിയിലേക്ക് തന്നെ മടങ്ങി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ നടക്കാനിറങ്ങുമ്പോൾ എൻ്റെ ശത്രു വീടിൻ്റെ ഇറമ്പിൽ ചുരുണ്ടു കിടക്കുന്നു. എന്നെ കണ്ടപ്പോൾ മുരണ്ടുകൊണ്ടെഴുന്നേറ്റു. ഞാൻ വേഗം ഗേറ്റ് കടന്ന് കുത്തിയിട്ടു. അവൻ ഗേറ്റ് വരെ ഓടി വന്ന് എന്നെ നോക്കി നിന്നു. ഓ, എന്തൊരു ഉത്തരവാദിത്വം! സ്വന്തം വീടാണെന്ന ഭാവത്തിലാണ് നിൽപ്പ്. എൻ്റെ മനോഗതം മനസ്സിലായിട്ടാവാം ഒന്ന് കുരച്ച് മുറ്റത്തേക്ക് തന്നെ അവൻ മടങ്ങി. നടപ്പിനിടയിലും പട്ടിയെ എങ്ങനെ ഒഴിവാക്കാമെന്ന ചിന്ത കയ്യും കാലും വീശി എൻ്റെ തലയിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നു. നടപ്പ് കഴിഞ്ഞ് തിരികെ വന്ന ഞാൻ ഗേറ്റിൽ കൈവച്ച ഉടനെ കോമ്പൗണ്ടിൽ നിന്ന് പെരുമ്പറ മുഴങ്ങി. ഏതോ അപരിചിതന്റെ വീട്ടിൽ ചെന്ന പോലെ ഞാൻ പേടിയോടെ നിന്നു.
1: സെൽഫിയിൽ കാണാത്തവർ ജെ ജുബറ്റ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.

ഉപഭോക്താവേ, നിങ്ങൾക്ക് ലഭിച്ച സേവനത്തിൽ തൃപ്തരാണോ? വില കൂടുതൽ വാങ്ങിയോ? ആശങ്ക വേണ്ട. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായം ഉറപ്പാണ്.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാത്രി 8 മണിക്ക് നാടകം 3 ചോദ്യങ്ങൾ 1-ാം ഭാഗം, ലിയോ ടോൾസ്റ്റോയിയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനുരാജ് ഡിആർ. നാളെ രാത്രി 8 മണിക്ക് 3 ചോദ്യങ്ങൾ നാടകം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൗരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൗരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിന്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായമെത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിൻ്റെ 100, ആംബുലൻസിൻ്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകൻ്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെന്ററിന്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. ഉൽപ്പന്നം ശരിയായിരിക്കണം, സേവനം കൃത്യമായിരിക്കണം. തെറ്റായ സേവനങ്ങൾക്കെതിരെ പരാതി നൽകാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കുന്ന 3 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടിയായില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള MPമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുക. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. 5 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. 2027 ഫെബ്രുവരിയിലാണ് 2ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ്. കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ബലിതർപ്പണ ചടങ്ങുകളോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത സൌകര്യങ്ങൾ എന്നിവ ചർച്ചയായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും സംസ്ഥാനത്ത് തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ മന്ത്രി M ലിജു പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക്, കാസർഗോഡ് കാർഷിക ഗ്രാമവികസന ബാങ്ക്, നന്മണ്ട സഹകരണ റൂറൽ ബാങ്ക് എന്നിവ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. മധു ബാലകൃഷ്ണനും വൃന്ദ ഷമീക്കും.

0: ചലച്ചിത്രഗാനം സമാപിക്കുന്നു. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
1: നമസ്കാർ. ആകാശവാണി സേ സമാചാർ സന്ധ്യ കേ സാത്ത് മേ വിശാൽ ശർമ്മ. സർക്കാർ നെ കഹാ സിന്ധു ജൽ സന്ധി അഭി ഭീ

0: social media post, the Ukrainian president shared visuals of the aftermath of the Russian strikes in the capital city of Kyiv as emergency and rescue operations are underway. Mr. Zelensky accused Russia of committing a war crime. Russia's defense ministry said in a statement that the bombardment was in response to Ukraine's long-range strikes on its civilian infrastructure. France has reported a sharp rise in deaths during the hottest week of last month's record-breaking heat wave. According to Public Health France, nearly 9,000 deaths were recorded between June 22nd and 28th, about 29% higher than the previous week, indicating at least 2,000 additional deaths. The agency said the figures remain incomplete and the final toll is expected to be higher. Authorities reported significant increases in deaths at private homes, hospitals and care homes, with the Paris region recording the steepest rise. Back home, the southwest monsoon has further advanced into some more parts of Gujarat, Rajasthan and Haryana and remaining parts of Madhya Pradesh today. The IMD has issued a red alert for heavy to very heavy rainfall with isolated extremely heavy rainfall over Gujarat, Konkan, Goa, Madhya Maharashtra, Odisha and West Madhya Pradesh for tomorrow. Meanwhile, heavy rain continued in several parts of Maharashtra today, affecting normal life and disrupting road connectivity in many districts. More from our Mumbai correspondent.
1: Today, several parts of Maharashtra received rainfall, with coastal areas seeing highest amount of rains. Water level rose in rivers of districts of Raigad, Ratnagiri, Sindhudurg and also in Kolhapur. According to IMD, rainfall is expected to intensify in the state from tomorrow till 7th July. Heavy to very heavy rain is likely at several places, while isolated areas over Konkan and the adjoining Ghat regions of Maharashtra may receive extremely heavy rain. Thunderstorms are also likely over parts of Madhya Maharashtra, Marathwada and Vidarbha. The IMD has advised fishermen not to venture into the sea till July 7th due to winds and rough sea conditions. Sangeeta Godbole, Akashwani News, Mumbai.
0: On to sports. In the FIFA World Cup, Australia will take on Egypt in a round of 32 match at Arlington in US tonight. In other round of 32 matches, Argentina will face Cabo Verde at Miami Gardens, while Colombia will clash with Ghana at Kansas City Stadium tomorrow morning. In the Wimbledon Tennis Championships, American Jessica Pegula and Naomi Osaka of Japan have reached the round of 16 in women's singles. Osaka defeated Daria Kasatkina 6-1, 6-3 in just 65 minutes in round of 32 match. Jessica dominated Spain's Buzas Maniero in a 6-1, 6-3 victory. In men's singles, third round of matches, world number one Jannik Sinner is currently facing US player Jensen Brooksby, while Daniil Medvedev is taking on Jan-Lennard Struff of Germany. In another third round fixture, Serbian Novak Djokovic is taking on Arthur Rinkonesh of France. Benchmark domestic equity indices ended with modest gains today, extending their rising streak for the third straight session. The Sensex rose 262 points to close at 77,764. And now, before we end the bulletin, the headlines once again. Government says Indus Waters Treaty remains suspended. Pakistan must renounce support to cross-border terrorism. India on track to achieve $1 trillion export target this year, says Commerce Minister Piyush Goyal. Prime Minister Narendra Modi to visit Indonesia, Australia and New Zealand on a six-day tour beginning Monday. Defence Acquisition Council clears procurement proposals worth 52,000 crore rupees to enhance combat readiness. Government to seek explanation from Meta on Instagram ads promoting child sexual abuse. France reports nearly 9,000 deaths during record-breaking heat wave last week. And in FIFA World Cup, Australia to take on Egypt in a round of 32 match at Arlington in US tonight. That is all in the news at 9. Good night.
2: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
4: പ്ലസ് വണ്ണിലേക്ക് പരമ്പര. ഗണിതശാസ്ത്രം അവലോകനം ചെയ്യുന്നത് അധ്യാപിക യമുന കെ മൂർത്തി.
5: എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് പ്ലസ് വൺ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ നേടിയിരിക്കുന്ന എല്ലാ കൊച്ചുമിടുക്കന്മാർക്കും ഇടുക്കികൾക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും. വളരെ സന്തോഷകരമായ ഒരു കാലമാണ്. നമ്മളൊരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പം അതിനിടയിൽ ചെറിയ ആശങ്കകളൊക്കെ വന്ന് ഭവിച്ചേക്കാം. പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലം വരെ മലയാളത്തിൽ പഠിക്കുകയും ഇനി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയി വരികയും ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഒരുപാട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം അല്ല, എന്നാൽ തീരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യവുമല്ല. ഒരു ചെറിയൊരു മുൻകരുതലും തയ്യാറെടുപ്പും നടത്തുന്നതോടുകൂടി നമുക്ക് ഈ ഒരു പ്രതിസന്ധി സാഹചര്യത്തിനെ വളരെ ഈസിയായി തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു ജെൻസി ലോകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്ന, വളരെ എല്ലാം സൗകര്യപ്രദമായ ഒരു വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. ഒന്നിനും നമുക്കൊരു പ്രയാസവും ഇല്ല, എല്ലാം നമ്മുടെ വിരൽത്തുമ്പത്ത് ലഭ്യമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ മഹിമ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ടൊന്ന് കണ്ണോടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിതിവിശേഷങ്ങൾ ഇതുപോലൊന്നും ആയിരുന്നില്ല. 10-ാം ക്ലാസ്, അതായത് അന്നത്തെ SSLC കഴിയുമ്പോൾ പ്രീ ഡിഗ്രിയാണ്. ഒരു 25-30 വർഷമൊക്കെ മുന്നേ പ്രീ ഡിഗ്രി എന്നുള്ള ഒരു കോളേജ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കുട്ടികളെ പറിച്ച് നടന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് കുട്ടികളിൽ മാനസികമായാലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ സമയത്ത് വിദ്യാർത്ഥികൾ അതെല്ലാം വളരെ സമർത്ഥമായി നേരിട്ടു, അത് തരണം ചെയ്തു, അവർക്ക് നല്ല കരിയർ ഉണ്ടായി. അവരിൽ പലരും ഇന്ന് അറിയപ്പെടുന്ന ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, പിന്നെന്താണ് വലിയ IAS ഓഫീസേഴ്സ്, ഒഫീഷ്യൽസ്, ബ്യൂറോക്രാറ്റ്സ്, പൊളിറ്റീഷ്യൻസ്, അങ്ങനെ വിവിധ മേഖലകളിൽ ശോഭിക്കുന്നവരാണ്. അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് അത് തന്നെ ഒരു ഉദാഹരണമായിട്ടെടുക്കാം. ഇതൊന്നും വലിയ രീതിയിൽ നമ്മെ തളർത്താൻ പാടില്ല എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ അവരിൽ നിന്നും തീർത്തും ഉൾക്കൊള്ളേണ്ടതുമാണ്. അപ്പം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രീ ഡിഗ്രി സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചെല്ലുമ്പോൾ ഉടനെ തന്നെ അവിടെ ഫുൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതായത് മുഴുവൻ സംസാരവും ഇംഗ്ലീഷിലാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് അധികവും ഒരു ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ, ബ്ലെൻഡഡ് ഇൻ ദ സെൻസ് അവർ ഇംഗ്ലീഷും മലയാളവും ഇടകലർത്തി മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ കുറച്ച് കംഫർട്ടബിൾ ആക്കിക്കൊണ്ടുള്ള ഒരു പഠന ശൈലി അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് അതിൽ. എന്നാൽ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊന്നും അല്ല. ഫുൾ ഇംഗ്ലീഷിൽ ഡെലിവർ ചെയ്യുകയും ലെക്ചർ ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു അരക്ഷിതാവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പകുതിയിൽ കൂടെ ആൾക്കാർക്ക് അതേ സ്കൂളിൽ തന്നെ പഠനം തുടരാനുള്ള ഒരു സൗകര്യമുണ്ട്. അതൊന്നും അന്നത്തെ കാലത്ത് ലഭ്യമായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ സൗകര്യങ്ങളുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നും കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ആശയങ്ങളുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത അന്നേ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ വന്നേക്കാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് എളുപ്പം തരണം ചെയ്യാൻ പറ്റുമെന്നാണ്. ഉദാഹരണത്തിന്, നമുക്ക് ഗണിതശാസ്ത്രത്തിലെ വൃത്തം എന്നുള്ള അല്ലെങ്കിൽ റേഡിയസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള പദം ആരമെന്നാണ്. അപ്പോൾ ആരത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ പരിധിയിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരം എന്നുള്ളതാണ് ആരത്തിൻ്റെ നിർവചനമായി നമ്മൾ പഠിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ ഇങ്ങനെയായിരിക്കും റേഡിയസിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആരത്തിൻ്റെ ഡെഫിനിഷൻ നിർവചനം പഠിക്കുന്നത്. അപ്പം ജസ്റ്റ് അതിങ്ങനെ വെറുതെ ഒരു നിർവചനം പഠിക്കുന്നതിന് പകരം നമുക്ക് ആ ചിത്രം മനസ്സിലാവും, ഒരു ഭാവനാ ചിത്രം അല്ലെങ്കിൽ ഒരു സങ്കല്പ ചിത്രം നമ്മുടെ മനസ്സിൽ അപ്പം തന്നെ രൂപപ്പെടുത്തിയെടുത്താൽ ഇനി അടുത്ത് നമ്മൾ പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ നേരെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരികയാണ്. അവിടെ റേഡിയസ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എനി വൺ പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സെയിം സർക്കിൾ എന്ന് പഠിക്കുമ്പോൾ അവിടെ ആ നമ്മൾ ചിത്രത്തിൽ കൂടെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യമേ ഡെവലപ്പായി കിടക്കുന്ന ആ ചിത്രത്തിൽ കൂടെയാണ് അത് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാവനാ ചിത്രം വ്യക്തതയുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് എന്ന് പറയും, കോൺസെപ്റ്റ്സിൽ വ്യക്തതയുള്ള കുട്ടികൾക്ക് ഒരു പറിച്ചു നടൽ അല്ലെങ്കിൽ അവരുടെ മീഡിയം ചേഞ്ച് ചെയ്തു എന്ന് വെച്ച് വലിയ രീതിയിലുള്ള ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ഇടയില്ല എന്നുള്ളതാണ് ഏറിയ കൂറും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം എൻ്റെ കൊച്ചു കൂട്ടുകാരോടും ഉള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ കോൺസെപ്റ്റിൽ നല്ല വ്യക്തത ആശയങ്ങളിൽ വ്യക്തത ഉണ്ടാക്കി പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തിലേക്കും നമ്മളെ പറിച്ചു നടാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത്, ആശയത്തിലുള്ള ആ വ്യക്തത. അതെല്ലാവരും ഡെവലപ്പ് ചെയ്തെടുക്കണം. പല കുട്ടികളുടെയും പഠനശൈലിയിൽ പ്രത്യേകിച്ചും ഇപ്പോഴുള്ള കുട്ടികളുടെ

പഠനശൈലിയിൽ അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർത്തിയെടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈസ്കൂളിലും മലയാളമാണ് ഇൻസ്ട്രക്ഷൻ എന്നുണ്ടെങ്കിലും അധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകർ പൊതുവെ ഇതിന്റെ കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ആരം എന്നൊന്നും ഇന്നത്തെ ടീച്ചേഴ്സ് എപ്പോഴും പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൽ സി എമ്മിന് ലസാകുമെന്നോ അല്ലെങ്കിൽ എച്ച് സി എഫിന് ഉസാകാന്നൊന്നും ഇപ്പോഴത്തെ ടീച്ചേഴ്സ് പറയാറില്ല. അവർ എൽ സി എം എച്ച് സി എഫ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ റേഡിയസ് സർക്കിൾ ഇതൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കുകളുമാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളമായി ആയാൽ കൂടി അധ്യാപകർ അങ്ങനെ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം വിദ്യാർത്ഥികളും ഏറെക്കുറെ ഈ ഒരു വാക്കുകളുമായിട്ട് പരിചിതരാണെന്നുള്ളതാണ്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതൊക്കെ നമുക്ക് ഇനിയുള്ള ആ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലൂപ്പ് ഹോൾസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൈസ്കൂൾ തലത്തിലൊക്കെ വളരെ ടോപ്പേഴ്സ് ആയിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ, പഠിത്തത്തിൽ അതിസമർത്ഥന്മാരായ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ചെറിയൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം എന്നുള്ള നിലയിൽ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ അവർ മലയാളം മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അതായത് അതുവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു അറ്റൻഷനും ശ്രദ്ധയും കിട്ടാത്തപ്പോൾ ഒരു ചെറിയൊരു വിഷമം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചിലരെങ്കിലും അത് വലിയൊരു കോംപ്ലക്സായി മാറ്റുകയും അയ്യോ എനിക്കിനി ഇത് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ എത്ര മിടുക്കനായി അല്ലെങ്കിൽ മിടുക്കിയായി പഠിച്ചു വന്ന ആളാണ് ഇപ്പോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ ഞാൻ എല്ലാവരുടെയും പുറകെ ആയിപ്പോയല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ ചില കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പഠിത്തത്തിൽ മിടുക്കരായ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ടീച്ചേഴ്സിന്റെ ഇഷ്ടഭാജനമായ കുട്ടികളുടെ ഇടയിൽ ഇതൊരു വലിയ പ്രശ്നമായി കണ്ടുവരുന്നുണ്ട്. എല്ലാവരുടെ ഇടയിലും അല്ലെങ്കിൽ കൂടി ഒരു അത്യാവശ്യം നല്ലൊരു ശതമാനം കുട്ടികളുടെ ഇടയിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവർ അത് തീർത്തും സൈക്കോളജിക്കലാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബോധവാന്മാരായിരിക്കുക. ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, ഇതെനിക്ക് വളരെ ഈസിയായി ടാക്കിൾ ചെയ്യാൻ പറ്റും, ഞാൻ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. ഇത് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ ഇത് ഈസിയായി മറ്റു കുട്ടികളോടൊപ്പമോ അവരെക്കാളും ഒക്കെ മുന്നെയോ എത്താൻ എനിക്ക് പറ്റും, ചെറിയൊരു പരിശ്രമം മാത്രം മതി എന്ന് വിശ്വസിക്കലാണ്, അവനവനിൽ തന്നെ ഒരു വിശ്വസിക്കൽ മാത്രമാണ് ഇതിനൊരു പോംവഴി. അങ്ങനെയുള്ള കുട്ടികൾ മനസ്സ് തളരാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി നമ്മൾ ആശയ സംശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ആശയം, കോൺസെപ്റ്റ്. അതാണ് പ്രത്യേകിച്ച് സയൻസ് മാത്തമെറ്റിക്സ് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം, ആ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഏതായാലും ചില ടിപ്സ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ദിവസേന ഇനി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദിവസേന ഒരു 15 മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷുമായി ഒരു അടുപ്പം സ്ഥാപിക്കുക. അടുപ്പം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം വായനയായിരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ചില ഫിലിംസ് കാണുകയായിരിക്കാം. ഒരു 15 മിനിറ്റെങ്കിലും ദിവസേന ഒരു അച്ചടക്കത്തോടുകൂടി ചിട്ടയോടുകൂടി ചെയ്യുക, അത് വളരെ സഹായിക്കും. റീഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ലഭ്യമാണ്. ഇന്റർനെറ്റിൻ്റെയൊക്കെ ആവിർഭാവത്തോടുകൂടി നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ലഭ്യമാണ്, അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. രണ്ടാമതായി നമ്മൾ ദിവസേന ഒരു രണ്ടോ മൂന്നോ വേർഡ്സ് പഠിക്കാൻ, പുതിയ വേർഡ്സ് പഠിക്കാൻ ശ്രമിക്കുക. ആ വേർഡ്സ് ജനറൽ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസിൽ കടന്നു വരാൻ സാധ്യതയുള്ള ജാർഗൺസ് ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന പ്രത്യേകതരം പദപ്രയോഗങ്ങളെയാണ് ജാർഗൺസ് എന്ന് പറയുന്നത്, ശാസ്ത്രീയ പദപ്രയോഗങ്ങൾ എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ വേർഡ്സും ആവാം. അപ്പം അത് നമുക്ക് ഒരുപാട് നമ്മുടെ വൊക്കാബുലറിയെ, ഇംഗ്ലീഷ് വൊക്കാബുലറിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വാക്കും, അതിനും നിങ്ങൾക്ക് ഇന്റർനെറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സുകളുടെ പുസ്തകങ്ങൾ നേരത്തെ അതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, അതിൽ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ദിവസേന ഈ രണ്ട് വാക്കുകളോ രണ്ടോ മൂന്നോ വാക്കുകൾ പഠിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ അതെല്ലാം റിവൈസ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ആ ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ ആ ഒരു പദസമ്പത്ത് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. മാത്തമെറ്റിക്സിൽ കടന്നു വരാൻ പറ്റുന്ന ചില വാക്കുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ സീക്വൻസ് എന്നുള്ള ടോപ്പിക്കിൽ, സീക്വൻസ് പറയുമ്പോൾ അത് ശ്രേണി എന്നായിരിക്കും ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുക. അപ്പം ശ്രേണി എന്ന് പഠിച്ചിട്ടുള്ളവർ ഉടനെ അത് സീക്വൻസ് എന്നുള്ള പദം വരുമെന്ന് മനസ്സിലാക്കാം. സങ്കീർണ സംഖ്യകൾ എന്നുള്ളതിന് കോംപ്ലക്സ് നമ്പറാണ് അതിൻ്റെ തർജ്ജമ എന്ന് മനസ്സിലാക്കാം. ഫിസിക്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനേർഷ്യ ജഡത്വം എന്നുള്ളത് ഇനേർഷ്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ത്വരണം ആക്സിലറേഷൻ, അങ്ങനെ നമുക്ക് വരുന്ന സാങ്കേതിക പദങ്ങളുടെ ഒരു ഡിക്ഷണറി നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം. അത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മെമ്മറൈസ് ചെയ്യുകയും വേണം. ഇപ്പൊ ഗണിതശാസ്ത്രത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി സയൻസ് സബ്ജക്റ്റുകൾ, ഇപ്പൊ ബയോളജിയോ അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്സോ അപേക്ഷിച്ച് കുറച്ചുകൂടെ ജാർഗൺസിന്റെ
ഒരു ഇൻഫ്ലുവൻസ് കുറവാണ് മാത്തമെറ്റിക്സ്.

0: നമ്മൾ മാത്തമെറ്റിക്സിൽ പലതും ഓൾറെഡി തന്നെ ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞ് പറഞ്ഞ് ശീലിച്ച് കേൾക്കുന്നത് കൊണ്ട് ആ ഒരു ട്രാൻസിഷൻ അത്ര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല. മൂന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, നമ്മളെപ്പോഴും ഒരു ബോധവാന്മാരായിരിക്കുക. ഇങ്ങനെ ഒരു മലയാളം മീഡിയത്തിലാണ് നമ്മൾ പഠിച്ചത്, അപ്പോൾ നമുക്കിതിൽ ചെറിയൊരു ഇഴുകിച്ചേരലിൻ്റെ പ്രശ്നം സ്വാഭാവികമായും ഉണ്ടാവും. അത് സ്വാഭാവികമായി ഉണ്ടാവും എന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കുക. എന്നാൽ അത് ഭയങ്കര ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അതൊരു ബാലികേറ മലയാണെന്ന് വിചാരിച്ച് അവിടെ പോയി കാര്യങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് അപ്പാടെ തകരും, അതുമാകരുത്. എന്നാൽ അതിനെ നിസ്സാരമായോ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാനും പാടില്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോയി ഇതിന് വേണ്ടുന്ന ചെറിയ തോതിലുള്ള പരിശ്രമം അല്ലെങ്കിൽ ഒരു അധ്വാനം നടത്തിയാൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ മറികടക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പിന്നെ ഇനി എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഇന്നത്തെ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻ എന്ന് പറയുന്നത് വളരെ കാഷ്വലാണ്. നിങ്ങൾക്ക് എളുപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കാം, ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം, ടീച്ചർ ഞാനിങ്ങനെ മലയാളം മീഡിയം പഠിച്ചു വന്ന കുട്ടിയാണ്, അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ടേംസ് കേൾക്കുമ്പോഴൊരു ആശങ്കയും അങ്കലാപ്പും വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് പെട്ടെന്ന് അത് മലയാളത്തിലേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രോബ്ലം എന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഉറപ്പായും അറിയിക്കാൻ പറ്റും. അത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരോട് ചോദിച്ച് പഠിക്കാൻ പറ്റും. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. AI, ChatGPT, ജെമിനി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യകളും ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസും ഒക്കെ അപാരമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് റിസോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കൂടെയുള്ളവരുമായിട്ട് ഒരിക്കലും ഒരു കമ്പാരിസൺ നടത്തരുത്. അവൻ മലയാളം മീഡിയം ആണല്ലോ, എന്നിട്ട് അവൻ എത്ര പെട്ടെന്നാണ് ഇത് ക്യാച്ചപ്പ് ചെയ്തത്, എനിക്കത് പറ്റുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള നിസ്സാരമെന്ന് മറ്റൊരാൾക്ക് പറയാമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രോബ്ലം തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള കമ്പാരിസൺസിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ ഒരു താരതമ്യങ്ങൾ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ മനസ്സ് വിഷമിക്കുകയും നമുക്കത് പെട്ടെന്നുള്ള ഒരു ഡെവലപ്മെൻറ്റ് സാധ്യമാകാതെ വരികയും ചെയ്യും. അപ്പോൾ ഒരു തരത്തിലും താരതമ്യ പഠനവും നമ്മൾ നടത്താൻ പോകണ്ട. നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക. അടുത്തൊരു പോയിന്റ്, നമ്മൾ ധാരാളം ഇംഗ്ലീഷ് കേൾക്കുക. ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷുമായിട്ട് നമ്മൾ സ്വയം എക്സ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങുക. ആദ്യം കുറച്ച് മടിയുണ്ടായിരിക്കും, ഒന്ന് മിററിൽ നോക്കി സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ റൂമിലിരിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാം, സ്വയം സംസാരിച്ച് നോക്കാം, സ്വയം മോഡുലേറ്റ് ചെയ്ത് സംസാരിച്ച് നോക്കാം, സ്വയം കറക്റ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസും ഒക്കെ കൂട്ടാൻ വളരെ ഉപകരിക്കും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിൽ പഠിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. പ്രത്യേകിച്ചും ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മാതൃഭാഷയിൽ പഠിക്കുമ്പോഴാണ് ഏറ്റവും നന്നായി ആശയങ്ങൾ ഗ്രഹിക്കുന്നത്. ഇപ്പോൾ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ എടുക്കാം. അതായത് ജർമ്മനി, ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ, ഇവരെല്ലാം ടെക്നോളജിയിൽ അതിഭീമന്മാരാണ്. ഇവരുടെ എല്ലാം സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? മാതൃഭാഷയിൽ തന്നെയാണ് അവർ സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം നടത്തിയിരിക്കുന്നത്. അതേസമയം അവർ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കുട്ടികളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഗണിതശാസ്ത്രം അവലോകനം ചെയ്തത് അധ്യാപിക യമുന കെ മൂർത്തി.

0: വിൽ ദിസ് എൻറിച്ച് മൈ ലൈഫ്? സ്മോൾ ക്വസ്റ്റ്യൻസ് ഓഫൺ പ്രിവെൻറ്റ് ബിഗ് അഡിക്ഷൻസ്. ലെറ്റ് മീ നറേറ്റ് അനദർ ഇൻസ്പയറിംഗ് സ്റ്റോറി. എ ടീച്ചർ വൺസ് ഗേവ് ഈച്ച് സ്റ്റുഡൻറ് എ സ്മോൾ പ്ലാന്റ് ആൻഡ് ആസ്ക് ദം ടു കെയർ ഫോർ ഇറ്റ് എവ്രി ഡേ. വൺ സ്റ്റുഡൻറ് നെഗ്ലക്റ്റഡ് ദ പ്ലാന്റ് ബിക്കോസ് ഹി സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ഈവനിങ്സ് ഗെയിമിംഗ്. അനദർ സ്റ്റുഡൻറ് വാട്ടേഡ് ഇറ്റ് ഡെയിലി, ഒബ്സർവ്ഡ് ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് സ്പോക്ക് അബൌട്ട് ഇറ്റ് വിത്ത് എക്സൈറ്റ്മെൻറ്റ്. മന്ത്സ് ലേറ്റർ, വൺ പ്ലാന്റ് ഹാഡ് വിതേർഡ്, ദി അതർ ഹാഡ് ബ്ലോസംഡ് ബ്യൂട്ടിഫുള്ളി. ദ ടീച്ചർ സ്മൈൽഡ് ആൻഡ് സെഡ്, യുവർ അറ്റൻഷൻ ഈസ് ലൈക്ക് വാട്ടർ. വട്ട് എവർ യു ഗിവ് യുവർ അറ്റൻഷൻ ടു വിൽ ഗ്രോ. ഇഫ് വി കോൺസ്റ്റൻ്റ്ലി വാട്ടർ ഡിസ്ട്രാക്ഷൻ, ഡിസ്ട്രാക്ഷൻ വിൽ ഗ്രോ. ഇഫ് യു വാട്ടർ നോളജ്, റിലേഷൻഷിപ്സ്, ഡിസിപ്ലിൻ, കൈൻഡ്നെസ്, ഫെയ്ത്ത്, they too will flourish. Attention is today's greatest wealth. Dear parents, children do not imitate our instructions, they imitate our example. If parents ask children to put away their phones while constantly looking at their own screens, the message becomes confusing. The best digital education begins not with rules but with role models. Perhaps every family could establish a few beautiful traditions: a technology-free dinner, an evening walk together, reading together before bedtime, a Sunday without unnecessary screen time. Simple practices often create lifelong memories. Dear teachers, schools have a unique responsibility. Education is not merely preparing students for examinations. It is preparing them for life. We teach mathematics, science, language and history. But perhaps today we must also teach digital wisdom. Students should learn how algorithms influence behavior, how social media shapes self-esteem, how fake news spreads, how online kindness matters as much as kindness in person. Digital literacy must include digital responsibility. Technology is not your enemy. It is a wonderful gift. But do not allow likes to determine your self-worth. Do not compare your ordinary life with someone else's carefully edited highlights. Remember, people post their happiest moments. They rarely post their struggles. Comparison steals joy. Your value does not come from followers. It comes from your character. Your future will not be determined by how many people liked your post, but by how many lives you positively influence. As Mahatma Gandhi beautifully said, "The best way to find yourself is to lose yourself in the service of others." Real happiness grows through service, friendship, learning and love, not endless scrolling. There is another challenge before us. Artificial intelligence is transforming our world. It can answer questions, create images, compose music and assist learning. It is an extraordinary tool. But we must never allow artificial intelligence to replace authentic intelligence, emotional intelligence, moral intelligence, or spiritual intelligence. Machines may become smarter, but only human beings can be compassionate. Only human beings can forgive. Only human beings can love. Technology can process information. Only people can build relationships. So, what practical steps can we take? First, establish screen-free zones at home, especially during meals and before bedtime. Second, encourage outdoor games, sports, music, art, and reading. Third, keep phones away while studying. Fourth, avoid screens at least 1 hour before sleep. Fifth, encourage in meaningful conversations every day. Ask children, how are you feeling? Sixth practice, digital fasting. Just as our bodies benefit from fasting, our minds also need regular breaks from screens. Finally, nurture gratitude. There is a beautiful story about a professor. He entered the classroom carrying a glass of water. Instead of asking whether it was half full or half empty, he asked, "How heavy is this glass?" Students gave different answers. Professor replied, "The weight doesn't matter. What matters is how long I hold it. Hold it for a minute, it feels light. Hold it for an hour, it becomes painful. Hold it for a day, it becomes unbearable." Our digital devices are much the same. Used wisely, they are helpful. Held constantly, they become burdens. Sometimes, the healthiest thing we can do is simply put them down. The future of our nation depends not merely on how intelligent our young people become, but on how wise they become. Wisdom is more than information. Character is more than talent. Human relationships are more valuable than virtual connections. Let us raise a generation that can code computers but also comfort the lonely. A generation that can use technology without becoming enslaved by it. A generation that can look into another person's eyes instead of always looking down at a screen. As the philosopher Socrates reminded us, the unexamined life is not worth living. Perhaps today we need to ask ourselves, is my digital life helping me become the person I truly want to be? I conclude with the inspiring words of poet Rabindranath Tagore. Faith is the bird that feels the light and sings when the dawn is still dark. Our young people are that hope. Let us protect their minds. Let us nurture their hearts. Let us guide them with love, patience, and wisdom. Technology will continue to evolve, but the values that shape humanity, truth, compassion, discipline, friendship, faith, and love must remain timeless. May we use technology to build bridges rather than barriers, to spread hope rather than hatred, and to enrich lives rather than consume them. Thank you.
1: Digital overuse, safeguarding the younger generation. Yes, new technologies will continue to evolve in our lives. As Father Dr. Salvin Augustine reminds us, the future of our nation depends not merely on how intelligent our young people become, but on how wise they become. Wisdom is more than information. Character is more than talent. Human relationships are more valuable than virtual connections. You were listening to an informative talk by Father Dr. Salvin Augustine, SG, Principal, Loyalist School, Thiruvananthapuram. This broadcast came to you from Akashwani, Thiruvananthapuram.
2: ആകാശവാണി
3: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ കവിയുടെ മരണം, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
4: പഴനെല്ലി ഗ്രാമം ഭാസ്കരന് നന്നേ പിടിച്ചു. കൊല്ലം മുഴുവൻ പ്രകൃതി പൂവിട്ട് നിൽക്കുന്ന നാട്, സൗന്ദര്യം തുളുമ്പിത്തെറിക്കുന്ന ഗ്രാമീണ പെൺകിടാങ്ങൾ, അറ്റവേനലിലും ശുദ്ധജലമൊഴുകി ഗ്രാമത്തെ വലം വെച്ചു പോകുന്ന കൊച്ചാറ്. ഭാസ്കരന്റെ കവിഹൃദയം ത്രസിച്ചു. ആ പുഴയുടെ മണൽത്തട്ടിലിരുന്നാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സൂര്യാസ്തമയം അയാൾ കണ്ടത്. ദൂരെ പുഴ കയം കെട്ടിക്കിടക്കുന്ന ജലപ്പരപ്പിൽ വർണ്ണോജ്വലങ്ങളായ കൊച്ചലകൾക്കിടയിൽ സൂര്യൻ പതുക്കെ പതുക്കെ താഴുന്നു.

പെട്ടെന്ന് പശ്ചിമാകാശം മുഴുവൻ വർണ്ണങ്ങളുടെ വിപ്ലവം വേലിയേറുകയായി. ഒരു നിമിഷം കൂടി കഴിഞ്ഞപ്പോൾ സന്ധ്യ വിളർത്തു തുടങ്ങി. പിന്നെ ചുരുളഴിഞ്ഞ് ഇരുട്ട് പരക്കുകയായി. വട്ടം വീശിയ കണ്ണുകളോടെ ഭാസ്കരൻ ആ കാഴ്ച നോക്കിയിരുന്നു. ഇത്രയും ധാരാളിയായി പ്രകൃതിയെ അയാൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഈ ഗ്രാമത്തിലേക്ക് തന്നെ സ്ഥലം മാറ്റിയപ്പോൾ ഭാസ്കരൻ ലീവ് എടുക്കാൻ വിചാരിച്ചതാണ്. പെട്ടെന്നുള്ള സ്ഥലം മാറ്റം അയാളെ വിഷമിപ്പിച്ചു. വേരൂന്നിക്കഴിഞ്ഞിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും സുഹൃത് മണ്ഡലത്തിൽ നിന്നും പെട്ടെന്ന് പിഴുതെറിയപ്പെട്ടപ്പോൾ അയാൾക്ക് കഠിനമായ നിരാശ തോന്നി. അപ്പോഴാണ് ലീവ് എടുത്താൽ എന്താണെന്ന് തോന്നിയത്. പക്ഷേ ലീവ് എടുത്താലും നാട്ടിൽ പോയിരിക്കണം. അവിടെ ജീവിതം മുഷിപ്പനാണ്. ഒരു ഗ്രാമീണ വായനശാല പോലും അവിടെയില്ല. സുഹൃത്തുക്കളും ദുർലഭം. അതിലും ഭേദം, കൽപ്പനയനുസരിച്ച് പുതിയ ദിക്കിലേക്ക് പോവുകയാണ്. അയാൾ പഴനെല്ലി പഞ്ചായത്ത് ആഫീസിൽ ജോലിക്ക് ചേർന്നു. താമസത്തിനൊന്നും പുതിയ സ്ഥലത്ത് യാതൊരു ബുദ്ധിമുട്ടും നേരിട്ടില്ല. മുതുകുളത്തി വിലാസം ടീ ആൻഡ് കാപ്പി ക്ലബ്ബിൽ അതിനെല്ലാം സൗകര്യമുണ്ടായിരുന്നു. ക്ലബിന്റെ മുകളിൽ ഒരു മുറിയുള്ളത് താമസത്തിന് കിട്ടി. കുളിക്കാൻ ആറ്റിൽ പോകാം. ഭക്തനും ജന്മിയുമായ പ്രസിഡന്റ്, നിരക്ഷരരും ജന്മിയുടെ കുടിയാന്മാരുമായ മെമ്പർമാർ. പുഴയിലിരുന്ന് കവിത നിറഞ്ഞ ആ സായാഹ്നം കൂടി കണ്ടപ്പോൾ പഴനെല്ലി ഗ്രാമത്തിന് എല്ലാ വിഷയത്തിലും 100-ൽ 100 മാർക്കും അയാൾ കൊടുത്തു. ഇങ്ങോട്ട് വരാതെ ലീവ് എടുത്തിരുന്നെങ്കിൽ തനിക്ക് എന്തെല്ലാം പോയിപ്പോകുമായിരുന്നു. അയാൾക്കത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. രാവിലെയാണ് ഭാസ്കരൻ കവിത എഴുതാറ്. 7 മണിക്ക് എഴുന്നേറ്റാൽ ഒരമണിക്കൂർ അയാൾ കിടക്കയെ പുണർന്ന് അലസമായി അങ്ങനെ കിടക്കും. പിന്നെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ഒരു ചായക്കുള്ള ഓർഡർ താഴോട്ട് വിളിച്ചു പറയും. ചായ കുടിച്ച് ഒരു ബീഡി കത്തിച്ച് വലിച്ചുകൊണ്ട് നോട്ട് പുസ്തകവും പേനയും എടുക്കും. പിന്നെ കവിത വരുത്താനുള്ള ശ്രമമായി. എന്തായാലും ഭാസ്കരൻ എഴുതി തുടങ്ങും. ഒരു 10 വരിയെങ്കിലും വൃത്തത്തിലൊപ്പിച്ച് അയാൾ വിരമിക്കും. ആഴ്ചയിൽ 1 കവിത വീതം അയാൾ പത്രത്തിന് അയക്കും. അങ്ങനെ 1 മാസം 4 എണ്ണം അയച്ചാൽ അതിൽ 1 അബദ്ധത്തിന് വെളിച്ചം കണ്ടെന്ന് വരും. 2 എണ്ണം പത്രാധിപർ മടക്കി അയക്കും. പിന്നൊന്ന് കിട്ടിയതായി നടിക്കുകയേയില്ല. തന്റെ ഡെയിലി കോട്ട എഴുതിക്കഴിഞ്ഞാൽ ഭാസ്കരൻ പുഴയിൽ പോയി കുളിക്കും. മടങ്ങി വന്ന് പ്രാതൽ കഴിക്കും. രാവിലെ കവിത എഴുതിയാണ് ശീലം. മുഖത്ത് 1 തുള്ളി വെള്ളമൊഴിക്കാതെ, പല്ല് തേക്കാതെ, 1 ഗ്ലാസ് ചായ കുടിച്ച്, 6.25 നമ്പർ ബീഡി ഒന്ന് വലിച്ച് കിടക്കയിലിരുന്ന് കവിതയുണ്ടാക്കുന്നതിന്റെ സുഖം ആപ്പീസിൽ എന്തായാലും കിട്ടുകയില്ല. അവിടെ ഇരുന്ന് വായിക്കാനും ചിന്തിക്കാനുമേ ഒക്കൂ. ആപ്പീസ് വിട്ടാൽ മുറിയിൽ മടങ്ങിയെത്തി ഭാസ്കരൻ മുടിയൊന്ന് ചീകും. എന്നിട്ട് താഴെ വന്ന് ചായ കുടിക്കും. മുതുകുളത്തി വിലാസത്തിൽ വൈകുന്നേരം ബിസിനസ് ഡള്ളാണ്. ഭാസ്കരൻ നടക്കാനിറങ്ങും. മനോഹരമായ ആ സൂര്യാസ്തമയം കണ്ടതു മുതൽ ആദ്യമൊക്കെ പുഴക്കരയിലേക്കാണ് അയാൾ സവാരി വിട്ടിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങളായി വണ്ടി പുഴക്കരയിലെത്താറില്ല. ഗ്രാമത്തിന്റെ മധ്യഭാഗത്തായി ഒരു കിണറും കിണറിന് ചുറ്റുമായി ഒരു പുൽത്തകിടിയുമുണ്ട്. തുറസ്സായ ഒരു സ്ഥലം. ആ വഴി വേണം പുഴയ്ക്ക് പോകാൻ. ഒരു ദിവസം പുഴയിലേക്ക് പോകുന്ന വഴി കിണറ്റിനരികിലെത്തിയപ്പോഴാണ് ഭാസ്കരൻ അയാളുടെ കവി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സ്വപ്നത്തെ കണ്ടത്. സ്വപ്നം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണ്. ഏറിയാൽ 16-ഓ 17-ഓ പൊന്നോണം കണ്ടുമുണ്ടും ഇരിക്കാവുന്ന ഒരു സ്വപ്നം. ഈ സ്വപ്നം ഭാസ്കരനിലെ കവിയെ തല്ലി വല്ലാതെ ഉണർത്തിക്കളഞ്ഞു. ചൂരൽ പോലെ മെലിഞ്ഞു നീണ്ട ആ സ്വപ്നത്തെ നോക്കി ഭാസ്കരൻ നിന്നു. സ്വപ്നത്തിന്റെ കണ്ണുകളും സ്വപ്നം കാണുന്നവയായിരുന്നു. പുഴക്കരയിലേക്ക് പോകേണ്ടെന്ന് ഭാസ്കരൻ തീരുമാനിച്ചു. മാഞ്ഞു പോകുന്ന ആകാശ സ്വപ്നം കാണാൻ അവിടെ എന്തിനു പോകണം? ഇവിടെയിതാ മായാത്ത ഒരു സ്വപ്നം. 3-ഓ 4-ഓ പ്രാവശ്യം വെള്ളം കോരി കുടമൊക്കത്ത് വെച്ച് സ്വപ്നം അടുത്ത വീട്ടിലേക്ക് പോകുന്നതും മടങ്ങി വരുന്നതും വീണ്ടും പോകുന്നതും ഭാസ്കരൻ നിന്ന് നോക്കിക്കണ്ടു. സ്വപ്നത്തിന്റെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതുവരെ ഭാസ്കരൻ ആ പരിസരങ്ങളിൽ ഒരു CID ഉദ്യോഗസ്ഥനെ പോലെ ചുറ്റിപ്പറ്റി നടന്നു. ഇരുട്ടായപ്പോൾ മടങ്ങി. പിറ്റേന്നും അങ്ങനെ തുടർച്ചയായി കുറേ ദിവസം ആ സ്വപ്ന നാടകം നിശബ്ദമായി അഭിനയിക്കപ്പെട്ടു. അയാൾ പാടി: നീണ്ടു വെളുത്തു മെലിഞ്ഞ ശരീരം, പേടക്കുയിലിൻ ശാരീരം. ശാരീരത്തിന്റെ കാര്യത്തിൽ തനി ബടായി കാച്ചിയതാണ് ഭാസ്കരൻ. സ്വപ്നത്തിന്റെ ശബ്ദം അയാൾ ഇനിയും കേട്ടുകഴിഞ്ഞിരുന്നില്ല. വരിയും പ്രാസവും ഒപ്പിക്കാൻ കുയിലിനെ പിടിച്ചുകൊണ്ടുവന്ന് ശാരീരവുമായി ഘടിപ്പിച്ചതാണ്. അടുത്ത വരി: സ്വപ്നം കാണും കണ്ണുകൾ കാറണി നിറമാർന്നിടും വേണി, ഒട്ടുമുക്കാലും ശരി. പിന്നെ: ചേലിൽ വീശി നടക്കും കയ്യുകൾ നിറയെ ഗ്ലാസിൻ വളകൾ. റിയലിസം ഇല്ല. കുടവും എടുത്ത് എങ്ങനെയാണ് കൈകൾ ചേലിൽ വീശി നടക്കുക? ഒരു കൈ വീശാം. കൈകൾ വീശാനൊക്കുമോ?
ഗ്രാമത്തിൽ കഥകൾ പ്രചരിച്ചു തുടങ്ങിയിരുന്നു. അവ ഭാസ്കരന്റെ ചെവിയിലെത്താൻ കുറച്ചു സമയം പിടിച്ചു, എന്നാലും എത്തി. ഭാസ്കരൻ അത്താഴം കഴിക്കാനിരുന്നപ്പോൾ അയാൾ ചോദിച്ചു, എന്താ മേന്നെ, നടക്കാൻ പോയി പോയി എന്തായി? എന്താവാന? തെളിലിഭ്യതയും ഏറെ പരിഭ്രമവും കലർന്ന സ്വരത്തിൽ ഭാസ്കരൻ ചോദിച്ചു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഹോട്ടൽക്കാരൻ ഒരു വെടി പൊട്ടിച്ചു. നല്ല ജില്ലെന്നുള്ള കുട്ടിയാണ് അമ്മു. ഏതമ്മു? ഭാസ്കരൻ മുഖമുയർത്തി. അല്ല, ഇതിലിപ്പോ എന്താ ഉള്ളത് ഒളിച്ചു വെക്കാൻ? മനുഷ്യൻ എന്നായാലും ഒരു ദിവസം സംബന്ധവും പ്രാരാബ്ധവും ഒക്കെ വേണ്ടേ? സംബന്ധമോ? ഭാസ്കരൻ ഞെട്ടിപ്പോയി. എന്തേ മേന്നെ, മിണ്ടില്ല? ഉപ്പേരി വിളമ്പുന്നതിനിടയിൽ ഹോട്ടൽക്കാരൻ ചോദിച്ചു. ഇനി ഒളിച്ചു സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഭാസ്കരന് മനസ്സിലായി. ഏയ്, അതൊന്നും വിചാരിച്ചിട്ടല്ല, എങ്ങും തൊടാത്ത മാട്ടിൽ അയാൾ പറഞ്ഞു. പിന്നെന്ത് വിചാരിച്ചിട്ട്? നാടൊക്കെ പാട്ടാണ് അമ്മുവുമായിട്ടുള്ള ഏർപ്പാട്. കല്യാണവും നടക്കാൻ പോണൂത്രേ. എന്നിട്ടിപ്പോ അങ്ങനെ ഒന്നും ഇല്ലാന്നും പറഞ്ഞ് നിങ്ങൾ ആ കുട്ടിയെ കഷ്ടത്തിലാക്കാണ്. നല്ല കോളായി, മുതുകുളത്തി വിലാസക്കാരൻ വീറോടെ പറഞ്ഞു. ഭാസ്കരൻ ഒന്നും പറഞ്ഞില്ല. താൻ കെണിവെച്ച് പിടിക്കപ്പെടുകയാണെന്ന് അയാൾക്ക് ക്ഷണത്തിൽ മനസ്സിലായി. തന്നെ കൊണ്ട് സ്വപ്നത്തെ സംബന്ധ ചെയ്യിച്ചേ അടങ്ങൂ എന്ന ലക്ഷ്യവുമായി ഒരു ഗൂഢാലോചനാ സംഘം പ്രവർത്തിക്കുകയാണെങ്കിൽ താൻ എന്തു ചെയ്യാനാണ്? പക്ഷെ ഇങ്ങനെ വലവെച്ച് പിടിക്കപ്പെടുന്നതിൽ തനിക്ക് പ്രതിഷേധമുണ്ട്. ശരിയായ മാർഗമല്ല അത്. കൂടാതെ ഇത്ര പെട്ടെന്ന് വിവാഹിതനാകണമെന്ന് തനിക്കില്ല. അടുത്ത രണ്ടു ദിവസത്തേക്ക് ഭാസ്കരൻ സ്വപ്നദർശനത്തിന് പോയില്ല. എങ്ങനെ പോകും? എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞുവെന്ന് താൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയും എങ്ങനെ ആ നാടകം പരസ്യമായി അഭിനയിക്കും? അമ്മുവിന്റെ മാതാപിതാക്കൾക്ക് ആ സംബന്ധം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. തറവാടികളാണവർ, ഒരു മകളേ ഉള്ളൂ. താങ്ങാൻ പറ്റിയ ഒരാളുടെ തലയ്ക്ക് വെച്ചുകെട്ടി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഭാസ്കരന്റെ കാര്യത്തിൽ അമ്മുവിനും സമ്മതമാണ്. അമ്മു എന്ന സ്വപ്നത്തെ തന്റെ സ്വകാര്യ സ്വത്തായി മാറ്റുന്ന കാര്യത്തിൽ ഭാസ്കരന് എന്തുണ്ട് അതൃപ്തി? എന്നാലും ഇത്രയും വേഗത്തിൽ വേണ്ടിയിരുന്നില്ല. റൊമാൻസും അസുലഭ ദർശനവുമായി കുറെ നാൾ കൂടി കഴിഞ്ഞിട്ടാവാമായിരുന്നു വിവാഹം നടന്നു. എന്റെ സ്വപ്നമേ, ഭാസ്കരൻ അവളെ ആദ്യമായി സംബോധന ചെയ്തത് ഇങ്ങനെയാണ്. സ്വപ്നം തല താഴ്ത്തി സലജ്ജം ചോദിച്ചു, ഞാൻ സ്വപ്നം പോലെയാണ്? തീർച്ചയായും, കവി പാടി. അമ്മു തലപൊക്കി ഭർത്താവിനെ നോക്കി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുതട്ടാ. സ്വപ്നം ചീത്തയാണേ. നല്ല വകശുള്ള വല്ലതും പറയും. കവി പൊട്ടിച്ചിരിച്ചു. വേറൊരു ദിവസം അവൾ ചോദിച്ചു, നിങ്ങൾ പാട്ടും കളിയും ഒക്കെ എഴുതുമെന്ന് അച്ഛൻ പറയണ കേട്ടൂലോ, ശരിയാണോ? പാട്ടും കളിയുമോ? കവി വേദനയോടെ ചോദിച്ചു. ആ അതെന്നെ, അച്ഛൻ പറയണ കേട്ടു. പാട്ടും കളിയുമല്ല അമ്മു, കവിത, പദ്യം, രാമായണം മാതിരി പാട്ടായിട്ട് തന്നെയല്ലേ? അതെ. പക്ഷെ അയാൾ സവ്യസനം ചോദിച്ചു, നീ ഇതിപ്പോഴേ അറിയുന്നുള്ളൂ? പിന്നെ ഞാനെങ്ങനെ അറിയും? മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കവിത എഴുതുമെന്ന്. ഓർക്കുന്നില്ലേ? ഓ, ഞാൻ ആപ്പീസിലെ പണിയാണ് അതെന്നാ വിചാരിച്ചെ. എന്റെ കവിത വന്ന പത്രം കഴിഞ്ഞ ആഴ്ച ഞാൻ നിനക്ക് വായിക്കാൻ തന്നില്ലേ? സരസ്വതിയുടെ പോട്ടോ ഉള്ള പുസ്തകമല്ലേ? അതെ. പോട്ടം നോക്കി മടക്കി വെച്ച് ഞാനത് തുറന്നു വായിക്കാമായിരുന്നില്ലേ? ഓ, എവിടെ നേരം വായിക്കാനും പൊന്നാരം പറയാനൊക്കെ. കവിയുടെ പത്നി ആദ്യമായി ചൊടിച്ചു. അമ്മു, അയാൾ ദയനീയമായി വിളിച്ചു. ഏ, ഒന്നുമില്ല. അയാളെ സാന്ത്വനപ്പെടുത്താനെന്ന പോലെ അവൾ ചോദിച്ചു, എന്തു പാട്ടാ നിങ്ങൾ എഴുതണേ? ഈശ്വരനെ പറ്റിയാ? അല്ല, ചെകുത്താനെ പറ്റി, ജീവിതത്തെ പറ്റി, മേഘത്തെ പറ്റി, നക്ഷത്രത്തെ പറ്റി. ആകെ ഇതൊക്കെയാ എഴുതണേ? അമ്മു വെറുപ്പോടെ ചോദിച്ചു. പിന്നെന്താ എഴുതേണ്ടത്? നമ്മുടെ മുതുകുളത്തി ഭഗവതിയെ പറ്റി ഒരു പാട്ട് എഴുതുന്ന്. അവൾ കൊഞ്ചി. ഇത്തവണയും കവി ചിരിച്ചു. പക്ഷേ അത് യാന്ത്രികമായിരുന്നു. അതിൽ കവിത കണി കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. ഭാസ്കരന് കടുത്ത നിരാശ തോന്നി. ഇതൊന്നുമല്ല അയാൾ സ്വപ്നത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. രാമായണം കൂടി വായിക്കാൻ തന്നെ അവൾ പ്രസവ വേദനയേക്കാളേറെ വേദന അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ടേ തന്റെ കവിത വായിക്കാൻ, ആസ്വദിക്കാൻ? ഭാര്യ എന്ന നിലയ്ക്ക് അമ്മു നല്ലവളായിരുന്നു, പാവമായിരുന്നു. പക്ഷെ കവിക്കത് പോരല്ലോ. അയാളുടെ സ്വപ്നം തകരുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു. അന്നൊരു രാവിലെ ഭാസ്കരൻ ഒരു കവിത എഴുതുകയായിരുന്നു. രണ്ടുവരി കഷ്ടിച്ചൊപ്പിച്ചു. കവിത കിനിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഉറവ പൊട്ടി പ്രവഹിച്ചു തുടങ്ങിക്കഴിഞ്ഞിരുന്നില്ല. കുളിക്കാൻ വെള്ളം വെക്കട്ടെ? അമ്മു മുറിയിൽ കടന്നു വന്ന് ചോദിച്ചു. വേണ്ട, കുളിക്കാൻ കുറച്ച് വൈകും, ഞാൻ പുഴയിൽ പോയിക്കൊള്ളാം, ഉദാസീനനായി കവി പറഞ്ഞു. എന്തേ ഇത് എഴുതി മുഴുമിപ്പിക്കാൻ കുറച്ചു നേരം പിടിക്കും? എന്താ എഴുതണ്? ഒരു കവിത. എന്ത് പാട്ടാ?
വിരഹപ്പാട്ട്. വിരഹോ? എന്താത് പാടിൻ കവി.

0: പാടി. ഓമനെ, നിന്നെ പിരിഞ്ഞ് എത്ര നാളായി ഞാൻ ഈ പ്രേമത്തിൻ മരുഭൂവാം ഗ്രാമത്തിൽ വാഴുന്നെന്നു. അർത്ഥം പറയൻ, താൻ സ്നേഹിക്കുന്ന പെണ്ണിന് ഒരാൾ എഴുതുകയാണ്. ഓമനെ, അതായത് എന്റെ പെണ്ണെ, നിന്നെ വിട്ട് എത്ര ദിവസമായി പ്രേമം, അതായത് ഇഷ്ടം, ഒരു നുള്ളുകൂടിയില്ലാത്ത ഈ തറയിൽ കഴിച്ചുകൂട്ടുന്നുണ്ടെന്നോ? ആരെ എഴുതണേ? ഞാൻ. കവി ചിരിച്ചു. പെട്ടെന്ന് അമ്മു മുഖം പൊത്തി. ഭാസ്കരൻ കണ്ണു ചുമ്മി തുറക്കുന്നതിനു മുൻപ് അവൾ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അയാൾ അമ്പരന്നു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ? അവൾ ചോദിച്ചു. എന്നാ ആരു പറഞ്ഞു? പിന്നെ ഏതാ അവള്? എവള്? ഇപ്പൊ എഴുതണ അവള്? അയ്യേ, ഇത് കവിതയിലുള്ള അവളല്ലേ? അമ്മു വിശ്വസിച്ചില്ല. കരൾ പൊട്ടുമാറ് നിന്ന് തേങ്ങി. അമ്മുവിന്റെ അച്ഛൻ മുറിയിലേക്ക് ഓടി വന്നു. എന്തേ അമ്മു? പിതാവ് ഉത്കണ്ഠയോടെ ചോദിച്ചു. അയാൾ മകളെയും മരുമകനെയും മാറി മാറി നോക്കി. ഭാസ്കരൻ സ്തബ്ധനായി നിന്നു. എന്നെ ചതിച്ചു. അത് വാങ്ങി നോക്ക്, വേറൊരുത്തിക്ക് എഴുതാണത്രേ. അവൾ ഭാസ്കരന്റെ കയ്യിലെ കടലാസ് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. പിതാവ് കവിയുടെ കയ്യിൽ നിന്നും കടലാസ് വാങ്ങി അതിലെഴുതിയിരുന്ന ഈരടി തപ്പി തപ്പി വായിച്ചു. ഛേ! വാത്സല്യ നിധിയായ പിതാവ് അലറി. എന്തേ പറ്റിയേ? അമ്മുവിന്റെ അമ്മ ഒരു കൊടുങ്കാറ്റുപോലെ മുറിക്കകത്തെത്തി തുള്ളി. കോറം തികഞ്ഞു. യോഗം തുടങ്ങി. തന്റെ മകളുടെ സംബന്ധക്കാരനെ തീ തുപ്പുന്ന ഒരു നോട്ടം നോക്കി കാരണവർ വിക്കി വിക്കി പറഞ്ഞു. നിങ്ങൾ തറവാടിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്റെ കുട്ടിയെ എന്താ കാട്ടിയേ ഈ പണ്ടാരക്കാലൻ? അമ്മ എന്ന ഭദ്രകാളിയുടെ വക. ഇവളുടെ മുമ്പിൽ വെച്ച് മാനാവമാന ഇല്ലാത്ത ഇയാൾ വേറൊരുത്തിക്ക് പാട്ടിൽ എഴുത്തെഴുതി അയക്കണു. കാരണവർ. ഇവരെങ്ങനെ ചങ്കുണ്ടായി ഈ കൊല ചെയ്യാൻ? അമ്മ. നിങ്ങൾക്കൊന്നും തലയ്ക്ക് വെളിവില്ലേ? ഭാസ്കരൻ നിസ്സഹായനായി ചോദിച്ചു. ഇല്ലാഞ്ഞിട്ടില്ലേ? എന്റെ കുട്ടിയെ പിടിച്ചു തന്നത് ഇങ്ങനെ ചതിക്കുന്നു വിചാരിച്ചോ എന്റെ മുഖതകൊളത്തിയേ? അമ്മ. കഥയാണ് ഞാൻ എഴുതിയത്. കഥയിലെയാണ് പെണ്ണ്, എന്റെയല്ല. കഴിയുന്നതും സരളമായി കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ഭാസ്കരൻ ശ്രമിച്ചു. കഥയും കാര്യവും അറിയാത്ത ആളാ നിങ്ങളെന്ന് അറിഞ്ഞില്ലല്ലോ ഞങ്ങള്. കടുങ്കയ്യല്ലേ കാട്ടിയത്? അച്ഛൻ. മഹാഭാവി. അമ്മ. എനിക്ക് വയറ്റിലും. അമ്മു. ഭാസ്കരൻ ചെവി പൊത്തി. ഇനി ഒരു നിമിഷം അവിടെ നിന്നാൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് ഭാസ്കരൻ തീർച്ചയാക്കി. വയ്യ, അവിടെ നിൽക്ക വയ്യ, ജീവിക്കാൻ വയ്യ. ഞാൻ പോണു. അയാൾ അലറിക്കൊണ്ട് മുന്നോട്ടാഞ്ഞു. എവിടേക്ക്? അമ്മു മുൻപിൽ വന്ന് തടഞ്ഞു. അങ്ങനെ വരാനും പോവാനും ഉള്ള സ്ഥലമല്ല ഇത്. അമ്മ താക്കീത് നൽകി. പോയാലും ഏതുവരെ പോവുന്ന് നിക്കൊന്ന് കാണണം. അച്ഛൻ വെല്ലുവിളിച്ചു. ഞാൻ എന്തു വേണം? ഭാസ്കരൻ കരയാറായിരുന്നു. അയാളുടെ സപ്തനാടികളും തളർന്നു കഴിഞ്ഞിരുന്നു. അമ്മു കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. മുതുകുളത്തിയെ പിടിച്ച് സത്യം ചെയ്യിൻ. ഇനി അവൾക്ക് എഴുത്തെഴുതില്ലാന്നും പാട്ടും കളിയും ഒന്നും എഴുതില്ലാന്നും. ഇനി ഞാൻ കവിത എഴുതുകയോ? ഭാസ്കരൻ പൈശാചികമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെ വിചാരിക്കുന്നവരാണ് വിഡ്ഢികൾ. കവിത കണ്ടുപിടിച്ചവനെ ഈ നിമിഷം കാണുകയാണെങ്കിൽ ഞാൻ ഇടം വലം നോക്കാതെ കാച്ചിക്കളയും. അവൾ എന്നല്ല, എവളുമായും എവനുമായും എനിക്കിനി യാതൊരു ഇടപാടുമില്ല. എല്ലാരും എന്റെ ശത്രുക്കളാണ്. ഇതൊക്കെ സത്യം ചെയ്യാനുണ്ടോ? കണ്ടുവോ കള്ളത്തരം? നിങ്ങളെ മനസ്സ് ശുദ്ധാച്ചാൽ നിങ്ങൾക്ക് എന്താന്ന് സത്യം ചെയ്യണേന്? അമ്മ വിട്ടില്ല. ഇതിനകം ഭാസ്കരന് ഒരു യോഗിയുടെ ശാന്തതയും നിശ്ചയദാർഢ്യവും വിശാല മനസ്കതയും കൈവന്നു കഴിഞ്ഞിരുന്നു. സത്യം ചെയ്യാമല്ലോ, അയാൾ തനി വേദാന്ത സ്വരത്തിൽ പറഞ്ഞു. അമ്മു വരച്ച വരയിൽ നിന്ന് ഭാസ്കരൻ സത്യം ചെയ്തു. അയാൾ അതിൽ പിന്നെ കവിത എഴുതിയിട്ടില്ല.
1: വി കെ എൻ എഴുതിയ കഥ കവിയുടെ മരണം അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: സമയം 10 മണി.
3: യ ആകാശവാണി ഹെ പ്രാദേശിക് ലോക് ഏവം സുഗം സംഗീത് കാര്യക്രം മേ ആജ് രാത് ഹം പ്രസ്തുത് കർ രഹേ ഹെ പ്രസിദ്ധ് ചാക്യാർകൂത്ത് കലാകാർ ശ്രീ മാർഗി മധു ഓർ ഉൻകേ സാത് സംഗത് കി പ്രസ്തുതി.
4: ദിസ് ഇസ് ആകാശവാണി. ഇൻ ടുനൈറ്റ്സ് നാഷണൽ പ്രോഗ്രാം ഓഫ് റീജിയണൽ ഫോക്ക് ആൻഡ് ലൈറ്റ് മ്യൂസിക് വി ബ്രിങ് യു എ ചാക്യാർകൂത്ത് ബൈ ശ്രീ മാർഗി മധു ആൻഡ് പാർട്ടി.
3: ശ്രീ മാർഗി മധു കൂടിയാട്ടം കെ അഗ്രണി കലാകാരോ മേ സേ ഏക് ഹെ. കൂടിയാട്ടം കേരള കി പ്രാചീൻ സംസ്കൃത് രംഗമഞ്ച് പരമ്പരാ ഹെ ജിസെ യുനെസ്കോ നെ മാനവതാ കി മൗഖിക് ഏവം അമൂർത്ത് സാംസ്കൃതിക് ധരോഹർ

ദേവിയോടും മൃഗയോപകരണഭൂതങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളോടും കൂടി പുറപ്പെട്ട് അർജുന സമീപത്തെ പ്രാപിച്ച് യുദ്ധാവസരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിങ്കൽ സുയോധന നിയോഗത്താൽ കപടകടിവേഷധാരിയായി വന്നിരിക്കുന്ന മൂകാസുരനെ ഇരുവരും ഒരേ സമയം ആയുധം പ്രയോഗിച്ചു നിഗ്രഹിച്ചതിന്റെ ശേഷം ഭഗവാൻ ഓരോരോ വാക്കുകളെ കൊണ്ട് അർജുനനെ കുപിതനാക്കി തീർത്തതിന്റെ ശേഷം അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്യൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? കാരുൺ

രോഷാതിരേകകലുഷേണ ച പാണ്ഡുസൂനു. അല്പം മഹന്തമപി വിക്രമമാദധാന വാതേന ദുശ്ചിരതരം സമരം സമാനം. കിരാത പാണ്ഡുസൂനു സമരം ആതേന തൂ. കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. കിരാതൻ ആ കാട്ടാളവേഷധാരിയായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനും ആ പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനനും തമ്മിൽ സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെട്ടു. എന്ത്, എന്തടോ പറഞ്ഞത്? ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെടേ. അന്നത്തെ കാലത്ത് ഞാരെങ്കിലും ഒരാള് സമരം ചെയ്യാതെ കണ്ട് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ബാക്കി ഒരു വിധം എല്ലാവരും സമരത്തിന് പുറപ്പെട്ടേക്കണ കാല അല്ലേ? ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം സമരങ്ങള്. ദാ സമരം ചെയ്യാതെ കണ്ട് ആർക്കും ഒരു കാര്യവും നടക്കില്ല എന്നായിട്ടുണ്ട്. ഓ ഭഗവാന് തോന്നിയിട്ടുണ്ടാവും തൻ്റെ കാര്യം നടത്തണമെങ്കിൽ താനും സമരത്തിന് പുറപ്പെടുക തന്നെയാ നല്ലതെന്ന്. ദാ ഭഗവാനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവനോന്റെ കാര്യം നടക്കണമെങ്കിൽ സമരം ചെയ്യാൻ തന്നെ വേണം. ഇതല്ലെങ്കിൽ പുതിയതൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല അവനോന്റെ കയ്യിലുള്ളത് തന്നെ ആളെ എടുത്തോണ്ട് പോവുക. സ്വർണ്ണമായിട്ടോ ഒക്കെ എന്തെങ്കിലും ഭഗവാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ആളെ എടുത്തോണ്ട് പോവുക. ഇത് ആരും ചോദിക്കില്ല എന്നുള്ള ധൈര്യമാണ് എപ്പോഴേ. അപ്പോ അതുപോലെ സമരം ചെയ്യണം എന്ന് നിശ്ചയിച്ച് സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? എനിക്ക് അതല്ല കേട്ടോ, അങ്ങനെയുള്ള സമരമല്ല. പിന്നെയോ പാണ്ഡുസൂനു കിരാത സമരം ആതേന തൂ. ആ പാണ്ഡുസൂനുവുമായിട്ട് ആ കിരാതമൂർത്തി സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുകയുണ്ടായത്. ഏ അതെന്തിനാത്, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ ഭഗവാൻ? തൻ്റെ ഭക്തോത്തമനായിട്ടുള്ള ആളല്ലേ അർജുനൻ. അപ്പൊ ആ അർജുനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ എന്നാണെങ്കിൽ ആവശ്യമുണ്ട്. അതെന്താ വെച്ചാൽ അർജുനൻ ഭഗവാനെ തപസ് ചെയ്യണത് വേറൊന്നുമല്ല, ആ ധർമ്മപുത്രര് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ ഭഗവാൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിങ്കൽ നിന്ന് ആ പാശുപതം സമ്പാദിക്കണം എന്ന് നിശ്ചയിച്ചിട്ടാണ് കൈലാസപർവ്വതത്തിന്റെ താഴ്വര പ്രദേശത്തിങ്കൽ ചെന്ന് അതികഠിനമായിരിക്കുന്ന തപസ് ചെയ്യേണ്ടായത് അർജുനെ. അങ്ങനെ തപസ് അങ്ങോട്ട് തുടങ്ങിയ സമയത്തിങ്കൽ ആ തപസ്സിന്റെ കാഠിന്യം കൊണ്ട് അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന മഹർഷിമാരുണ്ട്, ഈശ്വരനെ സേവിച്ചു കൊണ്ട് കഴിഞ്ഞിരുന്ന മഹർഷിമാര്, അവർക്ക് അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാതെ ഉണ്ടായി ചൂടിന്റെ ശക്തി കൊണ്ടേ. അങ്ങനെ വന്നപ്പോ അവരെല്ലാവരും കൂടെ ദേവിയുടെ അടുത്ത് അവിടെ ചെന്ന് സങ്കടം അറിയിക്കേണ്ടായതേ. അല്ലേ ദേവി, ഒരു വിധത്തിലും അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാതെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞ് എത്രയും വേഗം അർജുനെ അനുഗ്രഹിക്കാൻ വേണ്ടത് ചെയ്യണം എന്ന് ആവശ്യപ്പെടേണ്ടായത്. അങ്ങനെ മഹർഷിമാരുടെ ആവശ്യമനുസരിച്ച് ദേവി ഭഗവാൻ

അവന്റെ അടുത്ത് ചെന്ന് ആവശ്യപ്പെട്ടു, അല്ലേ പ്രിയതമൻ, ആ ഉണ്ണി അർജുനൻ എത്ര കാലമായി അവിടത്തെ സേവിച്ചുകൊണ്ട് കഴിയണു, എത്രയും വേഗം പോയി, ഇനി അവനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാനും, ഓ പാർവതി നാ അങ്ങനെ ആവാം എന്ന് പറഞ്ഞ് ആലോചിച്ചു, എന്താ വേണ്ടേ? ആ അർജുനൻ വെറുതെ അല്ല തപസ് ചെയ്യണതേ, പാശുപതം കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്യണത്. അപ്പോ അർജുനന് സ്വതേ തന്നെ കുറച്ച് അഹങ്കാരം ഉണ്ട് മനസ്സിൽ, എന്താ തന്റെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാള് വേറെ ഇല്ല, താൻ ആരോടുകൂടെ യുദ്ധത്തിന് പുറപ്പെട്ടാലും തന്നെ കൊണ്ട് ജയിക്കാൻ സാധിക്കും, തനിക്ക് പരാജയം എന്നുള്ളത് ഇല്ല എന്നുള്ളൊരു വിചാരമുണ്ട്. എന്താ അതുകൊണ്ടാണല്ലോ വിജയൻ വിജയൻ എന്ന് കേമായിട്ട് പ്രശംസിക്കുന്നത്, എന്തുകൊണ്ടാ? പരാജയം എന്നുള്ളത് അറിയാത്ത ആളാ. വിജയന് പരാജയം ഉണ്ടാവാറില്ല. ഒരുവിധം എല്ലാവരും വിചാരിച്ചു എന്ത് ഇത്തവണ വിജയം പരാജയപ്പെടും, വിജയം തോക്കും എന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ മറ്റുള്ള ആളുകളൊക്കെ തോറ്റപ്പോഴും വിജയം ജയിക്കേണ്ടായി, ഏ അതെന്താ ആ പരാക്രമമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അഹങ്കാരവും ഉണ്ട് മനസ്സിൽ. അപ്പോ ഈ അഹങ്കാരികൾക്ക് ആയുധം കയ്യിൽ കിട്ടിയാൽ അത് ലോകനാശത്തിന് കാരണമായിട്ട് തീരും, അങ്ങനെ വരുമല്ലോ. ഈ അഹങ്കാരികളായിട്ടുള്ള ആളൊക്കെ ശക്തമായിട്ടുള്ള ആയുധം ഉണ്ടായാൽ പിന്നെ ലോകോപദ്രവത്തിന് പുറപ്പെടുക ചെയ്യുക. അപ്പൊ ഇത്രയും അനുഭവമുള്ളൊരു കാലം വേറില്ലല്ലോ. എന്താ അഹങ്കാരികളുടെ കയ്യിൽ ശക്തമായിട്ടുള്ള ആയുധം അങ്ങോട്ട് വന്നാൽ പിന്നെ യുദ്ധത്തിന് പുറപ്പെടുക ചെയ്യുക, യുദ്ധം അങ്ങോട്ട് വന്നാൽ പിന്നെ അതുകൊണ്ട് എന്തൊക്കെയാ വൈഷമ്യം എന്ന് കണക്കില്ല. അല്ല യുദ്ധം ചെയ്യണ ആളൊക്കല്ല, മറ്റുള്ള ആളും അതിൻ്റെ തെള്ളം അനുഭവിക്കണം ഇല്ലേ. ഇപ്പൊ നമ്മളൊക്കെ അനുഭവിക്കണില്ലേ, ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ല, ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് എന്തെങ്കിലും കിട്ടണ്ടേ, അത് കിട്ടാണ്ടി ആയി തുടങ്ങി. എന്താ യുദ്ധം കൊണ്ട്? ഇവിടെ അല്ല യുദ്ധം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടുള്ള ദണ്ഡ അനുഭവിക്കേണ്ടത് നമ്മളും അനുഭവിക്കണം. അപ്പൊ യുദ്ധം എന്നുള്ളതും അങ്ങോട്ട് വന്നാൽ എല്ലാവർക്കും നാശത്തിന് കാരണമായിട്ട് തീരും. അപ്പോ അതിന് എന്ത് വേണം? ആ അർജുനന്റെ അഹങ്കാരം ഒന്ന് തീർക്കണം, ആ വിജയന്റെ അഹങ്കാരം തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ സതീവല്ലഭനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ, ആ സാക്ഷാൽ സതീശൻ, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ പുറപ്പെടുകയുണ്ടായതേ. ആ വിജയന്റെ അഹങ്കാരം തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സതീശൻ പുറപ്പെടാനായിട്ട് ആരംഭിച്ചത്. അപ്പോ അതിനെന്താ വേണ്ടേ ആലോചിച്ചു. ആലോചിച്ചപ്പോ സ്വതേയുള്ള വേഷത്തിൽ ചെന്നാൽ അവൻ യുദ്ധത്തിനൊന്നും പുറപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ എന്ത് വേണം ആലോചിച്ചു, വേഷം മാറി പോവാന്ന് നിശ്ചയിച്ചു. വേഷം മാറണെങ്കിൽ ഇപ്പൊ എന്ത് വേഷാ വേണ്ടേ? കാട്ടിലേക്കല്ലേ പോണത്? അപ്പോ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടേക്ക് ഭാഗമായിട്ടുള്ള വേഷം വേണം. അപ്പൊ കാട്ടിലേക്ക് പോകുമ്പോ സ്വതേ കാട്ടിലുള്ള ആളാരാ? കാട്ടാളന്മാരാ അല്ലേ. അപ്പൊ അവരുടെ വേഷം സ്വീകരിക്കുക എന്ന് നിശ്ചയിച്ച് ആ ഒരു കാട്ടാളന്റെ വേഷം സ്വീകരിച്ച് പുറപ്പെടാനുള്ള ഒരു സഹായി. അത് കണ്ടപ്പോ ദേവി, ഏ പ്രിയതമൻ, അങ്ങിപ്പോ എന്താ ഈ കാട്ടാളന്റെ വേഷം കെട്ട് പുറപ്പെട്ടേക്കണത്? പാർവതി, പാർവതി അല്ലേ പറഞ്ഞത് അർജുനെ അനുഗ്രഹിക്കണം എന്നൊക്കെ, അതിനിട്ട് പുറപ്പെടുക ഞാൻ. അതിനിപ്പോ ഈ പന്തിയല്ലാത്ത വേഷം വേണോ? ഈ കാട്ടാളന്റെ വേഷത്തിൽ വേണോ? അങ്ങയുടെ സ്വതയുള്ള രൂപം കാണാനല്ലേ അവൻ മോഹിക്കണത്? ആ പാർവതി, അതുകൊണ്ടായില്ല. സ്വതയുള്ള രൂപത്തിൽ ചെന്നാൽ അവൻ എന്നോട് യുദ്ധം ചെയ്യാനൊന്നും പുറപ്പെടില്ല. അവൻ അഹങ്കാരം കാര്യമായിട്ടുണ്ട് മനസ്സിൽ, ആ അഹങ്കാരം കളഞ്ഞിട്ട് വേണം പാശുപതം കൊടുക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടി പുറപ്പെടേണ്ടത്. അതെയോ, എന്നാ ഒരു കാര്യം, ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. എന്തിനാ പാർവതി, എന്തിനാ അത്? അല്ല, എനിക്ക് ആ ഉണ്ണി അർജുനെ ഒന്ന് കണ്ടാ കൊള്ളാമെന്ന് മോഹം തോന്നുന്നുണ്ട്. അത് വേണ്ട പാർവതി, ഞാൻ പോയി വേഗം അനുഗ്രഹിച്ചു വരാം. അത് വേണ്ട, എനിക്കും അവിടുത്തെ ഒരുമിച്ച് ഒന്ന് വരണമെന്ന് മോഹം തോന്നുന്നുണ്ട്. ഞാനും ആ ഉണ്ണി അർജുനെ ഒന്ന് കണ്ടെന്ന് മോഹിക്കണ്ട, ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. ഓ പാർവതിക്ക് യാത്ര ചെയ്യണത് അത്ര മോഹമാണോ? അല്ല, എനിക്ക് മോഹമുണ്ട്. ആ ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ യാത്ര ചെയ്യാൻ ഇപ്പൊ ചെലവൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. എല്ലാവർക്കും സ്ത്രീകളായാ മതി, എവിടെയും പോവാന്നാ പോകണത്, പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലാലും. ഓ പാർവതി വരുന്നുണ്ടെങ്കിൽ ഓ എന്നാ വന്നോളൂ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ വേഷത്തിൽ വരാൻ പറ്റില്ല, വേഷം ഒന്ന് മാറിയിട്ട് വേണം വരാനായിട്ട്. ആ അത് സംശയമില്ല, അതിപ്പോ അങ്ങ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുറത്തേക്ക് അടുത്ത് ദിക്കിലേക്ക് പോകുമ്പോ ആ ഗൃഹത്തിൽ ഇരിക്കുന്ന വേഷത്തിലല്ല പോവുക, വേഷം മാറിയിട്ടാ പോവുക. ഞാൻ വേഗം പോയി നല്ല വേഷമൊക്കെ കെട്ടി വേഗം വരാം. പാർവതി, അതല്ല, നല്ല വേഷം കെട്ടാനല്ല, പിന്നെ എന്റെ വേഷത്തിന് പാകത്തിനായിട്ടുള്ള വേഷം വേണമെന്ന്. അവിടുത്തെ വേഷത്തിന് പാകമായിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കാട്ടാളനായിട്ടല്ലേ. ആ പാർവതി ഒരു കാട്ടാളത്തിയാവുക,
ഞാൻ കാട്ടാളത്തിയാവേ. ആ അതില്ല, ഞാനിപ്പോൾ ഉള്ള വേഷം കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ എന്താ മാർഗം എന്നാ നോക്കണത്. എന്താ സ്ത്രീകളല്ലേ ദേവിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾക്ക് എത്ര ഒരുങ്ങിയാലും മതിയാവാത്ത ആളല്ല. സ്വതേ സ്ത്രീകളെ കുറ്റം പറയരുതെന്നൊക്കെയാണ് ഇപ്പൊ പറയ പതിവ്. ഇതിപ്പോ കുറ്റമല്ല ഉള്ളതാണല്ലോ, അപ്പൊ പിന്നെ പറയണതിന് വിരോധമില്ലല്ലോ. അപ്പോ ഏതായാലും കാട്ടാളത്തിയാവുകയല്ലേ ഞാൻ. പാർവതി, ഞാൻ കാട്ടാളനായില്ലേ, ഞാൻ ഈ വേഷം കെട്ടിയാ പിന്നെ പാർവതിക്ക് എന്താ? അങ്ങക്ക് എന്ത് വേഷവും കേട്ടാ, മടിയില്ലാത്ത ആളാ. അങ്ങ് ഇപ്പോ വസ്ത്രം ഇല്ലാണ്ട് നടക്കാറുണ്ടല്ലേ, വെച്ചോട്ട് ഞാനിപ്പോ വസ്ത്രം ഇല്ലാണ്ടി അങ്ങ് നടക്കാൻ പുറപ്പെട്ടാലോ. അതല്ല പാർവതി, അതുകൊണ്ട് വൈഷമ്യം ഉണ്ട്. അതുകൊണ്ടാ. എന്താ വൈഷമ്യം? എന്താ? ആ വേറൊന്നുമല്ല, ഞാൻ കാട്ടാളന്റെ വേഷം, പാർവതി സ്വതയുള്ള വേഷം. നമ്മൾ രണ്ടാളും കൂടെ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാം. അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ അള്ളു കാണൂലോ. അള്ളു കണ്ടാൽ ഏ ആരടോ, ആരാ പോണത്? ദാ എന്റെ മുഖത്തേക്കല്ല, അങ്ങോട്ട് നോക്ക ദാ. ആ പോണത് ആരാ നോക്കുക? അതൊരു കാട്ടാളൻ. ആ അതല്ല ഞാൻ ചോദിച്ചേ, ആ കാട്ടാളന്റെ പിന്നാലെ പോണ ആരാന്നാ ചോദിച്ചേ. പിന്നാലെ പോണത് ആരടോ? ദേവി ശ്രീപാർവതി. എടോ ദേവി ഒരു കാട്ടാളന്റെ പിന്നാലെ അങ്ങോട്ട് പോവേ? പോവേച്ചാ ദേവിക്കായി കൂടെ. അപ്പൊ അങ്ങനെയൊന്നുമില്ലോ, ആരുടെ കൂടെ പോകാൻ തോന്നുന്നേച്ചാ ആരുടെ കൂടെ അങ്ങോട്ട് പോവാന്നുള്ള കാലല്ലേ. അപ്പൊ ദേവിക്ക് തോന്നിയിണ്ടാവും ഭഗവാനേക്കാൾ നല്ലത് ഈ കാട്ടാളനാ തോന്നിയിണ്ടാവും, അവന്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് ആളുടെ അബോധം പറഞ്ഞു വരും. അതുകൊണ്ട് പാർവതി വേഷം മാറാതെ കണ്ട് പോവാൻ പറ്റില്ല. അയ്യോ ആ എന്നാലിപ്പോ അങ്ങനെ നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞ് ആ ദേവി ഭഗവാന്റെ ആ രൂപത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാട്ടാളത്തിയായിട്ട് ദേവി, അങ്ങനെ ഭഗവാൻ കാട്ടാളനായിട്ടും ദേവി കാട്ടാളത്തിയായിട്ടും വേഷം മാറി പുറപ്പെടാനുള്ള ഒരു സഹായി. അത് കണ്ടപ്പോ ഈ ഭൂതഗണങ്ങള് അവര് കണ്ടു ഭഗവാനും ദേവിയും കൂടെ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടേ. ഇടോ ഒരു കാര്യം, നമുക്ക് ഒരു കാര്യം ചെയ്യണം. എന്താ? ഭഗവാൻ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടല്ലേ വേഷം മാറിയിരുന്നത്. ഭഗവാന് നമ്മളെക്കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ട്, നമ്മളൊന്നും ആലോചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളല്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. അപ്പം അതല്ല, നമുക്കും ചിലതൊക്കെ വശം എന്ന് ഭഗവാനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഭഗവാൻ ഇപ്പോൾ ഏതായാലും കാട്ടാളനും കാട്ടാളത്തിയല്ലേ ആയിരിക്കണത്, നമുക്ക് അതിന് ഭാഗത്തിലുള്ള വേഷമാവുക എന്ന് പറഞ്ഞാൽ കാട്ടാളനും കാട്ടാളത്തിയായി പിന്നെ പ്രവൃത്തി എന്താ? നായാട്ടല്ലേ. അപ്പം നായാട്ടിന് പറ്റിയ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വല, അതുപോലെ തന്നെ കുറ്റി, അതുപോലെ തന്നെ കുട്ടിക്കാട്ടാളന്മാര്, ചില വേട്ടനായ്ക്കള്, ഓ എന്നാ അങ്ങനെയാവുക എന്ന് പറഞ്ഞ ഓരോരുത്തരും ആ നായാട്ടിന് ഭാഗത്തുള്ള ഉപകരണങ്ങളായിട്ട് അങ്ങോട്ട് മാറി. ഭഗവാൻ ഇപ്പോ കാട്ടാളന്റെ വേഷം വേണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ, നായാട്ടൊന്നും വേണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇവര് അതിന് ഭാഗത്തിനായപ്പോ ഓ എന്നാ ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നായാടി സഞ്ചരിക്കുകയാണെന്നുള്ള വ്യാജേന ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് ആ അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന വനപ്രദേശത്തിന്റെ സമീപത്തെങ്കിൽ അവിടെ എത്തി. അവിടെ എത്തുക കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എന്താ വേണ്ടേ? നീ യുദ്ധം ചെയ്യുക വേണ്ടത് അല്ലേ. യുദ്ധം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ വേണ്ടി ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ആ മൂകൻ എന്നു പേരോടുകൂടിയിരിക്കുന്ന ഒരു അസുരൻ ഒരു പന്നിയുടെ വേഷം സ്വീകരിച്ച് അവിടെ വരാനായിട്ട് ഇടയായില്ലോ. എന്താ ദുര്യോധനം പറഞ്ഞത്? അർജുനന്റെ കഥ കഴിച്ചു വന്നാൽ പകുതി രാജ്യം തരാം എന്ന് പറഞ്ഞപ്പോ അവൻ ഉത്സാഹിച്ചു പുറപ്പെട്ടതാ. പുറപ്പെട്ടപ്പോ അവൻ ആലോചിച്ചു എന്താ വേണ്ടേ, അർജുനന്റെ കഥ കഴിക്കാൻ പറ്റുന്നു ഉറപ്പിച്ചിട്ട് പോവാൻ പറ്റില്ല. സാധിച്ചില്ലെങ്കിൽ അർജുനൻ തപസ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാനായിട്ട് ഒരു വരവുണ്ടാവും. അപ്പോ താനാണെന്ന് അറിയാണ്ടിരിക്കുക നല്ലതെന്നാ പിന്നെ വിഷമ്യല്ലോ. അവന് വേഷം മാറി പോവുക എന്ന് നിശ്ചയിച്ച് മായ കൊണ്ട് ഒരു വലുതായിട്ടുള്ള പന്നിയുടെ രൂപം സ്വീകരിച്ച് അങ്ങോട്ട് ചെന്നൂലോ കാട്ടിലേക്ക് അർജുന്റെ നേരെ. ഇവന്റെ വരവ് അങ്ങോട്ട് തുടങ്ങിയതോടുകൂടി ആ കാട്ടിലുള്ള മൃഗങ്ങൾ മുഴുവൻ ഭയപ്പെട്ട് ആ മൃഗങ്ങൾ മുഴുവൻ പേടിച്ച് നാലു പുറവും ഓടുക, പക്ഷികൾ ശബ്ദിച്ചുകൊണ്ട് നാലു പുറവും പറക്കുക, ആ മാൻകുട്ടികൾ ഇവന്റെ വരവ് കണ്ട് പേടിച്ച് അർജുന്റെ വസ്ത്രത്തിന്റെ ആ വൽക്കലത്തിന്റെ ഉള്ളിൽ അവിടെ പോയി അങ്ങനെ ഒളിക്കുക. അങ്ങനെ കാടാകെ എളികെ അങ്ങോട്ട് വശായി. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അർജുനൻ തപസ്സിന്ന് അങ്ങോട്ട് ഉണർന്നത്. ഉണർന്നു നോക്കിയപ്പോ ഒരു പന്നി തൻ്റെ നേരെ ഊട്ടി ഇങ്ങനെ വരതാ കണ്ടത്. സൂക്ഷിച്ചങ്ങനെ നോക്കി അർജുനൻ നോക്കിയപ്പോ കണ്ണിലേക്ക് നോക്കിയപ്പോ മനസ്സിലായി ഇത് സാധാരണ ഒരു പന്നിയല്ല, ഇതൊരസുരനാണ് എന്ന് മനസ്സിലായി അർജുനൻ. അതെന്താ വെച്ചാൽ ഈ മായ കൊണ്ട് വേഷം മാറിയാൽ കണ്ണിന് മാറ്റണ്ടാവില്ല, കണ്ണിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോ അസുരനാണെന്ന് മനസ്സിലായപ്പോ പിന്നെ താമസമൊന്നും ഉണ്ടായില്ല, അവൻ തൻ്റെ നേരെയാ വരണതേ. ആ തൻ്റെ ആയുധം ഗാന്ധി വന്ധനുസ്
വേഗം കണ്ടു എടുത്തു. എടുത്ത് ആ ശരം അവന്റെ നേരെ പ്രയോഗിക്കാനുള്ള ഒരു സഹായിലോ. അത് കണ്ടപ്പോ ഭഗവാനും അങ്ങനെ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് തോന്നി. വേഗം ഭഗവാനും തന്റെ പിനാകം ധരിച്ച് എടുത്ത് ശരം തൊടുത്തുകൊണ്ട് ആ പന്നിയുടെ പിന്നാലെ ആ വിളിച്ചു പറഞ്ഞോട്ടാണ് ചെല്ലണത്. അല്ലേ, താപസൻ, അരുത് അരുത്, അതിന്റെ നേരെ ആയുധം പ്രയോഗിക്കരുത്. എന്റെ വേട്ട മൃഗാണ്, ഞാൻ നായാടി കൊണ്ടുവരുന്ന മൃഗാണ്, അതിന്റെ നേരെ ആയുധം പ്രയോഗിക്കരുത്. ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അർജുനൻ നോക്കിയപ്പോ ഒരു കാട്ടാളനാ വിളിച്ചു പറയണതേ. അവൻ പറഞ്ഞതൊന്നും കണക്കാക്കിയില്ല. അവനിപ്പോ ഇതിന്റെ ഗുണദോഷമൊന്നും ഇഷ്യമില്ലല്ലോ. ഇതൊരു പന്നിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഈ വിളിച്ചു പറയണതേ. അവൻ പറയുന്ന കേട്ടിട്ട് ഞാൻ ആയുധം പ്രയോഗിക്കാണ്ടിരുന്നാൽ ആ അസുരൻ തന്റെ സമീപത്തിങ്കൽ വന്ന് തന്റെ കഥ കഴിക്കുകയുണ്ടാവുക. അതുകൊണ്ട് അവൻ പറഞ്ഞതൊന്നും അത്ര കണക്കാക്കണ്ട എന്ന് നിശ്ചയിച്ച് ആ ശരം വലിച്ചങ്ങോട്ട് പ്രയോഗിച്ചു അവന്റെ നേരെ, മൂവാസുരന്റെ നേരെ. ആ അർജുനൻ ശരം പ്രയോഗിക്കണ കണ്ടപ്പോ അപ്പ തന്നെ ഭഗവാനും ശരം അങ്ങോട്ട് പ്രയോഗിച്ചു. ഇങ്ങനെ രണ്ടാളുടെയും ശരം ഒരേ സമയത്താണ് അങ്ങോട്ട് വരികയുണ്ടായത്. ആ അർജുന്റെ ശരം അവന്റെ വായയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് ഇങ്ങോട്ട് കിടന്നു. ആ ഭഗവാൻ പിന്നീന്നല്ലേ പ്രയോഗിക്കുന്നത്. ഭഗവാന്റെ ശരം അവന്റെ പൃഷ്ഠത്തിന്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കിടന്നു. എന്നിട്ട് രണ്ട് ശരങ്ങളും കൂടെ അവന്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളുക. ഭഗവാന്റെ ശരം അർജുന്റെ ശരത്തിനെ ഇങ്ങോട്ട് തള്ളും, അർജുന്റെ ശരം ഭഗവാന്റെ ശരത്തിനെ അങ്ങോട്ട് തള്ളും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി തള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ശരങ്ങളും രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് തെറ്റി അവൻ രണ്ടായിട്ട് പിളർന്ന് അങ്ങോട്ട് സിദ്ധി വിടുകയും കഴിഞ്ഞു. ആഹാ, പന്നി അങ്ങോട്ട് മരിച്ചു വീഴുക കഴിഞ്ഞപ്പോ അർജുനൻ കോപിച്ചുകൊണ്ട്, എടാ കാട്ടാള കുഴിയ, എന്താ നീ കാണിച്ചത്? ഞാൻ മധ്യമ പാണ്ഡവനായിരിക്കുന്ന ഈ അർജുനൻ, ആ അർജുനൻ അങ്ങനെയുള്ള ഞാൻ പ്രയോഗിച്ചിട്ടുള്ള ആ മൃഗത്തിന്റെ നേരെ നീ ആയുധം പ്രയോഗിക്കണോ? കൊള്ളരുതാത്തവനെ. അത് കേട്ടപ്പോ ഭഗവാനും, അർജുന നീയാണതല്ലേ, ഞാൻ നിന്റെ വേഷം കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല, ഓ അർജുന നിന്റെ കേമത്തൊക്കെ ഞാൻ കേട്ടത് എന്ന് പറഞ്ഞ് ആ സോമവംശത്തിനെ കുറിച്ച് ഭംഗിയായിട്ട് അങ്ങനെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. ആ പൂർവികന്മാരായിട്ടുള്ള ആള്, ആ ചന്ദ്രൻ മുതലേ ചന്ദ്രൻ, അതുപോലെ ബുധൻ, അതുപോലെ യയാദി, ശന്തനു, ഇങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് നിന്ദിച്ച് നിന്ദിച്ച് നിന്ദിച്ച് അവസാനം പാണ്ഡവന്മാരെ കുറിച്ചും നിന്ദിച്ചു പറഞ്ഞു തുടങ്ങി. എന്താ വെച്ചാൽ അർജുനൻ കോപിച്ചിട്ട് തന്റെ നേരെ യുദ്ധത്തിന് പുറപ്പെടണം, എന്നാലേ തനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഭക്തൻ ഇങ്ങോട്ട് യുദ്ധം ചെയ്തു തുടങ്ങിയാലേ തനിക്ക് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ നിർത്തിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് അർജുന്റെ മനസ്സിൽ കോപം ഉണ്ടാക്കി തീർക്കാൻ പാകത്തിന് പിന്നെയും പിന്നെയും പിന്നെയും ആ സോമവംശത്തിനെ കുറിച്ച് നിന്ദിച്ച് അങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ. എന്ത് പറഞ്ഞിട്ടും അർജുനന് മാറ്റം കാണില്ല, ദേഷ്യം വരായല്ല. പക്ഷേ കഥയില്ലാത്തവൻ, അവൻ എന്താച്ചാ പറഞ്ഞോട്ടെ, അവനോടൊന്നും പറയാൻ കഴിയില്ല എന്ന് നിശ്ചയിച്ച് സഹിച്ചിരിക്കുക അർജുനെ. അങ്ങനെ വന്നപ്പോ അർജുന് മാറ്റമില്ല എന്ന് കണ്ടപ്പോ ഭഗവാൻ തന്നെ തന്നെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. അതങ്ങോട്ട് കേട്ടപ്പോ ദേഷ്യം അങ്ങോട്ട് സഹിച്ചില്ല അർജുന. എടാ കാട്ടാള കുഴിയ, നീ ആരെ കുറിച്ചാ ഈ പറയണത്? എന്റെ സേവാമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, അദ്ദേഹത്തിനെ കുറിച്ച് നിന്ദിച്ച് അങ്ങനെ പറയണോ? നീ ഇനി മേലാൽ പറയാനായിട്ട് നിന്റെ നാവ് പൊങ്ങില, നോക്കിക്കോപ്പ കഴിക്കും നിന്റെ കഥ. അത് കോപിച്ച് ആ ശരം അങ്ങോട്ട് പ്രയോഗിക്കാനുള്ള ഒരു സഹായിലോ. അത് കണ്ടപ്പോ ഭഗവാനും അങ്ങനെ ഇതന്നെയാണ് തന്റെ ആവശ്യം, എങ്ങോട്ട് യുദ്ധം തുടങ്ങണം അതാ ആവശ്യം. ഭഗവാനും ശരം പ്രയോഗിക്കാനുള്ള ഒരു സഹായി. ഇങ്ങനെ കിരാത പാണ്ഡുസൂനു സമരം ആതേന തൂ, കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. ആ അർജുനനും ആ ഭഗവാനും തമ്മിൽ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടുവല്ലോ. എന്നാൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു ആ യുദ്ധത്തിന്റെ ഒരു സ്വഭാവം എന്നാണെങ്കിൽ, സമാനം സമരം, സമാനമായിട്ടുള്ള സമരമാണ് പറഞ്ഞാൽ ഒരുപോലെയുള്ള സമരമാണ്. ഒരുപോലെ ആവോ? ഭഗവാനും അർജുനും തമ്മില് ശരം പ്രയോഗിച്ചാൽ അത് ഒരുപോലെ ആവോ എന്നാണെങ്കിൽ ഒരുപോലെ ആയി എന്നുള്ളതാവണേ. എന്നാൽ എങ്ങനെയാ ആ ശരം പ്രയോഗിക്കുന്ന സമയത്തെങ്കിലേ ഭഗവാന്റെ ഒരു അവസ്ഥ എങ്ങനെയാ എന്നാണെങ്കിൽ, കാരുണ്യപൂര മൃദുലേന ഹൃദാത, കാരുണ്യപൂരമായിരിക്കുന്ന ഹൃത്തോടു കൂടിയിട്ടാണ് കിരാതൻ ആയുധം പ്രയോഗിക്കുന്നത്. കാരുണ്യപൂരം, ആ കാരുണ്യ അതിരേഖം കൊണ്ട് മൃദുലമായി മാർദ്ദവത്തോടു കൂടിയിട്ടാണ് ഭഗവാന്റെ മനസ്സെന്ന്. ആ യുദ്ധം ചെയ്യേണ്ട സമയത്ത് നല്ല വിചാരണ്ടേ, തന്റെ ഭക്തോത്തമനായിട്ടുള്ള ആളാണ് അർജുനൻ, അപ്പോ അവന് കാര്യമായിട്ടുള്ളൊരു ക്ലേശം ഉണ്ടാവരുത് എന്നൊരു വിചാരമുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ ഒരു ശരം പ്രയോഗിച്ചാൽ മതി, അപ്പൊ കഴിയും അർജുന്റെ കഥേ.
ത്രിപുരന്മാരെ ഒരു ശരം കൊണ്ട് നിഗ്രഹിച്ചിട്ടുള്ള ആളാണ്.

അതുപോലെ അപ്പൊ അദ്ദേഹത്തിന് വൈഷമ്യൊന്നുമില്ല. അപ്പൊ ആ ഒരു വിചാരം ഉണ്ട്, തന്റെ ഭക്തനാണ്, അവര് തെള്ളിക്കാനാണ് അവരത് എന്ന് നിശ്ചയിച്ച് തന്റെ ആ ശക്തിയുടെ ഒരംശം, വളരെ ചെറിയൊരംശേ പ്രയോഗിക്കുള്ളൂ, ഒട്ടും തെണ്ണിക്കരുതെന്ന് നിശ്ചയിച്ച് വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ആ അർജുന്റെ നേരെ ശരം പ്രയോഗിക്കണതേ. എന്നാൽ അർജുനോ ചോദിക്കാനില്ലല്ലോ, നേരത്തെ പറഞ്ഞിട്ടല്ലോ ഒരുപോലെയുള്ള യുദ്ധമാണ് ഉണ്ടായതെന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ അർജുനും അതുപോലെ തന്നെയാവും, വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാവും അല്ലേ. എനിക്ക് അതല്ല, പിന്നെയോ രോഷാതിരേഖകലുഷേണ പാണ്ഡു സൂനു, രോഷാതിരേഖകലുഷമായിരിക്കുന്ന ഹൃത്തോടുകൂടിയിട്ടാണ് ആ അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. രോഷാതിരേഖകലുഷം, രോഷാതിരേഖം കൊണ്ട് കലുഷമായി തീർന്നിട്ടുണ്ടെന്ന്, ആ കോപാധിക്യം കൊണ്ട് കലങ്ങിവശായിട്ടുണ്ടെന്ന്, ദേഷ്യം കൊണ്ട് സഹിക്കണില്ല അർജുനെ. ദാ തന്റെ മുറുകന്മാരായിട്ടുള്ള ആള്, തന്റെ അച്ഛൻ, അതുപോലെ തന്റെ സഹോദരന്മാര് ഇവരെയൊക്കെ നിന്ദിച്ചു. അത് മാത്രല്ല, തന്റെ ആരാധനാമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നിന്ദിച്ചേക്കണവനാ ഈ കാട്ടാളിനെ. ഇതോടുകൂടി വന്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് എത്രണ്ട് ശക്തി ഉപയോഗിച്ചാൽ അത്രമാത്രം ശക്തി ഉപയോഗിച്ചിട്ടാണ് ദേഷ്യം കൊണ്ട് സഹിക്കവയ്യാതെ കണ്ടായിട്ടാണ് അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. ഭഗവാനാണെങ്കിലോ വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടുമാണ് ശരം പ്രയോഗിക്കുന്നത്. ഹേ, അപ്പം അത് ഒരുപോലെ ആവോ? എങ്ങനെയത്? ഒരാൾ ദേഷ്യത്തിൽ ശരം പ്രയോഗിക്കുക, മറ്റേ ആൾ വളരെ കാരുണ്യത്തോടു കൂടി ശരം പ്രയോഗിക്കുക, അങ്ങനെ വന്നാൽ അതൊരുപോലെ ആവോ? എന്നാണെങ്കിൽ ഒരുപോലെ ആയി അവിടെ, അതാ വിശേഷേ. അതെന്താ അത്? എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ കിരാത മഹാന്തം വിക്രമം അല്പം ആദധാന. കിരാതൻ മഹത്തായിരിക്കുന്ന വിക്രമത്തെ അല്പമായിട്ട് ആദധാനായി. ആ കാട്ടാളമൂർത്തി ഭഗവാൻ ആ അർജുനന്റെ മഹത്തായിരിക്കുന്ന വിക്രമം, വലുതായിരിക്കുന്ന പരാക്രമം, അർജുനൻ തന്റെ സർവശക്തി എടുത്തിട്ടാണ് പ്രയോഗിക്കണതേ, അതിശക്തമായിട്ടാണ് പ്രയോഗിക്കുന്നത്. കാട്ടാളന്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് തന്റെ സർവശക്തി എടുത്ത് ഭഗവാന്റെ നേരെ അങ്ങോട്ട് പ്രയോഗിക്കുക. പക്ഷേ ആ ശരം വന്നു കൊള്ളുമ്പോ ഭഗവാന് അല്പം ആദധാന, എന്തോ ഒന്ന് ശരീരത്തിൽ വന്നത്, ഇതെന്താ ശരീരത്തിൽ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ, എന്തോ ഒന്ന് തട്ടണു, അത്രേ തോന്നുള്ളൂ, അല്പമായിട്ടേ തോന്നുള്ളൂ. എന്നാൽ അർജുനന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ പാണ്ഡു സൂനു അല്പം വിക്രമം മഹാന്തം ആദധാന. പാണ്ഡു സൂനു അല്പമായിരിക്കുന്ന വിക്രമത്തെ മഹത്തായിട്ട് ആദധാനായി. ആ ഭഗവാൻ തന്റെ ശക്തിയുടെ ചെറിയൊരംശം, അല്പം വിക്രമം, തന്റെ പരാക്രമത്തിന്റെ ഒരു അംശേ അർജുന്റെ നേരെ പ്രയോഗിക്കുള്ളൂ. പക്ഷെ എങ്കിലും വെടില്ല, അതങ്ങോട്ട് വന്നു കൊള്ളുമ്പോ അർജുന അയ്യോ കഴിഞ്ഞു തന്റെ കഥ എന്ന് തോന്നുന്ന, സഹിക്കാൻ വയ്യാതെ കണ്ടുള്ള ദണ്ഡാണ് അർജുനു തോന്നുന്നത്. ഭഗവാൻ അല്പമായിട്ട് പ്രയോഗിക്കുന്നത് അർജുന് സഹിക്കാൻ വയ്യാതെയുള്ള ദണ്ഡായിട്ട് തോന്നുന്നു. അർജുനൻ തന്റെ സർവശക്തി എടുത്ത് പ്രയോഗിക്കുമ്പോ അത് ഭഗവാന് അല്പമായിട്ട് തോന്നുന്നു. ആ ഒരുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അല്പമെന്നും മഹത്വം എന്നുള്ള അവസ്ഥ രണ്ടാളിലും ഉണ്ടായി എന്ന്, അല്ലാണ്ട് അനുഭവത്തിൽ ഒരുപോലെ ആയി എന്നല്ല, ആ രണ്ട് മഹത്വന്നും അല്പം എന്നുള്ള അവസ്ഥ രണ്ടാളിലും ഉണ്ടായി എന്ന്. മഹാന്തം വിക്രമം പാണ്ഡു സൂനു കിരാത അല്പം ആദധാന, കിരാത മഹാന്തം വിക്രമം അല്പം ആദധാന. ഇതാണ് വ്യത്യാസം. കിരാതന്റെ അല്പമായിരിക്കുന്ന വിക്രമത്തെ പാണ്ഡു സൂനു മഹത്തായിട്ട് ആധാനാവുന്നു, അതുപോലെ പാണ്ഡു സൂനുവിന്റെ മഹത്തായിരിക്കുന്ന വിക്രമത്തെ കിരാതൻ അല്പമായിട്ട് ആധാനാവുന്നു. ഓ, അല്പമെന്നും മഹത്വം എന്നുള്ള അവസ്ഥ രണ്ടു ദിക്കിലുണ്ട്, രണ്ടു പേർക്കും ഒരുപോലെയായിരുന്നു എന്ന്. അതാണ് സമാനം സമരം, ഒരുപോലെയുള്ള സമരമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ കുറേ നേരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം. അങ്ങനെയാണല്ലോ എല്ലായിടത്തും, അതെ, ഇപ്പം എല്ലാം സമയം കുറച്ച് കുറച്ച് വരിക. ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കഴിയും, അത്രേ ഉള്ളൂ, സമയം കുറയ്ക്കലാണ് എല്ലായിടത്തും. അപ്പോൾ ഇതും അത് തന്നെയാവും, അവിടെയും കുറച്ച് നേരമേ ഉണ്ടായിണ്ടാവുള്ളൂ അല്ലേ. എന്നാണെങ്കിൽ അതല്ല, പിന്നോ ചിരതരം സമരം ആതേനതൂ, ചിരതരമായിരിക്കുന്ന സമരത്തെ ചെയ്തു. വളരെ കാലം, അനവധി സമയം രണ്ടുപേരും തെരു തെര തുരു തുരെ
ശരങ്ങൾ അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്.

അങ്ങനെ ആ യുദ്ധം അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ അർജുനന് തോന്നി, ഏയ് ഇവന്റെ നേരെ സാധാരണ ശരങ്ങളൊന്നും പ്രയോഗിച്ചോണ്ടായില്ല, ദിവ്യശരങ്ങൾ പ്രയോഗിക്കുക എന്ന് നിശ്ചയിച്ച് അർജുനൻ ആ ആഗ്നേയാസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചുലോ, ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്കണം എന്ന് നിശ്ചയിച്ച് ആഗ്നേയാസ്ത്രം അങ്ങോട്ട് വരണ കണ്ടപ്പോ ഭഗവാൻ പതുക്കെ അങ്ങോട്ട് തല താഴ്ത്തി. തല താഴ്ത്തിയപ്പോ ആ ഭഗവാന്റെ ജടാഭാരത്തെങ്കിലാണല്ലോ ഗംഗയുള്ളത്. ആ ആഗ്നേയാസ്ത്രം അങ്ങോട്ട് ചെന്ന് ഗംഗയിലെ ജലത്തിൽ അങ്ങോട്ട് ചെന്നപ്പോ കഴിഞ്ഞു ഒരു ശബ്ദം. അതിങ്ങനെ കേട്ടാൽ ആ ഗംഗാഭഗവതി അർജുനോട് പറയുണ്ടോ എന്ന് തോന്നും. സ്വതം അങ്ങനെയാണല്ലോ, ഈ കുട്ടികള് വീർതി കാണിക്കുമ്പോ അച്ഛനമ്മമാർ പോകണ്ട എന്ന് പറയുക പതിവുണ്ട് അല്ലേ. അതുപോലെ ഗംഗാഭഗവതി അടുത്ത് അടുത്തേക്ക് കാണുമെന്ന് തോന്നും. ആഗ്നേയാസ്ത്രം നിഷ്ഫലമാണോ കണ്ടപ്പോ കുറേ കൂടിയായി ദേഷ്യം. വായവ്യാസ്ത്രം പ്രയോഗിക്കാന്ന് നിശ്ചയിച്ചു. വായവ്യാസ്ത്രം പ്രയോഗിച്ചപ്പോ ഭഗവാന്റെ ശരീരത്തിങ്കൽ ആഭരണങ്ങളായിരിക്കുന്ന ആ സർപ്പങ്ങള് അതിനെ അങ്ങോട്ട് ഭക്ഷിച്ചു. ഇങ്ങനെ എന്ത് ചെയ്തിട്ടും യുദ്ധം ആ കലാതനെ ജയിക്കുക എന്നുള്ളത് സാധിക്കില്ല. അർജുനൻ പിന്നെയും പിന്നെയും ശരം അങ്ങനെ പ്രയോഗിക്കുക. ഭഗവാനാണെങ്കിലും എത്ര നേരം യുദ്ധം ചെയ്യുന്നെന്ന് അറിയണല്ലോ എന്ന് നിശ്ചയിച്ച് പിന്നെയും അർജുനന് പാകത്തിന് യുദ്ധം ചെയ്തുകൊണ്ട് ഭഗവാനും. ഇങ്ങനെ ആ ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനന്റെ അഹങ്കാരം തീർത്ത് പാശുപതം കൊടുത്ത് അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്റെ ഭക്തരോടുകൂടി പിന്നെയും പിന്നെയും യുദ്ധം ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ വർത്തിക്കുകയും ചെയ്തതാ. ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന യാതൊരു ഭഗവാൻ ശ്രീ പരമേശ്വരനോ അർജുനന്റെ അഹങ്കാരത്തെ തീർത്ത് പാശുപതത്തെ കൊടുത്ത് അനുഗ്രഹിപ്പാനായിക്കൊണ്ട് അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്തുകൊണ്ടായി ഇവിടെ വർത്തിച്ചത്. പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ.

0: വൃശ്ചിക് മാസ് കി ശീതൽ പ്രഭാത്മേം ജബ് പ്രകൃതി നവജീവൻ കാ ശൃംഗാർ ധാരൺ കർത്തി ഹേ തബ് ഫൂലോ സേ ഫൂലോ തക് ഉടത്തി തിത്തലിയാം രംഗ് ബിരംഗി സപ്നോം കാ താനാ ബാനാ ബുനതി ഹേ വേ ഹമേ ഭി സപ്നെ ദേഖനെ ഓർ ജീവൻ കി സുന്ദർ കൽപ്പനാവോ കോ അപ്നാനെ കേ ലിയെ പ്രേരിത കർത്തി ഹേ.
1: In the cool freshness of a Vrishika dawn, as nature adorns itself with new life, butterflies fluttering from flower to flower weave dreams of many colors. They inspire us, too, to dream and to embrace the beauty of imagination.

0: आज क्षेत्रीय लोक एवं सुगम संगीत की अखिल भारतीय कार्यक्रम में आप श्री अमल एंटनी द्वारा प्रस्तुत मलयालम सुगम गीत सुन रहे थे। इन गीतों के बोल श्री रफीक अहमद ने लिखे थे तथा संगीत श्री टीएस राधाकृष्णन ने दिए थे। उनके साथ संगत कर रहे थे श्री विल्सन केएक्स कीबोर्ड, श्री बाबू वर्गीस रिथम पैड, श्री सीएनके मूर्ति बासुरी तथा श्री सी श्रीकुमार तबला। उसके साथ ही आज का क्षेत्रीय लोक एवं सुगम संगीत के अखिल भारतीय कार्यक्रम का समापन होता है। यह कार्यक्रम आकाशवाणी त्रिशूर केंद्र में रिकॉर्ड किया गया था। यह प्रसारण आपको आकाशवाणी के दिल्ली केंद्र से प्रस्तुत किया गया।
1: इन द नेशनल प्रोग्राम ऑफ रीजनल फोक एंड लाइट म्यूजिक You were listening to a presentation of Malayalam Light Songs by Shri Amal Antony. The songs have been written by Shri Rafiq Ahmed and composed by Shri T.S. Radhakrishnan. He was accompanied by Shri Wilson K.X. on keyboard, Shri Babu Varghese on rhythm pad, Shri C.N.K. Murthy on flute, and Shri C. Srikumar on tabla. With this, we come to the end of today's national program of regional folk and light music. This program was recorded in the studios of Akashwani, Thrissur. This broadcast came to you from the Delhi station of Akashwani.
2: Akashwani. Ippol Subhashitham kelkam. Hafiz P.H. Abdul Ghaffar Maulavi avadhrippichathu punaprakshepanam.
3: രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരേ തടവറയിൽ കഴിഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ, ഒരേ മുറിയിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ചവർ, ജയിൽ മോചിതരായി വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഒന്നാമൻ ചോദിച്ചു, നമ്മളെ പീഡിപ്പിച്ച ആ ജയിലർമാരോട് ക്ഷമിക്കാൻ നിനക്ക് കഴിഞ്ഞോ? ഇല്ല, ഒരിക്കലും ഞാൻ അവരോട് ക്ഷമിക്കുകയില്ല. അവരോടുള്ള പക എൻ്റെ ഉള്ളിൽ ഇപ്പോഴും കത്തിയാളുകയാണ്. അത് കേട്ട ഒന്നാമൻ ശാന്തനായി പറഞ്ഞു, സുഹൃത്തെ, അങ്ങനെയെങ്കിൽ നീ ഇപ്പോഴും ആ തടവറയിൽ തന്നെയാണ്. ഞാൻ അവരോട് ക്ഷമിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് സ്വതന്ത്രനാണ്. നമുക്കെല്ലാവർക്കും മറ്റുള്ളവരിൽ നിന്ന് ആക്ഷേപങ്ങളും അപമാനങ്ങളും താഡനങ്ങളും പീഡനങ്ങളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. മനസ്സിൽ പക സൂക്ഷിക്കുന്നവരുടെ ഉള്ള് എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും. ഭൂതകാലത്തിൻ്റെ ഇരുട്ടറയിൽ ജീവിതം തളച്ചിടുന്നവർക്ക് വർത്തമാനത്തിൻ്റെ നിറസൗന്ദര്യവും ഭാവിയുടെ കൗതുകങ്ങളും ആസ്വദിക്കാനാവില്ല. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിൽ സ്ഥാപനത്തിലെ ആദ്യകാല വിദ്യാർത്ഥികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. പങ്കെടുത്തത് 50 കഴിഞ്ഞവരായിരുന്നു. അതിലൊരാൾ തൻ്റെ കൂടെ പഠിച്ചിരുന്ന പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ ആദ്യം ചെയ്തത് കരണത്ത് ഒരടി പൊട്ടിക്കുകയായിരുന്നു. പകച്ചു നിന്ന മറ്റുള്ളവരോട് അയാൾ പറഞ്ഞു, ഞാൻ 4 പഠിക്കുമ്പോൾ ഇവൻ എന്നെ അടിച്ചതിന് പകരമാണിത്. നീണ്ട 45 മനസ്സിൽ പക കൊണ്ടുനടന്ന ഈ സംഭവം അന്ന് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ആയുഷ്കാലം മുഴുവൻ ഇരയായി ജീവിക്കണോ അതോ ഹീറോ ആയി തിളങ്ങണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുക. ഇരവാദികൾക്ക് ഇരവും പകലും പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ പേറി നടക്കേണ്ടി വരും. എന്നാൽ ദുരനുഭവങ്ങളിൽ നിന്ന് കരുത്ത് നേടി പിടഞ്ഞെഴുന്നേൽക്കുന്ന ഹീറോകൾക്ക് ഭാരങ്ങളില്ലാത്ത ജീവിതം നയിക്കാൻ കഴിയും. ഒരാൾ തൻ്റെ ജീവിതകഥ എങ്ങനെ വിവരിക്കുന്നു എന്നത് അയാളുടെ മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ്. സംഭവിച്ചുപോയ കാര്യങ്ങളുടെ കാരണങ്ങളിൽ മാത്രം തളയ്ക്കപ്പെടുന്നത് വേദനയുടെ ആഴം വർദ്ധിപ്പിക്കുകയേയുള്ളൂ. നടന്നത് നടന്നു കഴിഞ്ഞു. ഇനിയും അവിടെ തന്നെ നിൽക്കണോ അതോ മുന്നോട്ടു പോകണോ എന്നത് അവനവൻ്റെ തിരഞ്ഞെടുപ്പാണ്. പ്രവാചക തിരുമേനിയെ നീണ്ട 13 മക്കാനിവാസികൾ കഠിനമായി ഉപദ്രവിച്ചു. ഒടുവിൽ മദീനയിലേക്ക് പലായനം ചെയ്ത തിരുമേനി 8 വർഷങ്ങൾ കഴിഞ്ഞ് 10,000 അനുചരന്മാരോടൊപ്പം വന്ന് മക്ക കീഴടക്കി. പ്രവാചകന്റെ കാരുണ്യത്തിനായി കേണ മക്കയിലെ പീഡകരോട് അവിടെ നിന്ന് പറഞ്ഞു, ഇദ്ഹബു അന്തുമുത്തുലക്ക, ഇന്നേ ദിവസം യാതൊരു പ്രതികാരവും ഉണ്ടാകുന്നതല്ല. നിങ്ങളും ഞങ്ങളുമെല്ലാം ഒരുപോലെ തുല്യരും സ്വതന്ത്രരുമാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ ഭൂതകാലം നശിപ്പിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ വർത്തമാനകാലം കൂടി അവർക്ക് വിട്ടുകൊടുക്കരുത്. അത്തരക്കാരെ വെറുക്കാൻ പോലും നിൽക്കരുത്. കാരണം വെറുപ്പെന്ന വികാരം പോലും നൽകാൻ അർഹതയില്ലാത്തവരാണവർ. അല്ലാമ ഇക്ബാൽ പാടി, കഴുക, എതിർകാറ്റിൻ്റെ വേഗത കണ്ട് നീ അത്ഭുതപ്പെടരുത്. അത് വീശുന്നത് നിന്നെ കൂടുതൽ ഉയരത്തിലേക്ക് പറപ്പിക്കാനാണ്. യു ഹാവ് ടു ഫൈറ്റ് ത്രൂ സം ബാഡ് ഡേയ്സ് ടു ഏൺ ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് യുവർ ലൈഫ്.
2: ഹാഫിസ് ബി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു.

ജയ് ഹോ രാധേശ്യാം കീ, ജയ് ഹോ സിയാറാം കീ, ഓർ ജയ് ഹോ ബംബൈ ധാം കീ.